റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 32, ക്രിസ്തുവർഷം 2026 ജൂലൈ 16 വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക്

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: എല്ലാ മനുഷ്യരും എന്താണ് ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കണം. എൻ്റെ നന്മകളെക്കുറിച്ച്, എൻ്റെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചും പുകഴ്ത്തിയും അഭിനന്ദിച്ചുമൊക്കെ പറയണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എല്ലാ മനുഷ്യരും എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ഈ സന്തോഷത്തിൻ്റെ ഉറവിടം എന്താണ്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ നന്മ കാണാറുണ്ടോ? മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കാറുണ്ടോ? എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ കഴിയാൻ വേണ്ടിയാണ്. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ മറ്റുള്ളവൻ്റെ സന്തോഷം നശിപ്പിക്കുവാൻ കാരണമാകുന്നെങ്കിൽ ഓർക്കുക, നമുക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അതിനുള്ള അവകാശവും അർഹതയുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് എല്ലാ മനുഷ്യരെയും ബഹുമാനത്തോടെ നോക്കിക്കാണുവാനും അവനെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ പ്രാപ്തരാക്കും. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നിടത്താണ് സന്തോഷത്തിൻ്റെ ഉറവിടം.
0: നീർച്ചാലുകൾ
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3-ാമത് മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തും. നിലയ്ക്കിൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2 അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55 ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റം നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85 എൻസോ ഫെർണാണ്ടസിന് തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തളർന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നൻ ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 MDMA 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിബിൻ സജു എന്നിവരാണ് പിടിയിലായത്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസലാം, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണോ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്ണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:15 ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ ജോൺസണുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഹിതകരമല്ലാത്ത ബന്ധങ്ങളിൽ പെട്ടുപോകുന്ന പെൺമക്കളെ നേരായ വഴികളിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻകരി. ഒരു മകൾ തെറ്റായ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ ഏതു മാതാപിതാക്കളും മാനസികമായി തകർന്നു പോകും. ദേഷ്യവും വിഷമവും നിരാശയും ഒരേ സമയം അവര് വേട്ടയാടിയെന്ന് വരാം. എന്നാൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വഷളാക്കുകയേയുള്ളൂ. ഈ ഒരു വിഷമഘട്ടത്തെ മാതാപിതാക്കൾ എങ്ങനെയാണ് വിവേകത്തോടെയും സ്നേഹത്തോടെയും നേരിടേണ്ടത് അതറിയണമല്ലോ. ഇവിടെ കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ മാതാപിതാക്കൾ വിവേകത്തോടെ എങ്ങനെ ഇടപെടാം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നാണ് തങ്ങളുടെ മക്കൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവ്. പ്രത്യേകിച്ചും മകൾ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങളിൽ പെട്ടുപോയി എന്ന് സംശയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ വിവരണങ്ങൾക്ക് അതീതമാണ്. ഇങ്ങനെ ഒരു സൂചന കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? രക്ഷപ്പെടുകയാണോ അതോ കാര്യം തിരക്കുകയാണോ? എന്താണ് നാം ആദ്യം ചെയ്യേണ്ടത്? മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കണം? അപവാദങ്ങളും ഉപഹാപോഹങ്ങളും തിരിച്ചറിയണം. സത്യമെന്തെന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും കേട്ടുകേൾവികളോ മറ്റുള്ളവരുടെ ചാരക്കണ്ണുകളോ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായി സത്യമാകണമെന്നുമില്ല. തെറ്റായ ആരോപണങ്ങൾ മക്കളിൽ മാതാപിതാക്കളോടുള്ള വിശ്വാസ്യത തകർക്കും. അതിനാൽ ദേഷ്യപ്പെട്ട് ചാടി വീഴുന്നതിന് മുൻപ് കിട്ടിയ സൂചനകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വിവേകത്തോടെ മനസ്സിലാക്കുക. ഇവിടെ വൈകാരിക നിയന്ത്രണം പ്രധാനമാണ്. ദേഷ്യം വിനാശകരവുമാണ്. സത്യമറിഞ്ഞ് ഉടനെ അടിച്ചു തകർക്കാനോ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ ആത്മഹത്യാ ഭീഷണി മുഴക്കാനോ ഒന്നും നിൽക്കരുത്. നിങ്ങളുടെ അമിത കോപം അവരെ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയും അവർ തെറ്റായ ബന്ധത്തിൽ കൂടുതൽ അഭയം കണ്ടെത്താൻ കാരണമാകുകയും ചെയ്യും. അക്കാര്യം മറക്കരുത്. മാതാപിതാക്കൾ ആദ്യം സ്വയം ശാന്തരാകാൻ ശ്രമിക്കുക. തുറന്ന സംഭാഷണമാണ് വേണ്ടത്. വിചാരണ അരുത്. സംസാരിക്കുക അവരോട്. അവളെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുന്ന രീതി ഒഴിവാക്കണം. തനിച്ചിരുത്തി സ്നേഹത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും സംസാരിക്കുക. നിന്നെക്കുറിച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നു, ഇതിലെന്താണ് സത്യാവസ്ഥ? ഒന്ന് ശാന്തമായി ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത എന്തു പരിഗണനയാണ് അവൾ പുറത്ത് തിരഞ്ഞത്? മാനസികമായ ഏകാന്തതയോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അതോ ബ്ലാക്ക് മെയിലിംഗ് ഇരയായതോ ആണോ എന്നൊക്കെ ചോദിച്ചറിയാം. നിങ്ങൾ തുണയായി നിൽക്കുക, ഒരു തിരുത്തൽ അവസരം നൽകുക. അവൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അവളെ തള്ളിക്കളയലല്ല എന്ന് ഉള്ള ഉറപ്പ് മാതാപിതാക്കൾ നൽകണം. നിനക്ക് തെറ്റുപറ്റി, പക്ഷേ ഞങ്ങളുണ്ട് കൂടെ എന്ന ചിന്ത അവൾക്ക് ആത്മവിശ്വാസം നൽകും. അല്ലെങ്കിൽ അവൾ കൂടുതൽ അപകടകരമായ തീരുമാനങ്ങളിലേക്ക്, ഉദാഹരണത്തിന് ആത്മഹത്യ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുക എന്നൊക്കെ ചെയ്തെന്നു വരാം. ഇനി

യഥാർത്ഥ വിജയം. കുറ്റപ്പെടുത്തലുകളെക്കാൾ ചിലപ്പോൾ അവരെ മാറ്റിയെടുക്കുക, ചേർത്ത് പിടിക്കലാകും. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൗൺസിലിംഗ് സമീപനവും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ആത്മപരിശോധനയും വളരെ പ്രധാനമാണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇത്തരം അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ പരിപാടി മുടങ്ങാതെ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൺ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻഡ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡിഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പട നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. അണ്ടർ 19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. അണ്ടർ 23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയ്സിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടും ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിം സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ബി ഡി സതീശൻ, കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി. എന്താണ് മുഖ്യമന്ത്രി, ആരാണ് മുഖ്യമന്ത്രി, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണർ ആണെങ്കിലും പ്രായോഗിക തലത്തിൽ സർക്കാരിനെ നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതായത് ഗവർണർ നിയമപരമായ ഭരണത്തലവനും മുഖ്യമന്ത്രി യഥാർത്ഥ ഭരണത്തലവനും. ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുക. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ മന്ത്രിമാരെ നിയമിക്കുകയും നീക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ മന്ത്രിസഭയും രാജിവെച്ചതായി കണക്കാക്കപ്പെടുന്നു. ഭരണഘടനയുടെ 163 അനുച്ഛേദന പ്രകാരം ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനുമായി മുഖ്യമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും. നിയമസഭയുടെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരും. 5 നിയമസഭയുടെ കാലാവധി. നിയമസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും മുഖ്യമന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. മന്ത്രിമാർക്ക് വ്യക്തമായ നിലപാടില്ലാത്ത സാഹചര്യങ്ങളിൽ സഭയിൽ സർക്കാരിൻ്റെ പൊതു കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയാണ് ഗവർണർ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൃത്യമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഗവർണർക്ക് വിവേചന അധികാരം ഉപയോഗിക്കാം. മുഖ്യമന്ത്രിയാകുന്ന ആൾ നിയമസഭാ അംഗമല്ലെങ്കിൽ 6 ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടണം, അല്ലെങ്കിൽ സ്ഥാനം നഷ്ടമാകും. നിയമസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണ മുഖ്യമന്ത്രിക്ക് കൂടിയേ തീരൂ. 2026 May 18 കേരളം ഒന്നാകെ കണ്ണു നട്ടിരുന്നത് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കായിരുന്നു. കേരളത്തിൻ്റെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ചടങ്ങ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ തുടങ്ങിയപ്പോഴേക്കും അവിടമാകെ ആവേശ ആരവങ്ങൾ നിറഞ്ഞു. കേരള മുഖ്യമന്ത്രിയാകുന്ന 13 ആളായി ബി ഡി സതീശൻ ചരിത്രത്തിന്റെ ഭാഗമായി. ഐക്യജനാധിപത്യ മുന്നണി 102 ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ നായകനായി അദ്ദേഹം മാറുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പിണറായി വിജയന്റെ LDF സർക്കാർ 99 ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയപ്പോൾ വെറും 41 UDFന് നേടാനായുള്ളൂ. മുഖ്യകക്ഷിയായ കോൺഗ്രസ് നേടിയത് വെറും 21 മാത്രം. ആ കനത്ത പരാജയത്തിൽ നിന്ന് മുന്നണിയെയും പാർട്ടിയെയും തിരിച്ചുകൊണ്ടുവരിക എന്ന നിയോഗമെത്തിയത് BD സതീശനിലേക്കായിരുന്നു. തന്നെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം ശരിയായിരുന്നെന്ന് ആദ്യ ദിനം തൊട്ടേ അദ്ദേഹം തെളിയിച്ചു. പാർലമെന്ററി മികവും മൂർച്ചയുള്ള വാക്കുകളും കൊണ്ട് അദ്ദേഹം നിയമസഭയെയും അണികളെയും ഒരുപോലെ ഉണർത്തി. ഭരണകൂടത്തെ അക്രമസമരങ്ങളോടെ തെരുവിൽ നേരിടുന്ന പ്രതിപക്ഷ പദവികൾ സതീശൻ തെറ്റിച്ചു. ജനത്തെ പ്രയാസത്തിലാക്കുന്ന ഹർത്താലുകൾ വേണ്ടെന്ന് വെച്ചു. സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെ നിയമസഭയ്ക്കകത്തും പുറത്തും തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്തു. മറ്റൊരു കേരളം സാധ്യമാണ് എന്നൊരു പ്രതീക്ഷ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം വയ്ക്കുകയും ചെയ്തു. യുവതലമുറയുടെ അടക്കം മനസ്സ് വായിച്ചാണ് സതീശൻ തന്ത്രങ്ങൾ മെനഞ്ഞത്. അദ്ദേഹം മുന്നോട്ട് വെച്ച മിഷൻ 63 പാർട്ടിയിലെ ചിലരിൽ അതൃപ്തി സൃഷ്ടിച്ചെങ്കിലും ദേശീയ നേതൃത്വം സതീശനോടൊപ്പം നിന്നു. ഫലം വന്നപ്പോൾ സതീശന്റെ കണക്ക് കൂട്ടലുകൾ കൃത്യമായിരുന്നു. കോൺഗ്രസ് നേടിയത് 63 ക്ഷീണിച്ച് അലസമായി കിടന്ന മുന്നണി സംവിധാനത്തെ ഫലപ്രദമായി പ്രവർത്തിപ്പിച്ചതിൽ സതീശന്റെ സംഘാടക മികവ് വലിയ പങ്ക് വഹിച്ചു. തോറ്റാൽ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്നും രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പ്രഖ്യാപിച്ച സതീശനെ ജനഹൃദയത്തിലേറ്റി അദ്ദേഹത്തെ മറികടന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്ന് സന്ദേഹമുയർന്നപ്പോൾ ജനം സതീശന് വേണ്ടി തെരുവിലിറങ്ങി. ആ ജനഹിതം അനുസരിക്കുക മാത്രമേ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പിന്നെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 61-ാം വയസ്സിൽ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മികച്ച വായനാശീലവും പ്രസംഗ പാഠവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പഠിക്കുന്ന കാലത്ത് അദ്ദേഹം സ്കൂൾ ലീഡറായിരുന്നു. തേവര HS കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദവും കളമശ്ശേരി രാജഗിരി കോളേജിൽ നിന്ന് MSW നേടി. തുടർന്ന് നിയമ പഠനത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാകും മുൻപ് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനുമായിരുന്നു സതീശൻ. പഠനകാലത്ത് സജീവ KC പ്രവർത്തകനായിരുന്ന സതീശൻ MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൗൺസിലറായി തീപ്പൊരി പ്രാസംഗികനും ഡിബേറ്റ് മത്സരങ്ങളിൽ സ്ഥിരം വിജയിയുമായി മാറി. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും വെട്ടിനിരത്തലും മൂലം അദ്ദേഹത്തിന് അർഹതപ്പെട്ട പല പദവികളും പല കാലത്തും നഷ്ടമായി. KSU സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, മന്ത്രിസ്ഥാനം, KPCC അധ്യക്ഷൻ എന്നിവയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാണ്. 2006-2011 കാലത്ത് പ്രതിപക്ഷത്ത് ഏറ്റവും തിളങ്ങിയ MLA ആയിരുന്നു സതീശൻ. ഒട്ടേറെ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച സതീശൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. KPCC വൈസ് പ്രസിഡന്റ്, തമിഴ്നാടിന്റെ ചുമതലയുള്ള AECC സെക്രട്ടറി, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ പദവികൾ മാത്രമാണ് സതീശന് ലഭിച്ചത്. ഇടത് കോട്ടയായ പറവൂരിൽ നിന്ന് 1996 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച BD സതീശൻ CPI-യിലെ P രാജുവിനോട് 1116 വോട്ടുകൾക്ക് അന്ന് തോറ്റു. എന്നാൽ 2001 P രാജുവിനെ അട്ടിമറിച്ച് അദ്ദേഹം ഈ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയം BD സതീശനോടൊപ്പമായിരുന്നു. തുടർച്ചയായ 6 വിജയങ്ങൾ, കാൽ നൂറ്റാണ്ടായി പറവൂരിന്റെ ജനപ്രതിനിധി. 2018 പ്രളയകാലത്ത് മണ്ഡലത്തെ പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. സ്വന്തമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ അനുയായികളെ സൃഷ്ടിക്കാനോ BD സതീശൻ ശ്രമിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കാണിച്ച ആർജവം, അഗാധമായ വായനയിൽ നിന്ന് ആർജിച്ച അറിവ്, വിശാലമായ ജനാധിപത്യ ബോധം, മികച്ച സംഘടന മികവ്, സാധാരണ മനുഷ്യരോടുള്ള കനിവും കരുതലും എന്നിവയാണ് BD സതീശനിൽ ഒരുമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും പറയുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തും വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ സമാനതകളില്ലാത്ത മികവുള്ള നേതാവാണ് സതീശൻ. നിരന്തര വായനയും പഠനവുമാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. മികച്ച MLA ഒട്ടേറെ പുരസ്കാരങ്ങൾ സതീശന് ലഭിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്നും അതിന്റെ ചരിത്രവും കൂടി പറഞ്ഞുകൊണ്ട് അറിവിന്റെ പാഠപുസ്തകം ഇവിടെ അവസാനിപ്പിക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന ആർക്കും തിരുത്താനാവാത്ത നേട്ടം കൈവരിച്ച വ്യക്തിയാണ് എലങ്കുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS. ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രമുഖനും ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭൗതിക മുഖവുമായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഏലംകുളം മനയിൽ 1909 June 13 EMS ജനിച്ചത്. ജന്മിത്തത്തിന്റെ കർക്കശ വ്യവസ്ഥകളും അനാചാരങ്ങളും നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് EMSന്റെ ജനനം. സമ്പന്നതയുടെ നടുവിൽ ജനിച്ചിട്ടും സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ മോചനത്തിനായി ഇ എം എസ് സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചു. വി ടി ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ യോഗക്ഷേമ സഭയുടെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പൊതുരംഗത്തേക്ക് വരുന്നത്. കോളേജ് പഠനകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച ഇ എം എസ് നിയമലംഘന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും സജീവമായ ഇ എം എസ് ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവാകുകയും ചെയ്തു. മലബാറിലെ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മദ്രാസ് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം 1957 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ എത്തുകയും ചെയ്തു. നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ ഇ എം എസ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1957 ഏപ്രിൽ 5 ഇ എം എസ് മന്ത്രിസഭ അധികാരമേറ്റത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റിലൂടെ അധികാരത്തിൽ ഏറിയത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് അധികാരം ഉറപ്പാക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കാണ് ഇ എം എസ് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ആദ്യ സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കേരളത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിച്ചു. നൂറ്റാണ്ടുകളായി നിലനിന്ന ജന്മി കുടിയാൻ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഭൂപരിഷ്കരണ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഇ എം എസ് സർക്കാരാണ്. കൃഷി ചെയ്യുന്നവന് ഭൂമി എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് ദരിദ്ര കർഷകർക്ക് സ്വന്തമായി മണ്ണും അന്തസ്സും ലഭിച്ചു. ഇതിനോടൊപ്പം തന്നെ സ്വകാര്യ മാനേജ്മെന്റുകളുടെ ചൂഷണം അവസാനിപ്പിക്കാനും അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമായി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ പരിഷ്കരണങ്ങൾ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ വിമോചന സമരങ്ങളിലൂടെ സർക്കാരിനെ തന്നെ പുറത്താക്കുന്നതിന്റെ കാരണമായി മാറുകയും ചെയ്തു. ഭരണതന്ത്രജ്ഞൻ എന്നതിനോടൊപ്പം മികച്ച ചരിത്രകാരനും ചിന്തകനുമായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരള ചരിത്രത്തെ മാർക്സിസ്റ്റ് ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. 1957 മുതൽ 1977 വരെ നിയമസഭാ അംഗമായി അദ്ദേഹം തുടർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതോടെ അദ്ദേഹം സി പി എമ്മിനോടൊപ്പമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെ ആകുകയും ചെയ്തു അദ്ദേഹം. ലളിതമായ ജീവിത ശൈലിയും കറപുരളാത്ത രാഷ്ട്രീയവും ഇ എം എസ് എന്ന ജനനേതാവിന്റെ സവിശേഷതയായി ചരിത്രം വിലയിരുത്തുന്നു. അർവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അർവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അർവിന്റെ പാഠപുസ്തകം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോർട്ട്. ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അസൂയയെ എങ്ങനെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം, ഇത് ഈ പരിപാടിയുടെ 4-ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ അസൂയ നമ്മുടെ മനസമാധാനത്തെയും വ്യക്തിബന്ധങ്ങളെയും എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ചാണ്, അതായത് എങ്ങനെ അസൂയയെ മറികടക്കാമെന്ന്. തന്റെ ഉള്ളിൽ ജനിക്കുന്ന ഈ നെഗറ്റീവ് വികാരത്തെ പോസിറ്റീവായി മാറ്റിയെടുക്കാം, അതിലൂടെ വിജയത്തിലേക്ക് എങ്ങനെ അവയെ ഉപയോഗപ്പെടുത്താം എന്നുകൂടിയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇന്നും ലളിതമായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. മറ്റൊരാളുടെ വലിയൊരു വിജയം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു അസൂയ തോന്നിയാൽ അതിനെ ഒരു വാശിയായിട്ടെടുത്ത് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതോ ആ വിഷമം മനസ്സിൽ വെച്ച് അവരെ കുറ്റപ്പെടുത്താനാണോ നിങ്ങളുടെ മനസ്സ് ആദ്യം തുനിഞ്ഞത്? അസൂയ തോന്നുന്നതൊരു സ്വാഭാവിക വികാരമാണ്. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലാണ് നമ്മുടെ വിജയമിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പങ്കുവയ്ക്കാം. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളെ ഒന്ന് സങ്കല്പിച്ചാട്ടെ. അതിലൊരാൾക്ക് മികച്ച പ്രവർത്തനത്തിന് വലിയൊരു അംഗീകാരം ലഭിച്ചു. ഇത് കണ്ടപ്പോൾ മറ്റേയാൾക്ക് ഉള്ളിലൊരു ചെറിയ അസൂയ തോന്നി. എന്നാൽ അവൻ അവിടെ തളർന്നുപോയില്ല. സുഹൃത്തിനോട് അസൂയപ്പെട്ട് സമയം കളയുന്നതിന് പകരം അതിനെ നല്ലൊരു പ്രചോദനമായി അവൻ സ്വീകരിച്ചു. അവൻ സ്വന്തം ജോലിയിലെ പോരായ്മകൾ തിരുത്തുകയും കൂടുതൽ ശ്രദ്ധയോടെ കഠിനാധ്വാനം ചെയ്യാനും തുടങ്ങി. ഒടുവിൽ അടുത്ത മാസങ്ങളിൽ അവനും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചു. നോക്കൂ, ഉള്ളിലുണ്ടായ അസൂയയെ ഒരു നെഗറ്റീവ് വികാരമായി വളർത്താതെ സ്വയം വളരാനുള്ള ഇന്ധനമായി മാറ്റാൻ അവന് കഴിഞ്ഞു. ഇതേ ശൈലി നമ്മുടെ നിത്യജീവിതത്തിലും പ്രാവർത്തികമാക്കൂടെ? അതിന് സഹായിക്കുന്ന ചില മനഃശാസ്ത്രപരമായ വഴികളും നിർദ്ദേശിക്കാം. ഇത് നമ്മുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും വരുത്തേണ്ട ചില മാറ്റങ്ങളാണ്. എന്തൊക്കെയാണെന്നല്ലേ? താരതമ്യം പൂർണ്ണമായി നിർത്തുക, അതായത് സോഷ്യൽ കമ്പാരിസൺ ഇല്ലാതാക്കുക. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് സാധാരണമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ പറയുന്നത് സോഷ്യൽ കമ്പാരിസൺ എന്നാണ്. എന്നാൽ ഈ ശീലം എപ്പോഴും നിങ്ങളിൽ അപകർഷതാബോധം മാത്രമേ ഉണ്ടാക്കുക. ഓർക്കുക, നിങ്ങളുടെ ഒരേ ഒരു മത്സരം നിങ്ങളുടെ ഇന്നലകളോട് മാത്രമായിരിക്കണം. കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഇനി വേണ്ടത് കൃതജ്ഞത പാലിക്കുക എന്നുള്ളതാണ്. അതായത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർക്കുള്ളതിനെ നോക്കി എപ്പോഴും വിഷമിക്കുന്നതിന് പകരം ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെറിയ നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരാകുക. ഇതിനാണ് ശാസ്ത്രീയമായി പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നത് നല്ലതാണ്. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, മനസ്സിൽ പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായകരമാവും. ഇനി സ്വയം മെച്ചപ്പെടുക, അതായത് സെൽഫ് ഇംപ്രൂവ്മെന്റ്. മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് സമയം കളയുന്നതിന് പകരം കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കണം. അസൂയയെ നിങ്ങളുടെ സ്വയം മെച്ചപ്പെടുത്തലിന് ഉള്ള ഒരു സൂചനയായി കാണുക. മറ്റൊരാൾക്ക് വിജയം ലഭിക്കുമ്പോൾ നമ്മളും നമ്മുടെ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാം. ഇനി വേണ്ടത് മനസ്സ് തുറന്ന് അഭിനന്ദിക്കുക. നമ്മളെ മാത്രമല്ല, അപ്രീഷിയേറ്റ് അതേഴ്സ്. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരാനും അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും ശീലിക്കുക. മറ്റൊരാളെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈഗോ, അതായത് അഹംഭാവം, സാവധാനമില്ലാതാകും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസവും സമാധാനവും നൽകും. ഇനി വേണ്ടത് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നുള്ള ഒന്നാണ്. അതായത് ചിന്തകളെ പുനർക്രമീകരിക്കുക, മനസ്സിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ആക്കുന്ന ഒരു വഴിയാണിത്. അവനെല്ലാം ലഭിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന ചിന്തയ്ക്ക് പകരം അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വിജയിച്ചു, ഞാനും കഠിനാധ്വാനം ചെയ്താൽ എനിക്കും വിജയം നേടാം എന്നൊന്ന് ചിന്തിച്ചാട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, അസൂയ എന്ന മാനസികാവസ്ഥയെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും മികച്ച മരുന്ന് നമ്മുടെ മനസ്സിനെ സ്നേഹവും കൃതജ്ഞതയും കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളെ നോക്കി സമയം കളയാതെ സ്വന്തം ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? വ്യക്തമായ ലക്ഷ്യബോധം, അതായത് ഗോൾ ഓറിയന്റഡ് മനസ്സുണ്ടാകണം. ആ മനസ്സിൽ ഒന്നിനോടും അസൂയപ്പെടാൻ സമയം കിട്ടില്ല. ഏതായാലും ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളോട് തോന്നുന്ന അസൂയയെ നിങ്ങളെ തന്നെ വളർത്താനുള്ള ഒരു പോസിറ്റീവ് എനർജിയായി മാറ്റാൻ കഴിയുമോ? നിങ്ങളതിന് തയ്യാറാണോ? ഒന്ന് ചിന്തിക്കൂ, മാറ്റങ്ങൾ നമ്മുടെ ചിന്തകളിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്? അപ്പോൾ അസൂയയെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇത് ശ്രദ്ധിച്ച ഏവർക്കും നന്ദി പറയുന്നു. ഇതുപോലുള്ള ഗുണപ്രദമായ മനഃശാസ്ത്ര വിഷയങ്ങൾ കേൾക്കണമെന്നുണ്ടോ? ഈ പരിപാടി മുടങ്ങാതെ ശ്രവിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നം കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫിക്കേറ്റ് കോഴ്സ് സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൗജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൗജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 7999455362, മറ്റൊരു നമ്പർ 8891924337, മറ്റൊരു നമ്പർ 9072467032. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 17 വരെ അപേക്ഷിക്കാം. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി വിഷയങ്ങളിൽ PG പ്രവേശനത്തിനുള്ള ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രി ടെസ്റ്റ് August 22. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ കുഫോസ് ഒഴികെയുള്ള MSc സീറ്റുകളിലേക്ക് 2-ാം ഘട്ട സ്പോട്ട് അലോട്ട്മെന്റ് 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04842701085. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാൽ അപേക്ഷകൾ സ്വീകരിക്കും. കാപ്പി കൃഷി, ഗുണനിർണയം, വിപണനം എന്ന് തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടപ്പിന്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. +2 പാസ്സായ 18-ന് 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം പ്രദേശവാസികൾക്കായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാതാ മെഡിക്കൽ സെന്റർ ആശുപത്രിയുടെ സഹകരണത്തോടെ 2026 ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ മൂതാക്കര സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സൗജന്യ നിയമ ബോധവൽക്കരണ ക്ലാസ്, നിയമ അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശ്വാസകോശ രോഗ വിഭാഗം, അസ്ഥിസന്ധി രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആരോഗ്യ പരിശോധനയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791399, മറ്റൊരു നമ്പർ 8086520119. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ 2026 ജൂലൈ 20 ആരംഭിക്കുന്ന വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വനിതകൾക്കായുള്ള തയ്യൽ പരിശീലനം കൂടാതെ യുവതി യുവാക്കൾക്കായുള്ള അലങ്കാര നെറ്റിപ്പട്ട നിർമ്മാണം, ഫാൻസി ബാഗ് നിർമ്മാണം, ലിക്വിഡ് എംബ്രോയിഡറി, ഡോൾ മേക്കിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, കോഫി പെയിന്റിംഗ്, തഞ്ചാവൂർ പെയിന്റിംഗ്, എംബോസ് പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ 2026 ജൂലൈ 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791190. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധി MRI, റഹ്മത്ത് എഞ്ചിനീയറിംഗ്, കുറവൻ പാലം, പഞ്ചാരമുക്ക്, ഹരിശ്രീനഗർ, ഷങ്കേസ്, ആശ്രാമം ക്ഷേത്രം, മുനീശ്വരം കോവിൽ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ചേരുടെ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം ആരംഭിക്കുകയായി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആഫ്രിക്കൻ ഏഷ്യൻ നാടോടിക്കഥയാണ് പറയാൻ പോകുന്നത്. നമുക്ക് കഥയിലോട്ട് കടക്കാം. ഒരു ദിവസം ഹോക്ക തൻ്റെ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. വഴിയിൽ വെച്ച് ഹോക്കയ്ക്ക് ക്ഷീണം തോന്നി. അയാൾ ഒട്ടകത്തെ വഴിയരികിൽ നിർത്തി. അടുത്തുള്ള മരത്തണലിൽ അല്പം വിശ്രമിക്കാം, അതായിരുന്നു ഉദ്ദേശം. അദ്ദേഹം ആ മരത്തണലിൽ ചെന്ന് തല ചായ്ച്ചു. പ്രതീക്ഷിക്കാതെ ഹോക്ക ഉറങ്ങിപ്പോയി. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥികൾ അതുവഴി വന്നു. അവർ ഒരു തമാശയ്ക്കായി ഹോക്കയെ പറ്റിക്കാൻ തീർച്ചയാക്കി. അവർ ഒട്ടകപ്പുറത്തുണ്ടായിരുന്ന ജീനി എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ചിലർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാണ്, പുറത്ത് ഇരുന്ന് ഓടിക്കാനുള്ള തോൽപീഠമാണ് ഈ ജീനി എന്ന് പറയുന്നത്. അവരത് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ജീനി കാണാതാവുമ്പോൾ ഹോക്ക എങ്ങനെ പ്രതികരിക്കുമെന്നറിയാം. അതിലൊരു തമാശ. അത്രമാത്രമാണ് അവർ കരുതിയത്. പക്ഷേ സംഭവിച്ചതോ, ഹോക്ക ഉറക്കമുണർന്നതും ഒട്ടകത്തെ നടത്തി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒട്ടകത്തെ ലായത്തിൽ കെട്ടിയിട്ട് ജീനി എടുത്ത് വെക്കാനായി നോക്കിയപ്പോൾ അത് അവിടെയില്ല. ഹോക്ക വിചാരിച്ചു തനിക്ക് തോന്നിയതാണ്. ഹോക്ക കണ്ണുകൾ നന്നായി തിരുമി വീണ്ടും നോക്കി. ഇല്ലല്ലോ. അപ്പോൾ അത് എവിടെ പോയി? ഹോക്ക ആലോചിച്ചു. അടുത്ത ദിവസം അദ്ദേഹം റോഡിൽ കൂടി നടക്കുമ്പോൾ വിദ്യാർത്ഥികളെ കണ്ടു. ഹോക്ക അവരോടായി പറഞ്ഞു, പിള്ളേരെ, എൻ്റെ ജീനി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളിൽ ആരോ ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ അതെനിക്ക് തിരികെ തന്നില്ലെങ്കിൽ എൻ്റെ വിധം മാറും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സൂക്ഷിച്ചോ. ഹോക്ക ശുഭിതനായി. ഹോക്കയുടെ വാക്കുകൾ എല്ലാം കുട്ടികളുടെ ചെവിയിലെത്തി. തമാശയ്ക്കായി ചെയ്ത കാര്യത്തിന് എത്ര ഗൗരവമോ എന്നോർത്ത് കുട്ടികൾ വിഷമിച്ചു. അവർ വളരെ പെട്ടെന്ന് ജീനി വാങ്ങി ഒട്ടകപ്പുറത്ത് ഭദ്രമായി വെക്കുകയും ചെയ്തു. എന്നാൽ ആ വിദ്യാർത്ഥികളിൽ ഒരുവന് മാത്രം ജിജ്ഞാസയായി. തങ്ങൾ ജീനി തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഹോക്ക എന്ത് ചെയ്യുമായിരുന്നുവെന്ന് അറിയുന്നത് ഒരു രസമായിരിക്കും. പക്ഷേ എങ്ങനെ അറിയാം? അവൻ വളരെ നേരം ആലോചിച്ചതിന് ശേഷം ഹോക്കയോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. സാറിന് വിരോധമില്ലെങ്കിൽ? അവൻ മടിച്ചു നിന്നു. ഹോക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നിനക്കെന്തോ സംശയമുള്ളതുപോലെ ഉണ്ടല്ലോ, ചോദിക്ക്. അവൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു,
1: സാർ, ഞങ്ങൾ ജീനി തിരികെ തന്നിരുന്നില്ലെങ്കിൽ സാർ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചത്?
0: ഹോക്ക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ അത്ര സംശയം? എൻ്റെ വീട്ടിലൊരു പഴയ കമ്പിളി പുതപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊരു പുതിയ ജീനി ഉണ്ടാക്കും, അത്രയെന്ന്. അവർ രണ്ടുപേരും ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിച്ചു. ഇത്രയും.

നമ്മളെല്ലാവരും എന്തെങ്കിലും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്ത എന്റെ വിധം മാറും സൂക്ഷിച്ചോ എന്നൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ ഹോക്ക ചെയ്താണൊക്കെ തന്നെ എനിക്കത് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ വിധം മാറും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു റിയാക്ഷനാണ്. എന്തെങ്കിലും ആരെങ്കിലും അതിക്രമം ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് കണ്ണുരുട്ടിയൊക്കെ അവരോട് ആ ദേഷ്യം പ്രകടിപ്പിച്ച് അതിന് പരിഹാരം കാണുന്നു. വരട്ടിയെങ്കിലും എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചാൽ അത് തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത്

കുത്താനായിട്ട് ഇങ്ങനെ തയ്യാറായി. എനിക്ക് എല്ലാ ജീവികൾക്കുണ്ട് ഒരു മറുഭീഷണി, മനുഷ്യർക്ക് മാത്രമല്ല. ഇത്രയും കാര്യം ഞാൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ. പണ്ടുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പുലർച്ചെ അങ്ങോട്ട് എഴുന്നേക്കണം, വിദ്യാർത്ഥികളായ പുലർച്ചെ എഴുന്നേക്കണം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ധാരാളം കേൾക്കാറുണ്ട് നീ ഉപദേശം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, ഗ്രാമ മുഹൂർത്തത്തിൽ അല്ലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നൊക്കെ പറഞ്ഞ് രാവിലെ അതിരാവിലെ എണീറ്റ് പഠിക്കണം, അങ്ങനെയാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. പഠനം എല്ലാം ചുറ്റുമെല്ലാം ശാന്തമായിരിക്കും, മനസ്സ് ഫ്രഷായിരിക്കും, പഠിച്ചാൽ തലയിൽ കയറും, മനസ്സിലാവും. ശരിയാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്, അതെന്നിവിടെ പറയണം അല്ലെങ്കിൽ അവതരിപ്പിക്കുക. പുലർച്ചെ 5 എഴുന്നേൽക്കുന്നത് കൂടുതൽ ഉൽപാദനക്ഷമതയും വിജയവും ഉറപ്പാക്കുമെന്ന ധാരണ ലോകമെമ്പാടും വ്യാപകമാണ്. മിക്ക മോട്ടിവേറ്റർ സ്പീക്കർമാരുടെയും കാര്യമായ ഉപദേശങ്ങളൊന്ന് ഈ പറയുന്നതാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നതാണ് മികച്ചത് എന്നതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റും ഉറക്കത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്ന റേച്ചൽ ബാർ പറയുന്നു. വ്യക്തിയുടെ ജൈവഘടികാരം സർക്കോഡിയൻ വൃതം, ജനിതക സ്വഭാവവും ഉറക്കത്തിൻ്റെ ഗുണനിലവാരവുമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് റേച്ചൽ ബാർ ഈ വിഷയം ചർച്ചയാക്കിയത്. ശരീരത്തിനുള്ളിലെ ജൈവഘടികാരം ഉറക്കം, വിശപ്പ്, ഊർജ്ജനില, ജാഗ്രത തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനാൽ എല്ലാവരുടെയും ഉൽപാദനക്ഷമത ഒരേ സമയക്രമത്തിൽ പ്രവർത്തിക്കണമെന്നില്ലെന്ന് അവർ പറഞ്ഞു. ചിലർ സ്വാഭാവികമായി രാവിലെ കൂടുതൽ ഉന്മേഷത്തോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുമ്പോൾ മറ്റു ചിലർക്ക് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആണ് ഏറ്റവും മികച്ച പ്രവർത്തന സമയം. ഇത്തരം രണ്ട് പ്രവണതകളും ആരോഗ്യകരമാണ്. റേച്ചലിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് ഔൾ ആണോ എന്നത് ഭാഗികമായി ജനിതക ഘടകങ്ങൾ നിർണയിക്കുന്ന കാര്യമാണ്. സ്വഭാവപരമായ രാത്രിയിൽ കൂടുതൽ സജീവമായ ആളുകൾ ദിവസവും വളരെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഉൽപാദനക്ഷമത ഉയരുന്നതിന് പകരം കുറയാനാണ് സാധ്യത. വിജയം നേടുന്നവർ എല്ലാവരും പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണെന്ന വാദവും അവർ ചോദ്യം ചെയ്യുന്നു. ഇത് നമ്മൾ അല്ലെ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. വിജയികൾ, ജീവിതത്തിൽ വിജയിക്കുന്നവർ, ലോകത്ത് ഈ ലോകത്ത് വിജയിക്കുന്നവർ എല്ലാവരും പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണ്, ഏർലി ബേർഡ്സ് ആണെന്ന് അങ്ങനെ നമ്മളെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അവരാണ് വിജയികൾ. രാവിലെ എണീക്കുന്നവർക്കാണ് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാവുക, പഠനത്തിൽ മുന്നേറ്റമുണ്ടാവുക, ബിസിനസ്സിൽ മുന്നേറ്റമുണ്ടാവുക, ഇങ്ങനെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ റേച്ചൽ സമർത്ഥിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, മധു, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധു 92 വയസ്സുണ്ട്. ഇപ്പോൾ 92 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ 93 വയസ്സിലോട്ടാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം വളരെ വൈകി കിടക്കുന്ന വ്യക്തിയാണ് പണ്ട് മുതൽ. എന്നിട്ട് എഴുന്നേൽക്കുന്ന വളരെ താമസിച്ചാണ്, ചിലപ്പോൾ 10-12 ഒക്കെ മണി വരെയൊക്കെ ഉറങ്ങും. അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിരുന്നു. അതുമല്ല, അദ്ദേഹം ജീവിച്ച് അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. നിർമ്മാതാവും, നമുക്ക് അദ്ദേഹം നടനാണെന്നറിയാം, പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹം നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം ജ്വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിലെ പുതിയ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ മന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണി വരെ ഞാൻ ഫിലോമിനയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04742931111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഓരോ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301111. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
2: ഹലോ
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: പിന്നെ ഞാൻ വാഴക്കൂട്ടത്തിൽ അലുവ കമ്പനിയുടെ അടുത്ത് നിന്ന് വിളിക്കാണ്. എന്റെ പേര് ഐഷ ഉമ്മാണ്.
2: പറഞ്ഞോളൂ ഉമ്മ.
3: എന്റെ ചെറുമോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവന് 25 വയസ്സായിരുന്നു. അവന് ഹാപ്പി ബർത്ത്ഡേ.
2: ചെറുമോന്റെ പേരെന്താണ്?
3: നെസ്മൽ.
2: നെസ്മൽ.
3: നെസ്മൽ.
2: ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ അമ്മ?
3: എന്റെ പൊന്നു മോന് 100,000 ആശംസകൾ നെസ്മൽ മോന്.
2: ഓക്കെ, അപ്പോൾ നെസ്മലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. ഹലോ
4: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
2: പറഞ്ഞോളൂ ചേച്ചി.
4: എന്റെ ഇളയ മോന്റെ വെഡിങ് ആനിവേഴ്സറി. പേര് സുമേഷ് ആതിര. അവർക്കൊരു വിഷു പറയാം.
2: ഓക്കെ.
4: ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഓക്കെ, അപ്പോൾ സുമേഷ് ഏട്ടനും ആതിര ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വിളിക്കേണ്ട നമ്പർ 04742931111.
5: ഹലോ
2: ഹലോ.
5: എന്റെ പേര് താര എന്നാണേ.
2: പറഞ്ഞോളൂ ചേച്ചി.
5: ഇന്ന് എന്റെ മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. ആമിക്കുട്ടനും ജാനിക്കുട്ടനും.
2: ആമി ജാനിയോ?
5: നിധി മരിയ എന്നാണ് വീട്ടിൽ. ആമി ജാനി എന്ന് വിളിക്കാം.
2: ആമി ജാനി. ഓക്കെ, ആശംസിക്കുന്നു
5: ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആമിക്കുട്ട ജാനിക്കുട്ട.
2: ഓക്കെ, അപ്പോൾ ആമിക്കുട്ടനും ജാനിക്കുട്ടനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
6: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ.
6: ഞാൻ കൂട്ടിക്കടയിൽ നിന്ന് റജിലയാ വിളിക്കുന്നത്.
2: പറഞ്ഞോളൂ ചേച്ചി.
6: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ഇന്ന്, 10 വയസ്സ് തികയുന്നു. പേര് അൻഹ.
2: അൻഹ.
6: എന്റെ മോക്ക് നല്ലൊരു വിഷ് ചെയ്യണം.
2: ചേച്ചി ആശംസ അറിയിക്കുന്നുണ്ടോ?
6: എന്റെ കൊച്ചുമോക്ക് എന്റെ 100,000 ജന്മദിനാശംസകൾ.
2: ഓക്കെ, അപ്പോൾ അൻഹ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
6: താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04742931111. ഹലോ
7: ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ചേച്ചി.
7: മോളെ പിന്നെ
2: ഓ
7: നോക്ക് നല്ലൊരു ആശംസയും ഒരു നല്ലൊരു ശക്കര ഉമ്മി ആദ്യം. പിന്നെ ഒരു നന്ദിയുണ്ട് മോളെ, കാതോടെ വേർച്ചൊന്നില്ലേ തന്നെ വരണം കേട്ടോ.
2: ഓക്കെ ചേച്ചി.
7: നന്നായിരുന്നു കേട്ടോ.
2: താങ്ക് യു.
7: പിന്നെ ഇന്നലെ ജയപ്പെട്ടതാനത്തിന്റെ ഇന്നലെ കറണ്ട് പോയ മോളെ, പേരങ്ങോട്ട് പറയുന്നതിന് മുമ്പ് കറണ്ട് അങ്ങ് പോയി.
2: ആണോ?
7: അതിപ്പോ അറിയാൻ പറഞ്ഞു. കൊച്ചുങ്ങളെ രണ്ടിനും പേരെനിക്ക് അറിഞ്ഞൂടാ, ഒരാളെ മാത്രം ശിവനന്ദന്ന് അറിയാം. അപ്പൊ രണ്ടു മക്കൾക്കും കൂടെ ജയപ്പെട്ടതിനെ രണ്ടു മക്കൾക്കും കൂടെ ഒരു നല്ലൊരു ആശംസ കൊടുത്തരാം മോളെ.
2: എനിക്കും പേര് കൃത്യമായിട്ട് അറിയില്ല ചേച്ചി.
7: അറിയില്ല മോളെ, ഇതുപോലെ പറഞ്ഞാ മതി. ചിത്ര ചേച്ചി പറഞ്ഞു പറഞ്ഞു പറഞ്ഞാ മതി.
8: പേര് മനസ്സിലായില്ലേ?
2: നന്ദമോൾക്കല്ലേ?
8: ശിവനന്ദേന്നാ.
2: ശിവനന്ദമോൾക്കും.
8: ആ അപ്പൊ രണ്ടു പേർക്കും കൂടെ കൊടുത്തേരെ, ഇളയ മോക്കും മൂത്ത മോക്കും കൂടെ. നല്ല
2: ആശംസ. ജയചേച്ചിയുടെ മോക്കല്ലേ? ഓക്കെ, അപ്പോൾ ജയ പട്ടത്താൻ ചേച്ചിയുടെ മോൾക്ക് രണ്ടു പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
9: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്,
2: പറഞ്ഞോളൂ.
9: എന്റെ പേര് കൃഷ്ണേന്ദ്.
2: പറഞ്ഞോളൂ.
9: ഇന്നലെ എന്റെ ചിറ്റപ്പന്റെയും കുഞ്ഞമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ചിറ്റപ്പ കുഞ്ഞമ്മ.
2: ഓക്കെ, രണ്ടുപേരുടെ പേര് പറയോ.
9: ദിലീപ്, രേവതി.
2: ഓക്കെ, അപ്പോൾ ദിലീപ് ഏട്ടനും രേവതി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
10: ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ആ കേൾക്കുന്നുണ്ട് ചേച്ചി, പറഞ്ഞോളൂ.
10: ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാണേ. അമ്മ വിളിക്കുന്നേ ആ റേഡിയോയിൽ കഥയോട് കഥോടത്ത് വിളിക്കുന്നേ അമ്മ.
2: അമ്മയുടെ പേരെന്താണ്?
10: ഞാൻ അമ്മയുടെ പേര് കാർമൽ.
2: കാർമൽ അമ്മ. കേട്ടിട്ടുണ്ട്. ആശംസ അറിയിക്കുന്നുണ്ടോ?
10: അമ്മക്ക് ആശംസ അറിയിക്കാം. ഞാൻ ആദ്യമായിട്ടാ വിളിക്കുന്നത്, എനിക്ക് ആദ്യമായിട്ടാ കിട്ടുന്നത്.
2: ഓക്കെ, കഥോട് കഥത്തിലൊന്നും വിളിക്കാറില്ല?
10: ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. അമ്മ വിളിക്കുന്നുണ്ട് കഥോട് കഥത്തിലൊക്കെ.
2: അപ്പൊ അമ്മക്ക് ആശംസ അറിയിക്കുന്നുണ്ടോ?
10: അമ്മ അറിയിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്.
2: പറഞ്ഞോളൂ.
10: ഹാപ്പി ബർത്ത്ഡേ അമ്മ.
2: ഓക്കെ, അപ്പോൾ കാർമലമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ
11: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്,
2: പറഞ്ഞോളൂ ചേച്ചി.
11: ഞാനൊരു വെഡിങ് പറയാൻ വിളിച്ചതാ മോളെ.
2: ആ പറഞ്ഞോ.
11: ഷെമി ഷെമീർ.
2: എന്താണ്?
11: 42 വെഡിങ് ആനിവേഴ്സറി.
2: ഷെമി ഷെമീർ.
11: ആ ഓക്കെ. ഷെബീർ. ഷെബീർ ഷെബീർ.
2: എന്താണ് ചേച്ചി?
11: 42 വർഷം.
2: കബീർ എന്നാണോ ഷെബീർ എന്നാണോ?
11: സബീർ.
2: സബീർ. വ്യക്തമാവുന്നില്ല, റേഡിയോയുടെ ഹോളി ഒന്ന് കുറയ്ക്കാവോ?
11: ഹലോ,
2: റേഡിയുടെ വോളിയം കൂടി ചേച്ചി, കുറയ്ക്കും ഒന്നുകൂടെ. ഷെമി ഷെമീർ. കബീർ. ഓക്കെ.
11: 42 വർഷം.
2: ആ ഓക്കെ, അപ്പോൾ കബീർ ഏട്ടനും ഷെമി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളയും കുറച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ.
12: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തുനിന്ന് രാജുവാണ്.
2: പറഞ്ഞോളൂ ഏട്ടാ.
12: എന്റെ സഹോദരിയുടെ മോടെ മോള് ആതിര. വെഡിങ് ആനിവേഴ്സറിയാണ്. ആതിര സുമേഷ്. വെഡിങ് ആനിവേഴ്സറി ആശംസകൾ പറയണേ.
2: ഓക്കെ, അപ്പോൾ സുമേഷ് ഏട്ടനും ആതിര ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, കോള് ക്ലിയർ ആവുന്നില്ലേ ചേച്ചി? ആ പറഞ്ഞോളൂ. ആരുടെ ബർത്ത്ഡേ ആണ്? എന്താണ്? സുകേഷ്. ആ ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ? ഓക്കെ, കോള് ക്ലിയർ ആവുന്നില്ല. എന്തായാലും സുകേഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 8:50 വരെ മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111.
13: ഹലോ
2: ഹലോ,
13: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
13: ഞാൻ ഗോപാലശ്ശേരിയിൽ നിന്ന് അനിത.
2: പറഞ്ഞോളൂ ചേച്ചി.
13: ഇന്ന് എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് അവനി.
2: അവനി.
13: അവനി പോട്ട്. അപ്പാപ്പിന്റെ അമ്മാമ്മയുടെയും മാമന്റെയും ആന്റിയുടെയും എല്ലാം ബർത്ത്ഡേ ആശംസകൾ എന്ന് പറഞ്ഞു.
2: ഓക്കെ, അപ്പോൾ അവനി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ
14: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
14: ഹലോ
2: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആശംസകൾ അറിയിക്കാൻ വിളിച്ചതാണോ?
14: അതെ, എന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. മകന്റെ പേര് സൂരജ്, 19 വയസ്സിനാവുന്ന പോലെ.
2: ആശംസ അറിയിക്കുന്നുണ്ടോ?
14: അതെ. എന്റെ മോന് 1000 ജന്മദിനാശംസകൾ.
2: ഓക്കെ, അപ്പോൾ സൂരജിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
15: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
15: ഞാൻ പട്ടത്താണ് ജയലക്ഷ്മി.
2: പറഞ്ഞോളൂ ചേച്ചി.
15: ഞാൻ എന്റെ ബർത്ത്ഡേ വിഷസ് പറയാൻ വിളിച്ചേക്കാണ്. ട്വിൻസ് ആണ് രണ്ടുപേര്, രണ്ടുപേർക്കും 2 വയസ്സ് കഴിയുവാണ്. അപ്പം ഒരാളുടെ പേര് മരിയ പ്രവീൺ, ഒരാളുടെ പേര് നിധി പ്രവീൺ.
2: നിധി,
15: നിധിയും മരിയയും.
2: ഓക്കെ,
15: രണ്ടുപേരും വീട്ടിൽ വിളിക്കുന്ന ആമി ജാനി. അപ്പോ രണ്ടുപേർക്കും 2 മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ.
2: ഓക്കെ, അപ്പോൾ ആമിക്കും ജാനിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
15: ഓക്കെ,
2: വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
16: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
16: നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ ഏട്ടാ. ആ, മനസ്സിലായി ഏട്ടാ.
16: ഇന്നലെ
2: കൊച്ചുമോന്റെ
16: അവന്റെ പേര് അരുൺ ബാബു.
2: അരുൺ ബാബു.
16: വീട്ടിലിരിക്കുന്നത് ശ്രീകൂട്ടൻ.
2: ആശംസ അറിയിക്കുന്നുണ്ട്.
16: ആശംസൊക്കെ പറഞ്ഞ കേക്കെല്ലാം മുറിച്ചു.
2: കേക്കൊക്കെ മുറിച്ചു, ആഘോഷിച്ചു.
16: ആഘോഷിച്ചു.
2: എങ്ങനെ ഉണ്ടായിരുന്നു?
16: കുഴപ്പമില്ല, നല്ലതായിരുന്നു.
2: ഓക്കെ ഏട്ടാ, അപ്പൊ ആ മോനെ ആശംസ അറിയിക്കുന്നുണ്ടോ?
16: ഇല്ല, മോൾ പറഞ്ഞാ മതി. മോനെ
2: ശ്രീകൂട്ടൻ എന്നല്ലേ പേര്?
16: ശ്രീകൂട്ടൻ.
2: അരുൺ ബാബു. ഓക്കെ, അപ്പോൾ അരുൺ ബാബു എന്ന ശ്രീകുട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
17: ഹലോ
2: ഹലോ,
17: ഗുഡ് മോർണിംഗ്. ഹലോ മോൾ.
2: ഗുഡ് മോർണിംഗ്.
17: ഉഷാ ശിവൻ പാട്ടത്തിക്കാവ്.
2: പറഞ്ഞോളൂ ചേച്ചി.
17: നാളെ രാമായണ മാസം തുടങ്ങുവാണ്. എല്ലാവർക്കും രാമായണ മാസം ആശംസ പറഞ്ഞുകൊള്ളുന്നു. നാളെ നമ്മളെ പ്രിയങ്കരനായ നമ്മുടെ ഫാദറിന്റെ, ആദരണീയനായ ഫാദറിന്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ ഞാൻ ഫാദറിന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയിരാരോഗ്യ സൗഖ്യവും ഈശോ കൊടുക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. മോളെ, നമുക്ക് നല്ലൊരു ദിവസം ഒന്ന് ആശംസിച്ചുകൊള്ളുന്നു.
2: ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ 8-50 ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ പോയി മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111.
16: ഹലോ
2: ഹലോ
16: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
16: ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ ഏട്ടാ.
16: എന്റെ കൊച്ചുമോളുടെ ജന്മദിനമാണിന്ന്. കൃതിക വരുൺ.
2: കൃതിക, ആശംസ അറിയിക്കുന്നുണ്ടോ?
16: ആശംസകൾ എന്റെ കൊച്ചുമോൾക്ക്.
2: ഓക്കെ, അപ്പോൾ കൃതിക മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
18: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: താഴ്ത്താതെ പാലിന.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. 9 മണിവരെയാണ് നമ്മുടെ സമയം. അപ്പൊ എല്ലാവരും വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. അജിത ദേവരാജനാണ് വാളത്തുങ്കിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ശ്രീഹരി മോന് അപ്പച്ചയുടെയും പമ്മു ചേച്ചിയുടെയും മാമന്റെയും 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീഹരിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
2: ഞാനേ, എന്റെ മോളെ മോൻ്റെയാണ്. സായിദേവ്, എല്ലാവർക്കും ഇന്നത്തെ ബർത്ത്ഡേ എല്ലാവർക്കും ഒരു ആശംസകൾ പറയണം. ഈ കടയിലെ എല്ലാവർക്കും, വടിക്കാർക്കും, എല്ലാവർക്കും.
1: ഓക്കെ,
2: ഹലോ.
1: ആ, കേൾക്കുന്നുണ്ട് ചേച്ചി, പറഞ്ഞോളൂ.
2: ആ, മോനെ ജന്മ വയസ്സ് തികയാണ്. പിന്നെ എന്റെ ചേട്ടത്തെയാണ് എനിക്ക് നമ്പർ തരുന്നത്. അവരെ 50-ആം കമ്മിലാണ് ജോലി. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു.
1: ഓക്കെ, അപ്പോൾ സായിദേവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഗുഡ് മോർണിംഗ് ഫിലോമിന.
1: ഗുഡ് മോർണിംഗ്.
3: മോളേ, കുട്ടിത്തു മിനിയാണ്.
1: പറഞ്ഞോളൂ ചേച്ചി.
3: ഇന്ന് എന്റെ നാത്തിന്റെ മോളെ ബർത്ത്ഡേ ആണ്. ചെറിയ കുട്ടി.
1: എന്താണ്?
3: ശ്രീകുട്ടി. ശ്രുതി എന്ന് പറയുന്ന ശ്രീകുട്ടി. ശ്രീകുട്ടി മോളെ, മാമയുടെ 1000 ജന്മദിനാശംസകൾ.
1: ഓക്കെ, അപ്പോൾ ശ്രുതി എന്ന ശ്രീകുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, പറഞ്ഞോളൂ.
4: എന്റെ ഹസ്ബൻഡിന്റെ ജന്മദിനമായിട്ട്.
1: ആ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഒക്കെ കോൾ ബ്രേക്കായി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. 9 മണിവരെയാണ് നമ്മുടെ സമയം. അപ്പൊ എല്ലാരും വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം.
5: ഹലോ
1: ഹലോ, അതെ, പറഞ്ഞോളൂ അമ്മ.
5: എന്റെ ചെറുമോക്കടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ഇല്ലായിരുന്നു, വന്നപ്പോ താമസിച്ചു. അതുകൊണ്ട് ഒരു ആശംസ
1: പറഞ്ഞു. എന്താണ്?
5: മോള് ഇന്നലെ വന്നായിരുന്നു രാത്രി.
1: ആ, വീട്ടില് വന്നായിരുന്നു അല്ലേ?
5: പറഞ്ഞില്ലായിരുന്നു.
1: ഓക്കെ, അപ്പം ചെറുമോളുടെ പേരെന്താണ്?
5: നീല.
1: ഓക്കെ, അപ്പോൾ നീളമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.

തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ സമയം 8:58 നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹൈ ഫിലോമിന, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വാഴക്കൂട്ടത്തിൽ നിന്നും വിളിച്ച ഐഷു ഉമ്മയുടെ ചെറുമകൻ നിസ്മലിന് 1000 ബർത്ത്ഡേ ആശംസകൾ പറയുന്നു. സുൽബത്തേജിയാണ് പഴയാറ്റിൻകുഴിയിൽ നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് രജന ചേച്ചിയാണ് പരവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജയ പട്ടത്താനത്തിൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഫിലോമിനയ്ക്കും എല്ലാ ആർജയ്ക്കും നല്ല ദിവസവും ആശംസിക്കുന്നു എന്ന് ചേച്ചി അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ പേരൂരിൽ നിന്നും കൃഷ്ണ ചേച്ചിയാണ്. സുപ്രിയ മോൾക്ക് എൻ്റെ നല്ലൊരു ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ്, ചന്ദ്രകയമ്മയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ജയയുടെ മക്കൾക്കും അരുൺ ബാബുവിനും ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുമേഷ് ആതിരയ്ക്കും ഇവർക്ക് 3 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് ചന്ദ്രകാമ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു ആശംസ അറിയിച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ജന്മദിനം ആഘോഷിക്കുന്ന ഡിയറസ്റ്റ് ജയയുടെ മകൾ സുപ്രിയയ്ക്കും ജന്മദിനാശംസകൾ നേരുന്നു. ശിവനന്ദ മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം 9 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
3: ആദ്യ സിനിമയായ സായാഹ്നത്തിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച കൊല്ലത്തുകാരനായ സംവിധായകനാണ് ശരത്. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സായാഹ്നത്തിന് ലഭിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം 7 അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അഭിനവ വൈഭവത്തെ അധികരിച്ച് ദി ആർട്ട് ഓഫ് ലിവിംഗ് എന്ന പേരിൽ ഒരു ചെറിയ ചിത്രം നിർമ്മിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ്, അമേരിക്കയിലെ സിറോക്സ്, പാലോ ആൾട്ടോ റിസർച്ച് സെൻസർ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗീതാ ഗോവിന്ദം പ്രോജക്റ്റിന്റെ സംവിധായകനായി അദ്ദേഹം ദേവവാദ്യങ്ങൾ, ചുവർ ചിത്രങ്ങൾ എന്നീ ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു. ചുവർ ചിത്രങ്ങൾ 15 അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പിന്നീട് പ്രദർശിപ്പിക്കപ്പെട്ടു. പാരീസിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡും ശരത് നേടുകയുണ്ടായി. ആദ്യ ചിത്രമായ സായാഹ്നത്തിന് 7 സംസ്ഥാന അവാർഡുകളാണ് കിട്ടിയത്.

ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും റേഡിയോ ബെൻസുകർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമ്മുടെ ഒരു കുട്ടി ഗസ്റ്റ് ദയയാണ്. പേരൊക്കെ കേട്ടാൽ എന്താണ്, വല്ല കാരുണ്യത്തിന്റെ ഒരാളാണ് കേട്ടോ, ഭയങ്കര കാരുണ്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് ദയെ ഈ കുഞ്ഞ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ദയ.
1: ഹായ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഹാപ്പിയായിരിക്കുന്നു.
0: ഇപ്പോഴാണോ അതോ പൊതുവെ ഹാപ്പിയാണോ? പൊതുവെ ഹാപ്പിയാണ്. നേരത്തെ ഒരു കുട്ടി വന്നായിരുന്നു, അപ്പം അതിലും പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണെന്നാ പറഞ്ഞത്, ഫുൾ ടൈം ഹാപ്പിയാണെന്നാ പറഞ്ഞത്. എന്തായാലും ഹാപ്പിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു ഒരു പോസിറ്റീവ് അല്ലേ, ഒരു പവർ അല്ലേ ഒരു ഹാപ്പിയൊക്കെ ആയിരിക്കുക എന്ന് വെച്ചാല്. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഫുൾ ടൈം? ഹാപ്പിയാണ് എപ്പോഴും. സ്കൂളിലോ? സ്കൂളിൽ ഹാപ്പിയാണ് അല്ലേ. എപ്പോഴും ഈ ഹാപ്പി ആവാതിരിക്കുന്ന എപ്പോഴാ?
1: ഹാപ്പി ആവാതിരിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.
0: അങ്ങനെ തോന്നിയിട്ടില്ല? ഓ, എപ്പോഴും ഇങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ കൂട്ടുകാരെ പോലെ അടികൂടിയോ, അങ്ങനെ വീട്ടില് കുരുത്തക്കെട്ട് കാണിക്കോ, അങ്ങനെ അടി, അങ്ങനെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല?
1: ഞങ്ങള് അങ്ങനൊന്നും ചെയ്യത്തില്ല.
0: അങ്ങനെ ചെയ്യത്തില്ല അല്ലേ. ഓക്കെ, മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞങ്ങളുടെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അനിയത്തിയുണ്ട്.
0: ഓക്കെ, അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛനും അമ്മയൊക്കെ ജോലിക്കും.
0: ജോലിക്ക് പോകും. അപ്പാപ്പനും അമ്മാമ്മയും?
1: അപ്പാപ്പൻ ജോലിക്കോ, അമ്മാമ ഞങ്ങളെ നോക്കും വീട്ടിൽ.
0: ഓ, അമ്മാമയുടെ സംരക്ഷണയിലാണ് നിങ്ങൾ വളരുന്നത് അല്ലേ. ബാക്കി എല്ലാവരും അങ്ങ് ജോലിക്ക് പോകും, പിന്നെ ബാക്കി ടൈം ഇത്ര അമ്മാമയുടെ കൂടെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുമ്പോ?
1: സ്കൂളിൽ പോകുമ്പം ഞങ്ങള് സ്കൂളിലായിരിക്കും പഠിക്കും.
0: അതെ. ഓക്കെ, അപ്പൊ രാവിലെ നമ്മളെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അമ്മാമ്മനെയാണ് നോക്കുന്നേ. ഓക്കെ, അപ്പൊ അമ്മാമയുടെ പ്രിയ പേരക്കുഞ്ഞുങ്ങളാണല്ലേ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പറയൂ, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയൂ. നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. പറഞ്ഞോ.
1: ഞങ്ങളുടെ സ്കൂളില് എല്ലാവർക്കും എന്നെ ഇഷ്ടാ, കാരണം ഞാൻ എല്ലായിടത്തും പാട്ട് പാടാൻ
0: പോകുന്നുണ്ടായിരുന്നു. അടുത്ത
1: സ്കൂളില് എല്ലായിടത്തും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും.
0: എന്തൊക്കെ പ്രോഗ്രാമിനാ പങ്കെടുക്കുന്നേ?
1: ഞാൻ ഡാൻസിന് പങ്കെടുക്കും, പാട്ടിന് പങ്കെടുക്കും, ആക്ഷൻ സോങ്ങിന് പങ്കെടുക്കും, കുറെ ഇതിന് പങ്കെടുക്കും.
0: ആണോ, ആക്ഷൻ സോങ്ങിനൊക്കെ പങ്കെടുക്കും. പിന്നെ മിമിക്രി അങ്ങനൊക്കെ ഉണ്ടോ? ഡ്രോയിങ്, മിമിക്രി അങ്ങനൊക്കെ?
1: മിമിക്രി ഇതുവന്നെ ചെയ്യും.
0: ചെയ്യും. ആ, അപ്പം ഒരു ഭയങ്കര ഒരു ഒരു എന്താ, ഒരു നല്ലൊരു കലാകാരിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, കുഞ്ഞു കലാകാരി അല്ലേ. ഓക്കെ, പിന്നെ ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പഠിത്തമൊക്കെ എങ്ങനെ? ഒന്നര പഠിക്കുക ചെയ്ത ആളാണോ? തേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ്?
1: പ്രേമ ടീച്ചർ.
0: പ്രേമ ടീച്ചറാണ് ഭയങ്കര ഇഷ്ടം. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
1: ഞങ്ങൾ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണോ പഠിപ്പിക്കുന്നത്? ഓക്കെ, ബാക്കി ടീച്ചേഴ്സൊക്കെ?
1: ബാക്കിയെല്ലാം
0: പഠിപ്പിക്കും അല്ലേ. ഓക്കെ, ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ്? കുരുത്തക്കിടക്ക ഉണ്ടോ? ഓ, എനിക്ക് നമ്മൾ എന്തിനാ അടിവിടാൻ പോ, നമ്മള് പഠിക്കാൻ പോവാണ്. നമ്മള് അവർ ഉന്തിയോ തള്ളിയോ പിടിക്കോ എന്തോ ചെയ്തോട്ടെ അല്ലേ, നമുക്ക് നമ്മുടെ കാര്യം. നമ്മൾ എന്തിനാണോ പഠിക്കാൻ പോകുന്നത് സ്കൂളില്, നമ്മുടെ കാര്യം മാത്രം നോക്കി പഠിക്കാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ നമുക്ക് വിഷയമേ അല്ല, അവരെന്തോ ചെയ്തോട്ടെ അല്ലേ, നമ്മുടെ നമ്മുടെ കാര്യം നോക്കുക, തിരിച്ച് വീട്ടിൽ വരിക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ദയയുടെ മുദ്രാവാക്യം. ആ പേര് കറക്റ്റ് ആയി കേട്ടോ, ദയ. അങ്ങനെയാണ് ഈ പേര് പോലെയാണോ ദയ? ദയ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കരുണ. അങ്ങനെ തന്നെയാണോ? കരുണയൊക്കെ ഉണ്ടോ? എങ്ങനെയൊക്കെയാ കരുണ കാണിക്കുന്നത് ദയ?
1: എന്റെ സ്കൂളില് കൊറേ പേരുണ്ട്, അവർക്കൊക്കെ കൊറേ ഇതുണ്ട്.
0: എന്തുണ്ട്?
1: അവർക്കൊക്കെ കൊറേ ഇത്, അവിടെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാതെ വിശന്നിരിക്കുമ്പോ എന്റെ അത് ഞാൻ അവർക്ക് കൊടുക്കും.
0: ഓക്കെ, അതാണ് ഏറ്റവും വലിയ കരുണ അല്ലേ. അവര് വിശന്നിരിക്കുമ്പം നമ്മുടെ കരുണക്കുട്ടി, അല്ല കരുണക്കുട്ടി അല്ല, ദയക്കുട്ടി. കരുണ ദയം അല്ല ഒന്ന് തന്നെ. എന്തായാലും നമ്മുടെ ദയക്കുട്ടി അവർക്ക് നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ ഭക്ഷണം അവർക്കൂടെ കൊടുക്കും അല്ലേ. പിന്നെ
1: പിന്നെ അങ്ങനെ വേറെ ഞാൻ അങ്ങനെ ചെയ്തായിട്ട് എനിക്ക്
0: അങ്ങനെ ചെയ്തായിട്ട്
1: വേറെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല. കൊച്ചു ഭയങ്കര സത്യസന്ധതയാണ് കേട്ടോ, കാരണം മാത്രമല്ല ഭയങ്കര സത്യസന്ധതയാണ്. നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനൊന്നും പറയുന്നില്ല, ചെയ്ത് ഇത്രയേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് പറഞ്ഞു. വേറെ ഒന്നും നമുക്ക് ചെയ്തായിട്ട് ഓർമ്മയുമില്ല. വന്നാൽ ചെയ്യും അല്ലേ. എത്ര മണിക്ക് സ്കൂളിൽ പോകും?
1: ഞങ്ങൾ 9:30 ആകുമ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂൾ ടൈം 9:30, ഞങ്ങൾ 9:19 പോകും.
0: 9:10 എല്ലാം കറക്റ്റ് ടൈം ഇങ്ങനെ അളന്ന് വെച്ചിരിക്കുകയാണ് അല്ലേ. എത്ര മണിക്ക് എഴുന്നേക്കും?
1: ഞാൻ ഒരു ട്യൂഷന് 6 മണിക്ക്.
0: ഓ, ചുരുക്കി പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. രാവിലെ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ പോകുന്നത്. ട്യൂഷൻ 6 മണിക്ക് പോയിട്ട്
1: വീട്ടിൽ വന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകും.
0: സ്കൂളിൽ പോകും. എങ്ങനെയാണ് പോകുന്നത് സ്കൂളിൽ?

0: ഒരു സാധനം എടുത്തു തരാൻ പറഞ്ഞ അവളെ എടുത്തു തരത്തില്ല. അപ്പം ഞാൻ അവളെ നീ എടുത്ത് വന്നോടേന്ന് പറയത്തേയുള്ളു, അല്ലാതെ ഞാൻ അടിയൊന്നും കൊടുത്തില്ല.
1: ഓ, ചുമ്മാതെ വാക്കുകൊണ്ട് എന്തടി എടുത്തു തരാത്തത്, അത്രയേ ഉള്ളൂ. അതൊരു അടിയും വഴക്കും ഒന്നും അല്ല അത്. അത് ചുമ്മാതെ നമ്മൾ ഇങ്ങനെ അങ്ങ് വാക്കോട് സംസാരിക്കല്ലേ, അത് പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പൊ അനിയത്തി തിരിച്ച് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മൾ പണ്ട് അങ്ങനെയാണല്ലോ, നമ്മുടെ സ്കൂളിൽ പോയൊരു തന്നെ നമ്മുടെ കാര്യം നോക്കുക, തിരിച്ചു വരിക. അതുപോലെ വീട്ടിൽ അടി ഉണ്ടാക്കിയാൽ അവരവിടെ കടന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പോയിന്റ് നമ്മൾ നീങ്ങും. നമ്മളെ ആരും ശല്യപ്പെടുത്താൻ വരരുത്, അതാണല്ലേ. ഞാൻ എന്റെ വഴിക്കിരിക്കും, എന്നെ ആരും വന്ന് ശല്യപ്പെടുത്തരുത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരു പഠിക്കാനൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ ഫസ്റ്റ് ആണോ അതോ ക്ലാസ്സിലോ അതോ സ്കൂളിലോ?
0: ക്ലാസ്സിൽ തന്നെ.
1: ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? വെരി ഗുഡ്. എങ്ങനെയാണ് ഫസ്റ്റ് എന്നൊക്കെ എങ്ങനെയാ മനസ്സിലായത് ഫസ്റ്റ് ആണെന്ന്?
0: എല്ലാ പിള്ളേർക്കും എന്നെക്കാട്ടിയും കുറവ് മാർക്കാ.
1: മാർക്കാണ്?
0: ഞാൻ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നു.
1: എത്ര മാർക്കാ സ്കോർ ചെയ്യുന്നത്?
0: എനിക്കിപ്പം എല്ലാ യൂണിറ്റ് ടെസ്റ്റിനും പരീക്ഷയ്ക്കും ഫുൾ മാർക്കുണ്ട്.
1: ഫുൾ മാർക്കുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, നല്ല കാര്യമല്ലേ. ഫുൾ മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ അഭിമാനിക്കാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. ഇനി അങ്ങനെ തന്നെ വേണ്ടേ? ഇനിയിപ്പം നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യണം, 5, 6 അങ്ങനെ നല്ല നല്ല മാർക്കൊക്കെ മേടിക്കണ്ടേ. ദയക്കുട്ടിക്ക് ഈ കരുണ ദയ അതൊക്കെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളായിരിക്കുമല്ലോ, എന്ത് പറയാ സങ്കടം വരുന്നേ?
0: എനിക്ക് ധ്വനി എവിടെയെങ്കിലും മാറിയിരിക്കുമ്പോ സങ്കടം വരും.
1: എവിടെങ്കിലും മാറുന്ന വെച്ചാൽ വീട്ടിന്റെ പുറത്തോ അതോ വീട്ടിന്റെ ഏതെങ്കിലും റൂമിലോ?
0: അല്ല, ധ്വനി എവിടെയെങ്കിലും ഒറ്റക്ക് പോകുമ്പോഴോ എന്റെ കൂടെ ആരും ഇല്ലാത്തപ്പോ
1: സങ്കടം വരും. അതേ സങ്കടമൊന്നും വരത്തില്ല, ഇല്ല. സ്കൂളിലൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ എന്താ പരിപാടി?
0: സ്കൂളിലെ അവധി ദിവസങ്ങളില് ഞാൻ പടം വരയ്ക്കും.
1: പടം വരയ്ക്കും?
0: പിന്നെ അടുത്ത് കാണുന്ന എല്ലാം വെച്ച് അത് നോക്കി പടം വരച്ച്,
1: അടുത്ത് കാണുന്ന
0: ഫോട്ടോ എല്ലാം നോക്കി പടം വരയ്ക്കും.
1: പടം വരയ്ക്കും നമ്മളെ കാണാൻ ആ പാത്തോട് വന്ന് നമ്മുടെയും പടം വരച്ചു കളയുമല്ലോ ഇല്ലയോ? അയ്യോ, വരയ്ക്കും
0: വരയ്ക്കും
1: വരയ്ക്കും എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ. എന്നിട്ട്?
0: എന്നിട്ട് ഞാൻ കുറച്ചുനേരം കളിക്കും.
1: കളിക്കും. ഇപ്പൊ കലോത്സവം ഒക്കെ വരുമല്ലേ,
0: ഇപ്പൊ
1: എന്താ പരിപാടി?
0: ഇപ്പം പാട്ടൊക്കെ പഠിച്ചു വെക്കാൻ നോക്കൂ.
1: കലോത്സവം ചേർന്നിട്ടുണ്ടോ?
0: ചേർന്നിട്ടുണ്ട്.
1: അപ്പൊ പാട്ട് പാടുന്ന് പറഞ്ഞല്ലോ, എന്തായാലും ഒരു പാട്ട് കേട്ടാലോ കുറച്ച്. ഇന്ന് പാടാമോ?
0: പഠിക്കോ. ശ്യാമമേകമേനി ഇതുകുല സ്നേഹ

0: സുരഭിലമാകും സുന്ദര സന്ധ്യ, പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ. പഠിച്ച നിസക സകം കുംഭമപ്പനെ പഠിച്ച നിസക ക്ഷാമമേഘമേനി സകമപ്പ പ്രേമദൂതുമായി വാ. നീ പമപ്പ കാളി നീന്തടത്തിൽ സകമപ്പ പ്രേമ ഹർഷമായി.
1: സൂപ്പർ കേട്ടോ, ചില്ലറക്കാരിയല്ല, ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പാട്ടേറിയാവണം എന്തായാലും. ഈ പാട്ടൊക്കെ പാടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണിത്. അപ്പം ഈ കുഞ്ഞു മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ പഠിക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കേട്ടോ. ഓക്കെ, സ്കൂളിലൊക്കെ പാടാറുണ്ടോ?
0: സ്കൂളിൽ ആ ഞാൻ പാടാറുണ്ട്.
1: പാടാറുണ്ട്. ഇതുവരെ എന്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? നമ്മൾ ഒന്നിനും ഒന്നിനും ബാക്കിലല്ല, എന്തൊക്കെ മത്സരമുണ്ടോ അതിലെല്ലാം പങ്കെടുക്കും. ഇപ്രാവശ്യം
0: എല്ലാത്തിനും
1: പേര് എടുത്തിട്ടുണ്ട്. എന്നാ മത്സരം?
0: ഈ വരുന്ന തിങ്കളാഴ്ച ആണ് തോന്നുന്നു.
1: ഇവരെ തിങ്കളാഴ്ചയാണ് മത്സരം. എല്ലാത്തിനും പങ്കെടുക്കുക, എല്ലാത്തിലും അടിപൊളിയായിട്ട് ചേർന്ന് അടിപൊളിയായിട്ട് വിജയിച്ച് സ്കൂളിലെ, ഇപ്പൊ ക്ലാസ്സിലാണ് ഫസ്റ്റ്, സ്കൂളിലെ തന്നെ അഭിമാന താരമായിട്ട് മാറണം, സ്റ്റാർ ആവണം, ഒന്നാം ക്ലാസ് ആവണം കേട്ടോ. കേട്ടോ, പഠിച്ച് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്ക് മിട്ടിക്കായിട്ട് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളി അങ്ങോട്ട് വായി വരണം. വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പിന്നെ വിടണ്ട കേട്ടോ. അപ്പൊ അവനെയൊന്നും. വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്?
0: അനിയത്തിയാണ്.
1: അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛനും അമ്മയും ഇഷ്ടമല്ല?
0: എന്നാലും
1: അനിയത്തി ഇഷ്ടം. അനിയത്തി ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നുണ്ടല്ലേ. അനിയത്തിക്കുണ്ടോ തിരിച്ച് ഇങ്ങോട്ട്?
0: അനിയത്തിക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ട്.
1: അയ്യോ,
0: അവള് കാണിക്കുന്നുണ്ട്.

0: എങ്ങനെയാ കാണിക്കുന്നേ ഈ സ്നേഹം?
1: അവൾക്ക് എന്റെ എന്തേലും സാധനം കൊടുക്കാൻ പറഞ്ഞ അവൾക്ക്.
0: ഏതൊരു സാധനം
1: കൊടുക്കാൻ പറഞ്ഞു?
0: നമ്മൾ കൊടുക്കാൻ പറഞ്ഞ
1: കാണിക്കും.
0: നമ്മള് അനിയത്തിക്ക് എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ സ്നേഹം കാണിക്കും. അത് പിന്നെ അനിയത്തി ആവണമെന്നില്ല, അത് ആരായാലും അങ്ങനെ തന്നെയല്ലേ. ആർക്കായാലും നമ്മൾ എന്തൊരു സാധനം കൊടുത്തുകഴിഞ്ഞാൽ അവർ അപ്പൊ ചിരിച്ചു കാണിക്കുക സ്നേഹിക്കുകയൊക്കെ ചെയ്തില്ലേ, അതെന്നെ കാണോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ ഇതെങ്ങനെ?
1: എന്റെ അടുത്ത് എന്റെ സാധനങ്ങൾ വല്ലതും ചോദിക്കുമ്പോ എന്നെ സോപ്പിട്ട് ചോദിക്കും. അതെല്ലാം
0: അപ്പൊ അവിടെ സോപ്പിടലിന്റെ പ്രത്യേകതയുണ്ട് അല്ലേ? ആ സോപ്പിട്ട് നമ്മളെ പതപ്പിക്കും അല്ലയോ, എന്നിട്ടാണ് അനിയത് കാര്യം സാധിക്കുന്നത് അല്ലയോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ
1: പിന്നെ ഓടിച്ചെന്ന് ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാ ഇനി ഞാൻ എടുത്തെടുത്തില്ലെന്ന് പറഞ്ഞു.
0: അപ്പൊ അത് കള്ളസ്നേഹം ഇല്ലയോ? അപ്പൊ അതൊരു സ്നേഹമാണോ?
1: എന്നിട്ട് എന്നെ കളിക്കാൻ വിളിക്കുമ്പോ ഞാൻ ചെന്നില്ലെങ്കിലും കാണിക്കും.
0: കാണിക്കും.
1: എന്നിട്ട് കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തേലും പറഞ്ഞ ഞാൻ നീ കളിച്ചെന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞങ്ങ്
0: പോകും. ശരി, അപ്പൊ ചേട്ടത്തിന്റെ സ്നേഹം അനിയത്ത് കാണുന്നില്ല, അതാണ് എന്റെ സത്യം അല്ലേ. ചേട്ടത്തിയാണെങ്കിലോ അനിയത്ത് പറഞ്ഞ മരിക്കാൻ നിക്കുക. പക്ഷെ അനിയത്തി ഇതുവല്ലോ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അനിയത്തി അടുത്ത്?
1: ഇല്ല.
0: ഇല്ല, ഇനി ഇന്ന് പോയിട്ട് ചോദിക്കണം. ഏ, സത്യത്തിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ, അതോ ഞാൻ എന്തെങ്കിലും സാധനം തരുമ്പോൾ മാത്രമേ നിനക്ക് സ്നേഹമുള്ളോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അനിയത്തേച്ച് പറയാൻ വേണം, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിന്നെ പിരിഞ്ഞു പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അന്നേരം ഒരിക്കലും അനിയത്തിക്ക് മനസ്സിലാവുന്നത് ചേച്ചിക്ക് എന്നോട് സ്നേഹം കൂടുതലുണ്ടെന്ന്. പിന്നെ അങ്ങ് സ്നേഹിക്കും കേട്ടോ അനിയത്തി, പിന്നെ കണ്ണടച്ചങ്ങ് സ്നേഹിച്ചേക്കും. ഇന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടും സ്നേഹമില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇനി എന്നെ കാണുമ്പം കേട്ടോ. അപ്പൊ ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെ. ഓക്കെ, നമ്മൾ ഇനി ഇങ്ങനെ അനിയ ചേട്ടത്തി ഇത്ര സ്നേഹിച്ചിട്ടും അനിയത്തി സ്നേഹിച്ചില്ലെങ്കിൽ അതും അനിയത്തി ചേട്ടത്തേക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. ഒരുമിച്ചാണോ ഭക്ഷണം ഒക്കെ കഴിക്കുന്നേ?
1: അല്ല.
0: പിന്നെ
1: ആഹാ,
0: നമുക്ക് വിശക്കുമ്പോ നമ്മളും കഴിക്കും അല്ലേ. വിളിക്കാറുണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ അനിയത്തിയെ?
1: അവള് വിളിക്കും.
0: അനിയത്തി വിളിക്കും, ചേച്ചിയെ വിളിക്കും, പക്ഷെ ചേച്ചി പോത്തില്ല.
1: അവള് അടുക്കള പോയി നിക്കും റെഡിയാവുന്നവരെ.
0: ആര് റെഡിയാവുന്നവരെ?
1: ഫുഡ് റെഡിയാവുന്നവരെ.
0: പെട്ടത് കഴിക്കാൻ വേണ്ടി, മുമ്പേ കഴിക്കാൻ വേണ്ടി ആണോ?
1: അവക്ക് നേരത്തെ വിശക്കും, അതുകൊണ്ട് അവള് അടുക്ക.
0: എന്നാൽ എത്ര മണിക്ക് വിശക്കും ഏകദേശം?
1: ഒരു മണിയൊക്കെ ആകുമ്പോ.
0: അത് ഉച്ചയാണോ? ഒരു മണി തുറമ്പോ ഉച്ചയല്ലേ. അപ്പൊ രാവിലത്തെ കാര്യം ഞാൻ ചോദിച്ചത്.
1: രാവിലെ അവക്കൊരു ഒരു 9 മണിയൊക്കെ ആവുമ്പോ അവക്ക് അവക്ക് തിന്നണം.
0: അപ്പൊ ചേട്ടത്തി കൂടെ പോവില്ല.
1: എന്നാ വിളിക്കുമ്പോ എനിക്ക് വിശന്നാലല്ലേ എനിക്ക് തിന്നാൻ പറ്റും.
0: അപ്പൊ നമ്മുടെ കുറ്റമല്ലേ, വിശപ്പില്ലേ, അത് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പഠിച്ചു പഠിച്ച് വലുതായി വലുതായി മുട്ടനായി വരുമ്പോ നല്ല വിദ്യാഭ്യാസം ഒക്കെ നേടിയിട്ട് നമ്മൾ എന്തിനാ വിദ്യാഭ്യാസം നേടുന്നേ?
1: നമുക്ക് ജോലി കിട്ടാൻ.
0: എന്ത് എന്താകാനാണ് ആഗ്രഹം?
1: ഡോക്ടർ
0: ആകാനാണ് ആഗ്രഹം. ഡോക്ടറായിട്ട് എന്തൊക്കെ ചെയ്യും? എല്ലാരെയും നോക്കും. എന്തായാലും നമ്മളെ വീട്ടിലുള്ളവരെ പ്രത്യേകം നോക്കും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും പഠിച്ചു പഠിച്ച് മിടുക്കിയായിട്ട് നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ. ഞങ്ങളും പ്രാർത്ഥിക്കാം നല്ല മിടുക്കിയായിട്ട് നല്ല പഠിച്ചു പഠിച്ച് നല്ല എല്ലാവരെയും എന്താ ഫ്രീ ആയിട്ടൊക്കെ ചികിത്സിക്കൂ. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ നല്ല രീതിയിൽ പാവപ്പെട്ടവരെയൊക്കെ നല്ല ചികിത്സിക്കുന്ന നല്ലൊരു പേരെടുത്ത് ഡോക്ടർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നല്ലൊരു പാട്ടുകാരി ആവണം, നല്ലൊരു പാട്ടുകാരി ഇതുവരെ മാത്രമല്ല നല്ലൊരു കലാകാരി ആവണം. ഒരുപാട് കലയിലുണ്ടല്ലോ അല്ലേ. കളക്ടർ. അപ്പൊ കളക്ടറും ഡോക്ടറും നല്ല കോമ്പിനേഷനാ, കുഴപ്പമില്ല. വ്യത്യസ്ത മേഖലകളല്ലേ, അവിടെ അടി ഒരു വിഷയം വരത്തില്ല കേട്ടോ. അപ്പൊ കളക്ടർക്കും ഡോക്ടറുടെ ആവശ്യം വരും അല്ലേ, ഡോക്ടർക്കും കളക്ടർ ആവശ്യം വരും. നല്ലല്ലേ അത്? ഓക്കെ മോളെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, പഠിച്ച് നല്ല മെഡിക്കായി വരിക. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ

0: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ച് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്, കൊട്ടിയം കൊല്ലം കിംസിൻ്റെ സിഇഒ ആയ ഡോക്ടർ പ്രിൻസ് വർഗീസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ.
1: താങ്ക് യു.
0: സാർ ഒന്ന് പരിചയപ്പെടുത്തുക.
1: ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ പ്രിൻസ് വർഗീസ്. ഞാൻ കിംസ് ഹോസ്പിറ്റൽ കൊല്ലത്തിൻ്റെ സിഇഒ ആയിരുന്നു. കിംസിൽ എൻ്റെ ജേർണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 years ആയെന്ന് പറയാം. ഞാൻ കമ്പനി ജോയിൻ ചെയ്തത് 2008 ദാറ്റ് വാസ് ഇൻ ടു ദ ഗൾഫിലോട്ട്, GCCയിലോട്ടായിരുന്നു. അപ്പം അവിടുന്ന് പിന്നൊരു ബിറ്റ്വീൻ സൗദി അറേബ്യ, ഒമാൻ എല്ലാമായിട്ടൊരു 15-16 years പ്ലസ് അങ്ങനായി. പിന്നിപ്പം നാട്ടിലേക്ക് ഒരു 3.5 വർഷം മുമ്പേ, ഒരു April 23 കെയിം ബാക്ക് ടു കൊല്ലം. അപ്പം ഇങ്ങനെ ഏകദേശം ലൈഫ് വെന്റ് ഓൺ വിത്ത് കിംസ്. അപ്പം നമ്മുടെ മോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ പഠിച്ചതും ഓൾ ദീസ് കമ്പനിയാസ് നമ്മൾ പഠിച്ചേക്കുന്നത്. റൈറ്റ് നൗ കിംസ് കൊല്ലം, നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ, ഒരു 200-bed മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇൻ എ പ്ലേസ് കോൾഡ് കൊട്ടിയം ഇൻ കൊല്ലത്ത് നിൽക്കുന്നത്. വി ഹാവ് ഡെവലപ്ഡ് ലോട്ട് ഇൻ ദ ഹോസ്പിറ്റൽ. ലൈക്ക് റീസെൻ്റ്ലി നമ്മളിപ്പം അതിനെ ഒരു സെക്കൻഡറി കെയർ ടു ടെറിഷറി കെയർ കൺവേർട്ട് ചെയ്തു. വി ഹാവ് ഇൻവേസീവ് കാർഡിയോളജി കാത്ത് ലാബ് ആയിട്ട്, ഇൻറ്റർവെൻഷണൽ ന്യൂറോ, ഇൻറ്റർവെൻഷണൽ റേഡിയോളജി, അത് റിലേറ്റഡ് ഫർദർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, MRI, അതെല്ലാം ലാസ്റ്റ് ഒരു 3 years ആഡ് ചെയ്തിട്ട് നല്ലൊരു ടെറിഷറി കെയർ ആക്കിക്കൊണ്ടിരിക്കുക. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 75-80 കൺസൾട്ടൻസും ഡോക്ടേഴ്സ് ഓൺ ദ റോൾ ഉണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ ഇസ് ഡൂയിങ് ഗുഡ് സക്സസ്ഫുള്ളി.
0: കിംസിനെ കുറിച്ച് പറഞ്ഞു, 15-20 years ഉണ്ടായിരുന്നു. ഈ ഒരു 20 years സാറ് കണ്ട ഒരു സോഷ്യൽ ചേഞ്ച് എന്തുവായിരുന്നു ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ? അതിനകത്ത് എന്താണ് കിംസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ?
1: ഇപ്പൊ നമ്മൾ സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റോ കേരള മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഓവറോൾ ഒരു ഹെൽത്ത് കെയർ കാര്യമായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 10-12 years, ഒരു 15 years നല്ലൊരു മാറ്റങ്ങളുണ്ട്. ഒരു എടുത്തു പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് ഇസ്രായേൽ, ഒരു ഹ്യൂജ് മൾട്ടിനാഷണൽ പ്ലെയേഴ്സോ ഒരു മേജർ കമ്പനീസ് ഹെൽത്ത് കെയറിൽ വരാൻ തുടങ്ങി. നമുക്കൊരു ഓർമ്മയിൽ നമ്മുടെ ചെറുപ്പത്തിൽ, മേ ബി എക്സാമ്പിൾ നമ്മളൊരു 30-40 years പഴയ കാലം നോക്കുവാണെങ്കിൽ, മോസ്റ്റ് ഓഫ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് കേരളത്തിൽ എസ്പെഷ്യലി നോക്കുവാണെങ്കിലും, ഇവൻ ബാക്കിയിടത്തും, ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ഡ്രിവൻ ഹോസ്പിറ്റൽസ് ആയിരുന്നു. എല്ലായിടത്തും ഒരു ഹസ്ബൻഡ് വിൽ ബി എ സർജൻ, വൈഫ് ഗൈനക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ മേ ബി ഒരു ഒപ്താൽ സർജൻ, അല്ലെങ്കിൽ ഫിസിഷ്യൻ സർജൻ ഗൈനക്കോളജി, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും പ്ലസ് പിള്ളേരും. അപ്പം എല്ലാവരും ചേർന്ന് ഒരു 50-bed, 100-bed ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, നഴ്സിംഗ് ഹോംസ് ആക്കുന്നു, ആൻഡ് ദാറ്റ് യൂസ് ടു റൺ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ് അത് തന്നെയായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു അടുത്തുള്ള ഒരു ഫാമിലി ഫിസിഷ്യൻ, വി ആർ അവെയർ അബൌട്ട് ഇറ്റ്, എല്ലാവരെയും ഫുൾ ഫാമിലി ആയിട്ട് അറിയാം. അപ്പോൾ ആ ഡോക്ടറിനാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെ അറിയാം, നമ്മളെ അറിയാം, നമ്മുടെ കൊച്ചുമക്കളെ അറിയാം. അങ്ങനെ ഒരു റാഷണൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ലോലി സ്ലോലി മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ലാസ്റ്റ് ഒരു 10 years ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് വന്നേക്കുന്നത് ബിക്കോസ് ഓഫ് ദ മേജർ കമ്പനീസ് കമ്മിങ് ഇൻ ടു ഇറ്റ്. മൾട്ടിനാഷണൽ ആകാം ശരി, പ്ലസ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആയാലും ശരി, ദ ആർ ഇൻ ടു ഹെൽത്ത് കെയർ ആസ് എ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആയിട്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്. സി വാട്ട് വി സി, നമ്മുടെ ഇപ്പം റീറ്റെയിൽ സെക്ടർ നോക്കിയാലും, ഇപ്പം ചെറിയ ചെറിയ കടകളുടെ അതിൻ്റെ പകരം ലോട്ട് ഓഫ് ബിഗർ കമ്പനീസ് ആർ കമ്മിങ് ഇൻ ടു. ലുലു ഇസ് എ മേജർ ഗ്രൂപ്പ്. അതല്ലാതെ ജി മാർട്ട് ഇസ് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ് നൗ. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹാസ് ഇൻക്രീസ്ഡ് അലോട്ട്. അപ്പം റീറ്റെയിൽ മാറിയതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി ഓൾസോ ഹാസ് ചേഞ്ച്. അപ്പോൾ സെയിം ഇമ്പാക്ട് ഇസ് കമ്മിങ് ഇൻ ദ ഹെൽത്ത് കെയർ ഓൾസോ. അതിനൊരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സൈഡിൽ നിന്നും, ആക്ച്വലി നമുക്കിപ്പം ബിഗർ ഹോസ്പിറ്റൽസ് ചെറിയ സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പം കേരളം നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും നമുക്കൊരു നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പം കാണാം. അത് 200-400 bed നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാ സ്പെഷ്യാലിറ്റിയും കിട്ടും നമുക്കിപ്പം. വെൻ വി സേ ഇൻവേസീവ് കാത്ത് ലാബ്, ന്യൂറോ ഇൻ്റർവെൻഷൻസ്, MRI, CT, എവറിത്തിങ് ഇസ് അവൈലബിൾ. സോ അതൊരു അഡ്വാൻറ്റേജ് ആൾക്കാർ ഇപ്പം നോക്കുമ്പോൾ. ആർക്കും ഇപ്പോൾ കൊച്ചി വരെയോ തിരുവനന്തപുരം വരെയോ കോഴിക്കോട് വരെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജില്ലയുടെ അടുത്ത് തന്നെ മേ ബി ഒരു 5-10 km ഡിസ്റ്റൻസിൽ തന്നെ ഇതെല്ലാം ഫെസിലിറ്റീസ് അവൈലബിൾ ആകുന്നുണ്ട്. സോ അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് പറയുന്ന പോലെ. പിന്നെ സെയിം തിങ് എല്ലാ ഹോസ്പിറ്റൽസും ബാക്കി ചെയിൻസ് ആയാലും, നമ്മളിപ്പോൾ ഒരു ഹോം കെയർ അല്ലെങ്കിൽ ലാബ് സാമ്പിൾസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഹോം കളക്ഷൻ, ഇതൊക്കെ റീസെൻ്റ് വന്ന ഒരു പ്രാക്ടീസാണ്. നേരത്തെ നമുക്ക് എന്തെങ്കിലും അസുഖം ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്ന ഒരു അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അതെല്ലാം മാറി ഇപ്പം എല്ലാ ഹോസ്പിറ്റൽസും ഹോം കെയറോ ലാബ് ചെയിൻസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ദേ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. അപ്പം അങ്ങനെ ഒരു ഒത്തിരി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഹെൽത്ത് കെയർ വന്നിട്ടുണ്ട്. ഫെസിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഒത്തിരി കൂടി, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. സി പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 30 years മുമ്പേ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരു എം ഡി ഫിസിഷ്യന്റെ അടുത്ത് പോകുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് അപ്രോച്ച് വരുന്നുണ്ട്. സോ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വിച്ച് വി സീ ഇൻ ദി ഹോസ്പിറ്റൽസ്.
0: നമ്മുടെ ഈ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാ ഇൻവെസ്റ്റ്മെന്റ് മെഡിക്കൽ ഫീൽഡിലെ ഇൻവെസ്റ്റ്മെന്റേഴ്സ് ഒക്കെ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പം വരുന്നുണ്ട്. ഇപ്പം വേൾഡ് മാർക്കറ്റിലെടുത്ത ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെടുത്ത് തന്നെ ഹെൽത്ത് കെയറിൽ എനിക്ക് തോന്നുന്നു കേരളം ഒരു നല്ല മാർക്കറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എവിടെ പോയാലും ഹോസ്പിറ്റൽസ് റൈസിംഗ് ആണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, പിന്നെ ഹോസ്പൈസ്, ഇതുപോലെ കണ്ടിന്യൂസ്ലി ഒരു റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു സൈഡിൽ നോക്കിയാൽ അതൊരു നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ്. അതുകൊണ്ട് അതർ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഹെൽത്ത് ഡിക്ലൈൻ ആവുന്നത് തന്നെയാണ്, നമ്മുടെ സെൽഫ് കെയറും അതുപോലെ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോ സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തുവാണ് അതിനകത്ത്?
1: ഇപ്പം പറഞ്ഞ പോലെ ഫസ്റ്റ് ടോപ്പിക് ഈസ് റിഗാർഡിങ് കേരളത്തിൽ നിന്ന് ഇത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതെന്ന്. സോ നമ്മളിപ്പം ഇന്ത്യയുടെ ഓവറോൾ എല്ലാം നമ്മളിപ്പം 28 സ്റ്റേറ്റ്സിലും ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഇൻ കേരളത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആർ ദി ബെസ്റ്റ്. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കിയാലും നമ്മൾ ഓൾമോസ്റ്റ് 0.077 ആ റേഞ്ച്, ബെസ്റ്റ് ഇസ് ദ വൺ. നമ്മൾ ഓൾമോസ്റ്റ് 0.775 ഇന്ത്യയുടെ ഓവറോൾ ഇസ് സംതിങ് ലൈക്ക് 0.4, 0.3 ഉള്ളു. വി ആർ ഡബിൾ ഓഫ് ദാറ്റ് തിങ്. ഇപ്പം നമ്മുടെ ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുവാണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു 1000 ബർത്ത് നടക്കുവാണെങ്കിൽ 5 കുഞ്ഞുങ്ങളെ ഉള്ളൂ മരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ജസ്റ്റ് 5 per 1000 ലൈവ് ബേർത്ത്സിൽ. ഇന്ത്യയുടെ നാഷണൽ ആവറേജ് അറൌണ്ട് 23-24 ആണ്. അമേരിക്ക ഇറ്റ്സെൽഫ് ഇസ് 5.6. അപ്പം ഇൻ കേരള ഇസ് ഫാർ ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ അത്രയും ഒരു ഡെവലപ്മെൻറ്റ് വന്നതും അത് മെയിൻലി ബിക്കോസ് ആൾക്കാർ അത്രയും അവെയർ ആയിരുന്നു. പീപ്പിൾ വെർ മോർ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. പിന്നെ ലിറ്ററസി റേറ്റ് വാസ് വെരി ഹൈ. നമ്മുടെ ഇവിടെ ഏകദേശം എല്ലാ ആൾക്കാരും എങ്ങനെയും 12th പഠിച്ച ആൾക്കാർ എങ്ങനെയും ആയിരിക്കും, പീപ്പിൾ ഡെഫിനറ്റ്ലി എൻഡ് അപ്പ് ഇൻ ഡൂയിങ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇതിന് പ്രൊഫഷണൽ കോഴ്സസ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റനും ആൻഡ് പിന്നെ ആൾക്കാരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്സ്. ഇപ്പം നമ്മൾ നോക്കുമ്പം, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ഏകദേശം ഒരു 10-12 രാജ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ബിറ്റ്വീൻ തമിഴ്നാട്, ചണ്ഡിഗഡ്, മഹാരാഷ്ട്ര, ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, ആന്ധ്ര. ഇവരെല്ലാം കണ്ടേക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ഒരു നല്ല സിറ്റിയും ഉണ്ട്, ഒരു റൂറൽ വില്ലേജും ഉണ്ട്, ഒരു ഇടയ്ക്ക് ഒരു ടൗണും ഉണ്ട്. അതൊരു അങ്ങനെ ഇപ്പം ആന്ധ്ര നോക്കുവാണെങ്കിലും വി ഫൈൻഡ് ദാറ്റ് ഒരു ഹൈദരാബാദ് ബ്യൂട്ടിഫുൾ സെന്റർ ഉണ്ട്. താഴോട്ട് പോവുകയാണെങ്കിൽ കുറേ നല്ല റൂറൽ വില്ലേജ്, മീൻസ് ലൈറ്റും കറണ്ടും ഇല്ലാത്ത വരം വില്ലേജസ് ആണ്. ബട്ട് കേരളം നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ റൈറ്റ് ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം നോക്കിയാൽ എവിടെയും അത്ര റൂറൽ കേരള ഇല്ല. നല്ലൊരു കോസ്മോ സിറ്റി ഉണ്ട് തിരുവനന്തപുരം, കൊച്ചി മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ. ബാക്കിയെല്ലാം ഒരുമാതിരി നല്ലൊരു ടൗൺ പോലെ, എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, നല്ല റോഡുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. സോ ആൾക്കാർക്ക് ആ ഒരു അവൈലബിലിറ്റി വാസ് ദ മെയിൻ തിങ്. അപ്പോൾ ഈ ഹെൽത്ത് കെയറും റൈസ് ചെയ്ത് ഈ ഒരു റീസൺ കാരണമോ? ഒന്ന്, ആൾക്കാർക്ക് ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ അകത്ത് റൂറൽ കേരള പോലെ ഇല്ല, അത്യാവശ്യം നല്ലൊരു സ്പ്രെഡ് ഓഫ് ജിയോഗ്രഫി, നല്ല ജിയോഗ്രഫി ആയിരുന്നു. പിന്നെ ആൾക്കാരുടെ ഒരു അവയർനെസ്. ഇതെല്ലാം കൂടി വാട്ച് അതർ ഹോസ്പിറ്റൽസ് ഓൾസോ ഫെൽ ദാറ്റ് കേരളത്തിൽ എവിടെ പോയാലും, ഇപ്പോൾ കാസർഗോഡോ, കണ്ണൂരോ, കോഴിക്കോടോ, തൃശ്ശൂരോ, കൊച്ചിയോ, കോട്ടയമോ, കൊല്ലമോ, എവിടെ നോക്കിയാലും ദേ ഹാവ് എ സ്പേസ് ടു മേക്ക് എ ഹോസ്പിറ്റൽ. ഇവർക്ക് കൊച്ചിയോ തിരുവനന്തപുരം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് വാസ് മെയിൻ അഡ്വാൻറ്റേജ്. ബാക്കി സ്റ്റേറ്റിൽ പോയാൽ എല്ലാവർക്കും ആ ക്യാപിറ്റൽ സിറ്റിയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിറ്റിയെ കാണത്തുള്ളൂ ഓപ്ഷൻസ് ടു ഡു ഇറ്റ്. കേരളം അതില്ലാത്തതുകൊണ്ട് ഈ 14 ഡിസ്ട്രിക്റ്റിലും ഈക്വലി അവൈലബിലിറ്റി വാസ് ദ മെയിൻ തിങ്. ഇപ്പോൾ നമ്മുടെ ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പോപ്പുലേഷൻ കൊച്ചിയിലും തിരുവനന്തപുരം അല്ല, നമ്മുടെ നല്ലവണ്ണക്കൊരു ഒരു സ്പ്രെഡ് ഉണ്ട്. സോ ആ ഈ മൂന്നാല് ഫാക്ടേഴ്സ് കാരണം ഓവറോൾ ആൾക്കാർക്ക് ഒരു മീൻസ് മൾട്ടിനാഷണൽ കമ്പനീസ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഓക്കെ വി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ടു കേരള. സോ ദാറ്റ് വാസ് എ പോസിറ്റീവ് തമ്മിൽ. ഇപ്പം നമ്മൾ ചോദിച്ച പോലെ കോസ്റ്റ് കൂടുന്നു, അത് കറക്റ്റാണ്. സി ദ പോയിന്റ് വാട്ട് ഹാപ്പൻ, നമ്മളിപ്പം ഫെസിലിറ്റീസ് വേണം എന്ന് പറയുമ്പം അത് റിലേറ്റഡ് കുറച്ച് കോസ്റ്റും കൂടും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ട്രെയിൻ സെക്ടർ തന്നെ നോക്കിക്കും. ഇപ്പോൾ വന്ദേ ഭാരത് തുടങ്ങി, വന്ദേ ഭാരത്തിൻ്റെയും ബാക്കി ട്രെയിനോ 2-3 times റേറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കിക്കും വന്ദേ ഭാരതിൽ, സാറ്റർഡേ സൺഡേ ഒരിക്കലും ടിക്കറ്റ് കിട്ടത്തില്ല. നമ്മൾ തിരുവനന്തപുരം ടു കൊച്ചി നമ്മൾ 1-10 മുമ്പേ ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് എവരും കേരള ആയെങ്കിലും ബാക്കി സ്റ്റേറ്റ് ആയ അവർക്ക് ആൾക്കാർക്ക് ഫെസിലിറ്റീസ് വേണം. ദർ ആർ പീപ്പിൾ ഹു തിങ്സ് ദാറ്റ് കോസ്റ്റ് വലിയ ഫാക്ടർ അല്ല, എനിക്ക് ആ ഫെസിലിറ്റി വേണം, ടൈം ഇസ് ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അങ്ങനെ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ദ ബിഗർ കമ്പനീസ് സേ ദാറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ചെറിയ ഹോസ്പിറ്റൽസും ഉണ്ട്, ഒരു ഹൈ എൻഡ് ഹോസ്പിറ്റലിലൂടെ വരും. അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിക്വയർമെന്റ്. ഇപ്പം ഈ പർട്ടിക്കുലർ കൺസൾട്ടന്റ് വേണോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സമയത്തിന് കൺസൾട്ടന്റ് വേണം, സർവീസസ് ഫാസ്റ്റ് ആയിട്ട് വേണം. അപ്പം അങ്ങനെ ഒരു ചോയ്സ് കൊടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത് ബേസിക്കലി. പക്ഷെ അങ്ങനെ ഒരു നമുക്ക് ഹ്യൂജ് ഒരു കോസ്റ്റ് വേരിയേഷൻസ് അല്ല വരുന്നത്, ഒരു ഒരു സൈഡ് ഇൻക്രീസ് എല്ലായിടത്തും വരും. ഇപ്പം മൾട്ടിപ്പിൾ ഫാക്ടർ, ലൈക്ക് ഇപ്പം കൺസ്യൂമേഴ്സ് റേറ്റ് മാറുന്നു, ബാക്കി പിന്നെ ഓവറോൾ കൺട്രിയുടെ ഒരു ഇൻഫ്ലേഷൻ കൂടുന്നു, അത് റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുള്ളൂ അതിനകത്ത്.
0: സാറിന്റെ ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിട്ടുണ്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്.
1: ഓ യാ.
0: സോ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് കിംസിനെ കുറിച്ച്? കമ്പാരിറ്റീവ്ലി അതർ ഹോസ്പിറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കിംസിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, എന്താണ്?
1: ഞാനും മോസ്റ്റ്ലി ഇവൻ നമ്മൾ സിഇഒ ആണെങ്കിലും സിനാൻ നമ്മുടെ എല്ലാ സ്റ്റാഫിനോടും പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഓഫീസിൽ ഇരുന്ന് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ദേ ഹാവ് ടു കം ഡൗൺ ഐ പി ഒ പി ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തെങ്കിലേ നമ്മൾ എക്സാക്ട്ലി ഹോസ്പിറ്റലിൽ വേവ് ലെങ്ത് അറിയത്തുള്ളൂ. സർവീസ് ഫാസ്റ്റായിട്ട് കിട്ടും, വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കി എടുത്താണെങ്കിൽ ടോക്കൺ എടുക്കുന്നു, ഒരു 2-3 hour വെയിറ്റിംഗ്. നമ്മുടെ ഇവിടെ ആ ഒരു റിക്വയർമെന്റ് ഇല്ല. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വാക്ക് ഇൻ ടോക്കൺ വന്നാലും 30-40 minutes കാര്യം കഴിയും. സെക്കൻഡ് ഇസ് അത്രയും ക്രൗഡ് കിംസിലില്ല. ബാക്കിയടുത്ത് എവറിബഡി എവറി ഹോസ്പിറ്റൽ അവരുടെ ഒരു പോസിറ്റീവ് പോയിന്റ്സ് ഉള്ളതാണ്. ഇപ്പം കിംസ് അവർ വരുമ്പോൾ നോക്കുമ്പം കുറച്ചുകൂടി ക്ലീൻ എൻവയോൺമെന്റ് ആണ്, റൂംസ് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്, ഇപ്പം സർവീസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. തേർഡ് ഇസ് നമ്മുടെ ഇവിടെ ഒരു കമ്പൽസറി എങ്ങനെയാണെങ്കിലും ഡോക്ടേഴ്സ് വിൽ മീറ്റ് യു. ഏത് കൺസൾട്ടന്റ് അണ്ടർ അഡ്മിറ്റ് ആയി ആ കൺസൾട്ടന്റ് ആൻഡ് ഹിസ് ജൂനിയേഴ്സ് വിൽ എവറി ഡേ കവർ യു മോർണിംഗ് ആൻഡ് ഈവനിങ്. ആ ഒരു ട്രസ്റ്റ് ഒരു കാര്യങ്ങളുണ്ട് നമുക്ക്. ഇങ്ങനെ ആ ഒരു കമ്പൽസറി മാനേജ്മെന്റ് ഒരു റെഗുലേഷൻസ് അങ്ങനെ ദാറ്റ് ഏത് ഐ പി ഒ ഒ പി വന്നിട്ടുണ്ട് ആ റെസ്പെക്റ്റീവ് കൺസൾട്ടന്റ് കണ്ടിരിക്കണം മോർണിംഗിലും ഈവനിങ്ങിലും ആ പേഷ്യന്റ് റിക്വയർമെന്റ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണം തന്നെയാണ്. അപ്പം ഇങ്ങനെ കുറച്ചൊരു ബേസിക് ഫാക്ടേഴ്സ്, ഫാസ്റ്റ് സർവീസ് വരുന്നു, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം കൺസൾട്ടന്റ് കാണുന്നു, ട്രസ്റ്റ് കൂടുന്നു, അങ്ങനെ കുറച്ച് ഫാക്ടർ കാരണം ദേ പ്രിഫർ ടു കിംസ്.
0: അതുപോലെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സോഷ്യൽ ചേഞ്ചുകൾ റാപ്പിഡ്ലി നമുക്കൊരു നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം കിംസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഇതിലേക്കുള്ള?
1: ഇപ്പം സൊസൈറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഐ അഗ്രി, നമ്മൾ ഒരു പൊതുവെ കുറേ വർഷങ്ങളായിട്ട് കിംസ് ഹാസ് ബീൻ ഇൻട്രൂ, നമുക്കൊരു സി എസ് ആർ എന്ന് പറഞ്ഞ പദ്ധതി നമുക്കുണ്ട്, ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എവറി ഇയർ ഒരു 10 lakhs ഇസ് വാട്ട് വി കോൺട്രിബ്യൂട്ട് ടു കൊല്ലത്തിൽ, ഒരു ഒരു നമ്മുടെ കിംസ് കൊല്ലം. ഇതിവിടെ തിരുവനന്തപുരത്തിലുണ്ട്, കോട്ടയം കോട്ടയത്തെ ഉണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ പഞ്ചായത്തിൽ വി ഹാഡ് ഒരു ഹാൻഡിക്യാപ്പ് പിള്ളേർക്ക് വി ഹാഡ് ഗിവൻ ഇലക്ട്രോണിക് വീൽ ചെയർസ് കൊടുത്തായിരുന്നു. അവിടെ പഞ്ചായത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു റിനോവേഷന് വേണ്ടി വി ഹാഡ് കോൺട്രിബ്യൂട്ടഡ്. എവറി ഇയർ നമ്മൾ ഇതുപോലെ ഒരു പദ്ധതി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിന് കൂടെ നമുക്ക് ദേ ഹാഡ് സം റിനോവേഷൻ വർക്ക്, അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ലാതെ തന്നെ നമുക്ക് എല്ലാ മാസം നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂൾ കവറപ്പ് ചെയ്യുന്നു ഫോർ എ ഹെൽത്ത് ടോക്കും ഒരു ചെക്കപ്പിന് വേണ്ടി. നമ്മുടെ ഡെവലപ്മെൻറ്റൽ പെഡിയാട്രിക്സും പിന്നെ നമ്മുടെ മെൻറ്റൽ സൈക്യാട്രിസ്റ്റും പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അവർ മെയിൻലി ഇപ്പം ചെയ്യുന്നത് ഒരു രണ്ട് മെയിൻ ടോപ്പിക്സ്. വൺ ഇസ് നമ്മൾ നോക്കുമ്പം നമ്മുടെ എല്ലാ വീട്ടിലും ബാക്കി എല്ലാ പിള്ളേർക്കും ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആൾക്കാരെ ഒരു മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഡെവലപ്മെൻറ്റൽ പെഡിയാട്രിക്സ്, നമ്മുടെ സൈക്യാട്രിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി എങ്ങനെയും എങ്ങനെയും മാസത്തെ ഒരു സ്കൂൾ കവർ ചെയ്തിട്ട് ഈ ഒരു ടീച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുക. ആൾക്കാർക്ക് ബിലോ 10 years വരെ നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രീൻ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അതൊരു വലിയ സപ്പോർട്ടുണ്ട്. സെക്കൻഡ് ഇസ് നമ്മുടെ ഡെവലപ്മെന്റ് പെഡിയാട്രിക്സ് കാര്യമായി ട്രൈ ചെയ്യുന്നത് ഒരു പ്രോബ്ലംസ് ഉള്ള പിള്ളേർ, എസ്പെഷ്യലി ഉള്ള പിള്ളേർക്ക്, വെതർ ഇറ്റ് ഇസ് സ്പീച്ചിൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിലും അതൊരു നല്ലൊരു കൗൺസിലിംഗ് ആയിട്ട് പോകുന്നു. ദാറ്റ് അതും കൊണ്ട് ലൈഫ് റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വാട്ട് എവർ യുവർ ഇൻട്രസ്റ്റ് ആർ ദർ, യു ഷുഡ് കണ്ടിന്യൂ. അതിനെ സപ്പോർട്ട് നമ്മൾ കൊടുക്കാം, ആ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സെയിം വേ നമ്മളിപ്പം ഒരു മെയിൻ കാര്യം വെച്ച് വി സോ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, കൊല്ലത്തിൻ്റെ നമ്മൾ നോക്കുമ്പം ദി സൂയിസൈഡ് റേറ്റ് ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ആക്ച്വലി. ഓൾമോസ്റ്റ് നമ്പർ ഇസ് 40-41 സൂയിസൈഡ്സ് പെർ ഇയർ പെർ 1 lakh പോപ്പുലേഷൻ കൊല്ലത്തിന് അത്രയാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ് നമ്പേഴ്സ് വരുന്നത്. ഐ തിങ്ക് വൈസാ ഗോവ കുറച്ച് അവിടെയും ഈ 40 numbers ഉണ്ട്, പിന്നെ കൊല്ലം വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെയായിരുന്നു നമ്മൾ ജസ്റ്റ് നോ ഇപ്പോൾ ഒരു മാരത്തോൺ വി ആർ പാർട്ടിസിപ്പേറ്റിംഗ്. നമ്മളൊരു 5 months തുടങ്ങിയ പ്രോഗ്രാം ആയിരുന്നു വിത്ത് ദ സോൾസ് ഓഫ് കൊല്ലത്തിന് കൂടെ. അതിൻ്റെ മെയിൻ മോട്ടോ ഇത് തന്നെയായിരുന്നു, റൈസ് എ ലൈൻ അവേക്ക്. സോ വാട്ട് വി ആർ സെയിങ് ഇസ് ഓൾ ദാറ്റ് പീപ്പിൾ അറ്റ്ലീസ്റ്റ് ഈ 40 നമ്മളിപ്പോൾ നമ്പേഴ്സ് ജസ്റ്റ് നോക്കുവാണെങ്കിൽ വെൻ വി സേ 40 numbers per 1 lakh, ഇപ്പോൾ കൊല്ലം ടൗൺ ഏകദേശം ഒരു 600,000 പോപ്പുലേഷൻ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നോക്കുവാണെങ്കിൽ 40 × 6 ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 240-250 ആയി. ദാറ്റ് മീൻസ് കൊല്ലം ടൗണിൽ തന്നെ 250 കഴിഞ്ഞ വർഷം സൂയിസൈഡ് ചെയ്തു. കൊല്ലം ജില്ല എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു 20-25 lakh പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ 40 × 25 ചെയ്യുവാണെങ്കിൽ ഒരു 1200 സംതിങ് നമ്പേഴ്സ് വന്നു. അപ്പോൾ ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷം 1200 or 1300 സൂയിസൈഡ് നടന്നു ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ. ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. പിന്നെ വൺ മോർ കൺസേൺ വിച്ച് വി സീസ് ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പലതരം പറയുന്നത്, ഇതിനകത്ത് ഒത്തിരി യങ് പോപ്പുലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം 20s, 30s, 40s നമുക്കേ അറിയാം 30s, 40s ഏജ് ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫാമിലി തുടങ്ങിയുള്ളൂ. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മക്കൾ കാണും, പേരൻസ് കാണും. ആ ഒരു സമയത്ത് ഒരാളും ലൈഫ് എൻഡ് ചെയ്ത എത്രത്തോളം എഫക്റ്റ് ആയിപ്പോവും രണ്ട് ജനറേഷൻ കുടുംബത്തിന്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് കൗൺസിലിംഗ് ഇസ് ഗോയിങ് ഓൺ ഓർഗനൈസേഷൻസിലൊക്കെ, പ്ലസ് നമ്മൾ ഈ മാരത്തോൺ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയുന്നത് തന്നെയാക്കി ദാറ്റ് സ്ട്രെസ് ഒക്കെ വരും, ഡിഫിക്കൽട്ട് ടൈംസ് വരും, ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ വന്നു വിച്ച് എവർ റിലിജൻ വി ബിലോങ്, എല്ലാ റിലിജൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും യു വിൽ ഹാവ് സം പാർട്ട് ഓഫ് യുവർ ലൈഫ് ഇൻ ടു സ്ട്രെസ് ആൻഡ് ഇഷ്യൂസ്. അതെല്ലാം നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെ അതും കൊണ്ട് ജസ്റ്റ് ഒരു സ്ട്രെസ് വന്നു അതും കൊണ്ട് വി ആർ റണ്ണിങ് എവേ ഫ്രം ലൈഫ് ഒരു സൊല്യൂഷൻ അല്ല. സോ വാട്ട് വി ടെലിംഗ് എവറിബഡീസ്, നിങ്ങളെ സ്ട്രെസ് ഇഷ്യൂസ് വരുമ്പം കോൾ സംബഡി ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ തന്നെ ഇരിക്കാൻ പാടില്ല. ആ ഒരു എംപ്റ്റി മൈൻഡ് ഇസ് വേർ ദ പ്രോബ്ലം വരുന്നത്. ആരോടാണ് വിളിക്കണം, പ്ലസ് ഗെറ്റ് ഇൻ ടു സം ആക്ടിവിറ്റി. ഇപ്പോൾ ഐദർ വാക്കിംഗ് ഓർ ജോഗിങ് ഇസ് എ വെരി ഗുഡ് എക്സസൈസ്. നിങ്ങൾ മോർണിംഗ് തുടങ്ങുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് മൈൻഡ് വരും, ഒരു ഫ്രഷ്നെസ് വരും. മോർണിംഗ് ഈവനിങ് വിച്ച് എവർ ടൈം കൺവീനിയൻറ്റ് യു. അപ്പോൾ അതുകൊണ്ട് മാരത്തോൺ ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് നമുക്ക് സൺഡേ 12th July ആയിരുന്നു മെയിൻ മാരത്തോണിൻ്റെ സെഷൻ. അത് മൂന്ന് കിലോമീറ്റേഴ്സിലുണ്ട്, 5 kilometers, 10 kilometers, and 21 kilometers. എല്ലാവരെയും, എവറിബഡി ഇൻ കൊല്ലം, എവറിബഡി ഇൻ അതർ ഡിസ്ട്രിക്ട്സ് ആർ വെൽക്കം ടു ഇറ്റ്. നമുക്കൊരു 3000-3500 രജിസ്ട്രേഷൻസ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിട്ട്. സോ ഒന്ന് സ്ക്രീൻ അഡിക്ഷൻ്റെ കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, ഒന്ന് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആൾക്കാർക്ക് എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും അതുണ്ടായി. പിന്നെ സൂയിസൈഡ്സ് കുറയ്ക്കാൻ വേണ്ടി, പിന്നെ MDMA ഓൾസോ വൺ തിങ് വെച്ച് നമ്മളും കാര്യമായിട്ടൊന്ന് കൊട്ടിയം പോലീസിൻ്റെ കൂടെയും പ്ലസ് കൊല്ലം പോലീസ് സ്റ്റേഷൻ്റെ കൂടെ നമുക്ക് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാര്യമായിട്ട് കേസസ് ഒത്തിരി കൂടി. നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ കാണാറുണ്ട് നമുക്ക്, ബിക്കോസ് എനിക്കൊന്നും നമുക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ എമർജൻസിയിൽ ഒരു 2-3 ആക്സിഡൻറ്റ് കേസ് വരും. അതിൻ്റെ അകത്ത് 2-3 ഒരാളെങ്കിലും ഡെഫിനറ്റ്ലി ഇതേ സ്റ്റേസ് വരണം. MD എടുത്തു, ബൈക്കോ കാറോ ഓടിക്കുമായിരുന്നു, അതായത് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോ ടു വീലർ ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാരോ വന്ന ആക്സിഡൻറ്റ്. അപ്പം ഇത് കണ്ട് കണ്ട് നമുക്കേ വിഷമം തോന്നും. പിള്ളേർക്ക് ആർക്കും ഒരു കൗൺസിലിംഗ് സൈക്യാട്രിസ്റ്റ് കൊടുത്തപ്പോഴും ഒന്നും റീസൺ ഒന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഫ്രണ്ട്സിന് കൂടെ ആയിരുന്നു, ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അവർ പറഞ്ഞു. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് എക്സാംസ് കഴിഞ്ഞു ഞാൻ ഫ്രീ ആയിരുന്നു, വരെ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സം ഇഷ്യൂ ഇൻ ദ വീട്ടിൽ ഇഷ്യൂ ഉണ്ടായി പേരൻസ് അതുകൊണ്ട് ഞാൻ ബ്രേക്കിന് വേണ്ടി വെളിയായിരുന്നു. ഇങ്ങനത്തെ ഒരു എല്ലാം ഒരു സില്ലി റീസൺസ്,
0: ലെയിം എക്സ്ക്യൂസ്,
1: ലെയിം എക്സാക്ട്ലി. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് മണിക്കൂർ തലയൊന്ന് മാറി, മൈൻഡ് ഒന്ന് മാറി, ആൻഡ് ദെൻ ദി ഗോട്ട് ഇൻ ടു ഇറ്റ്. നമുക്ക് കുറേ ഇവർ ഇടയ്ക്കിടയ്ക്ക് കുറേ എബ്നോർമൽ കേസ്, ഈ 10th and 12th റിസൾട്ട്സ് കഴിഞ്ഞപ്പോൾ വി ഗോട്ട് ഇൻ ടു ഇറ്റ്. അത് ജസ്റ്റ് ഒരു മോക്ക്, എനിക്ക് തോന്നുന്നു അത് ഫെയിലായെന്ന് പറഞ്ഞ് ആ കുഞ്ഞു കൊച്ച് 17-18 years ഉള്ളൂ, 12th എക്സാം കഴിഞ്ഞു, അത് സൂയിസൈഡ് ചെയ്തു. എല്ലാം ഇതുപോലത്തെ, ഫാനെ തൂങ്ങാൻ നോക്കി ശരിയായില്ല, താഴെ വീണു. പിന്നെ അടുത്തൊരാൾ എന്തായിരുന്നു, ഏതോ ഒരു ബൈക്ക് കിട്ടിയില്ലെന്നോ, ഹി വാണ്ടഡ് സ്പ്ലെൻഡർ മേടിച്ചെന്നില്ല അച്ഛൻ, അതും കൊണ്ട് സൂയിസൈഡ് ചെയ്തു. മറ്റൊരാൾക്ക് യാ സെയിം ഒരു ലവ് ഫെയിലിയർ ആയി. അപ്പം ഇങ്ങനത്തെ കേസ് കാണുമ്പം വി എല്ലാം ഈ ഏജ് 18, 19, 20, 21. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വി ഓൾസോ ഫീൽ സാഡ്. അപ്പം നമ്മളിപ്പം കുറേ നമ്മുടെ ബാങ്ക്സും അസോസിയേഷൻസിൽ നമ്മളിപ്പം പേരൻസിനോട് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. വാട്ട് വി ടെൽ ദ മിസ്, കുറേ പിള്ളേരുടെ മിസ്റ്റേക്ക് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹൗസ്. നമ്മൾ പിള്ളേരെ ഇത്രയും ഒരു ലീനിയൻസി കൊടുക്കാൻ പാടില്ല. ബസ് ഇപ്പം എനിക്ക് ഈ ഏജിൽ ഇപ്പം 50 ആവുന്നു. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിൽ വല്ല പ്രശ്നമായി ടീച്ചറിൻ്റെ അടി കൊടുത്താൽ നമ്മൾ വിഷമത്തോടെ വീട്ടിൽ വരും. വീട്ടിൽ നമ്മുടെ ഫേസ് കണ്ട അമ്മയ്ക്കും അച്ഛനും അറിയാം അടി കിട്ടിയിട്ടുണ്ട്. ചോദിക്കുന്ന മുമ്പേ രണ്ടടിയും കിട്ടും,
0: കേട്ടോ,
1: നീ പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കും. അപ്പം നമ്മൾ ഓക്കെ ആയി, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല,
0: അവിടെ കിട്ടേണ്ടത് ബാക്കി ഇവിടെ കിട്ടി
1: കിട്ടി. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് എണീച്ച് സ്കൂളിൽ പോവും, കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പം തിരിച്ചാ, ടീച്ചറിന് പിള്ളേർ അടിക്കാൻ പറ്റുന്നില്ല, വഴക്ക് പറഞ്ഞാൽ പിള്ളേർ വന്ന് പേരൻസിനോട് പറയും, പേരൻസ് ടീച്ചറെ ചോദിക്കാൻ പോകും. അപ്പൊ ഇത് ഹോൾ തിങ് ഇസ് ഇൻ ടു എ സ്ട്രെസ്. നേരെ നേരത്തെ എന്ന് വെച്ചാൽ സ്ട്രെസ് അവിടെ തന്നെ തീർന്നു, യു ആർ ക്ലിയർ, ഓക്കെ എനിക്ക് ഇത് മാത്രം ചെയ്യണം, വേറെ ഓപ്ഷൻസ് ഇല്ല. സോ കറക്റ്റ് ആയിട്ട് പോകുമായിരുന്നു. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുക, തോട്ട്സ് മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് പേരൻസും പിള്ളേരോടൊന്ന് കൗൺസിലിംഗ് ചെയ്യണം. ഡെഫിനറ്റ്ലി ലൈഫ് ഇത്ര ഈസി അല്ല, എല്ലാം ചോദിച്ച് കിട്ടുന്നത് പോലും കിട്ടി കിട്ടി കൊടുത്തു കൊടുത്ത് വരുമ്പോഴായിരിക്കും അവർ കുറച്ചൊരു ഈ ഒരു ഏജ് 20s, 30s വരുമ്പോൾ പിന്നെ കിട്ടാതിരിക്കുമ്പോഴേ ഈ പ്രശ്നം വരുന്നത് ആക്ച്വലി. സോ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലൈഫ് ഡിഫിക്കൽട്ടാണ്. വേൾഡിൽ ആരും ഇപ്പം പേരൻസ് വീട്ടിൽ നോക്കുന്ന പോലെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ വെളിയിൽ ആരും നോക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ലൈഫ്, യു ഹാവ് ടു വർക്ക്. അതിന് വേണ്ടി ഒരു എബിലിറ്റിയും സ്റ്റെമിന വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പം ഈ കുറേ കാര്യം ജനശബ്ദം.
2: നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
0: നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്, ഗവൺമെന്റിൽ കിട്ടുന്ന ഒരു ഇത് താമസം അതൊക്കെ ഉണ്ട്. കുറച്ചുകൂടി പെട്ടെന്ന് സഡൻ സർവീസിനൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ വരുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ കുറച്ചൊക്കെ കണ്ടുവരുന്ന എല്ലാ ഹോസ്പിറ്റലിലും, ചില ഹോസ്പിറ്റൽസൊക്കെ അതൊരു ബിസിനസ്സായിട്ട് തന്നെ, ഒരു അതിനകത്തൊരു സർവീസ് ഇല്ല. പണ്ട് സർവീസിന് വേണ്ടി ചിറങ്ങുന്നത് പിന്നെ ഫുള്ളി ഇപ്പോൾ ബിസിനസ് തന്നെയാണ്. ഓഫ് കോഴ്സ് തുടങ്ങുന്നത് ബിസിനസ്സിന് തന്നെയാണ്, അല്ലാതെ വെറുതെ ചാരിറ്റിക്കല്ല, ബട്ട് കുറച്ച് ബിസിനസ്സിന് തന്നെയാണ്. പക്ഷേ ഇത് ഫുൾ ടൈം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റിലെ ഒരു മെഡിക്കൽ സെക്ഷൻ, മെഡിക്കൽ ഇത് ഒരു ബിസിനസ്സിലേക്ക് ഒരു പോയിന്റ് വരുന്നുണ്ടെന്നൊരു ഇതുണ്ട്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ്, അങ്ങനെ അത് മാറുമ്പോൾ കിംസ് എന്തൊക്കെ രീതിയിലാണ് അതല്ല എന്ന് തെളിയിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നു?
1: സി, നമ്മുടെ മാനേജ്മെന്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഡെഫിനറ്റ്ലി ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ, നോ ഡൗട്ട്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും നോക്കണം. പക്ഷെ എങ്ങനെ നോക്കിയാലും മാനേജ്മെന്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഹ്യൂമൻ ലൈഫ്, ഒരു ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രോഫിറ്റ് ലോസ്. ഒരിക്കലും ഒരു ലൈഫിന്റെ മേളിൽ ഈ പ്രോഫിറ്റിന്റെ കാര്യം ഒരിക്കലും പറയുന്നില്ല. സോ കിംസ് ഈസ് വെരി ക്ലിയർ ദാറ്റ് വരുന്ന എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന്. അത് എഫോർഡബിലിറ്റി ഉണ്ടോ അതില്ലയോ അത് പിന്നെ വരത്തുള്ളൂ. നമ്മൾ എമർജൻസി വന്ന ഏത് പേഷ്യൻ്റ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് ഹാസ് ടു ബി ഗിവൻ, വാട്ട് എവർ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്. നമ്മൾ ആ ഒരു സമയത്ത് പേഷ്യനോട് കൗൺസിലിങ്ങോ അഡ്വാൻസ്ഡ് ക്യാഷോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. പേഷ്യൻ്റ് ഷുഡ് ബി സ്റ്റേബിൾ. സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് ദെൻ വി കൺവേ ടു ദം ദാറ്റ് ഇത്ര കോസ്റ്റ് വരാനുണ്ട്, പോസിബിലിറ്റി ഇത്ര ഒക്കെ പറ്റുമോ ഇല്ലെന്നാണ്. ദാറ്റ് ഇസ് വാട്ട് കിംസ് ഇസ് വെരി ക്ലിയർ. ലൈഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പ്രോഫിറ്റ് കാര്യം പറയേണ്ട കാര്യങ്ങൾ. സോ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും ആ ഒരു പ്രാക്ടീസ് വെരി ക്ലിയർ ദാറ്റ് വരുന്ന ഏത് വാക്ക് ഇൻ പേഷ്യൻ്റ് വരുന്നു അത് വി വിൽ നെവർ ആസ്ക് എനിബഡി ആ പുള്ളി വന്ന സൈക്കിളായിരുന്നോ ബസ്സായിരുന്നു നടന്നു വന്നോ കാറായിരുന്നു, നോ സച്ച് ക്വസ്റ്റ്യൻസ്. പേഷ്യൻ്റ് വന്നു വിഷമമായിരുന്നു, സോ ട്രീറ്റ്മെന്റ് ഹാസ് ടു ബി ഗിവൻ. പിന്നെ ഓഫ് കോഴ്സ് വലിയ സർജറി പ്രോസസ് ആണെങ്കിൽ വിൽ കൺവേ ടു ദം, പറ്റുമോ പറ്റത്തില്ലോ. ഇപ്പം നമുക്കൊരു സി എസ് ആറിനെ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, എവിടെയൊക്കെ ഒക്കും ദർ ഇസ് എ സി എസ് ആർ ആക്ടിവിറ്റി ഗിവൻ. ഹെഡ് ഓഫീസിൽ ഇത് അതായത് ഒരു ചെയർമാൻ്റെ ഒരു ട്രസ്റ്റ് ഫണ്ട് ഉണ്ട്, അതും സെപ്പറേറ്റ്ലി സഫോർട്ട് കൊടുക്കും. പക്ഷെ ഇതൊക്കെ ഒരു ബി പി എൽ കാർഡും എഫോർഡബിലിറ്റി ആ ഉള്ള ആൾക്കാർക്ക്, നമുക്ക് അതിൻ്റെ അകത്ത് ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ അല്ലാതെ എഫോർഡിങ് ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് കാര്യമില്ല,
0: ഡിസേർവിംഗ് കാറ്റഗറിക്ക് മാത്രം.
1: അങ്ങനെ സർവീസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ മെയിൻ മോട്ടോ ഇത് തന്നെയാണ്, വരുന്ന എല്ലാവർക്കും യെസ് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. ആരും ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടില്ല, ദാറ്റ് അവിടെ വന്നു എന്നോട് 100 രൂപ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. സോ ദാറ്റ് ഇസ്
0: കിംസ് ക്ലിയർ ആണ്,
1: വെരി ക്ലിയർ.
0: അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഒരു കാര്യം, ഇൻഷുറൻസ് പോളിസീസ് ഒരു സാധാരണക്കാർ എടുക്കുന്നത് എമർജൻസി ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. ചില കേസിലൊക്കെ വരുമ്പോൾ റിജക്ട് ആയി പോകുന്നുണ്ട്, സോ അവരുടെ കയ്യിൽ അത്രയും അഫോർഡബിൾ മണി ഒന്നും കാണുന്നില്ല. സോ പിന്നെ ബില്ല് വരുമ്പോ അവർ ഓടുകയാണ്, പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന കേസസ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
1: അതൊരു ഐ അഗ്രി. ഇപ്പം നമ്മൾ ചോദിച്ച പോലെ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നമ്മുടെ ഡിസ്ചാർജിനകത്തും എങ്ങനെയും നോക്കുവാണെങ്കിൽ 2-3 കേസ് ഇതുപോലെ വരും, സമ്മതി റിജക്ഷൻ ആയിപ്പോയി. നമ്മൾ മാക്സിമം സപ്പോർട്ട് ആ സമയം ചെയ്യാൻ പറ്റുന്നത് ആ ഇൻഷുറൻസ് കമ്പനി ഏജൻസിനെ ഓഫീസേഴ്സിനെ വിളിക്കും. വി കൺവേ ടു ദം ദാറ്റ് വെതർ നമ്മുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റേഷൻ വലിയ ഇഷ്യൂ ഉണ്ടായതായിരുന്നോ, എവെല്ലാം റെക്കോർഡ് ക്ലിയർ ആയില്ല, അതും കൊണ്ട് വല്ല ആണെന്നോ. അപ്പം അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. സപ്പോസ് ഇൻഷുറൻസ് ഓഫീസേഴ്സ് ഓക്കെ ഇനി ഒരു അഡീഷണൽ ലാബ് റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ മേ ബി സമ്മതർ എക്സ്ട്രാ അഡ്മിഷൻസ് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടർ നോട്ട്സ് വാസ് നോട്ട് വെരി ക്ലിയർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ സപ്പോസ് ദേസേ പോളിസി കാരണം അവരാവുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു സപ്പോർട്ട്. അപ്പോൾ ആ കേസിൽ ദെൻ വി കൺവേ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, നിങ്ങൾക്കിപ്പം വി ഗിവ് ദം എ ടൈം. നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എസ്പെഷ്യലി ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞ ഇതുപോലെ കേസസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എഫോർഡബിലിറ്റി പറ്റുന്നില്ലെങ്കിൽ ദെൻ ഗീവ് ദം എ ഓവർ നൈറ്റ് സ്റ്റേ ഫ്രീ. നമ്മുടെ ഇവിടെ 6 മണി കഴിഞ്ഞ ഏത് ഫാമിലി ആണെങ്കിൽ ഓവർ നൈറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാം, നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് പോയാൽ മതി, വി ഡോണ്ട് ചാർജ് എനിത്തിങ് ഫോർ ദാറ്റ്. നമുക്ക് അതിൻ്റെ അകത്തും ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറും ഉണ്ട്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് മാക്സ് ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനി ഡിസ്കസ് ചെയ്യും, എന്തൊരു നമ്മുടെ കുറവുണ്ടോ ചെയ്യാൻ പറ്റുമോ. നമുക്കൊരു നല്ലൊരു ടീമുണ്ട് അവിടെ ഇൻഷുറൻസിൻ്റെ, ദേ ഡു ദീസ് തിങ്സ് ആണോ. പക്ഷെ അതിപ്പം ഇതുപോലത്തെ ജെന്യുവിൻ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ഗിവ് ദം എ ടൈം, ബിക്കോസ് അവർ ഓൾറെഡി ഇത്രയും ഒരു മെന്റലി ഡിസ്റ്റർബ് സൈഡിൽ ഇരിക്കുന്നത്, ഓൾറെഡി പനിയും ചുമയും പ്രശ്നങ്ങളൊക്കെ ആയി ഇത്രയും ആയ സ്ഥിതിക്ക്. അപ്പൊ വീട്ടിൽ ദം ഓവർ നൈറ്റ് യു സ്റ്റേ ഫ്രീ, നോ പ്രോബ്ലം. എഫ് എൻ ബി ഫുഡിന്റെ റേറ്റ് ഇല്ല, സ്റ്റാമസിന്റെ റേറ്റ് ഇല്ല, ഡോക്ടേഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ് എവരിതിങ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ആരാംസ് പോയാൽ മതി.
0: ഇയേഴ്സ് കിംസിലുണ്ട്, മെഡിക്കൽ സെക്ടറിൽ തന്നെ ഉണ്ട്. സാറിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ല സക്സസ് സ്റ്റോറി, സാറിൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ് എനിക്കിത് ചെയ്യാൻ പറ്റി, സോ അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി, ഒരു ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യാമോ?
1: നമ്മൾ ആക്ച്വലി അത് എൻ്റെ ഓർമ്മയിൽ സൗദി വെച്ചായിരുന്നു നമ്മുടെ ഒരു സെൻറ്റർ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഫസ്റ്റ് ഇയർ ആ സമയത്തായിരുന്നു. ആക്ച്വലി ഒരു ഫുൾ ഫാമിലി ആയിരുന്നു. ഇറ്റ് വാസ് എനിക്ക് തോന്നുന്നു ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, രണ്ട് ഫാമിലീസിൻ്റെ ആയിരുന്നു. ഒരു സീവിയർ ആക്സിഡൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഇന്ത്യൻ ഫാമിലി, എനിക്ക് തോന്നുന്നു അമ്മയും രണ്ട് കുഞ്ഞുകളും, കാര്യമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പുറത്ത് പാകിസ്ഥാനിലെയും സെയിം വേ, എനിക്ക് തോന്നുന്നു അവിടെയും ഹസ്ബൻഡും ഡ്രൈവറായിരുന്നു, പുള്ളിയും കാര്യമായിട്ട് ഇഞ്ചുവറായി, പുള്ളിയുടെ ഒരു മോൾ ഉണ്ടായിരുന്നു കാര്യം ഇഞ്ചുവറായി. ആ ഫുൾ ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങി ഉള്ളായിരുന്നു, ഫുൾ സർജറി സ്പെഷ്യാലിറ്റി നമുക്ക് അവിടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ഒരു ഇറ്റ് വാസ് ലേറ്റ് നൈറ്റ്, എനിക്ക് തോന്നുന്നു 11 o'clock 12 o'clock മിഡ് നൈറ്റിൽ എത്തിയത്. പിന്നെ സൗദിയുടെ ആക്സിഡൻ്റ് വെച്ചാൽ ഒരു സീവിയർ ആക്സിഡൻ്റ്, ബിക്കോസ് കാറൊക്കെ ഓടുന്ന അവർ 120, 120, 140 കിലോമീറ്റർ അവർ ഓടുന്ന സ്പീഡിൽ, അപ്പം നല്ലൊരു സീവിയറായി. അപ്പം നമ്മൾ ആ ഫുൾ നൈറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ആ ഫുൾ ഫാമിലിനെ എടുത്തുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി. വി ഹാഡ് ടു റൺ ബിറ്റ്വീൻ 2 hospitals ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്, ബിക്കോസ് പെട്ടെന്ന് അവരും ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കോസ് എക്സ്പാഡ്സ് ആ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു 3rd hospital എത്തി, ദാറ്റ് വാസ് ഏർലി മോർണിംഗ്, ഒരു 4 മണി 5 മണിയായി ബൈ ദ ടൈം വി റീച്ച് അണ്ടർ ദ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 days എടുത്തു ഫോർ സർജറീസ് എവറി ടു ബി ഓവർ. അവരുടെ ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എഫോർഡബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് വെച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1 week എടുത്തു ഫോർ ബോത്ത് ദി ഫാമിലീസ് ടു ഗെറ്റ് ഓക്കെ. പക്ഷേ ഒരു കുഞ്ഞ് കാര്യമായിട്ട് എഫക്റ്റ് ആയി, എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞിനെ കൈ മുറിക്കേണ്ടി വന്നു, ഓൾ ദാറ്റ് ഹാപ്പൻ. ബട്ട് ഓവറോൾ ഒരു 10 days 12 days ആയപ്പോൾ രണ്ട് ഫാമിലിയും ഏകദേശം ഒന്ന് ശരിയായി ഡിസ്ചാർജ് ആയി വന്നു.

0: കുംഭം. ഇപ്പം കിംസ് ഓവറോൾ നോക്കും, നമുക്കൊരു 3500 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഒത്തിരിയും കാൻഡിഡേറ്റ്സ്, ഒത്തിരി പാരാമെഡിക്കൽസ് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ലാബ് അസിസ്റ്റൻസോ എക്സ്ട്രാ ടെക്നീഷ്യൻസായി PCA GDAs സെക്യൂരിറ്റീസായി ഒത്തിരി പേർക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ബിക്കോസ് ഒരു ഫുൾ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. സോ കമ്പനി വലുതായി വലുതായി വരുമ്പം നമ്മുടെ സ്റ്റാഫ് കൂടിക്കൊണ്ടിരിക്കുന്നു, അപ്പം നമുക്കതൊരു സന്തോഷമാണ്, ഇത്രയും ആൾക്കാർക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഇൻ ടേംസ് ഓഫ് ഇതുപോലെ ഒരു മെഡിക്കൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫ് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത് രണ്ട് വലിയ കാര്യം. പിന്നെ റീസെൻ്റ് എനിക്കൊന്ന് കഴിഞ്ഞ മാസമായിരുന്നു ഒരു സൂയിസൈഡ് കേസ് വന്നായിരുന്നു, ഇതുപോലെ ഇങ്ങനെ സംതിങ് ലൈക്ക് ലവ് ഫെയിലിൻ്റെ ഒരു കേസ് ആയിരുന്നു. രണ്ട് ബോയ്സ് ആയിരുന്നു, ബോത്ത് ഓഫ് ദം ആഡ് സൂയിസൈഡ്, ഡിഫറെൻറ്റ് കേസ്. ഒരാൾക്ക് ലവ് ഫെയിലും മറ്റേ ഫ്രണ്ട്സ് ആയിരുന്നു, മറ്റേ ആൾ ബൈക്കിൻ്റെ ഏതോ ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ടുപേരും വന്നു. അപ്പോൾ രണ്ടുപേരും ICU കിടക്കുമായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും പേരൻസ് വരുന്നു, അമ്മമാരെന്ന് ഓഫ്കോഴ്സ് കരച്ചിൽ, ബിക്കോസ് 18 years 19 പിള്ളേർ ആക്സിഡൻ്റ് ആയി സൂയിസൈഡ് ട്രൈ ചെയ്യുന്നു. ഒരാൾ പാരസ്റ്റമോളിൻ്റെ ഒരു ബോട്ടിൽ ഫുൾ കഴിച്ചു, അല്ലെങ്കിൽ 10-12 tablets കഴിച്ചു, മറ്റേ ആൾ ഫാനെ തൂങ്ങാൻ നോക്കി, അങ്ങനത്തെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ രണ്ടും അമ്മമാരും കിടന്ന് ഒത്തിരി കരച്ചിൽ വേണമായിരുന്നു, മീൻസ് ഓഫ്കോഴ്സ് ദേ ഹാവ് ടു ബി ഡിസ്റ്റർബ് ആയി ഇപ്പോൾ ഫാമിലി കഴിച്ചില്ല. അപ്പം ICU കിടന്ന് ആ സമയത്ത് രണ്ടുപേരോട് കുറേ ഞങ്ങൾ സംസാരിച്ചു, ഞാൻ പേഴ്സണലി ഒന്ന് ഇൻവോൾവ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് രണ്ട് പിള്ളേർക്ക് ഒരു പേടി വന്നത്. മീൻസ് അവൻ രണ്ടുപേരും വെന്റിലേറ്റർ ആയിരുന്നു, ഒരു എനിക്ക് തന്നെ ഒരു 4-5 hours പിന്നെ അപ്പുറത്തെ ബെഡിലായിരുന്നു. സോ വാട്ട് വി ഡിഡ് ഇസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻ ഒന്ന് കാണിച്ചു കൊടുത്തു, പിന്നെ ആ പേടി മനസ്സിലാൻ തുടങ്ങിയത്, നമുക്ക് ഇങ്ങനെയൊക്കെയുണ്ട് വെന്റിലേറ്റർ, ഇത്ര വേദന ഉണ്ട് കേസുള്ള. അപ്പം നമ്മളെ ഫാമിലി ആയിട്ട് കുറേ നേരം സംസാരിച്ചു, ദെൻ വി കോൾഡ് അപ്പ് അവരുടെ ആ ഫെയിലിയർ ആയ കാര്യങ്ങളൊക്കെ വിളിച്ചു. നമ്മുടെ കൂടെ ഒരു 8-9 days ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലി, അവരുടെ പേരൻസ്, അവരുടെ കസിൻസ് എല്ലാവരും വന്നു. വി ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് വേ. പിന്നെ സെയിം ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു, നമുക്ക് അച്ഛൻ വാസ് CA പ്രോസ്റ്റേറ്റ് ആയിരുന്നു ഡയഗ്നോസ് ആയി. ഇപ്പോഴുടെ മോൻ്റെ കല്യാണമായിരുന്നു, ഇറ്റ് വാസ് സപ്പോസ് ടു ബി ആഫ്റ്റർ 2 weeks. അപ്പം ഹി വാസ് നോട്ട് ഷുവർ ലൈഫ് കാണുമോ ഇല്ലയോ എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു, കാരണം എൻഗേജ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പം വി ഹാഡ് എ സ്മോൾ സെറിമണി ഇൻസൈഡ് ദ റൂമിൻ്റെ അകത്ത് തന്നെ. പുള്ളി ICU വി ടുക്ക് ഹിം ടു ദ റൂം, അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ വുഡ്ബീൻ, മോൻ്റെ വുഡ്ബീനെ വിളിച്ചു, വുഡ്ബീയുടെ ഫാമിലീസും വന്നു, ഒരു 10-12 പേരും ചേർന്നോട്ട് ചെറുതായിട്ടൊരു ചെറിയ ഫംഗ്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുത്തു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ ഫാദർ സർവൈവ്ഡ് ഓൾസോ. പുള്ളി അത് കഴിഞ്ഞിട്ടും ഇതുവരെ എനിക്കൊന്ന് ഇപ്പോൾ 6 months ഹി സ്റ്റിൽ ഹാപ്പി ഹെൽത്തി ഗോയിങ് ഓൺ ആക്ച്വലി. അപ്പം അങ്ങനെ കൊച്ചു കൊച്ചു കാര്യം നോക്കുമ്പം വി ഫീൽ ലിറ്റിൽ സാറ്റിസ്ഫൈഡ്, ഒരു സംതിങ് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നൊരു ഒരു ഹാപ്പിനെസ് ഉണ്ട്.
1: അതുപോലെ ഇനി ഇനി വരുന്ന ഒരു 5 വർഷത്തിന് ശേഷം ഒരു സൊസൈറ്റിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റം എന്താണ് സാർ ആഗ്രഹിക്കുന്നത്?
0: ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സൊസൈറ്റി നന്നായി വരണം എന്നാണ്. ബിക്കോസ് എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു, സോ ഞാൻ അത്രയും വർഷം എൻ്റെ അപ്ബ്രിങ്ങിങ് എല്ലാം ഞാൻ കണ്ടത് കേന്ദ്രവിദ്യാലയം, എയർഫോഴ്സ് സ്റ്റേഷനും ഇന്ത്യൻ എയർഫോഴ്സും എല്ലാമായിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും ആ ഒരു ബിലീഫ് ഇസ് കൺട്രി ഫസ്റ്റ് യു നെക്സ്റ്റ്, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വന്ന് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലോട്ടും, അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എപ്പോഴും കാണുന്നത് ആക്ച്വലി ഇപ്പം നടക്കുന്ന ഒരു മൈഗ്രേഷൻ ഒന്ന് സ്റ്റോപ്പ് ആകണം. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്, അപ്പം എനിക്കൊന്നും ഞങ്ങളുടെ പത്തനംതിട്ട, കോട്ടയം, തിരുവല്ല ആ ഒരു 4-5 districts നോക്കുവാണെങ്കിൽ എൽഡേഴ്സേ ഉള്ളൂ. എല്ലാ വീട്ടിലും ഒരു 60-65-70+ ആൾക്കാരേ ഉള്ളൂ, യങ്സ്റ്റേഴ്സ് ആരുമില്ല. മോസ്റ്റ് ഓഫ് കടകൾ പോലെ ഇതുപോലെ ഉള്ളൂ, ആൾക്കാരൊന്നും കാണുന്നില്ല. ഇപ്പം കേരള ഓൾ ഓവർ ആ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പേഴ്സണലി കണ്ട ഈ കാര്യങ്ങളാണ് ബേസിക്കലി, യങ്സ്റ്റേഴ്സ് എല്ലാം ഒരു മൈഗ്രേഷന് പുറയിലും വന്നുകൊണ്ടിരിക്കുക. പ്ലസ് മൈഗ്രേഷൻ കൂടെ തന്നെ ഒരു ഇഷ്യൂ ഇസ് യങ്സ്റ്റേഴ്സ് മെന്റലി ഒത്തിരി വീക്കാണ്, ആർക്കും ഒരു സൈക്കോളജിക്കലി ഒരു ടഫ് ജോബ് ചെയ്യണം എന്നില്ല. എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോലി മതി, എവിടെയും ഓഫീസിൽ പോയിരിക്കണം. അപ്പോൾ ആ ഒരു തോട്ട് വരുന്നതും പിന്നെ അത് വെച്ചുകൊണ്ട് മൈഗ്രേഷൻ ചെയ്യുന്നു. പക്ഷെ മൈഗ്രേഷൻ ചെയ്തിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്ന ജോലി സെയിം ബ്ലൂ കളർ ജോലിയാണ്, അത് ഗൾഫിലായാലും ശരി, UK കാനഡ ആയാലും. സോ എല്ലാവർക്കും നാട്ടിൽ പഠിക്കുമ്പോഴും റൈറ്റ് ഫ്രം 9th, 10th, 11th, 12th ഗ്രാജുവേഷൻ PG ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും വൈറ്റ് കളർ ജോലി നോർത്തിരിക്കും. ഒന്നും കിട്ടുന്ന ദേ ഫ്രസ്ട്രേറ്റഡ്, ഇത് പറ്റുന്നില്ല, പിന്നെ മൈഗ്രേഷൻ ചെയ്യുന്നു. പിന്നെ ഓസ്ട്രേലിയ, UK എവിടെയും പോയിട്ട് ദേ ആർ ഡൂയിങ് എ ബ്ലൂ കളർ ജോബ്, ആ കൂലിപ്പണി ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് വോണ്ട് ടു കം ബാക്ക്. ഈ ഒരു മെന്റാലിറ്റി കൂടിക്കൊണ്ടിരിക്കുക. സോ ഞാൻ ഓർക്കുന്നത് പ്ലീസ് ഈ മെന്റാലിറ്റി ഒന്ന് മാറണം. നമ്മളെല്ലാം പണ്ടത്തെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം വരുമ്പോൾ ഏറ്റവും നല്ലതാണ്. കാട്ടിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ആക്ച്വലി നോക്കുവാണെങ്കിൽ സി കേരള, നമ്മൾ ഞാൻ പറഞ്ഞ ഒരു 10 states ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സി കേരളത്തിൻ്റെ ഒരു ബെസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും കേരള ഈസ് വൺ ഓഫ് ദ റിയലി ഗുഡ് സ്റ്റേറ്റ്സ് നമുക്ക് പറയാം. വൺ ഇസ് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഒരു ഒരു കൾച്ചർ ആണെങ്കിൽ, ബിക്കോസ് കേരളം മാത്രമേ ഉള്ളൂ ഈ ഒരു ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാ റിലിജൻ ഇപ്പോഴും ഒരുമിച്ച് താമസിക്കുന്നത്. വലിയ ഇഷ്യൂ നമുക്കില്ല. റീസെന്റ് കുറച്ച് അവിടെ ഇഷ്യൂ വന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ

0: ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യൻസോ ഏത് റിലിജൻ ആയാലും ശരി, ആൾക്കാർ ദേ ഡോണ്ട് ബോദർ. ഒരു വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഷാജി ഓർ ഷിബു ഈ പറയുന്ന പേര്, ഫസ്റ്റ് പേര് പറഞ്ഞ യു കനോട്ട് സേ അവൻ ഹിന്ദു ആയിരിക്കുമോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ, എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ വരെ എവിടെയും കാണത്തില്ല. വേറെ എല്ലാ സ്റ്റേറ്റിലും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന്റെ പേരായിരിക്കാം, ക്രിസ്ത്യൻ ക്രിസ്ത്യന്റെ പേരായിരിക്കും, മുസ്ലിം മുസ്ലിം പേരായിരിക്കാം. കേരളം മാത്രമേ ഉള്ളൂ ഇത്രയും കൾച്ചറലി ഒരു മിക്സ് ആയ ഒരു റിലിജൻ. ഇറ്റ്സ് എ കംഫർട്ടബിൾ സ്റ്റേറ്റ്. ഇവിടെ ആരും നോബഡി ഈസ് ബോദർ. നിങ്ങൾ പൊറോട്ടയുടെ കൂടെ എന്തോ കഴിക്കുന്നു, നോബഡി ഈസ് ബോദർ. ഇറ്റ്സ് വെരി കോമൺ. ബീഫ് എന്തോ ആണെങ്കിൽ ആൾക്കാർ ഇരിക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഗോയിങ്. അപ്പം നല്ലൊരു കൾച്ചർ നമുക്കുണ്ട്. സെക്കൻഡ് ഈസ് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വില്ലേജ് ഒരു കോൺസെപ്റ്റ് ഇല്ല. പീപ്പിൾ ആർ മച്ച് മോർ ഒരു ഒരു കമ്പൈൻഡ് സ്പ്രെഡ് ഉണ്ട്. അത് ഹെൽത്ത് കെയർ ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും ലൈറ്റ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്, കുടിക്കുന്ന വെള്ളമുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഫുള്ളായി ഫുള്ളായിട്ടുണ്ട്. അപ്പൊ നമ്മളും നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് നിൽക്കാൻ പറ്റുവാണെങ്കിൽ, കേരളം ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് റിയലി ഗുഡ്. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഈ മൈഗ്രേഷൻ ഒന്ന് കുറച്ചിട്ട് മാക്സിമം ആൾക്കാർക്ക് ജോലി ഇവിടെ തന്നെ കിട്ടാൻ പറ്റുവാണെങ്കിൽ, ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ വിത്ത് ദ ഫാമിലി എൽഡേഴ്സിന് കൂടെ വെക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ സിറ്റി ആയിട്ട് വരും, സ്റ്റേറ്റും നല്ലതായിട്ടൊന്ന് വരും.
1: സാർ ഇത് പറഞ്ഞപ്പം സാർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു റീസെന്റായിട്ട് വന്നൊരു ഒരു ജോക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗൾഫിൽ ചെന്ന് ചോദിച്ചപ്പോൾ മലയാളിയോട് പറയാം, നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഗൾഫിൽ വന്നതെന്ന്. പക്ഷെ നാട്ടിലെ ബംഗാളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ജോലി തിരക്ക് കാരണം നാട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നാണ് ബംഗാളി പറയുന്നത്. അതാണ് നമ്മളിപ്പോഴത്തെ കേരളത്തിലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊന്ന് ഒരു സിഒ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം എന്നും എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്നതും ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കുറെ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. നമ്മളാരും സൈക്കോളജിക്കലി സപ്പോർട്ടഡ് മീൻസ് നല്ല രീതിയിൽ സ്ട്രോങ് അല്ല, ഇപ്പോഴത്തെ യൂത്ത്സ് അല്ല. അപ്പൊ അതിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല, പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അയാൾ മനുഷ്യനുമല്ല.
0: സോ
1: അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസിനൊക്കെ ഒരുപാട് നല്ലൊരു 100% തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറഞ്ഞ സൂയിസൈഡ് റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് കത്തിയത്.
0: കാരണം
1: കൊല്ലം ഭയങ്കരഘട്ടത്തിൽ മുന്നിൽ തന്നെയാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതേപോലെ സാറിനെ പോലെ കുറെ ഇന്റർവെൻഷൻസ് ഭാവിയിൽ അതിന്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാമിന് അടുത്തൊരു നല്ലൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി,
0: താങ്ക് യു മിസ്റ്റർ റിനീഷ്, ആൻഡ് ഇറ്റ് വാസ് എ പ്ലഷർ നിങ്ങളുടെ കൂടെ കൂടി. നമ്മുടെയും ഉദ്ദേശം ഇതന്നെയായിരുന്നു, ഹോസ്പിറ്റൽ സൈഡിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സൈഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം ജനങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും. വി ഡെഫിനറ്റ്ലി എക്സ്പെക്ട് നന്നായി വരട്ടെ. ഞാൻ ഓൾ ദി ബെസ്റ്റ് റേഡിയോ ബെൻസിഗറും പ്ലസ് ഓൾ കമ്മ്യൂണിറ്റിക്കും.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. Welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti. കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കം ഓൺ, ലെറ്റ്സ് ടോക്ക്. വനിതാ 2020 ലോകകപ്പിൽ 7th time ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 7 wicket വിജയം നേടിയാണ് ഓസ്ട്രേലിയ 7th കിരീടം സ്വന്തമാക്കുന്നത്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 20 overs 4 wicket 150 runs നേടി. ഓസ്ട്രേലിയ 17 overs 3 for 153 സ്വന്തമാക്കി. മൂണിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും. വിംബിൾഡൺ ടെന്നീസില് പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നൊവാക് ജോക്കോവിച്ച്. അതായത് വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന താരമായിരിക്കുകയാണ് ജോക്കോവിച്ച്. 106 മത്സരങ്ങളാണ് താരം പൂർത്തിയാക്കിയിരിക്കുന്നത്. 105 ജയമുള്ള ഇതിഹാസം റോജർ ഫെഡററേയും തൊട്ടു പിന്നാലെയുണ്ട്. ഇനി ആരാധകർക്കൊരു നിരാശയേകുന്ന വാർത്തയാണ് അഫ്ഗാൻ ക്രിക്കറ്റർ ഷാബുർ സദ്രാൻ അന്തരിച്ചത്. പേസ് ബോളറായ സദ്രാൻ അഫ്ഗാനിസ്ഥാനായി 44 ഏകദിന മത്സരങ്ങളിൽ 43 wicketകളും 36 20 മത്സരങ്ങളിൽ 37 wicketകളും സ്വന്തമാക്കി. 2009 ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സദ്രാൻ 2020 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് സ്വർണം. 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ മലയാളി താരമടക്കമുള്ള സാന്ദ്രമോൾ സാബു ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീമിനാണ് സ്വർണം ലഭിച്ചത്. ഇന്ത്യ സ്വർണവും ചൈന വെള്ളിയും ഫിലിപ്പീൻസ് വെങ്കലവും നേടി. ഒരു സ്വർണം, ഒരു വെള്ളി, മൂന്ന് വെങ്കലം എന്നിങ്ങനെ 5 മെഡലുകളാണ് ആദ്യ ദിനം തന്നെ ഇന്ത്യയുടെ നേട്ടം. ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, അങ്ങനെ വേൾഡ് കപ്പും അവസാനിക്കാറായല്ലേ. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് വേൾഡ് കപ്പ് ഫൈനലിന് വേണ്ടിയിട്ടുള്ളത്. നെയ്മർ, റൊണാൾഡോ, മെസ്സി എന്നിവരുടെ അവസാന വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ആരാധകർ ഈ വേൾഡ് കപ്പിനെ ദ ലാസ്റ്റ് ഡാൻസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിഹാസ താരങ്ങൾ നെയ്മറും റൊണാൾഡോയും സെമി ഫൈനൽ കാണാതെ പുറത്തായത് ആരാധകർക്ക് ഒരുപാട് നിരാശയേകിയ വാർത്തയാണ്. അതുമാത്രമല്ല, ബ്രസീലിന്റെ തോൽവിയുടെ തൊട്ടു പിന്നാലെ നെയ്മർ റിട്ടയർമെന്റ് കൂടി പറഞ്ഞതോടെ ആരാധകർക്ക് അത് ഒരുപാട് വിഷമമായി. നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ് ആരാധകർ കുറച്ചുകൂടി വിഷമമേകിയത്. റൊണാൾഡോ തൽക്കാലമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് ചെറിയ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. നെയ്മർ, റൊണാൾഡോ എന്നിവരെ പോലെ തന്നെ ഒരു താരം കൂടിയുണ്ട്, ഈജിപ്തിന്റെ സാല. അർജന്റീനയോട് പൊരുതി തോറ്റാണ് അവർ പുറത്തായത്. ഇനിയുള്ളത് സെമി ഫൈനൽ മത്സരങ്ങളാണ്. സെമി ഫൈനൽ മത്സരത്തില് ഏറ്റുമുട്ടുന്നത് ഫ്രാൻസും സ്പെയിനുമാണ്, അർജന്റീനയും ഇംഗ്ലണ്ടും. ആർക്കും ഒരു രീതിയിലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ടീമാകും ഫൈനലിൽ എത്തുക എന്ന് കാത്തിരുന്ന് തന്നെ കാരണം. അപ്പോ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും എത്തും വരെ. അൻടിൽ നെക്സ്റ്റ് വീക്ക്, സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ ഹാപ്പി.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇവിടെയായിട്ട് തട്ടിപ്പിന്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ, പത്രങ്ങളിലും അത്ര വലിയ വാർത്തകളൊന്നും വരുന്നില്ല. അതെന്താ തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പുകൾ ഒക്കെ കുറഞ്ഞോ എന്നൊരു ചോദ്യം നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ്, റേഡിയോ ബെൻസികളിലെ ഒരു സ്ഥിരം ശ്രോതാവിനെ കണ്ട സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ശരിയാണ്, നമ്മളിപ്പോ ആ ഒരു തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്നൊരു സംശയം അപ്പോൾ തന്നെ എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ടൈം പാസിൽ പറയാമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ എടുക്കൽ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ടാണ് പതിവ് പോലെ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ ലോൺ ആപ്പ് സംഘങ്ങൾ ഈ തട്ടിപ്പുകളിലെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ലോൺ ആപ്പ് സംഘങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇവര് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നമ്മുടെ സംസ്ഥാനത്തേക്ക്, മറ്റ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് മാത്രം ഒഴുക്കിയിരിക്കുന്നത് 100 കോടിയിലധികം രൂപയുടെ വായ്പയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. 100 കോടി രൂപയുടെ വായ്പ നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ആപ്പ് സംഘങ്ങളാണെങ്കിൽ അത്രത്തോളം തുകയ്ക്കുള്ള തട്ടിപ്പിനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന കൂടി തരാം, മുൻപ് ഇത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ. അതായത്, ഈ ഒരു വായ്പയുടെ ഒരു പ്രത്യേകതയുണ്ട്. വായ്പ എടുത്തവരിൽ 80% കൗമാരക്കാരാണ്, അതും 25 വയസ്സിന് താഴെയുള്ളവരാണ്. 80%, അതായത് 100 കോടിയിലധികം രൂപയുടെ വായ്പ എടുത്തിരിക്കുന്നത്, അതായത് ഏകദേശം 80 കോടിയിലധികം രൂപ എടുത്തിരിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതെങ്ങനെയാണ് പ്രശ്നമാകുന്നത്, നമുക്ക് അതിനെക്കുറിച്ചുകൂടെ നോക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ലോൺ ആപ്പുകൾ ഉണ്ട് എന്നുള്ളത് അറിയാമോ? ഏകദേശം 540 ലോൺ ആപ്പ് സംഘങ്ങളാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ലോൺ ആപ്പിനകത്ത് ആൾക്കാർ ചെന്ന് കുടുങ്ങുന്നതെന്ന് ചോദിച്ചാൽ, പേപ്പർ വർക്കൊന്നുമില്ലാതെ, കാത്തിരിപ്പൊന്നുമില്ലാതെ, വെറും 5 മിനിറ്റ്, അത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വായ്പ ലഭിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അവർ പ്രചരിപ്പിക്കുന്നത്. അതായത്, വായ്പ കിട്ടാൻ വളരെ എളുപ്പമാണ്, ശരിയാണ്, പക്ഷേ തിരിച്ചടവ് മുടങ്ങിയാൽ ഉണ്ടാകുന്നത് ഭയാനകമായിട്ടുള്ള ഇടപെടലുകളാണെന്നാണ് പോലീസ് പറയുന്നത്. മറ്റാരുമല്ല പറയുന്നത്, ഇതിനിരയായിട്ടുള്ളവരല്ല പറയുന്നത്, മറിച്ച് പോലീസ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഇടപെടൽ, അതായത് അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഭയാനകമായിരിക്കും എപ്പോഴാണ് ഇത് തിരിച്ചടവ് മുടങ്ങിയാൽ. ഇനി നിങ്ങൾ തിരിച്ചടവ് മുടക്കിയില്ല എന്ന് വെച്ചോ, നിങ്ങളുടെ ആ ഒരു ലോൺ അടച്ചു തീരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വീണ്ടും ഒരു ലോൺ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നു, അതും നിങ്ങൾ അടയ്ക്കണം. എവിടെ പരാതിപ്പെടും അറിയത്തില്ല. അപ്പം അത് നിങ്ങൾ വീണ്ടും അടച്ചു തീർത്താലോ, വീണ്ടും നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു തട്ടിപ്പുകാരുടെ ഒരു പ്രധാന ശൈലി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ലോൺ ആപ്പുകളുടെ, ഇവരുടെ ആ ഒരു സംഘങ്ങളുടെ ഒരു ഭീഷണിയെ കുറിച്ചും, അതുപോലെ തന്നെ തിരിച്ചടവ് കഴിഞ്ഞിട്ടും പണം ആവശ്യപ്പെടുന്ന സംഘത്തെക്കുറിച്ചും ഒക്കെ, 1 വർഷത്തിനുള്ളിൽ 55,000 പരാതികളാണ് സൈബർ പോലീസിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. 55,000 പരാതികൾ, അതെന്താണെന്നറിയാമോ? നമ്മൾ പണം അടച്ചു തീർന്നു, ഇപ്പൊ 10,000 രൂപയാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. 10,000 രൂപയും അതിന്റെ കൊള്ളപ്പലിശയും കൂടെ നമ്മൾ തിരിച്ചടച്ച് കഴിഞ്ഞിട്ടും വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെ, ഇവർ തരുന്നത് 10,000 മുതൽ 50,000 രൂപ വരെയാണ് സാധാരണ വായ്പ നൽകുന്നത്. ഇതിന് 36% വരെയാണ് പലിശ അവർ ഈടാക്കുന്നത്. സാധാരണ നമ്മുടെ ബാങ്കിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8, 9, 10% ഒക്കെയാണ്. ബാങ്കുകൾ ഈടാക്കുമ്പോൾ 36% വരെയാണ് ഇവർ പലിശ ഈടാക്കുന്നത്. ഇത് ഈ ഒരു അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു വലിയ വിവാദമായിട്ടുള്ള, കണ്ണൂരിലുള്ള ഒരു ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ലോൺ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ വീക്ഷിച്ചതാണ് അല്ലെ. അപ്പൊ ആ ഒരു ആപ്പ് സംഘം, ലോൺ ആപ്പ് സംഘം തന്നെ 2025-26 വർഷത്തിൽ 300 കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് വായ്പ നൽകിയിരിക്കുന്ന എന്നാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ വെറും പത്രവാർത്തയൊന്നും അല്ല ഞാൻ പറയുന്നത്. പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഒരു സംഘം തന്നെ 300 കോടിയിലധികം രൂപയാണ് നമ്മുടെ രാജ്യത്ത് വായ്പ നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഒരു വായ്പ കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. അതായത് ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ പ്രവേശിക്കുന്നതിനുള്ള അനുമതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു ലോൺ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിനുമായിട്ട് എന്താ കാര്യം? ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലിസ്റ്റ് അവർ ചോദിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ സന്ദേശങ്ങൾ അയക്കുന്നതിനും ഗാലറി നോക്കുന്നതിനുമുള്ള അനുമതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മോട് ചോദിക്കുന്നു നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകളെ അത് എടുക്കുന്നതിനുള്ള അനുവാദം കൂടി കൊടുക്കണമെന്ന്. എന്തിനാണ് നമ്മുടെ ഗാലറിയും ഈ ലോണുമായിട്ട് എന്ത് ബന്ധം അല്ലേ? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ അനുവാദം കിട്ടുന്നതോടുകൂടി ഈ വായ്പ എടുക്കുന്ന, അതായത് വായ്പ, നമ്മളിപ്പോൾ വായ്പ എടുക്കുകയാണെങ്കിൽ വായ്പ എടുക്കുന്നവരുടെ ഫോണിന്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഈ ഒരു തട്ടിപ്പ് സംഘങ്ങൾക്കാകും എന്നുള്ളതാണ്. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും. ആദ്യത്തെ, അതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ ഒരു അടവ് എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് അഡ്വാൻസ് പേയ്മെന്റ് തന്നെ നമ്മളിന്ന് വാങ്ങുന്നു. ഇനി വായ്പ എടുത്തവരിൽ നിന്നും ഏത് വിധത്തിലും കഴിയുന്നത്ര പണം ഈടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലോൺ ആപ്പുകാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വായ്പ അടപ്പിൽ നമ്മൾ വീഴ്ച വന്നു കഴിഞ്ഞാൽ തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കും. നമ്മളിതൊന്നും അറിയുന്നില്ല, പക്ഷെ നമ്മൾ ആരെയൊക്കെ വിളിക്കുന്നു എന്നുള്ളതിന്റെ ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ളവരായിരിക്കും. തുടർന്ന് അവർ ചെയ്യുന്നത് ഫോണിൽ നിരന്തരമായിട്ടും നമ്മുടെ കോണ്ടാക്ട് ചെയ്യും. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടായിരിക്കും ഫോൺ വിളി വരുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് പല ഫോണുകളിൽ നിന്നായിരിക്കും വരുന്നത്. ഒരു ഫോൺ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അടുത്ത ഫോണിൽ നിന്നും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്നിട്ടും പണം അടയ്ക്കുന്നില്ല എങ്കിലോ, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ്. അതിലും വായ്പ അടവിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഫോട്ടോമോർഫ്

സ്ത്രീകളുമാണ് കൂടുതൽ ലോൺ എടുക്കുന്നത്. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് പോലീസിൽ അറിയിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ മടിക്കരുത്. അത് ഡിജിറ്റൽ ലോൺ എടുക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള പി ബാലകൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഇതിനകത്തോട്ട് പെട്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റാരും അറിയാതെ ചെറിയൊരു കൈവായ്പ, ഒരു 20,000 രൂപ വേണം പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തിരിച്ചടയ്ക്കാം എന്നൊരു ധാരണയിൽ പെട്ടെന്ന് ആരും അറിയാതെ വീട്ടിലിരുന്നു കൊണ്ട് ലോൺ എടുക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നത്. അതിനകത്ത് അപ്രൂവൽ അല്ലെങ്കിൽ സാങ്ഷൻ കൊടുക്കുന്ന സമയത്ത് യെസ് യെസ് അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്ത് അങ്ങ് പോകുന്നു. അവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോകൾ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ വിളിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, നമ്മെ വിളിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിലുള്ള കഴിവതെന്നല്ല ഒരു കാരണവശാലും മൊബൈൽ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്നും പണം എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് വായ്പകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നമ്മൾ എത്ര പണം അടച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരം ഭീഷണികളിൽ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈം പാസിൽ ആദ്യത്തെ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചോരം ടൈം പാസിലേക്ക് ഞാൻ അടുക്കേ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് അടുക്കളയിലെ ഏറ്റവും മടുപ്പിക്കുന്ന പണികളിലൊന്ന് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണികളിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നൊരു സംഗതിയുണ്ട്, പാത്രം കഴുകലാണ്. പാചകമൊക്കെ പിന്നെയും വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ഈസി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇൻട്രസ്റ്റിംഗ് ആണ് പൊതുവെ. പക്ഷേ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പണി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകൽ എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. ഞാനും അടുക്കളയിലൊക്കെ കയറി പാചകമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, പലപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊക്കെ ഒന്ന് കഴുകുന്നതാണ് പാട്. പലപ്പോഴും പലരും നമ്മളെന്താ ചെയ്യുന്നത്, ഈ പാത്രങ്ങളെല്ലാം കഴുകാതെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവസാനം ജോലി എല്ലാം കഴിഞ്ഞിട്ട് കഴുകാമെന്ന് പറയുന്ന വിഭാഗം മുതൽ ചിലരങ്ങനെയല്ല, ഓരോ പാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴത് കഴുകി വെക്കുന്നുണ്ട്, അത് വളരെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അവർക്ക് ഇതൊരു വലിയ ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല. എത്രയൊക്കെ കഴുകിയാലും സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ട്

0: ും എന്നുള്ളതാണ് എല്ലാവരും പരാതി പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ പാത്രങ്ങളൊക്കെ നന്നായി കഴുകി ഉണക്കി വെച്ച് കിച്ചൺ സുരക്ഷിതമാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസമാണ് അല്ലെ. അങ്ങനെ ഒരു ആശ്വാസം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊന്നും അല്ല ചോദിക്കുന്നത്, നമ്മളിപ്പോ കഴുകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സ്പോഞ്ചുകള്, സ്ക്രബ്ബറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഈ പാത്രം കഴുകുന്നതിനൊക്കെ ചകിരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കിട്ടും, പ്രത്യേകിച്ച് പണച്ചിലവ് ഒന്നും തന്നെ ഇല്ല, വളരെ ഹൈജീനിക് ആണ്. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നമ്മൾ കളയുകയാണ്. അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പോഞ്ച് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്പോഞ്ചുകൾ നമ്മൾ കഴുകാറുണ്ടോ? എന്തൊരു ചോദ്യം അല്ലേ. നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയത്ത് ലിക്വിഡ് അഥവാ സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചാണല്ലോ അത് കഴുകുന്നത്. ആ സമയത്ത് ആ സ്പോഞ്ചും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് സ്പോഞ്ച് പ്രത്യേകമായിട്ട് കഴുകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ചകിരി ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഓരോ പുതിയ ചകിരികളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന കാര്യമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ സ്പോഞ്ചുകളുടെ കാര്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പാത്രം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകളുടെ കാര്യമാണ് പറഞ്ഞത്, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഈ സ്പോഞ്ചുകളിലാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ വളരുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് അടുക്കളയെ രോഗവിമുക്തമാക്കാൻ വേണ്ടി നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുക്കള വൃത്തിയാക്കുന്നതിന് വേണ്ടി, പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്പോഞ്ചിനെ എങ്ങനെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ രോഗവിമുക്തമാക്കാം, അണുവിമുക്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പോവുകയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയായിരിക്കാം, പക്ഷെ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നുവെങ്കിൽ അത് ഒരു പ്രയോജനമായിക്കൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗം എന്ന് പറയുന്നത് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, അതിലേക്ക് സ്പോഞ്ച് ഇട്ടിട്ട് വീണ്ടും അല്പസമയം കൂടി തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിക്കുന്നത് ഇതിനകത്തുണ്ടാകുന്ന അണുക്കളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്, അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇനി കുറെ നമുക്ക് നാടൻ രീതികൾ അറിയാം, നമുക്കറിയാവുന്ന ചില ടെക്നിക്കുകൾ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ് അല്ലെ. വിനാഗിരി ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ പലരും ഇത് വൃത്തിയാക്കാറുണ്ട്. അതായത് കുറച്ച് വെള്ളത്തിൽ വിനാഗിരി, ആ ഒരു വിനാഗിരിയിൽ നമ്മൾ പലര് ചേർക്കുന്നത് വിനാഗിരിയും ഉപ്പും കൂടെ ചേർക്കും, അതും കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഇത് കലർത്തിയിട്ട് അതിൽ സ്പോഞ്ച് കുറച്ചു നേരം മുക്കി വെക്കുക, അതിനുശേഷം നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട്, അത് കീറിപ്പോകുന്ന രീതിയിലല്ല, അല്ലാതെ ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ഒരു സ്പോഞ്ച് കുറെ കൂടെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നല്ല ഒരു ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ ഉപയോഗിക്കുന്നു വെള്ളത്തിനകത്ത് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ചേർത്തിട്ട് അതിനകത്ത് സ്പോഞ്ച് കുറച്ചു നേരം മുക്കി വെക്കുന്നതും മികച്ച ഒരു അണുനാശിന് രീതിയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് നല്ല വെയിലത്ത് ഒന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു അല്ലെ. എന്തായാലും ഉപയോഗത്തിന് ശേഷം നമ്മൾ ഓരോ തവണ പാത്രം കഴുകിയ ശേഷവും നമ്മൾ സ്പോഞ്ചിലെ വെള്ളം പൂർണ്ണമായിട്ടും പിഴിഞ്ഞു കളയാൻ മറക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും പലരും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അല്ലാതെ തന്നെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതെല്ലാം കഴുകിക്കഴിഞ്ഞ ശേഷം ഈ വെള്ളം പിഴിഞ്ഞു കളഞ്ഞു എന്നിട്ട് സൈഡിലേക്ക് വെക്കും, പക്ഷേ നമ്മൾ കിച്ചണിൽ ആ ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വെള്ളം തെറിച്ചു വീണ് ഇത് വീണ്ടും ഇങ്ങനെ നനഞ്ഞ് കുതിർന്നുകൊണ്ടിരിക്കും. ഈ ഒരു അവസരത്തിലാണ് ഇതിനകത്ത് അണുക്കൾ പെരുകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിയുമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ചൂടുവെള്ളത്തിനകത്ത് കഴുകി പിഴിഞ്ഞു വെക്കുകയാണെങ്കിൽ അത് മാറ്റി വെക്കുക, ഈർപ്പം തട്ടാത്ത അല്ലെങ്കിൽ ഈർപ്പം വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് തന്നെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന പല കാര്യത്തെക്കുറിച്ചും പല തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പഠന വിവരങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടൈം പാസിൽ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു നടന്ന പഠനങ്ങളെക്കുറിച്ച് ആ പഠനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് പരമാവധി 3 ആഴ്ച കൂടുമ്പോൾ ഈ പാത്രം കഴുകുന്ന സ്പോഞ്ചുകൾ അത് മാറ്റിയിട്ട് പുതിയത് എടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിക്കാവുന്ന പരമാവധി സമയം 3 ആഴ്ച കൂടുമ്പോഴാണ്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ 1 ആഴ്ചയൊക്കെ കൂടുമ്പോൾ അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ മാറ്റുന്നുണ്ട്, 1 മാസം 2 സ്പോഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഈ 3 ആഴ്ച എന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു 4 ആഴ്ച കൂടുമ്പോഴെങ്കിലും, 4 ആഴ്ച ഞാൻ റെക്കമെൻഡ് ചെയ്യുകയല്ല, മറിച്ച് 3 ആഴ്ച എന്നുള്ളത് 4 ആഴ്ച, 1 മാസത്തിൽ ഒരു പുതിയത്. നമ്മൾ ഓരോ മാസവും പുതിയ അല്ലെങ്കിൽ സാധനങ്ങൾ മാസം തോറും ഒക്കെ ആയിരിക്കും ഇപ്പോൾ പലപ്പോഴും പലരും വാങ്ങുന്നില്ലേ, ആ ഒരു കൂട്ടത്തിൽ ഒരു സ്പോഞ്ച് കൂടി ഒന്ന് വാങ്ങുന്നതിനെ കുറിച്ച് കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ വളരെ നിസ്സാരമാണെന്ന് നമ്മൾ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുക്കളയെ മൊത്തത്തിൽ തന്നെ ദുർഗന്ധം വമിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചില സമയത്ത് ഈ ഒരു സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കണക്കൊന്നും നോക്കാൻ നിൽക്കേണ്ട, അതങ്ങ് മാറ്റി തരും കേട്ടോ. എന്തായാലും കിച്ചൺ കബോർഡ്, സ്ലാബ് ഇതൊക്കെ തുടയ്ക്കുന്നതിന് അതുപോലെ തന്നെ പാത്രം കഴുകുന്നതിനെല്ലാം ഒരേ സ്പോഞ്ച് ഉപയോഗിക്കുന്ന ശീലം പലർക്കും ഉണ്ട്. അത് ഇപ്പോഴേ തന്നെ മാറ്റി വയ്ക്കുക. അത് ഓരോന്നിനും നമുക്ക് ഓരോ പ്രത്യേക സ്പോഞ്ചുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടിരിക്കും, കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നമ്മൾ വളരെ ഹൈജീനിക് ആയിരിക്കും, നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ കുറേ കൂടി മെച്ചമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് കൂടെ പോവുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം.
1: ജുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
0: ഹായ്, ഹലോ, നമസ്കാരം, തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്, ശരിയല്ലേ? അത് വീടില്ലാത്തവർ, പ്രത്യേകിച്ച് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, കുറച്ചു കാലം ഒരു വർഷമോ രണ്ട് വർഷമോ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ വാടകയ്ക്ക് താമസിച്ചിട്ട് പിന്നീട് അവിടെ നിന്നും ഇതെല്ലാം മാറിക്കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ആ വീട് പുതിയൊരു വീടാണ്, ഇതെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം, അവിടെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്ന സമയത്താണ് വീണ്ടും തിരിച്ച് അടുത്ത മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു. ഇതൊക്കെ വലിയ ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വീട്ടമ്മമാർക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ആ ഒരു വീടും ഒക്കെ ആയിട്ടൊന്ന് സെറ്റായി വരിക, ഒന്ന് സിങ്കായി വരിക എന്ന് പറയുന്നത്. എന്തിന് നമ്മൾ ഒരാഴ്ച മാറി നിൽക്കുന്നു, ഒരു ഹോസ്റ്റലിൽ പോയി ഒന്ന് നിൽക്കുന്നു, എന്നിട്ട് തിരിച്ചു വന്നാൽ പോലും നമുക്ക് എത്രമാത്രം അസ്വസ്ഥത, ആ ഒരു പുതിയ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലുള്ള അസ്വസ്ഥത, തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഒരിക്കലെങ്കിലും വീട് മാറിയിട്ടുള്ളവർക്കറിയാം. അപ്പൊ അതേസമയം ഇങ്ങനെ വർഷാവർഷം വീട് മാറിക്കൊണ്ടിരിക്കുന്നവരോ, അപ്പൊ ഇവരുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ തന്നെ പല തരത്തിലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. പലരും ഒക്കെ ചെറിയ ഭൂമിയൊക്കെ വാങ്ങിയിട്ട് 2 സെന്റോ 3 സെന്റോ ഒക്കെ വാങ്ങിയിട്ട് അതിനകത്തൊരു ചെറിയ വീട്, ചെറുതെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് പല തരത്തിലുള്ള കോൺട്രാക്ടർമാരെയൊക്കെ സമീപിക്കുകയും അതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുകയും അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഗതികളാണ്. പ്രത്യേകിച്ചും ഈ കോൺട്രാക്ടർമാരുമായിട്ട് പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലാതെ നമ്മളൊരു കോൺട്രാക്ടിൽ ഏർപ്പെടുകയും അവസാനം അവരൊരു വലിയ തുക ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന പരാതികളൊക്കെ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കേസുകളൊക്കെ പലതും നമ്മുടെ അടുത്തും വരുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മളൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടത്? നമ്മുടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള രേഖകൾ, ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കോൺട്രാക്ടറെ സമീപിച്ച് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രേഖയാണ് ആ ഭൂമിയുടെ ആധാരം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമരേഖയാണിത്. ഇത് ശരിയായി പരിശോധിക്കാതെ നിർമ്മാണം തുടങ്ങിയാൽ പിന്നീട് പലതരത്തിലുള്ള നിയമക്കുരുക്കുകളിലേക്ക് അത് ചെന്നെത്താം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആധാരത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഭൂമി അല്ലെങ്കിൽ ഒരു വസ്തു ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന നിയമരേഖയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആധാരം എന്ന് പറയുന്നത്. ഇത് ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ അതിരുകൾ, വിസ്തീർണം, മുൻ ഉടമകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ ഒരു ആധാരത്തിൽ ഉൾപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ നിർമ്മാണ പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ചെല്ലുന്ന സമയത്ത് അവർ നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ആധാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മോട് ചോദിക്കും. ഇപ്പോൾ പലയിടത്തും ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, എങ്കിൽ പോലും നമ്മുടെ ആധാരത്തിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് നമ്മൾ ഇവർക്ക് സമർപ്പിക്കേണ്ടി വരുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഭവന വായ്പകൾക്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കുകാർ ഈ ആധാരം വാങ്ങുകയും ചെയ്യും. വാങ്ങുക മാത്രമല്ല, ഇത് വളരെ കൃത്യമായിട്ട് സൂക്ഷ്മ പരിശോധന നടത്തുകയും കൂടെ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഭാവിയിലുണ്ടാകുന്ന വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, ആ ഒരു തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആധാരം നമ്മളെ സഹായിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ആധാരം നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന സമയത്ത് എന്താണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലല്ലോ, ആധാരത്തിന്റെ പ്രത്യേകത പറഞ്ഞു. അപ്പൊ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള ഉടമ അതുവരെയുള്ള, അതായത് നിലവിലെ ഉടമ വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ വരെയുള്ള, അതായത് നിലവിലെ ഉടമ വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ ചരിത്രം, അത് ഒരു കുറഞ്ഞത് ഒരു 12-13 വർഷത്തെങ്കിലും നമ്മളത് പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സഹായിക്കും എന്ന് ചോദിച്ചാൽ, ഇതിനായിട്ട് നമ്മൾ മുൻ ആധാരങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രേഖകളൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വസ്തുവിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള

ബാങ്ക് ലോണോ ജപ്തിയോ കോടതി കേസുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യതകളോ ഒക്കെ അതില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമുക്കത് വാങ്ങിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ കരം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് കരമടച്ച രസീതിലൂടെ നമുക്ക് അത് പരിശോധിക്കാൻ കഴിയും. ഇപ്പോഴത് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് അത് ചെയ്യുന്നത്, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്. ആ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കൈവശ അവകാശ സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതായത് യഥാർത്ഥ കൈവശം, അത് യഥാർത്ഥത്തിലുള്ള ഈ ഒരു കൈവശം ആധാരത്തിലെ വിവരങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടോ, ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആധാരവും കൂടെ ഒന്ന് ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും കൃത്യമാണോ എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ആധാരത്തിൽ അതിൻ്റെ അതിരുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത്, അതുകൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഇതിൻ്റെ അതിരുകൾ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഇപ്പം അതിനകത്ത് ചിലപ്പോൾ കാണും പടിഞ്ഞാറ്, പടിഞ്ഞാറൂടെ ഒരു പൊതുവഴിയാണ്. കിഴക്ക് ഭാഗത്ത് ഇന്നയാളുടെ വസ്തുവാണ്, തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് ഇന്നയാളുടെ വസ്തുവാണ് എന്ന് പറഞ്ഞൊക്കെ അതിനകത്ത് കാണും. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് നേരിട്ട് പരിശോധിച്ച് നമ്മളിത് ആ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണോ എന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് സർവേ നമ്പർ, ഉപഡിവിഷൻ, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് വില്ലേജ് ഓഫീസിലെ ഭൂപടവുമായിട്ട് നമ്മളൊന്ന് ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടി. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, പലർക്കും ചതിവ് പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഇത്. ഈ ഭൂമിയുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് തരത്തിൽ പെടുന്നതാണ്, ഉദാഹരണത്തിന് നിലമാണോ അല്ലെങ്കിൽ പാടമാണോ പുരയിടമാണോ കരപുരയിടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണോ എന്നിങ്ങനെയൊക്കെയുള്ള വർഗീകരണം അനുസരിച്ച് അതിൻ്റെ നിർമ്മാണ അനുമതി വ്യത്യാസപ്പെടും. ഇപ്പം നിലമാണെങ്കിൽ അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ, അതുപോലെ തന്നെ നികത്തൽ അനുമതി വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേരള ഭൂവിനിയോഗ ഉത്തരവ് പ്രകാരം നമ്മളത് പരിശോധിക്കുകയും കൂടെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യം കൂടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡോക്യുമെന്റുകൾ കൂടെയൊക്കെ വേണം. നമ്മൾ ആധാരത്തിന്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെയാണ് കരമടച്ച രസീത്, അത് നമുക്ക് വേണം. ഇനി അതുപോലെ തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം. ലൊക്കേഷൻ സ്കെച്ച്, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ റീസർവേ പ്ലാൻ, അതിരുകളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് വേണം. ഇനി അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ബാധ്യതകളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അംഗീകൃതമായിട്ടുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് തയ്യാറാക്കിയ പ്ലാൻ സഹിതമുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് വളരെയധികം ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറയുന്നുണ്ട്, നമ്മളൊരു ആധാരം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സാധാരണഗതിയിൽ അത് സാധിക്കുന്നതേ ഉള്ളൂ. ഇനി ഭൂമി വാങ്ങുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഇത് അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ആധാരവും അനുബന്ധമായിട്ടുള്ള രേഖകളും ഒക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചെറിയൊരു പിഴവിനാണെങ്കിൽ പോലും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അടുക്കട്ട്. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പൊ നിങ്ങളുടെ പേരിൽ രണ്ട് വാഹനമുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ CPA എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്ന CPA, അത് നിർബന്ധമാണ്. അപ്പൊ ഈ നിർബന്ധമായിരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വാഹനങ്ങൾ നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു CPA എടുത്താൽ മതി. ഏകദേശം 350-400 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് GST ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏകദേശം 350 മുതൽ 400 രൂപ വരെയുള്ള, അത് രണ്ട് വാഹനത്തിനും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ പേരിൽ മറ്റ് വണ്ടികളിലെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, CPA അല്ലെങ്കിൽ പോളിസിയൊക്കെ ഉണ്ടെങ്കിൽ, ഈ ആക്സിഡന്റ് കവർ PA കവർ എന്നും അതിന് പറയാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസിൽ ഇത് ഒഴിവാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ത്യൻ ഇൻഷുറൻസ് നിയമപ്രകാരം IRDA കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടെങ്കിൽ അതുണ്ടായിരുന്നാൽ മതിയാകും എന്നുള്ളതാണ്. അതിന് 15 ലക്ഷം രൂപ വരെയാണ് കവറേജ് നൽകുന്ന ഒന്നായിരിക്കും എന്നുള്ളതും കൂടെ അറിയാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പേരിൽ ഒരു വാഹനമുണ്ടായിരിക്കുകയും ആ ഒരു വാഹനത്തിൽ ഇൻഷുറൻസ്, ആ വാഹനത്തിന്റെ ഇൻഷുറൻസിൽ നമ്മൾ 15 ലക്ഷത്തിന്റെ PA കവർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നു, അതിന്റെ തുക നമ്മൾ അടയ്ക്കുന്നുവെങ്കിൽ പുതുതായിട്ട് നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ ആ വാഹനത്തിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന PA കവർ നമുക്ക് ഒഴിവാക്കാം. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പറയാം. നമ്മുടെ പേരിൽ നമ്മുടെ കമ്പനികളിൽ നിന്നോ അല്ലാതെയൊക്കെ എടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പേഴ്സണൽ ആക്സിഡന്റ് പോളിസി, അതിന്റെ കവറേജ് തുക 15 ലക്ഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം കേട്ടോ. ഇതുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തുക ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒഴിവാകുന്നത്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ, അതല്ല ഏജന്റ് വഴിയാണ് നമ്മളിത് എടുക്കുന്നത്, പുതുക്കുന്നത് എങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഇൻഷുറൻസ് പോളിസി പുതുക്കുന്നതിന് ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യമായിട്ടുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ്, ഈ ഒരു സ്വകാര്യ കമ്പനികളുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അതിന്റെ റീജിയണൽ ഓഫീസോ ഏജൻസി ഓഫീസോ ഒന്നുമില്ലാത്ത ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് കേട്ടോ. പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുകയോ പുതുക്കുകയോ അല്ലെങ്കിൽ ഏജന്റ് വഴിയൊക്കെ പുതുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡു യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് CPA കവർ എന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാകും. അതായത് അല്ലെങ്കിൽ ഓണർ ഡ്രൈവർ PA കവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാം. അപ്പൊ അവിടെ നോ എന്ന് സെലക്ട് ചെയ്യുക. അതായത് എനിക്ക് ഇപ്പോഴും ഒരു പോളിസി PA കവർ ഉണ്ട്, അതുകൊണ്ട് ഇതിൽ എനിക്ക് വേണ്ട എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മളത് സെലക്ട് ചെയ്യാം. അപ്പം അവര് നമ്മുടെ നിലവിലുള്ള പോളിസിയുടെ നമ്പറോ ഡീറ്റെയിലോ ചോദിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ നമുക്ക് ആ ഒരു പോളിസി വേണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് വേറെ പോളിസി ഉണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ അവർ ചോദിക്കും. അപ്പോൾ അത് നൽകിയാൽ അത് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 350 മുതൽ 400 വരെയുള്ള തുക GST ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് അതിനകത്ത് ആ എമൗണ്ടിൽ അപ്പോഴും തന്നെ നമുക്കത് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വണ്ടിയിലെ RC പേരും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിലെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എൻ്റെ പേരിലൊരു വാഹനമുണ്ട്, എൻ്റെ വൈഫിൻ്റെ പേരിൽ മറ്റൊരു വാഹനമുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും പൈസ അടയ്ക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കുറയ്ക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി വരുന്ന സമയത്തും അത് രണ്ടിലും ഉള്ള പേരുകാർ ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി നമ്മളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന്റെ പോളിസി മറ്റാരുടെയെങ്കിലും പേരിലാണെങ്കിൽ അതും നമുക്ക് ആ ഇളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാറ് അല്ലെങ്കിൽ ഒരു വാഹനം ഇതിനകത്ത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് നമ്മുടെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള മറ്റൊരു വാഹനത്തിൻ്റെ ആ ഒരു പി എ കവർ, പേഴ്സണൽ ആക്സൻ കവർ ഉപയോഗിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്, ഇത് രണ്ടിനും കൂടെ ചേർന്ന് നമ്മൾ ഒറ്റ പി എ കവർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് വണ്ടി ഏതാണ് എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കാരണം എന്ന് പറയുന്നത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന് പറയുന്നത് വാഹനത്തിനല്ല, അതേസമയം നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് വാഹനത്തിനാണ്. പക്ഷേ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് വണ്ടിക്കല്ല, മറിച്ച് ആ വ്യക്തിക്കാണ് അതുള്ളത്, അതായത് ഓണർക്കാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസ് നൽകുന്നത് ആ ഒരു ഓണർ, ഡ്രൈവറായിട്ടുള്ള ഓണർക്കാണ് ഈ ഒരു പേഴ്സണൽ കവർ നമ്മൾ നൽകുന്നത്, ഈ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ നമ്മൾ നൽകുന്നത്. അതായത് നിങ്ങൾ കാർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോഴോ ഇനി ഒരു കാൽനടക്കാരനായിട്ട് റോഡിലൂടെ പോകുമ്പോഴോ പോലും അപകടം സംഭവിച്ചാൽ ഈ ഒരു പി എ കവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. നമ്മൾ അപകടം നടക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിക്ക് സാധുവായിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പറഞ്ഞത്, കാറിൻ്റെ RC ബുക്കിലെ ഉടമസ്ഥനും ബൈക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് പോളിസിയിലെ ഉടമസ്ഥനും ഒരേ വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും ഒരാൾ തന്നെ ആയിരിക്കണം, ആ വണ്ടികൾ രണ്ടും ഒരാളുടേത് തന്നെ ആയിരിക്കണം എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, അപകടം സംഭവിച്ച വ്യക്തിക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം സംഭവിക്കുകയോ അതല്ല എങ്കിൽ മരണം തന്നെ സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പി എ കവർ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്. ഇനി അപകടം നടന്നാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ FIR രജിസ്റ്റർ ചെയ്യണം. ഈ നമുക്ക് PA കവർ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള FIR നിർബന്ധമാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള രേഖകൾ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജ് സമ്മറി ഉണ്ടല്ലോ, അതുപോലെ തന്നെ മെഡിക്കൽ ബില്ലുകൾ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ഇനി അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൃത്യമായി വാങ്ങുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു സംഗതി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ടൈം പാസിലൂടെ ഇതെല്ലാം പറയുന്നത്. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇൻകം ടാക്സ് ITR ഫയൽ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നറിയാമോ? എന്തായാലും ഈ ഒരു തീയതി ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ അടുത്ത് എത്തിയിട്ട് പോലും ഇത്തവണ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവര് ചെയ്യുന്നതിന് എണ്ണത്തിൽ വളരെയധികം വലിയൊരു കുറവാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ശമ്പള വരുമാനക്കാരുൾപ്പെടെയുള്ള ഭൂരിഭാഗം പേരും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഈ ജൂലൈ 31 എന്നുള്ള കാര്യം മറന്നുപോയതാണോ അതോ അവർ ചെയ്യാത്തതാണോ ഇനി അവസാന നിമിഷത്തിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണോ എന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഫോമുകൾ നേരത്തെ തന്നെ ലഭ്യമാക്കിയതിനാൽ കാലാവധി നീട്ടാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്ന കാര്യം. ഇനി അവസാന നിമിഷം ചെല്ലുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്, വലിയ തിരക്കായിരിക്കും, വെബ്സൈറ്റൊക്കെ ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിഴയില്ലാതെ റിട്ടേൺ നൽകുന്നതിന് അത് നേരത്തെ നൽകുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് പറയുന്നത്, എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഏകദേശം 2 കോടിയിലധികം പേര് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഇതേവരെ 64 ലക്ഷം പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 68% കുറവാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും കഴിഞ്ഞ വർഷം അവസാനം പിന്നെ ഒരു അവസാന തീയതിക്ക്, അതായത് കഴിഞ്ഞ വർഷത്തെ അവസാന തീയതിക്ക് 1 മാസം മുൻപ് 42% പൂർത്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെറും 13% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 16 തീയതിയാണ്, ജൂലൈ 16. ഇനി നമുക്ക് കഷ്ടിച്ച് 2 ആഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഇത് വൈകുന്നതിൻ്റെ കാരണങ്ങൾ? കഴിഞ്ഞ വർഷം ITR സമർപ്പിക്കുന്നതിനുള്ള കാലാവധി സെപ്റ്റംബർ വരെ നീട്ടിയായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്രാവശ്യവും സമയം ലഭിക്കും എന്ന് പല നികുതിദായകരും വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കുമോ നീളുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അത് നീട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് നീട്ടാൻ സാധ്യത ഇല്ലാത്തത് എന്ന് പറയുന്നത്? ഇതിനകത്ത് 2 വിഭാഗക്കാർ, ITR 1 ITR 2, അവരുടെ ഫോമുകളൊക്കെ മുൻകൂട്ടി തന്നെ ആദായ നികുതി വകുപ്പ് പുറത്തിറക്കിയായിരുന്നു. ഇത് നേരത്തെ ഫയലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകമായതുകൊണ്ട് ഇനി അത് നീട്ടാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബിസിനസ് വരുമാനമുള്ളവർക്കാണെങ്കിൽ, അതായത് ITR 3 4 വരുന്നത് ഓഗസ്റ്റ് 31 സമയം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ഫോമുകൾ പുതുക്കേണ്ടി വന്നതിലാണ് ഇവർക്ക് കൂടുതൽ സമയം നൽകുന്നത്. മാത്രമല്ല ഇതെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സമയം നൽകുന്നതും നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ എല്ലാവരും കൂടി കിടന്ന് ഒരുമിച്ച് ഇടികൂടി സൈറ്റുകളൊക്കെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും നല്ലതൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോമുകൾ വൈകിയത് ഉൾപ്പെടെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നിലവിലുള്ള സമയക്രമം ഇങ്ങനെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ളൊരു നീട്ടൽ അനാവശ്യമാണ് എന്നുള്ളതാണ് നികുതി വകുപ്പിന്റെ ഒരു അഭിപ്രായം കൂടെ പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ഒരു അവസാന നിമിഷം നമ്മൾ കൊണ്ട് ഇന്ന് ഫയൽ ചെയ്താലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നികുതിദായകരിൽ ഭൂരിഭാഗം പേരും അവസാന നിമിഷം ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ധൃതി പിടിച്ച് ഫയൽ ചെയ്യുന്ന സമയത്ത് അർഹമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും അവകാശപ്പെടാൻ വിട്ടുപോകും, നമ്മൾ അതിനകത്ത് പല കാര്യങ്ങളും ചേർക്കാനായിട്ട് വിട്ടുപോകും. ഇനി കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇല്ലാത്ത പക്ഷം ലഭിക്കേണ്ടുന്ന റീഫണ്ട് തുക അത് കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ കുറയുന്നതിനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ പോർട്ടലിൽ ചിലപ്പോഴൊക്കെ സാങ്കേതിക തടസ്സമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാസമയം റിട്ടേൺ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും വരില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ജൂലൈ 31 നമ്മൾ റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് എന്തായിരിക്കും? അവർക്ക് ഡിസംബർ 31 നമുക്കത് സമർപ്പിക്കാവുന്നതാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട്, വൈകിയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ സാധിക്കുമെങ്കിലും നമ്മൾ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് 5000 രൂപ വരെയാണ് ലേറ്റ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. ഇനി അത് മാത്രമല്ല, നികുതി വിധേയമായിട്ടുള്ള വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ 1000 രൂപയാണ് നമുക്ക് ആ ഒരു ഫൈനായിട്ട് വരുന്നത്. ഇനി റീഫണ്ട് ലഭിക്കുന്നതിന് ഈ വെരിഫിക്കേഷനൊക്കെ നിർബന്ധമായിട്ടൊരു സംഗതിയാണ്. അപ്പോൾ ഇത് കൃത്യസമയത്ത് ചെയ്തില്ല എങ്കിൽ വലിയ തുക റീഫണ്ട് ലഭിക്കുന്നതിനുള്ള അർഹത നമുക്കില്ലാതാകും. അപ്പോൾ എന്തിനാണ് ഈ ഒരു അവസാനം? എന്തായാലും നമ്മളത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പലരും ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്, ഇത് കണക്ക് കൂട്ടി ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് നികുതി ഇല്ല എങ്കിൽ, അതായത് നികുതി അടയ്ക്കണ്ട എങ്കിൽ പോലും ഈ ഒരു ITR ഫയൽ ചെയ്യേണ്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തൊരു വ്യക്തി, അതായത് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തിയോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ എത്ര തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം കാണിക്കുന്നതിനുള്ളൊരു പ്രൂഫായൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ ITR ഫയൽ ചെയ്തിരിക്കുന്ന ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. അത്തരത്തിൽ പല ബെനിഫിറ്റുകൾ ഇതിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും നമ്മളിത് ചെയ്യണം. എങ്കിൽ പിന്നെ ഈ ജൂലൈ 31 എന്ന് പറഞ്ഞാൽ 31 വരെ കാത്തിരിക്കാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവർ, എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിന് മുൻപേ തന്നെ, കുറെ ഡേറ്റ് മുൻപേ തന്നെ കഴിയുമെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ചെയ്യാൻ ഒരു ഞാനൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.
1: ജുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
0: ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ മഴ ഇങ്ങനെ ആർത്തലച്ച് പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നു പോകുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വലിയ ഒരു വെള്ളപ്പൊക്കമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളെ വളരെ ഭീതിയോടുകൂടി കണ്ടിരുന്നൊരു കാര്യമാണ്. ഈ പ്രാവശ്യം പൊതുവെ മഴ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. എങ്കിൽ പോലും ചില പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ മഴ വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭീഷണികൾ, അല്ലെങ്കിൽ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണിയോ അല്ലെങ്കിൽ മണ്ണൊലിപ്പോ ഇതുപോലെയുള്ള ഭീഷണികളൊക്കെ നമ്മളിങ്ങനെ വളരെയധികം നമ്മളെ വിഷമത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വടക്കൻ കേരളത്തിലാണെങ്കിലും തെക്കൻ കേരളത്തിലാണെങ്കിലും, അല്ലെങ്കിൽ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും, നമുക്ക് വളരെയധികം ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ ഈ മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ ഒരു സ്ഥിരം പതിവ് കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അധികം വനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് വെള്ളപ്പൊക്കമാണെങ്കിലും ശരി, അതല്ലാത്ത സമയത്താണെങ്കിലും ശരി ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഈ പാമ്പുകളുടെ ശല്യം, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഈ മഴ സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്. കൊതുകാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടൊക്കെ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഈച്ച പരത്തുന്ന രോഗങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ റേഡിയോ ബെൻസ് ഇത്തരത്തിലുള്ള പ്രത്യേകം പ്രോഗ്രാമുകൾ, പ്രത്യേകം ഷോകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരുമായിട്ടുള്ള പ്രോഗ്രാം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് ഈ കാര്യത്തിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പക്ഷേ അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പോകാൻ നേരത്ത് പലയിടത്തും പറയുമല്ലോ, ഞാനേ ഇതെടുത്തൊന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. അതെന്താ, നമ്മൾ മറന്നുപോകുന്നതല്ല, നേരത്തെ എടുത്ത് വെക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തൊക്കെ പോകാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൊബൈൽ എടുത്തായിരുന്നോ, പേഴ്സ് എടുത്തായിരുന്നോ, പൈസ എടുത്തിരുന്നോ, ഇങ്ങനെയൊക്കെ നമ്മുടെ ചോദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും, ശരിയാണ്, എല്ലാം ഓക്കെയാണ്. നമ്മൾ റേഡിയോ ചെയ്യുന്നത് അതുതന്നെയാണ്, നമ്മളൊന്ന് ഓർപ്പിക്കുന്നു കൊതുകിനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ മഴയാണ് വരുന്നത്, ഇഴജന്തുക്കളുടെയൊക്കെ ശല്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പാമ്പുകളുടെ ശല്യം, ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ചില ചെടികളുടെ അടുത്ത് ഇത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഏതെങ്കിലും കല്ല് കട്ടയൊക്കെ വീടിനോട് ചേർന്ന്, അതുപോലെ തന്നെ വിറകുകൾ കൂട്ടിയിടരുത്, ഇതൊന്നും ചേർത്ത് വെക്കരുത് എന്ന് പറയും. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഇതിനെ സുഖമായി ഒളിച്ചിരിക്കാം. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമല്ല എങ്കിൽ പോലും അതിനനുകൂലമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയ്ക്ക് അവിടെ ഒരു സംവിധാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഒന്ന് രണ്ട് ചെടികളുടെ കാര്യമൊക്കെ ഒന്ന് പറയാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈ മുല്ലച്ചെടി എന്ന് പറയുന്നത്, അതായത് മാല കെട്ടുന്നതിനും അതുപോലെ തന്നെ മണത്തിനുമായിട്ടെല്ലാം നമ്മൾ മുല്ലപ്പൂക്കൾ എടുക്കാത്തവർ, മുല്ലപ്പൂക്കൾ ഉപയോഗിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഇതിൻ്റെ ചെടി, അതായത് മുല്ലവള്ളി, അത് നിറയെ പൂക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കാട് പോലെ പടർന്നു കിടക്കുന്ന തണലുള്ള ഇടങ്ങൾ പലപ്പോഴും പല വീടുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. സാധാരണ ഇപ്പോൾ പലയിടത്തും ഒക്കെ കുറ്റിമുല്ലയൊക്കെ വെച്ചിട്ട് ചെടിച്ചട്ടിയിലാണ്. ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇങ്ങനെ പുല്ല് ഇങ്ങനെ പടർന്നു കിടക്കുന്ന സ്ഥലമുണ്ട്. നല്ല മണമുള്ള ഇത്തരം ചെടികളുടെ ഇടയിൽ പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഇടം കൂടിയാണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അത് മാത്രമല്ല കേട്ടോ, ചെറിയ തരത്തിലുള്ള ഇരകളെ പിടിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാനും ഒക്കെ പാമ്പ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ മുല്ലച്ചെടികളൊക്കെ വളർത്തുന്നവര്, ഇതുപോലെ കാടുപോലെയൊക്കെ വളർത്തുന്നവര് ഒരു ചെറിയ ശ്രദ്ധ നൽകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു മഴ സമയത്ത് അതിന് ഒളിച്ചിരിക്കാനുള്ള ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഇടതൂർന്ന് കൂട്ടമായിട്ട് വളരുന്ന മുള, ആ ഒരു മുളഞ്ചെടികൾ പാമ്പുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതി തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആകൃതി, അതിന്റെ തണല്, തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷം, അതുപോലെ തന്നെ ഇരയെ പതുങ്ങിയിരുന്ന് പിടിക്കുന്നതിനുള്ള മാർഗം, ആ ഒരു മാർഗമായിട്ട് പാമ്പുകൾ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഉള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, വീടിനോട് ചേർന്ന് ഒരിക്കലും മുള വളർത്തരുത് അല്ലെങ്കിൽ വളർത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനമൊക്കെ മാറിപ്പോയി. കാരണം അന്നത്തെ പോലെ ഏക്കർ കണക്കിനൊന്നുമല്ല, 2 സെന്റിലും 3 സെന്റിലും ഒക്കെ നിൽക്കുന്ന വീടുകൾ ഒരു മുളഞ്ചെടി വളർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് വളർത്താനേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീടിനോട് ചേർന്നുള്ള മതിലോ അതുപോലെ തന്നെ ചുമരിലോ ഒന്നും ഇത് വളർത്തരുത് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള മുളം കൂട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഉള്ളതാണ് ഇഞ്ചിപ്പുല്ല് എന്ന് പറയുന്നത് അല്ലെ. സുഗന്ധദ്രവ്യങ്ങൾ, ആയുർവേദ നാട്ടു മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇഞ്ചിപ്പുല്ല് എന്ന് പറയുന്നത്. ഇതിനെ ലെമൺ ഗ്രാസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഇതുപോലെ തന്നെയാണ് വയറുവേദന, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വളരെ ഉത്തമമാണ് ഇത് എന്നുള്ളതാണ്. ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിനും ഈ ഒരു ലെമൺ ഗ്രാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൂട്ടമായി വളരുന്ന ഈ ഒരു ചെടിയുടെ പരിസരത്ത് ഇരയെ തേടി പാമ്പുകൾ വരാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മറക്കരുത്. അപ്പൊ ഇത് വീടുമായിട്ട് ചേർന്ന് വീടിനടുത്തോട്ടാണെങ്കിൽ, അതല്ല എങ്കിൽ നമ്മുടെ പറമ്പുള്ളവർക്കാണെങ്കിൽ പോലും പറമ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഇഞ്ചിപ്പുല്ല് നിരന്ന് നിൽക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചന്ദനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട് വളപ്പുകളിലൊന്നും ചന്ദനമരങ്ങളില്ല അത് എന്ന് ഉള്ളൊരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും ഏറെ വലിപ്പം വെക്കുന്നതും തന്നെ അതുപോലെ തന്നെ തണുപ്പ് നൽകുന്നതുമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന വീടുകൾ ഇപ്പോൾ വളരെ കുറവാണെങ്കിൽ പോലും നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിന് പ്രത്യേകിച്ച് കുറച്ചുകൂടെയൊക്കെ ആ കിഴക്കൻ മേഖലകളിലൊക്കെ ഉള്ളവരൊക്കെ, അവർക്ക് ഇത്തരത്തിലുള്ള ചന്ദന മരങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം തണുപ്പേറിയ ഇവയുടെ പരിസരത്തേക്ക് ചെറിയ ജീവികൾ എത്തുന്നത് പ്രതീക്ഷിച്ചായിരിക്കും അവിടെ പാമ്പുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദന മരങ്ങൾ വീടിന് സമീപമുള്ളവര് ഒരു പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറഞ്ഞത്. ഇനി എന്തു തന്നെയാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ളത് ശുദ്ധി അല്ലെങ്കിൽ വൃത്തി തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പുല്ലുകൾ അല്ലെങ്കിൽ മരങ്ങൾ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കാതെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് കല്ലുകൾ മരങ്ങളൊക്കെ കൂട്ടം കൂടി ഇട്ടുകൊണ്ട് ഇരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിന്റെ പരിസരത്തേക്ക് ഇതുപോലെയുള്ള ഇഴജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ടൈം പാസിന്റെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇനിയും നമുക്ക് ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരുപിടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എടുക്കാൻ സന്തോഷം ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാരന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാനകൗതുകത്തിന്റെ 349 എപ്പിസോഡിലേക്ക് സ്വാഗതം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാര മൂർത്തി ഓച്ചിറയിൽ എന്ന ഏറെ പ്രശസ്തമായ സിനിമാ ഗാനം ആരെഴുതിയെന്ന് ചോദിച്ചാൽ പലരും മൗനം അവലംബിക്കും. ചിലർ അത് പ്രമുഖ കവി ONV പേരിൽ ചാർത്തിക്കൊടുക്കും. ഭക്തി ഗാനമല്ലേ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നവരുമുണ്ട്. ഈ ഒരൊറ്റ ഗാനം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച രചയിതാവ് ഹരി കുടപ്പനക്കുന്ന എന്നറിയപ്പെടുന്ന CR ഹരികുമാറാണ്. വളരെ കുറച്ച് ഗാനങ്ങൾ എഴുതുകയും അതിൽ തന്നെ വിരലിലെണ്ണാവുന്ന ഗാനങ്ങളുടെ ജനപ്രീതി കൊണ്ട് ശ്രദ്ധേയനായ ഗാനരചയിതാവും ഇളമുറ തമ്പുരാൻ ചിത്രത്തിന്റെ സംവിധായകനുമാണ് ഹരി കുടപ്പനക്കുന്ന. 3 പതിറ്റാണ്ട് കാലം ദൂരദർശനിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി സേവനമനുഷ്ഠിച്ചു. നിരവധി ടെലിഫിലിമുകൾ സംവിധാനം ചെയ്ത ഹരിക്ക് അധികം ആർക്കും അറിയാത്തൊരു കർമ്മവീഥി കൂടിയുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദാനന്തര ബിരുദ പഠനകാലത്ത് പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ അച്ചടിച്ചു വരിക വഴി കവി എന്ന നിലയിൽ ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നു. വൈകാതെ BEd പഠനകാലത്ത് 1981 സൗഹൃദങ്ങൾ വഴി പ്രൊഫസർ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ജലരേഖ എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായും ഗാനരചയിതാവായും പ്രവർത്തിക്കാൻ ഉള്ള അവസരം വന്നു. MB ശ്രീനിവാസിന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഈ ഗാനമായിരുന്നു ഹരിയുടെ ആദ്യ സിനിമാ ഗാനം.

തുടർന്നു വന്ന വർഷങ്ങളിൽ ഒന്നും തന്നെ സിനിമയിൽ സജീവമാകാൻ വിവിധ കാരണങ്ങൾ കൊണ്ട് കഴിയാതെയിരുന്ന അദ്ദേഹത്തിന് 1988 ആർ സുകുമാരന്റെ പാദമുദ്ര എന്ന ചിത്രമാണ് സിനിമാ ജീവിതത്തിലെ വലിയ പ്രശസ്തി നേടിക്കൊടുത്തത്. വിദ്യാധരൻ ഈണം നൽകിയ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്ന ഗാനം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുകയും ദേശീയ പുരസ്കാര നിർണയ ചർച്ചകളിൽ പോലും ഇടം പിടിക്കുകയും ചെയ്തു. ഗാനരംഗത്തിലെ മോഹൻലാലിന്റെ നടന വൈഭവം കൂടി ചേർന്നപ്പോൾ ഗാനം സൂപ്പർ ഹിറ്റ്.

ഈ ഗാനം റെക്കോർഡ് ചെയ്തിറങ്ങിയ ഗാനഗന്ധർവൻ അക്കൊല്ലത്തെ തരംഗിണി അയ്യപ്പ ഗാന സമാഹാരത്തിന്റെ ഉത്തരവാദിത്വം ഹരിയെയും വിദ്യാധരനെയും ഏൽപ്പിക്കുകയും വളരെ മികച്ച സൃഷ്ടികൾ കൊണ്ട് ഇരുവരും കലിയുഗ വരദൻ എന്ന ആൽബം ഭംഗിയാക്കുകയും ചെയ്തു. അതിലെ ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു ഇത്.

ദൂരദർശനിലെ തിരക്കുകളും ഒപ്പം സിനിമാ ഗാനരചനയുടെ സ്ഥിരവേഗത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള താല്പര്യക്കുറവും മൂലം സിനിമാ മേഖലയിൽ വല്ലപ്പോഴും വന്നുപോകുന്ന അതിഥിയായും അദ്ദേഹം മാറി. രവീന്ദ്രൻ മാഷിന്റെ ഈണത്തിൽ മഹസർ എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ഈ ഗാനമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രദ്ധേയ ചലച്ചിത്ര ഗാനം. ആലാപനം യേശുദാസ്.

ദൂരദർശനിൽ നിന്നും വിരമിച്ച അദ്ദേഹം പുതിയൊരു ചലച്ചിത്രം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ദൂരദർശനു വേണ്ടി കുറേയേറെ ലളിത ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എം ജയചന്ദ്രനെ ശ്രദ്ധേയനാക്കിയ പി ജയചന്ദ്രൻ ആലപിച്ച ഈ ലളിതഗാനമാകട്ടെ ഇന്നത്തെ ഹംസഗാനം.

ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ね。

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നം കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫിക്കേഡ് കോഴ്സ് സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 7999455362, മറ്റൊരു നമ്പർ 8891924337, മറ്റൊരു നമ്പർ 9072467032. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 17 വരെ അപേക്ഷിക്കാം. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി വിഷയങ്ങളിൽ PG പ്രവേശനത്തിനുള്ള ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രി ടെസ്റ്റ് August 22. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ കുഫോസ് ഒഴികെയുള്ള MSc സീറ്റുകളിലേക്ക് 2ാം ഘട്ട സ്പോട്ട് അലോട്ട്മെന്റ് 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04842701085. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാൽ അപേക്ഷകൾ സ്വീകരിക്കും. കാപ്പി കൃഷി, ഗുണനിർണയം, വിപണനം എന്ന് തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടപ്പിന്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. +2 പാസ്സായ 18-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം പ്രദേശവാസികൾക്കായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാതാ മെഡിക്കൽ സെന്റർ ആശുപത്രിയുടെ സഹകരണത്തോടെ 2026 ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ മൂതാക്കര സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സൌജന്യ നിയമ ബോധവൽക്കരണ ക്ലാസ്, നിയമ അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശ്വാസകോശ രോഗ വിഭാഗം, അസ്ഥിസന്ധി രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആരോഗ്യ പരിശോധനയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791399, മറ്റൊരു നമ്പർ 8086520119. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആന്റ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ 2026 ജൂലൈ 20 ആരംഭിക്കുന്ന വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വനിതകൾക്കായുള്ള തയ്യൽ പരിശീലനം കൂടാതെ യുവതി യുവാക്കൾക്കായുള്ള അലങ്കാര നെറ്റിപ്പട്ട നിർമ്മാണം, ഫാൻസി ബാഗ് നിർമ്മാണം, ലിക്വിഡ് എംബ്രോയിഡറി, ഡോൾ മേക്കിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, കോഫി പെയിന്റിംഗ്, തഞ്ചാവൂർ പെയിന്റിംഗ്, എംബോസ് പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ 2026 ജൂലൈ 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആന്റ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791190. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത, മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയും എന്നോടൊപ്പം നമ്മുടെ ഫിലോമിനയും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാതോട് കാതോരോട് ആരംഭിക്കുകയാണ് അല്ലേ ഫിലോമിന? ഓക്കെ. അപ്പം നമ്മുടെ ശ്രോതാക്കളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം വിളിക്കേണ്ട നമ്പർ
3: 0474-293-1111.
2: ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ.
4: ഹലോ
2: ഹലോ, നമസ്കാരം. ഓക്കെ ഗിരീഷ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
4: ഓ, അത് ഫിലോമിനയാണോ? സോറി, രേഷ്മയാണോ?
2: അതെ അതെ അതെ, ഞാനും ഉണ്ട്, ഫിലോമിനയും ഉണ്ട് ഇവിടെ.
4: അല്ല, മറ്റേ സൗണ്ട് വ്യത്യാസം, പെട്ടെന്നില്ല വായന ഫിലോമിന ഇറങ്ങി
2: വന്നേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്?
4: നല്ല കുഴപ്പമില്ലാതെ, തട്ടിമുട്ടിയൊക്കെ പോവാ.
2: തട്ടിമുട്ടിയൊക്കെ പോവാണ്. ഓക്കെ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ ഓണാഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ എല്ലാടോ?
4: ആ, ഇനിയിപ്പം ഓണത്തിനുള്ള തിരക്ക് തുടങ്ങാണ്, പക്ഷെ തുടങ്ങി വരുന്നില്ലല്ലോ.
2: അതെ അതെ. അപ്പൊ ഇത് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
4: പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു തട്ടോളി പന്തമിഴുമായിട്ട്.
2: അടിപൊളി തമിഴ് സോങ് ആണ് അപ്പൊ ചോദിച്ചിരിക്കുന്നല്ലേ.
4: ഓ,
2: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
4: തീർച്ചയായും.
2: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: തിരികെത്താം കാതോട് കാതോടത്തിലേക്ക്. അങ്ങനെ നമ്മൾ എസ് പി ബിയുടെ അട്ടിപൊളിയൊരു ഗാനം കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ ചേച്ചി.
1: അനിതയാണ്.
0: അനിത ചേച്ചി, എവിടെ നിന്നാ ചേച്ചി വിളിക്കുന്നേ?
1: പാൽക്കുളങ്ങര സിദ്ദിഖ് മലയാള കമ്പനിയിൽ.
0: ആ, ജോലിയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി?
1: ജോലിയൊക്കെ വളരെ സുഖം.
0: സുഖമായിട്ട് പോണ്. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ പോത്തതേ ഉള്ളോ?
1: ഇല്ല, ഫുഡ് കഴിക്കാൻ 12:30 ആവും.
0: 12:30 ആയിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് വരുവോ? പിന്നെ ഏത് പാട്ടാ ചേച്ചി ചോദിച്ചേക്കുന്നേ?
1: ഞാൻ കാതോട് കാതോരത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: അതിലേത് പാട്ടാണ്?
1: ഇല്ല, ദേവദൂതർ പാടിയെന്നുള്ള.
0: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ദേവദൂതർ പാടി നല്ലൊരു ഗാനം അല്ലേ കാതോട് കാതോരുന്ന സിനിമയില്. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്തേ മാഡം.
0: നമസ്കാരം.
1: നമസ്തേ.
0: നമസ്തേ. ചേട്ടന്റെ പേര് പറയൂ.
1: സനൽ, തട്ടാമല.
0: തട്ടാമലയിൽ നിന്നാണോ വിളിക്കുന്നേ?
1: ആണ് മാഡം.
2: ഓക്കെ, സനലേട്ട് എന്ത് ചെയ്യുവാ?
1: ഞാൻ വണ്ടി ഓടിക്കാം മാഡം.
2: ഏത്? നമ്മളിതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്.
1: ഇപ്പൊ കാലാവസ്ഥ എല്ലായിടത്തും പനിയാണ്.
2: അതെ,
1: എല്ലായിടത്തും പനിയാണ്.
2: പനിയാണ്.
1: വിളിച്ചത് കിട്ടതേ വളരെ സന്തോഷം.
2: ഓക്കെ ഓക്കെ
1: ഓക്കെ മാഡം. ഞങ്ങൾ ഈ പാട്ടേ ഞാൻ തട്ടാമല സ്കൂളിൽ 91 SSLC എഴുതിയ എല്ലാവർക്കും വേണ്ടിയിട്ട്.
2: ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: എല്ലാവർക്കും ജാനകിയമ്മയുടെ ഈ പാട്ട്.
2: ജാനകിയമ്മയുടെ ഏത് പാട്ടാ? ജാനകിയമ്മയുടെ
1: ഞാൻ കാറ്റത്തെ കിളികുളിലെ ഗോപിക എന്നുള്ള പാട്ട് മാഡം.
2: ഓക്കെ, നല്ലൊരു ഗാനം തന്നെയാണ്. അപ്പൊ നമുക്ക് കേട്ടാലോ?
1: ഓക്കെ മാഡം.
2: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: AV Marbles മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2-1, 1.5-1, 15-10, 1-1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV Marbles സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2939-1111. വനിതാ ലോകം.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ശ്രോതാക്കളുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ഗാനങ്ങളും കേൾക്കാൻ വിളിച്ചോളൂ. 0474-2939-1111. അപ്പൊ ദാ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ചേട്ടന്റെ പേര് പറയോ.
5: സുകുമാരൻ.
4: സുകുമാരൻ, സുഖമാണോ ചേട്ടന്? കാലിനെന്താ പറ്റി? എന്താ ചേട്ടാ? കുറവുണ്ടോ? പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? രാവിലെ കഴിച്ചോളൂ. പിന്നെ ഉച്ചക്ക് എപ്പോ കഴിക്കും? അത്രയാവും അല്ലേ.
6: ചേട്ടൻ എന്തോ ദേഷ്യമുള്ളതാണ് കൊണ്ട് സംസാരം കേട്ടിട്ട്. തിരിച്ചു വിളിക്കത്തില്ല നമ്മളിവിടുന്ന്. ഹോൾഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി, അപ്പൊ നമ്മള് കോള് കണക്ട്
5: ചെയ്യും. പാട്ട് വെച്ചപ്പോ രണ്ടു പ്രാവശ്യം
4: വിളിച്ചതാണ് ചേട്ടാ. നമ്മള് ഹോൾഡ് ചെയ്യാൻ പറയുമ്പോ അവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആ പാട്ട് തീർന്നു കഴിഞ്ഞിട്ടേ നമ്മള് കണക്ട് ചെയ്യത്തോളൂ. അപ്പൊ കട്ട് ചെയ്താ കോള് പോ. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കോള് കട്ടായി പോയത്. അതാണോ ഇത്ര ദേഷ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ? ഷോ, ഇപ്പൊ കിട്ടിയില്ലേ, അപ്പൊ സന്തോഷിക്കണ്ടേ? ഇത്ര ദിവസം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷമല്ലേ വേണ്ടേ?
5: ഒരുപാട് സന്തോഷം.
4: സന്തോഷമുണ്ട്, പക്ഷെ ആ ഒന്നും കൂടെ സന്തോഷം വരട്ടെ. ആ സംസാരത്തിന് കുറച്ചും കൂടെ ദേഷ്യം കുറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നെ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ ഒക്കെ ഫുള്ള് ജാനകിയമ്മയുടെ പാട്ടുകളായിരുന്നു, കേട്ടായിരുന്നോ? മതിയായില്ല. അപ്പൊ ഇന്നതേ നമുക്ക് ഇനി ഈ പാട്ടും കൂടെ കേക്കാം. തമിഴ്പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, തിരികെ എത്താം. കാതോട് കാതോരത്തിലേക്ക് പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നേ?
1: അത് മനോഹരനെ പുന്തലത്താഴേന്ന്.
0: പേരെന്നോട് പറയോ ചേട്ടാ.
1: എന്തോ
0: പേരെന്നോട് പറയോ?
1: പേര് മനോഹരൻ.
0: മനോഹരൻ, ഓക്കെ. മനോഹരൻ ചേട്ടാ എന്ത് ചെയ്യുവാ?
1: ഞാന് ജോലിയൊക്കെ ചെയ്യുക. ഇങ്ങനെ 68 വയസ്സായി.
0: അപ്പൊ വീട്ടിലാണോ? ഇപ്പൊ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്?
1: ആ, ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ.
0: വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഓ, ഇങ്ങനൊക്കെ പോകുന്നു. വയസ്സാകാലം ആയില്ലേ, പെൻഷനും ഒക്കെ മേടിച്ച് വളരെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു.
0: ഓക്കെ. പെൻഷന്റെ കാര്യം നമുക്കിപ്പം ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് റിജക്ട് ആവുന്നവരുണ്ട് ഇപ്പൊ പെൻഷൻ്റെ.
1: അല്ല, എനിക്ക് നിലവിൽ പെൻഷൻ ഉണ്ട്. അത് 2000 രൂപ എന്ന് പറഞ്ഞ 3000 രൂപ ആക്കാൻ പോകുന്ന പറയാൻ വളരെ സന്തോഷമുണ്ട് അതിൽ.
0: അല്ല, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞു കേട്ടോ, മക്കൾക്ക് കാറുണ്ട്, മക്കൾക്ക് എ സി ഉണ്ട്, വീടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പെൻഷൻ കിട്ടുന്നില്ല, റിജക്ട് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്.
1: അപ്പൊ മക്കൾക്ക് കാറുണ്ട് അതുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമല്ല മോളെ. എനിക്കും ഉണ്ട് ഒരു മോൻ, ഗൾഫില. തിരിഞ്ഞു പോലെ നോക്കത്തോ ഇല്ല, കാണത്തോ ഇല്ല, കേക്കത്തോ ഇല്ല.
0: പക്ഷെ അത് അത് തെറ്റാണോ ആ ചെയ്യുന്നത്? മക്കൾക്ക് കാറ് എ സി ഉണ്ടായോണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അല്ലേ പെൻഷൻ കിട്ടാനുള്ളത്?
1: തീർച്ചയായിട്ടും അതുമായിട്ട് ഗമ്യതപ്പെടുത്താനേ പാടില്ല.
0: അതെ അതെ.
1: എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടെങ്കിൽ എല്ലാവർക്കും, എല്ലാ രക്ഷകർത്താക്കൾക്കും വിചാരിക്കുന്ന അതൊക്കെ തന്നെ. മക്കളൊന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കത്തില്ല. മക്കളൊക്കെ അവരെ വളർത്തിയ കാര്യങ്ങളൊക്കെ ഓർത്താലും അമ്മ അന്ന

0: കാലം പഴയകാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടല്ലാതെ വേറൊന്നുമില്ല. ഇന്ന് കഷ്ടപ്പാടില്ലെന്ന് വേണം പറയേണ്ടത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കിത് ഈ ആകാശവാണി വാർത്തയുടെ ഒക്കെ സമയമാണ്. വാർത്തയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്താം.
0: ശരി ശരി, ഓക്കെ.
2: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ് വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: പതിമിനിറ്റ് ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് കെഎസ്ആർടിസി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് 1 സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2 വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ

0: പ്രതിനിധി ഫൈസൽ എലിമുത്ത്.
1: രണ്ടാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ ഒന്നാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാനദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്നുച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
0: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിതവിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19 പുലർച്ചെ 2:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം വെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച കെഎസ്ആർടിസി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: മാർബിൾസ്, ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474 293 1111.

0: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.
2: അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
0: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
3: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
1: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
6: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻര ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
7: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: ഓക്കേ, തിരികെതാം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നമ്മൾ വാർത്തയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അവ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് അപ്പൊ നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ, കേട്ടോ കേട്ടോ, അമ്മയുടെ പേര് പറഞ്ഞു. ഇത് ആരാടി പാടി തുടങ്ങിയേക്കുന്ന വേഗം പറയൂ. ജുബേരി എംഎസ്.
1: എന്തെന്നറിയാ, ചിലപ്പം കട്ടായി പോ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു.
0: ഇല്ല ഇല്ല, കട്ടൊന്നും ആവത്തില്ല, പേടിക്കണ്ട. അമ്മ എവിടുന്നാ വിളിക്കുന്നേ? ഐറ്റിൽ നിന്ന്. ഓക്കെ, അപ്പം വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം തൊള്ള, നമ്മൾക്ക് നാളെ ഓണ നാളല്ലയോ?
0: കർക്കിടകം ഒന്നും ഓണമല്ല, ചിങ്ങം ഒന്നാ ഓണം തുടങ്ങുന്നേ.
1: അത് തന്നെ, നമുക്ക് ഓണം പോലെ ആയി.
0: ആ ഓണം ഇങ്ങ എത്തി
1: എത്തി എത്തി.
0: ഓക്കെ, കർക്കിടകം ആവുമ്പോ നമുക്ക് രാമായണ മാസാ.
1: ആണ്,
0: അതെ അതെ,
1: നമ്മളടുത്ത് അമ്പലം ഉണ്ട്.
0: ഓക്കെ,
1: മാളികര അമ്പലം.
0: അതെ അതെ അതെ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇത് പാട്ട് പറഞ്ഞിട്ടില്ലേ? ആ, ഈ പാടിയ പാട്ട് തന്നെയാണോ? ഞങ്ങളെല്ലാരും കേട്ടു പാട്ട് പാടിയത്. ഓക്കെ അമ്മ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ.
1: സന്തോഷം.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ കാതോട് കാതോരം 3 മണിവരെയാണ് കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും നമുക്ക് സംസാരിക്കാനും ഉള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് കോള് കണക്ട് ആയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ.
1: പേര് ഐഷ ഉമ്മ ആണ്.
0: ഐഷ ഉമ്മ, ഐഷ ഉമ്മ ആദ്യമായിട്ടാന്ന് തോന്നല്ലോ വിളിക്കുന്നേ.
1: ആ, ഇടക്ക് മറക്കേ, രാവിലെയൊക്കെ വിളിക്കും.
0: ആ,
1: ഇത് ഞാൻ ഇവിടെ വാഴക്കൂട്ടത്തിൽ നിന്ന് അലുവ കമ്പനിയുടെ അടുത്ത് നിന്നാ വിളിക്കുന്നത്.
0: വാഴക്കൂട്ടത്തിൽ നിന്നും അലുവ കമ്പനി, കൊള്ളാലോ. ആ പേര് കൊള്ളാം കേട്ടോ, നല്ല ടൈറ്റില്. വാഴക്കൂട്ടത്തിൽ നിന്നും അലുവ കമ്പനി, ഇത് എവിടായിട്ട് വരും?
1: അലുവ കമ്പനി വാഴക്കൂട്ടം ചോദിച്ചാൽ മതി. ചകരിക്കട മുക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരണം.
0: ചകരിക്കട മുക്ക്, എനിക്ക് ഈ സ്ഥലം കേട്ടിട്ടുണ്ട്.
1: ഇഷ്ടംപോലെ അലുവകളുണ്ട്, എല്ലാ സൈസ് അലുവകളുണ്ട്.
0: ആണോ? ഇത് ഏത് സ്ഥലമായിട്ട് വരും? ഈ ചകരിക്കട മുക്കെന്ന് പറയുമ്പോ എങ്ങനെയാ, കണ്ണനല്ലൂർ സൈഡാണോ, ചവറ സൈഡാണോ, ഏത് സൈഡാ? പഴയാറ്റിൻകുഴി നേരെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അലുവ അലുവ കമ്പനി അല്ലേ? ഐഷ ഉമ്മ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഐഷ ഉമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ അലുവയൊക്കെ കഴിക്കാറുണ്ടോ ഡെയിലി?
1: ഓ, അലുവ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുതരും.
0: ആഹാ, ഷുഗർ തരും പെട്ടെന്ന് കേട്ടോ.
1: എനിക്ക് ഷുഗർ ഇല്ല.
0: ഷുഗർ ഇല്ല. ആ, ഈ അലുവയൊക്കെ കഴിച്ചാൽ ഷുഗർ വരും പെട്ടെന്ന്. പക്ഷേ പിന്നെ അവിടെ ഏത് കോർപ്പറേഷൻ കമ്പനിയാണോ അതോ കാഷ്യു കമ്പനിയാണോ അതോ?
1: കോർപ്പറേഷൻ തന്നെ.
0: കോർപ്പറേഷൻ കമ്പനിയാണ്. അപ്പൊ ജോലിയൊക്കെ ഉണ്ടോ? ഇപ്പം കോർപ്പറേഷൻ കമ്പനികളിലൊക്കെ ജോലികൾ ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുവല്ലേ.
1: എനിക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കടയിട്ടിരിക്കുകയാണ്.
0: പലചരക്ക് കട. ഓക്കെ, പിന്നെ കോർപ്പറേഷൻ കമ്പനി ആണെന്ന് പറഞ്ഞു. അതാ ഞാൻ ആലോചിച്ചു, ഞാൻ പറഞ്ഞെന്റെ മിസ്റ്റേക്ക് ആണോ, ഞാൻ കേട്ടെന്റെ മിസ്റ്റേക്ക് ആണോ, എന്താന്ന്. ഓക്കെ, മൊത്തത്തിൽ ഉമ്മാക്കൊരു ടെൻഷൻ ആന്ന് തോന്നുന്നു കോള് കണക്ട് ആയപ്പോ. അതെ, പിന്നെ എന്ന് പാട്ട് പറഞ്ഞു.
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
0: ആ, മോന്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞു.
1: നസ്മൽ.
0: നസ്മൽ.
1: ആ, നസ്മൽ.
0: നസ്മൽ. ഓക്കെ, നസ്മലിന് റേഡിയോ ബിൻസറിന്റെ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ അമ്മ, പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട്
0: പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ
0: ഓക്കെ. ചാച്ചാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറയൂ.
2: ഇത് ശക്തി വിളങ്ങരയിൽ നിന്ന്. ഇത് മോളുടെ പേരെന്താ?
1: രേഷ്മ.
2: രേഷ്മ,
1: നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്.
2: ഫോൺ കേട്ടില്ലായിരുന്നു. ആരാ പറയുന്നേന്ന്?
1: ആണോ? ഓക്കെ, സുഖായിട്ടിരിക്കുന്നോ?
2: അങ്ങനെ പോകുന്നു.
1: പിന്നെ വേറെ?
2: 6-ാമത്തെ ചെറുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. 6 പെണ് ചെറുമക്കളാ. അപ്പൊ ഇന്നലെ അവക്കടെ 6-ാമത്തെ 11 വയസ്സ് തകഴിഞ്ഞു.
1: മോളുടെ പേര് പറഞ്ഞു.
2: നീല.
1: നീല. ഓക്കെ, നീലക്ക് ബിലേറ്റഡ് ജന്മദിനാശംസകൾ.
2: രാവിലെ റേഡിയോയിൽ പറഞ്ഞാൽ വിളിച്ചായിരുന്നു.
1: ആണോ? ഓക്കെ, ഇരിക്കട്ടെ. എന്റെ കൂടെ ആശംസ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, പാട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മ? ഇപ്പൊ
2: പാട്ട് പറഞ്ഞു. കുഞ്ഞു ബാവയ്ക്കുന്നല്ലോ എന്നുള്ള പാട്ട്.
1: ആ ഓക്കെ, നാടോടി എന്ന സിനിമയല്ലേ? നല്ല അടിപൊളി ഒരു ഗാനം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ കടവൂരിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് ശാലിനി.
0: ഓക്കെ ശാലിനി ചേച്ചി,
1: രേഷ്മയ്ക്ക് സുഖം തന്നെ?
0: സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ആഹാരമൊക്കെ കഴിച്ചോ?
0: കഴിച്ചു കഴിച്ചു. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുവാണോ?
1: എനിക്ക് പാട്ട് വേണം.
0: ആ പാട്ടൊക്കെ വെച്ചുതരാം. വർക്ക് ചെയ്യുവാണോ?
1: അല്ല അല്ല അല്ല,
0: ഹൗസ് വൈഫാണ്.
1: അല്ല, ഞാൻ കടയിലിരിക്കുക.
0: കടയിലിരിക്കും. അത് തന്നെ, അവിടെ വർക്ക് ചെയ്യും. അതോ വെറുതെ വന്ന ടൈം പാസ്?
1: ഓക്കെ,
0: അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4992777. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പതി നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പതി സമയം 1:30 മൂന്ന് മണിവരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നേ? പനയത്ത് നിന്നും ബാബു ചേട്ടൻ.
2: അതെ.
1: ഓക്കെ, എന്ത് ചെയ്യുക?
2: ഹലോ, എന്തോ
1: എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുവാണോ?
2: വർക്ക് ചെയ്യാം.
1: കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പൊ ഇന്ന് പോയില്ല? കൊല്ലത്തുണ്ട്. ഓക്കെ, ഇപ്പം
2: ലക്ഷ്മി നടയുടെ അടുത്ത്.
1: കൊല്ലത്ത് ലക്ഷ്മി നടയുടെ അടുത്ത്. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ?
2: നല്ല വിശേഷം, സുഖം.
1: ഇപ്പൊ ചൂടൊക്കെ അല്ലേ? പണി എങ്ങനെയാണ്? വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് മഴയായിരുന്നപ്പോ ഭയങ്കരമായിട്ട് പാടായിരുന്നു അല്ലേ?
2: ബുദ്ധിമുട്ടായിരുന്നു.
1: അപ്പോ മഴ സമയത്ത് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ? പണി ചെയ്യാൻ പറ്റാത്തപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എല്ലാ കാര്യത്തിലും? അതെ അതെ. പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പം പാട്ട് കേട്ടാലോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ആരിഫ.
0: ആരിഫ ആരിഫ കൺട്രോൾമെന്റ്. ഓക്കെ, എന്ത് ചെയ്യുവാ ചേച്ചി? വീട്ടമ്മയാണ്. ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മ
1: വന്നു.
0: ആ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർമ്മ വന്നു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. ആടോ, ഓക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ആഹാ, എന്തൊക്കെ ഉണ്ടെന്ന് സ്പെഷ്യൽ കഴിക്കാൻ?
1: പിന്നെ മീൻകറി, വറുത്ത മീന്, തോരൻ.
0: ആ സൂപ്പർ ആണല്ലോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ കഴിച്ചു കഴിച്ചു. പാട്ട് പറഞ്ഞിട്ടുണ്ടോ? പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കഥയുടെ കഥോരത്തിലേക്ക്. അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനം നമ്മൾ കിട്ടില്ലേ, ഹിന്ദി സോങ് ഫന എന്ന മൂവിയിലെ നല്ലൊരു ഗാനമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ ഈ സോങ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഈ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. 3 മണിവരാണ് കേട്ടോ നമ്മുടെ ടൈം എന്ന് പറയുന്നത്. 3 മണിവരെ നമുക്ക് ഗാനങ്ങളൊക്കെ ആസ്വദിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സമയം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പം വേഗം തന്നെ വിളിക്കുക. സമയം ഇപ്പോൾ 1:42 വിളിക്കേണ്ട നമ്പർ. 0474293111 എന്ന നമ്പറിലേക്കാണ് അപ്പം ഈ നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ഓക്കെ, കോള് വെയിറ്റിംഗ് ആണ്. അപ്പം വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0474293111 എന്ന നമ്പറിലേക്കാണ് അപ്പം കോള് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
1: സുരേഷ്
0: ഏട്ടാ,
1: ഒരുപാട് നാളായി നമ്മൾ സംസാരിച്ചിട്ട്.
0: അതെ അതെ,
1: എന്തുണ്ട് വിശേഷങ്ങൾ?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ചൂടൊന്നുമില്ല. ആ പുറത്ത് കുഴപ്പമില്ല, ചെറിയ ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിനകത്തായോണ്ട് അത്ര അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ പരിപാടി? എന്താന്ന്?
1: ഞാൻ ഇവിടെ വർക്ക്ഷോപ്പാണ്. അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക്ഷോപ്പാണ്.
0: ഓക്കെ, ഇന്നലെ കൈ വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ?
1: ആ,
0: ഇപ്പൊ മനസ്സിലായി. എങ്ങനെയുണ്ട് കൈയൊക്കെ? ഓക്കെ ആയോ?
1: കൈ ഇപ്പോഴും അതേ കണക്കിൽ കുറച്ച് ബാലൻസ് കുറവുണ്ട്. വേദന ഇപ്പോഴും ഉണ്ട്, എന്നാലും നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല.
0: അതെ അതെ,
1: 5 മാസം അടച്ചിട്ടിരുന്നത്
0: അയ്യോ
1: ജ്യേഷ്ഠന്റെ മരണത്തോടുകൂടി. ഇപ്പം ഏപ്രിൽ വിഷുവിന് ഞാൻ തുറന്നു.
0: ഓക്കെ, അപ്പൊ ഇനി നല്ല നല്ല ഒരുപാട് ജോലികളൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.
1: പണിയുണ്ട്, ഇപ്പൊ പണിയുണ്ട്.
0: ഓക്കെ,
1: പിന്നെ ഞാൻ ഇപ്പൊ ഒരു വഴി നമ്മളെ മറക്കാൻ പറ്റാത്തൊരു ഗായികയായിരുന്നു ജാനകി അമ്മ.
0: ജാനകി അമ്മ, അതെ. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്,
1: ഒരുപാട് നല്ല കളക്ഷൻ, ഒരുപാട് പാട്ടുകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് ജാനകി അമ്മ പാടി. തമിഴ് ആയാലും ഹിന്ദി ആയാലും
0: ചേട്ടൻ അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും ജാനകി അമ്മ?
1: ഞാൻ ആ പാട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്.
0: ഏതാ
1: പാട്ട്? കാട്ടുവാസിയിലെ
0: സൂര്യകാന്തി സൂര്യകാന്തി എങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നമ്മുടെ ഒരുപാട് മലയാളത്തിൽ നാഥ നീവരും
1: ജാനകിയമ്മയുടെ സെലക്ടുള്ള പാട്ടുകളെല്ലാം എന്റെ കയ്യിലുണ്ട്, ഭദ്രമായി
0: ഉണ്ട്. ഓക്കെ, അപ്പൊ വലിയൊരു ജാനകിയമ്മ ഫാൻ തന്നെയാണ്.
1: ജാനകിയമ്മയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് എനിക്ക്.
0: ഓക്കെ, അപ്പൊ ജാനകി അമ്മ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗായിക ആരായിരിക്കും? ജാനകി അമ്മ കഴിഞ്ഞാല് ഏറ്റവും അടുത്ത ഇഷ്ടമുള്ള ഒരു ഗായിക ആരായിരിക്കും?
1: പിന്നെ കൊള്ളാം, സുജാത കൊള്ളാം.
0: സുജാത മാം, ഓക്കെ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള
1: പാട്ടാണ്. കുഞ്ഞുങ്ങളുടെ സൗണ്ടിലൊക്കെ സുജാത അനുകരിച്ച് പാടുന്നുണ്ട്. പക്ഷെ ജാനകി അമ്മ പാടണം, ജാനകി അമ്മക്ക് ജാനകി അമ്മ തന്നെ വേണം.
0: അതെ അതെ,
1: ആളില്ല.
0: അതെ, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട്,
1: അമ്മ നഷ്ടപ്പെട്ട ദുഃഖമാണ്.
0: അതെ,
1: അവര് 10 ഗാനങ്ങൾ പാടിയാലും ശരി, ജാനകി അമ്മ. പിന്നെ ജാനകി അമ്മ അനുകരിച്ച് പാടുന്നവരൊക്കെ ഉണ്ട്. ദലീമ, ജാനകി അമ്മ. പക്ഷേ ജാനകി അമ്മ ഒരു പണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സൗണ്ടിൽ അനുകരിച്ച് പാടുന്ന ഒരു കുട്ടി ഉണ്ട്, ദലീമ എന്നാണ് പേര്. പക്ഷെ ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു.
0: ഓക്കെ,
1: നല്ല പാടുന്നു ജാനകി അമ്മ, ശരിക്കും അനുകരിച്ച് പാടുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി.
0: ദലീമ
1: ഇപ്പൊ ഇപ്പൊ MLA കണ്ടാൻ തോന്നുന്നു,
0: ചേട്ടാ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വേണ്ടി നമുക്ക് ജാനകിയുടെ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: AV മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
1: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
2: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ ജാനകിയമ്മയുടെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. 17 ഭാഷകളിലാണ് ജാനകിയമ്മ ആലപിച്ചിരിക്കുന്നത്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡീസ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമി, സിന്ധി, അങ്ങനെ 17 ലാംഗ്വേജുകളിലായിട്ട് സോളോയും ഡുയറ്റും എല്ലാം ചേർന്ന് 48,000 ഗാനങ്ങളാണ് ആലപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത് ജാനകിയമ്മയുടെ. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ നമസ്കാരം.
3: ഹലോ
2: ഹലോ നമസ്കാരം
3: മാഡം, എന്റെ പേര് ശ്രീജ.
2: ഓക്കെ ശ്രീജ ചേച്ചി, എവിടുന്നാ
3: വിളിക്കുന്നേ?
2: വെള്ളിമണ്ണിൽ നിന്ന്. ഓക്കെ, വർക്ക് ചെയ്യുവാണോ?
3: ഞങ്ങളൊരു മെഴുകുതിരി കമ്പനിയിൽ.
2: മെഴുകുതിരി കമ്പനിയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
3: ഞങ്ങൾ ഇന്നാള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം കിട്ടി, പിന്നെ വിളിച്ചതൊക്കെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു.
2: ഓക്കെ, നമ്മള് അവിടെ ഏതൊക്കെ ടൈപ്പ് മെഴുകുതിരിയാണ് നമ്മള്? വൈറ്റ് കളർ മാത്രമാണോ ചെയ്യുന്നത്?
3: എല്ലാ കളറും ഉണ്ട്.
2: എല്ലാം ഉണ്ട്. പിന്നെ മണമുള്ള മെഴുകുതിരി ഉണ്ടല്ലോ. മണമുള്ള മെഴുകുതിരി ഉണ്ടല്ലോ, കത്തുമ്പോ മണക്കുന്ന മെഴുകുതിരി. അതുണ്ടോ? ഇല്ല,
3: മണമുള്ള മെഴുകുതിരി ഇല്ല.
2: മണമുള്ള മെഴുകുതിരി ഇല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ആ പറഞ്ഞോ.
3: ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും.
2: എത്ര തൊഴിലാളികൾ ഉണ്ട് അവിടെ?
3: ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, അതിൽ 2 പേര് വരുന്നില്ല.
2: ബാക്കി 3 പേരുണ്ട് ഇപ്പോ.
3: 3 പേര്, സംഗീത, അശ്വതി, പിന്നെ എന്റെ പേര് ശ്രീജ.
2: ശ്രീജ. ഓക്കെ, അപ്പൊ ഈ 3 പേർക്ക് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളോ അതോ നിങ്ങൾ?
3: ഇല്ല, 5 പേർക്കുള്ള ജോലി ഉണ്ടായിരുന്നു, അവര് വരുന്നില്ല.
2: ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസിങ് ഒക്കെ ചെയ്യുന്നത് ആദ്യം?
3: അത് നമ്മള് ഗ്യാസിനകത്ത് മെഴുകുരുക്കി അതിനെ ഒരു അച്ചുണ്ട്, അതിനകത്ത് ഒഴിച്ച്
2: തിരിയിട്ട്
3: നമ്മൾ വെള്ളം തിരിയിട്ട് നൂല് കിട്ടി അതാക്കിയിട്ട് വെള്ളത്തിലിടും.
2: ഓക്കെ,
3: എന്നിട്ട് അത് തണുക്കുമ്പോ എടുത്തു വിട്ടു.
2: എടുത്തു വിട്ടു. ഓക്കെ, അപ്പൊ നല്ല രസമായിരിക്കില്ലേ എല്ലാരും കൂടെ ഒരുമിച്ച്?
3: ഞങ്ങൾ എന്നെ റേഡി പാട്ട് കേൾക്കും, പക്ഷെ ഞങ്ങൾ വിളിച്ചാ കിട്ടത്തില്ല.
2: ഇപ്പൊ ആ സങ്കടം മാറിയില്ലേ?
3: ആ സങ്കടം മാറി, ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് എല്ലാം വിളിച്ചു.
2: ഓക്കെ, അപ്പൊ എന്നാ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
3: പാട്ട് ഞാൻ
2: പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ.
3: വേണ്ട മേഡം, അതൊക്കെ കേട്ട ആളുകൾ പറയും ഇവർക്ക് വേറെ ജോലി പാടുന്നു.
2: അങ്ങനൊന്നുമില്ല, നമ്മുടെ റേഡിയോയിൽ എന്ത് മാത്രം ആളുകളാ പാടുന്നേ, എത്ര എത്ര ശ്രോതാക്കള്.
3: തെറ്റ് മേഡം,
2: തെറ്റ്. ഓക്കെ, എങ്കിൽ വേണ്ട, എനിക്ക് അറിയാവുന്ന ഒരു പാട്ട് പാടിക്കോ, അത് പാടണ്ട.
3: അയ്യോ, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, അന്നേരം പാടാൻ പറഞ്ഞപ്പോ.
2: ഓക്കെ, അപ്പൊ ഇനി വിളിക്കുമ്പോ ഓർത്ത് വെക്കണം കേട്ടോ ഒരു പാട്ട്.
3: നല്ലൊരു പാട്ട് ഓർത്ത് വെച്ച് ഞാൻ പാടിത്തരും.
2: ഓക്കെ, പ്രോമിസ് ആണേ?
3: പ്രോമിസ്.
2: ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.
3: താങ്ക് യു.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
3: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
2: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
4: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
5: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
6: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
7: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ ഇതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
8: ഹലോ
7: ഹലോ, നമസ്കാരം.
8: നമസ്കാരം.
7: പേര് പറയോ.
8: ഹലോ, പേര്, എന്റെ പേര് ഓമന.
7: ഓമനാ? സുഖമില്ല എന്ന് തോന്നുന്നു ചേച്ചി, സൗണ്ട് കേട്ടിട്ട്. ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഓക്കെ, ക്യാപെക്സ് കമ്പനിയില് അടുത്തുനിന്ന് വിളിക്കുന്നു. അയ്യോ, കൊറേ നാളുകൊണ്ട് ട്രൈ ചെയ്താ.
8: എനിക്ക് കൂടുതലും പഴയ പാട്ടുകളാണ് ഇഷ്ടം.
7: ആദ്യമായിട്ടാണോ അമ്മ ഇപ്പൊ സംസാരിക്കുന്നത്?
8: എന്റെ പൊന്നു മക്കളെ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പഴും ഞാൻ ഇന്ന് നൃത്തം വിളിക്കുക, പാട്ട് 12 മണി തൊട്ട് വിളിക്കുക. ഇന്നും പനി ആയതുകൊണ്ട് ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. എനിക്കെല്ലാം സുഖമില്ല, ഞാൻ ഒറ്റയ്ക്കാ.
7: ഓക്കേ ഓക്കെ. അപ്പൊ പനി ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ?
8: ഇല്ല മക്കളെ, ഞാൻ മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ കുറയുന്നില്ല. അങ്ങോട്ട് തുമ്മല്.
7: ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്താ?
8: ഹോസ്പിറ്റലൊന്നും പോയില്ല, വയ്യാത്തോണ്ട് എങ്ങോട്ടും പോയില്ല, പക്ഷെ മരുന്നും കാണിച്ചേ.
7: എന്നാലും ഹോസ്പിറ്റലിൽ കാണിക്കണം, നമ്മള് സ്വയം ചികിത്സ അങ്ങനെ പാടില്ല.
8: ഇനിയിപ്പോ വൈകിട്ട് അങ്ങനെ ഒന്ന് പോവാം മക്കളെ, ഒരു ഓട്ടോ എങ്ങനെ വിളിച്ച് പോവാം.
7: അതെ അതെ, ഒരു ഓട്ടോ പിടിച്ച് അമ്മ എന്തായാലും കാണിക്കാം കേട്ടോ. പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
8: പാട്ടൊന്നും പറഞ്ഞില്ല മക്കളെ, എനിക്ക് എന്നും കിട്ടുന്നില്ല.
7: എന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് പെട്ടെന്ന് കിട്ടിയപ്പോ പാട്ടൊക്കെ മറന്നുപോയില്ലേ?
8: മറന്നുപോയടാ, ഞാൻ ഓർത്ത് വെച്ചാ പാട്ട് മറന്നുപോയി.
7: ഓക്കെ, അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം കേട്ടോ.
8: നല്ലൊരു
7: സന്തോഷം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ ജാനകിയും ഇവിടെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. 1200 പരം മലയാളം ഗാനമാണ് ജാനകിയും ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ മലയാളത്തിൽ ആലപിച്ചിട്ടുണ്ട്. അപ്പം നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാൻ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറയോ.
1: പേര് അമ്പിളി എന്നാണ്.
0: ഓക്കെ, അമ്പിളി ചേട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നു?
1: വിയണ്ണൂര്. ആദ്യമായിട്ട് വിളിക്കുവാണ്. കറക്റ്റ് ആദ്യമായിട്ട് തന്നെ വിളിച്ച് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്തു.
0: ആണോ? അപ്പൊ ഇതിനു മുന്നേ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നോ?
1: ആ, നമ്മള് പെയിന്റിംഗ് വർക്കാണ്. അപ്പൊ നമ്മൾ ഈ ഫ്രീ ടൈമിലും പണി നടക്കുന്ന സമയത്തും ഇത് കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ടായിരുന്നു.
1: കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് വിളിക്കണം വിളിക്കണം എന്ന്. അപ്പൊ ഇന്നാണ് അത് സാധിച്ചത്.
0: അപ്പൊ വിളിച്ച അന്ന് തന്നെ കിട്ടി. അപ്പൊ ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ. സാധാരണ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് നാള് കടന്ന് ട്രൈ ചെയ്തിട്ടാണ് ഒരു തവണ കോള് കണക്ട് ആവുന്നത്.
1: അതെ അതെ, നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, നമ്മളോട് ജോലി ചെയ്യുന്ന അജിത്ത് എന്ന് പറയുന്നത്. പുള്ളിയാണ് ഇത് എന്നെ ഇത് എഫ് എം കേൾക്കാനുള്ള ഒരു ഇത് വന്നതേ.
0: ഓക്കെ,
1: അങ്ങനെ അത് ഇപ്പൊ ഈ വരുന്ന പാട്ട് പുള്ളിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തോട്ടെ.
0: ഓക്കെ, അജിത്ത്.
1: അജിത്ത്
0: അജിത്ത് എന്നാണോ?
1: ആ അതെ അതെ.
0: ഓക്കെ, അപ്പൊ അജിത്തേട്ടന് വേണ്ടിട്ടാണ് ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, അപ്പൊ ഇനിയും ട്രൈ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ.
1: ഓക്കെ, തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അജിത്തേട്ടന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഗാനം കേട്ട് തിരികെ എത്താം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: AV Marbles, Monsoon Mega Discount Sale. കജാരിയ, സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ്, ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV Marbles, സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം.
4: കൃഷ്ണനാണ് രേഷ്മയല്ലേ?
3: അതെ.
4: നമ്മള് ഒരുപാട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
3: ഓക്കെ, എവിടുന്നാ ചേട്ടൻ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന്. ഓക്കെ, എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എങ്കിലും നമ്മൾ. ഓക്കെ സാറല്ലേ, എന്ത്
4: ചെയ്യും?
3: തമിഴില്. ഓക്കെ, ചിലപ്പോ നമ്മൾ അന്ന് തമിഴ് പ്രോഗ്രാം ഞാൻ ഇടയ്ക്ക് ചെയ്തായിരുന്നു, അന്നായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, എന്താ കഴിച്ചേ? കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? ആഹാ, പോഷകാഹാരമാണല്ലോ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
4: എന്താ ചോദിച്ചതിന് വളരെ സന്തോഷം.
3: പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏത് പാട്ടാ പറഞ്ഞേക്കുന്നേ? തമിഴ് പടം. ഓക്കെ, തമിഴാണോ ഇഷ്ടം? എന്നാലും ഏറ്റവും ഇഷ്ടം തമിഴാണെന്ന് തോന്നുന്നു.
4: ഞാൻ കൊല്ലത്താ പഠിച്ച
3: ആണോ? അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
4: ആയിക്കോട്ടെ.
3: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കഥയുടെ കഥോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറയോ.
1: ഞാൻ രാജേഷ്, മുളവന.
0: ഓക്കെ രാജേഷ്, എന്ത് ചെയ്യുവാ? വർക്ക് ചെയ്യുവാണോ?
1: എന്തോ
0: വർക്ക് ചെയ്യുവാണോ?
1: ആ വർക്ക് ചെയ്യാണ്, ഞാൻ ഈ എൻഎച്ചിൽ വർക്ക് ചെയ്യാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് പോയില്ല, ജോലി ഇല്ലായിരുന്നോ?
1: ഞാന് ഇവിടെ ഉണ്ണ കേറിയ കടയിൽ കേട്ടോണ്ടിരുന്ന.
0: ഓക്കെ, ഇപ്പൊ ഇപ്പൊ ആ സ്ഥലം ഏതാന്ന് പറഞ്ഞ? ഇപ്പൊ നിക്കുന്ന സ്ഥലം
1: കരിക്കോട്.
0: കരിക്കോട്. ഓക്കെ ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല.
0: സ്ഥലം കൊല്ലം തന്നെയാണോ?
1: കൊല്ലം മുളവനയില്.
0: മുളവനയില്. ഓക്കെ,
1: എന്റെ അനിയത്തി ഇച്ചിരി മുമ്പേ വിളിച്ചായിരുന്നു.
0: പേരെന്താ?
1: പേര് ശ്രീജ, മെഴുകുതിരി കമ്പനി.
0: ഓക്കെ, അപ്പൊ സിസ്റ്റർ ആണോ അത്?
1: അനിയത്തി, പിന്നെ എന്റെ പെണ്ണിന്റെ അനിയത്തി.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും പറഞ്ഞു വെച്ച് വിളിച്ചാണോ? അത് ചേട്ടാ കേട്ടിട്ട് വിളിച്ചാണോ? അനിയത്തി വിളിക്കുന്ന കേട്ടിട്ട് വിളിച്ചാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പൊ അതുപോലെ അവിടെ കേക്കുന്നുണ്ടായിരിക്കും. പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: ഞാനോ? ഞാൻ നേരത്തെ ഹിസ്ബാനെ സ്വബ്ദുള്ളയിലെ ഒരു പാട്ട് പറഞ്ഞായിരുന്നു.
0: ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആ
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ ദാം കാതോട് കാതോരത്തിലേക്ക്. അപ്പത്തി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ.
1: എന്റെ പേര് റീനാണ്. ഞാൻ ഒരു കമ്പനി, റെഡിമെയ്ഡ് കമ്പനിയിൽ ജോലി ചെയ്യുവാ.
0: ഓക്കെ, എവിടാ സ്ഥലം?
1: കൊല്ലത്താ.
0: കൊല്ലത്ത്. എന്തിന്റെ റെഡിമെയ്ഡാ? കിഡ്സ് ആണോ?
1: ലേഡീസിന്റെ.
0: കമ്പനിയിലുള്ള എല്ലാവർക്കും ഒരു വലിയൊരു ഹായ്. അവിടെ എത്ര സ്റ്റാഫുകളുണ്ട്?
1: 15 പേരുണ്ട്.
0: അപ്പൊ അവിടെ റേഡിയോ ഉണ്ടോ?
1: കേട്ടോണ്ടിരിക്കണ.
0: ഓക്കെ, ഇത് ഗോഡൗൺ ആണോ ചേച്ചി? ഗോഡൗൺ ആണോ?
1: അല്ല അല്ല, ഒരു കമ്പനിയാണ്.
0: കമ്പനിയാണ്. അവിടെ സ്റ്റിച്ചിങ് എല്ലാം ഉണ്ടോ? സ്റ്റിച്ചിങ് എല്ലാം ഉണ്ടോ? തയ്യലും അങ്ങനെയുള്ള ഉണ്ട്. എന്തൊക്കെ ഡ്രസ്സുകൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നേ? ഓക്കെ, ചുരിദാറും ബ്ലൗസും അങ്ങനെല്ലാം. ഓക്കെ, അപ്പം പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പിന്നെ ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലെ ഒരു കുട്ടിയുടെ വെഡിങ്
0: ആനിവേഴ്സറിയാണ്. ഓക്കെ, അപ്പം ബബിത ചേച്ചിക്കും ബിനുചേട്ടനും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
3: സർക്കാരിന്റെ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര തകർക്കുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
4: ഓക്കെ, തിരികെ എത്താം. കാതോട് കാതോരത്തിലേക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ ഹലോ, പേര് പറഞ്ഞോ ചേച്ചി.
5: ഹലോ
4: ഹലോ, പേര് ആ കേക്കാം, പേര് പറഞ്ഞു.
5: ഹലോ കേക്കാം.
4: ഹലോ, പേര് പറഞ്ഞു. ഓക്കെ, എവിടുന്ന വിളിക്കുന്നത്? എന്റെയോ?
5: എനിക്കൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മള് ബെൽസിൽ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോളജിയെ കാണിക്കാൻ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളെ സാമ്പത്തിക ഇതായതുകൊണ്ട് നമ്മളെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് ഗ്യാസ്ട്രോളജി ഇല്ല. അത് പിന്നെ നമ്മള് പാരിപ്പള്ളി തിരക്കിയപ്പോഴും ഗ്യാസ്ട്രോളജി ഇല്ല. അതിന് എന്തെങ്കിലും ഒരു ഇത് കേൾക്കുന്നവര് ഇതിന്റെ ഇതായിട്ടുള്ളവരെ ഇല്ലാന്നോ? ഹലോ,
4: ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ ചേച്ചി.
5: അപ്പൊ ഇതിലൊരു നടപടി എടുക്കണോന്നാണ് നമ്മള് പറയുന്നത്.
4: ആദ്യമായിട്ട്
5: ഒത്തിരി പിന്നോക്കം അവസ്ഥയിക്കുന്ന ജനങ്ങളുണ്ട്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എല്ലാരും എയിം ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പം പാരിപ്പള്ളി അന്വേഷിച്ചപ്പോഴും ഇല്ല, നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഇല്ല. ഗ്യാസ്ട്രോളജി
4: ഗ്യാസ്ട്രോ ഇല്ല, രണ്ടിടത്തും ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല.
5: ഇല്ല ഇല്ല.
4: ഓക്കെ, പിന്നെ അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒന്നും ഗ്യാസ്ട്രോയുടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല കൊല്ലത്ത്?
5: ഇല്ല, കൊല്ലത്തില്ല. രണ്ടും മെയിൻ അല്ലേ?
4: ഓക്കെ. ആ,
5: അപ്പൊ ഈ രണ്ടും മെയിൻ ഹോസ്പിറ്റലിലും ഗ്യാസ്ട്രോളജി ഇല്ല.
4: അപ്പൊ ഇതിനെതിരെ ഇത് കേൾക്കുന്ന അധികൃതർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ചേച്ചി പറയുന്നത്?
5: പറയുന്നത്, അതെ.
4: ഓക്കെ, അപ്പം ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, പിന്നെ
5: തൂഫാന്റെ നമ്പറും കൂടെ ഒന്ന് പറയണേ.
4: തൂഫാന്റെ നമ്പര്? ഓക്കെ ചേച്ചി, ഇത് കഴിയുന്നതിന് മുന്നേ നമ്മുടെ കാതോട് കാതോട് അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ട് പറയാം കേട്ടോ.
5: ഓക്കെ
4: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: AV Marbles. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV Marbles സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്യുന്നതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
6: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമ്മളോട് തൂഫാന്റെ നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നത്തെ ശ്രോതാവ്. അപ്പൊ നമ്പർ ഇതാണ്, എഴുതിയെടുത്തോളൂ. 9497979794. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497979794. ഒരു നമ്പർ കൂടിയുണ്ട്, 9497927777. ഒരിക്കൽ കൂടി പറയാം, 9497927777. അപ്പോൾ രണ്ട് നമ്പറുണ്ട്, അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്, 9995965666. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995965666. അപ്പം ഇതാണ് തൂഫാൻ്റെ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
7: ഹലോ.
6: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, എന്റെ പേര് ഷീല.
6: ഓക്കെ, ഷീല ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
7: ഞാൻ ചവറയിൽ നിന്ന്.
6: ചവറയിൽ നിന്ന്? എന്ത് ചെയ്യോ?
7: ആദ്യമായിട്ട്
6: വിളിക്കുകയാണ്. ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. എത്ര നാളായി നമ്മുടെ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്?
7: ഇരുപത്തഞ്ച്
6: കൊല്ലം കൊണ്ട് കേൾക്കുന്നോ നമ്മുടെ റേഡിയോയോ?
7: ഓ,
6: റേഡിയോ ബെൻസിയർ.
7: അതിപ്പോ ഈ തുടങ്ങിയാണ് കേൾക്കുന്നത്. പണ്ട് തൊട്ടേ എനിക്ക് റേഡിയോ വീട്ടിലുള്ളതാ.
6: ഓക്കെ ഓക്കെ. അപ്പൊ വലിയ റേഡിയോയുടെ ഒരു കടുത്ത ഫാൻ തന്നെയാണ്.
7: എന്റെ അച്ഛനൊക്കെ ഉള്ളപ്പോ സമയത്തേ ഉള്ളത്. എന്റെ അച്ഛൻ മരിച്ചെന്നെ 30-35 കൊല്ലമായി. അന്ന് അതിന് അച്ഛൻ മേടിച്ചു വെച്ച അന്ന് തൊട്ടേ നമ്മളിത് കേൾക്കും.
6: അപ്പൊ ടി വി കാണാറുണ്ടോ?
7: ടി വി അങ്ങനെ വലിയ താല്പര്യൊന്നുമില്ല, വൈകുന്നേരത്തെ അങ്ങനെ ഒന്നും വെക്കും, അത്രേ ഉള്ളൂ.
6: അത്രേ ഉള്ളു. റേഡിയോ ആണ് കൂടുതൽ ഇഷ്ടം. ടി വി കാട്ടെ.
7: രാവിലെ ഇപ്പൊ ഇരുട്ട് വിളക്ക് രാത്രി 9:30 തൊട്ട് പാട്ട് തുടങ്ങിയ വെളുക്കും വരെ പാട്ടല്ലേ,
6: 6
7: വരെ. അപ്പൊ അതിങ്ങനെ നമ്മള് കേട്ടോണ്ടിരിക്കും. നമ്മള് വെളുപ്പിനെ മുഴുവൻ റേഡിയോ വെക്കും.
6: ഓക്കെ. അപ്പൊ എന്താ ഇത്രയും നാൾ എന്നിട്ട് ട്രൈ ചെയ്യാന്നെ വിളിക്കാൻ?
7: ട്രൈ ചെയ്യാം, നമുക്ക് കിട്ടുമോ കിട്ടത്തില്ലോ എന്നൊരു പേര്. ഇന്നലെ ചെയ്തായിരുന്നു, പക്ഷെ അങ്ങനെ കിട്ടിയില്ല.
6: കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു.
7: ട്രൈ ചെയ്തതാ എന്റെ മോള്.
6: ഓക്കെ, അപ്പൊ കണക്ട് ആയി. അപ്പൊ സന്തോഷായില്ലേ?
7: സന്തോഷായി.
6: അപ്പൊ ഇനി രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ. പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ആകാശദൂതിലെ പാട്ട്. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 2:51 ആയിരിക്കുകയാണ്. നമ്മുടെ കാതോട് കാതോരം അവസാനിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. നമ്മുടെ ലാസ്റ്റ് കോളർ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം വീക്കം തന്നെ വിളിക്കുക, നമുക്ക് ഇതേ കോള് കണക്ട് ആവുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ. ഓക്കെ, ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് ശ്രീദേവി മരത്തടി.
0: ഓക്കെ ശ്രീദേവി ചേച്ചി, നമ്മുടെ ലാസ്റ്റ് കോളർ ആണ്.
1: എനിക്ക് ആദ്യമായിട്ടാ ഈ ലാസ്റ്റ് കിട്ടുന്നത് കേട്ട.
0: ആണോ, എല്ലാരും നേരത്തെ കിട്ടാനാ പ്രാർത്ഥിക്കുന്നേ.
1: അല്ല, എനിക്ക് എപ്പൊ വിളിച്ചാലും ഫസ്റ്റ് തന്നെ കിട്ടും. വിളിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടും,
0: കിട്ടിയിട്ടുണ്ട്.
1: ലാസ്റ്റ് ഇപ്പഴാ കിട്ടിയ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് സ്റ്റോറി വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് വിളിക്കാന്ന്.
0: അപ്പോഴെന്നെ കണക്ട് ആയി.
1: ഞങ്ങളെ ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കട്ടെ.
0: ആ കൊടുത്തോ.
1: അല്ലെങ്കിൽ അവർ വേണ്ട, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുതരാം.
0: ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ്. ഇത് എവിടാണ് വർക്ക് ചെയ്യുന്നത്?
1: 7 പേരുണ്ട്. എങ്ങോട്ടാ?
0: 7 പേരുണ്ട്. എവിടാ വർക്ക് ചെയ്യുന്നത്?
1: കടപ്പാക്കട ഒരു പ്രൈവറ്റ് സ്ഥാപനത്തില്.
0: ഓക്കെ, അവിടെ റേഡിയോ ഉണ്ടോ?
1: പിന്നെ ഞങ്ങൾ രാവിലെ വരുന്നുണ്ട്, വെക്കുന്നതാ.
0: വെക്കും. ഓക്കെ, ആർക്ക് സംസാരിക്കണ്ട? ഞങ്ങളോട് ആർക്കും സംസാരിക്കാൻ തോന്നില്ല.
1: അല്ല, എല്ലാരും വിളിക്കും. FM-ലൊക്കെ മറ്റേ നമ്മുടെ തമിഴിലെ പ്രോഗ്രാമില് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചു വിളിക്കും. പിന്നെ ശോഭാന്റെ വിളിക്കും.
0: ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇടക്കിടക്ക് വിളിക്കുക കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.
1: പാക്കാറ്.

ഓക്കെ, അപ്പോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ കാതോട് കാതോരം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കാതോട് കാതോരത്തിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മാ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലിപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയ മുഹമ്മദ് ആദിൽ സാറാണ്. നമസ്കാരം സർ.
2: താങ്ക് യു.
1: നമ്മളിപ്പോ സംസാരിച്ചു വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള കുട്ടികൾക്കായിരിക്കും ഈ ഒക്യുപേഷണൽ തെറാപ്പി ആവശ്യമായിട്ടുള്ളവർ?
2: മെയിൻ ആയിട്ട് വരുമ്പോൾ ഡെവലപ്മെന്റ് ഡിലേസ് ആണ് ഫസ്റ്റ് മെയിൻ ഫോക്കസ് വരുന്ന കാര്യം. അതിലെല്ലാ കോമ്പോണൻസും ഡിലേസ് കാണും. ഫൈൻ മോട്ടർ ആവട്ടെ, ഗ്രോസ് മോട്ടർ ആവട്ടെ, സ്പീച്ച് ആവട്ടെ, അല്ലെങ്കിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ, എല്ലാ രീതിയിലും ആ കുട്ടിക്ക് നല്ല ഡിലേസ് ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് ഫോക്കസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പീച്ച് ഡിലേസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഓട്ടിസം ആയിട്ടുള്ള കുട്ടികൾ, ADHD ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ശ്രദ്ധക്കുറവുള്ളത്, അതേപോലെ കൈ ഉപയോഗം ഞാൻ പറഞ്ഞ ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പ് വരപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്ക്, RTA, അല്ലെങ്കിൽ ലൈക്ക് ഡിമെൻഷ്യ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ ഓർത്തോപീഡിക്സ് ആയിട്ടുണ്ട്, ബേൺസ്, പിന്നെ പാർക്കിൻസൺസ്. അപ്പോൾ ഒരുപാട് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും ഓട്ടിസം ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് വരുമ്പോൾ അവർക്ക് അതേപോലെ പ്ലാൻ ചെയ്ത് എനർജി കൺസർവേഷൻ മെത്തേഡ്സ്, ഇല്ലെങ്കിൽ ലൈക്ക് സിംപ്ലിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. നമ്മൾ അവരെ മാക്സിമം, ഇവരെല്ലാവരെയും നമ്മൾ മാക്സിമം ഇൻഡിപെൻഡൻസി ആണ് നമുക്ക് ആഗ്രഹിക്കുന്നത്, നമ്മളെ മെയിൻ എയിം ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈക്യാട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല കൈൻഡ് ഓഫ് മെന്റൽ ഇൽനെസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കും എല്ലാ രീതിയിലും പെട്ടെന്ന് മെന്റൽ ഇൽനെസ് വന്നിട്ട് പെട്ടെന്ന് എഫക്റ്റ് ആവുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മാക്സിമം ആക്ടിവിറ്റീസ് തന്നെയാണ് കുറച്ചൊന്ന് അവർക്കും ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവർക്ക് ഒരു മൈൻഡ് ഓഫ് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചൊരു മീനിങ് ഫുൾ ലൈഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അവർ ഒക്യുപ്പേഷൻ, അവർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ളതും വൊക്കേഷണൽ ട്രെയിനിങ്ങിനായിട്ടുള്ളതും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞു ഏത് മേഖലയിലാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നതാണ്. ചിലപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും അവരെ കൂടുതൽ ഇൻഡിപെൻഡൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്?
2: ഓക്കെ, കുട്ടികളുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് പ്ലേ ആണ്. അവർ ഈ ഒരു ടൈം മുതൽ ഈ ഒരു ടൈം വരെ കളിക്കണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ. ഇപ്പോൾ ഇതിലും ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അവരോരോരോ ഏജിലും ഓരോരോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ADL എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഏജ് മുതൽ ഈ ഒരു ഏജ് വരെ ബ്രഷിങ് പ്രോപ്പർ ആവണം, അല്ലെങ്കിൽ പാരൻസ് ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് സ്വന്തമായിട്ട് കുട്ടി അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ട്. ഡ്രസ്സിങ് ജസ്റ്റ് കുട്ടി എടുത്തിട്ട് വന്ന് എടുത്തിടണം, ബട്ടണിങ് ഇട്ടില്ലെങ്കിലും കുട്ടി എടുത്തിടാനെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ ഓരോരോ ഏജില് അവർക്ക് ഓരോരോ കാറ്റഗറീസ് ഉണ്ട്, ഓരോരോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് വരണം. അപ്പൊ മാക്സിമം ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് ഓക്കെ ഒരു 6 വയസ്സ് വരെ ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇൻഡിപെൻഡന്റ് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ഇപ്പൊ പ്ലേഫുൾ ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുക, ലൈക്ക് റിങ്സ്, ഹൂല ഹൂപ്സ് വെച്ച് ഇടുന്നതുണ്ട്, അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഈ ക്ലിപ്സ് ഇല്ല, നമ്മൾ ക്ലോത്ത് ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് അവര് പുഷ് ചെയ്ത് എടുക്കുന്ന, അല്ലെ പുൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അപ്പൊ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രെയിനിങ് നമ്മൾ റിയൽ ലൈഫ് ബ്രഷിങ് ആവട്ടെ, ഡ്രസ്സിങ് ആവട്ടെ, ഇതിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം ആ ഒരു ഇൻഡിപെൻഡന്റ് ഫീലിംഗ് കിട്ടും.
1: കുട്ടിക്കൊരു സെൻസറി പ്രശ്നം ഉണ്ടെന്ന് പേരൻസിന് ഏത് ഏജിൽ തിരിച്ചറിയാൻ പറ്റും? അതെപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്?
2: ഓക്കെ, ഇപ്പൊ സെൻസറി ഇഷ്യൂസ് മെയിൻ ആയിട്ട് നമുക്കൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് എപ്പോഴായാലും വരാം. അത് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഫീൽ ആവുന്നതാണ്. ഇപ്പോ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സിമുലേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും അത് വരാൻ ചാൻസും ഉണ്ട്, വരാതിരിക്കുകയും ചെയ്യാം. അതിപ്പോ പറയുമ്പോൾ നമുക്ക് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓട്ടിസ്റ്റിക് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുമ്പോഴേ കുട്ടികളിൽ ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ കുറെ റെഡ് ഫ്ലാഗ്സുകളുണ്ട്. അപ്പൊ ആ റെഡ് ഫ്ലാഗ്സ് എല്ലാം പാരന്റ്സിന് ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ എല്ലാ ഹോസ്പിറ്റലിലാവട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവട്ടെ, ഇവരെല്ലാവരും കുറച്ച് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം പാരന്റ്സ് നോട്ട് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റൂമിലിരിക്കുമ്പോൾ തന്നെ കുട്ടി പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു, അത് എന്താ സൗണ്ട് നോക്കുമ്പോൾ ലൈക്ക് ഒരു ഫാനിന്റെ സൗണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഫോണിന്റെ സൗണ്ട്, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ സൗണ്ട്. കിച്ചണിൽ നിന്ന് കേൾക്കുന്ന തന്നെ കുട്ടി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ലൈക്ക് കുട്ടി ആ കേൾക്കാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും റൂമിലോട്ട് പോകുന്നു, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സെൻസറി ഇഷ്യൂസിൽ വരുമ്പോൾ നമ്മളെ ഓട്ടിയിൽ യൂസ് ചെയ്യുന്നതാണ് സെൻസറി പ്രൊഫൈൽ. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ മുടി വെട്ടാൻ നേരത്ത് പ്രശ്നമുണ്ടോ, അവർക്ക് ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കാനത്ത് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ഫുഡ്സ് മാത്രമാണോ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യപ്പോഴും പെട്ടെന്ന് തളർന്നു പോകുന്നു, അവർക്ക് വീക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ലൈറ്റ് ഇപ്പോൾ റൂമിലെ ലൈറ്റ് തന്നെ പെട്ടെന്ന് മിന്നുമ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചില കുട്ടികളുണ്ട് ഈ സൈഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പാരൻസ് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് സ്പീച്ച് ഡിലേയിൽ വരപ്പോഴും അവർക്ക് ദേ ആർ നോട്ട് ലൈക്ക് ട്രൈങ് ടു സ്പീക്ക്. ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നവരുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ചിലപ്പോൾ സെൻസറി ഇഷ്യൂസ് ആയതിനാലാവാം, ഇല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റിമുലേഷൻ കിട്ടാത്തതിനാല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
1: ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ഒരു റോൾ എന്തെല്ലാമായിരിക്കും?
2: ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത് അവരെ സെൻസറി പ്രോസസ്സിംഗ് പാറ്റേൺസ് ആണ്. പിന്നെ ഉള്ളത് അവരെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, സൗണ്ട്, ടച്ച്, ഇല്ലെങ്കിൽ മൂവ്മെന്റ്, ലൈറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാറ്റേൺസിനോട് അവരെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ലൈക്ക് സ്കൂളിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, വീട്ടിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫീഡിങ്ങിൽ എങ്ങനെയാണ്, ഡ്രസ്സിങ്ങിൽ എങ്ങനെയാണ്, കുളിക്കാൻ നേരത്തെ എങ്ങനെയാണ്, അപ്പോൾ ടോയ്ലറ്റിങ്ങിൽ പോകുന്നുണ്ടോ, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാരൻസിനടുത്തും ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ചും അസസ് ചെയ്യണം. അതേപോലെ തന്നെ ഫൈൻ മോട്ടർ സ്കിൽസ്, പെൻസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ, കളർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സിസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബട്ടണിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗ്രോസ് മോട്ടർ സ്കിൽസിൽ വരുമ്പോൾ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വീണ് പോകുന്നുണ്ടോ, അതേപോലെ തന്നെ കുറച്ചൊരു ഒരു കസേരയുടെ മണ്ടയിൽ കയറപ്പോൾ തന്നെ അവർക്ക് പേടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ പ്ലേ സ്കിൽസ് എങ്ങനെയാണ്, ലൈക്ക് ഒറ്റയ്ക്ക് ആൾ സോളിട്ടറി പ്ലേ ആണോ, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണ് താല്പര്യം, ഇല്ല ബാക്കിയുള്ള കുട്ടികൾ വന്നാലും ആൾ അവിടെ നിന്ന് എണീറ്റ് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കളിക്കുന്നുണ്ടോ, ഏത് ലെവലാണ് അവരെ ഇൻട്രാക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ അറ്റൻഷൻ എങ്ങനെയുണ്ട്, അവർക്ക് എന്തായാലും അറ്റൻഷൻസ് അവിടെ ഇഷ്യൂസ് കാണും, അറ്റൻഷൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ, ഷെയറിങ് സ്കിൽസ് എങ്ങനെയാണ്, റിലേറ്റീവ്സ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലൈക്ക് അവർക്ക് മോട്ടർ പ്ലാനിങ് എങ്ങനെയുണ്ട്, ലൈക്ക് ഓരോ മൂവ്മെന്റ്സ് പഠിപ്പിക്കപ്പെടാലും പഠിച്ചിട്ട് അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അല്ലെങ്കിൽ അതിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇപ്പോൾ പുതിയൊരു എൻവയോൺമെന്റിലോട്ട് പോകുമ്പോൾ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾക്ക് പുതിയൊരു പ്ലേസിലോട്ട് പോകുമ്പോൾ അവർക്ക് ഒട്ടും സൈക്കിളും ആയിരിക്കത്തില്ല ആ ഒരു എൻവയോൺമെന്റ്. അപ്പോൾ അതേപോലെ തന്നെ സ്കൂളിൽ ഇപ്പോൾ പുതിയൊരു ക്ലാസ് റൂമിൽ പോകുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ അഡാപ്റ്റേഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ASD ആയിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ASD അഫക്റ്റഡ് ആയിരിക്കും. ADHD ആയിട്ടുള്ള കുട്ടികൾക്കും ഇതേപോലെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, അതേപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ പാരൻസിനെയും കെയർ ഗിവറിനെയും ഇൻഫോം ചെയ്യണം. നമ്മളിപ്പോൾ ചില പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും, അപ്പോൾ അവർക്കും അതേതായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഇൻവോൾവ്മെന്റ് ഇവിടെ ഇല്ലെങ്കിലും നമ്മൾ പാരന്റ് വഴി അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊടുക്കും. കുട്ടീനെ കുറച്ച് ഒന്ന് എക്സ്പെഷ്യൽ ആയിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷാഡോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ പറ്റുമോ. ഇതിലെല്ലാത്തിലും അവരെ ഡെയിലി ലൈഫിൽ പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ആക്കാനാണ് നോക്കുന്നത്. അതേപോലെ ലേണിംഗ് സൈഡ് കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ നോക്കും, സോഷ്യൽ സ്കിൽസും പ്ലേ സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. ഇതെല്ലാമാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ നോക്കുന്നതും ഗോൾസ് വെക്കുന്നതും ഇന്റർവെൻഷൻ കൊടുക്കുന്നതും.
1: സാർ, ഇപ്പം നമ്മൾ ഏത് തെറാപ്പിസ്റ്റ് വന്നാലും ഡോക്ടേഴ്സ് വന്നാലും എല്ലാവർക്കും പറയാനുണ്ടാകുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം അഡിക്ഷൻ. സാർ, ഈ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്?
2: ഓരോ അസസ്മെന്റ് എടുക്കുമ്പോഴും പാരന്റ്സ് അടുത്ത് പറയും ലൈക്ക് സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാര്യം സ്ക്രീൻ ടൈം ഇന്നെ ഉള്ളത്തോളം കാലം ലൈക്ക് നമ്മൾ തെറപ്പി ആയാലും ഏതൊരു ഇന്റർവെൻഷൻ കൊടുത്താലും അതിനൊരു എഫക്റ്റീവ്നെസ് കാണത്തില്ല. സ്ക്രീൻ ടൈം പറയപ്പോഴും ലൈക്ക് ആ ഒരു ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഇമേജസ് ആണ്. അപ്പോൾ ആ ഫാസ്റ്റ് മൂവിങ് ഇമേജസ് ആയിരിക്കും അവരെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പോൾ ആ ഒരു അത് സ്റ്റോപ്പ് വരുത്തപ്പോഴായിരിക്കും അവർ റിയൽ ലൈഫിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിനും നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാനേ പറയുള്ളൂ, മാക്സിമം സീറോ ആക്കാനേ പറയാം. അപ്പോൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഒരു 0 to 2 years വരുമ്പോൾ മാക്സിമം ഉണ്ടായിരിക്കരുത് എന്നേ ഉള്ളൂ, എക്സെപ്റ്റ് ഫോർ വീഡിയോ കോൾസ്. ഇപ്പോൾ ചില അച്ഛന്മാർ പുറത്തുണ്ട്, അപ്പോൾ അവർക്കൊക്കെ അപ്പോഴേ കുറച്ച് നേരം വീഡിയോ കോൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ കമ്പൾസറി ആയിട്ട് പറയുന്നില്ല, പക്ഷെ എന്തായാലും ആ ഒരു ഇൻട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട്. ഇപ്പോൾ അല്ലാതെ വരപ്പോൾ ഒരു 2 to 5 years വരപ്പോൾ മാക്സിമം പോയ 1 hour, ഇല്ലെങ്കിൽ മിനിമം ഒരു 1/2 hour അകത്ത് മാക്സിമം കുട്ടിക്ക് അത്രയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം മാക്സിമം 1 hour. അതും പക്ഷേ കാർട്ടൂൺസും ഒന്നും മാറരുത് എന്നുള്ളതുകൊണ്ട് ഒരു റിക്രിയേഷണൽ അവർക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ 6 to 12 years ഒക്കെ ആവുമ്പോൾ 1 to 2 hours, അതും ഇതേപോലെ തന്നെ അവർക്ക് പഠന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കാർട്ടൂൺസ് അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കാനേ നമ്മൾ പറയുള്ളൂ. കാർട്ടൂൺസ് ഉണ്ടെങ്കിലും അതിലും കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കുറെ ഒരുപാട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാർട്ടൂൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും ഒരു ലിമിറ്റ് വരെ, എല്ലാം ലിമിറ്റഡ് ആക്കി മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പറയുള്ളൂ.
1: ചെറുപ്പം ഏത് തെറാപ്പി ആണെങ്കിലും പേരൻസിന്റെ പങ്കാണ് ഏറ്റവും വലുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ചെറുപ്പം നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ?
2: കുട്ടികൾ തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഒരിക്കലും പറയത്തില്ല. പലരും പല രീതിയിലാണ്, പലരും പല പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരിക്കലും കമ്പാരിസൺ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ അവര് സ്വന്തമായിട്ടുള്ള രീതിയിൽ അവര് ഗിഫ്റ്റഡ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഗിഫ്റ്റിനെ വർദ്ധിപ്പിക്കാനേ നോക്കാൻ പറ്റുള്ളൂ. കാര്യം ഓരോരുത്തരും ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതെല്ലാം ഒരു എൻഹാൻസ് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഔട്ട്ഡോർ പ്ലേ, ലൈക്ക് ഇപ്പോൾ ഉള്ളതിൽ ലൈക്ക് എല്ലാവരും കൊടുക്കുന്ന അറിഞ്ഞാൽ ലൈക്ക് വീട്ടിൽ തന്നെയാണ്. പക്ഷെ മാക്സിമം നമ്മൾ ഔട്ട്ഡോർ പ്ലേക്ക് പ്രൊമോഷൻ കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ADL മാത്രമല്ല, എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസി കൊടുക്കണം. കുട്ടികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം, അല്ലാതെ നമ്മൾ ചെയ്ത് കൊടുത്താൽ അവരെ തോട്ട് പ്രോസസ്സ് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ടൈം ആയാലും അമ്മ അച്ഛനും വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഉള്ളത് ഓരോ ഇപ്പോൾ ഓരോ തെറപ്പി എടുക്കുന്ന പാരൻസിൻ്റെ അടുത്തായാലും ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരേപോലെ നിൽക്കുക. ഇപ്പോൾ ഒരു സൈഡിൽ പോലും നമ്മളൊരു പാമ്പറിങ് പോകാൻ പാടില്ല. ലൈക്ക് ചില കാര്യങ്ങളിൽ നമ്മളും കുറച്ചൊന്ന് ലൈക്ക് തെറപ്പി രീതിയിൽ തന്നെ നിൽക്കാനേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാര്യം ചിലരൊക്കെ ഉണ്ട് ലൈക്ക് അഡമൻസി പിടിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പാരൻസ് ഓക്കെ ചെറിയ കുട്ടിയല്ലേ അവർക്കൊന്നും നടത്തി കൊടുക്കുന്നതാണ്, നെക്സ്റ്റ് ടൈം അവർ വീണ്ടും അത് ചെയ്യുമ്പോൾ അവർക്ക് റിമെംബറൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവർ വീണ്ടും വന്ന് ചെയ്യും എന്നുള്ള ഒരിതാണ്. അപ്പോൾ മാക്സിമം പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയാലും ഒരു കുട്ടിയുമായിട്ട് മിംഗിൾ ചെയ്യുന്നവർ മാക്സിമം ആ കുട്ടീനെ ലൈക്ക് നമ്മൾ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഇൻഡിപെൻഡൻസി പ്രൊമോട്ട് ചെയ്യാനേ നോക്കുള്ളൂ. കാര്യം അവരെ നമ്മൾ പാമ്പർ ചെയ്യേണ്ട സമയത്ത് പാമ്പർ ചെയ്യുക, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് നമ്മളും കുറച്ചൊന്ന് വാശി പിടിച്ച് ചെയ്യാം. കുട്ടിക്കുള്ള കണക്കിന് വാശിയും നമുക്കും അതേപോലെ വാശി വരപ്പോഴാണ് ആ കുട്ടി കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരുന്നത്. ചില കാര്യങ്ങളിൽ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് വരും. അവര് ബാക്കിയുള്ള കുട്ടികളെയും കാട്ടി പെർഫോം ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ അവരായിട്ട് മിംഗിൾ ചെയ്യുന്നതും ആവട്ടെ, അവർക്ക് അതാ ഒരു സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം എല്ലാം നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. അവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും മാക്സിമം ഇമ്പ്രൂവ് ആക്കാനേ നടക്കുള്ളൂ.
1: കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ വഴക്ക് പറയാനും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് ചെയ്ത് അവരെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആക്കാനും പേരൻസും മാതാപിതാക്കളും നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസും എല്ലാം ശ്രദ്ധിക്കുക അല്ലേ. താങ്ക് യു സർ, സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയ മുഹമ്മദ് ആദിൽ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
0: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയ.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

அப்படின்னு ரொம்ப மென்மையான ஒரு காதல் பாட்டு கேட்கலாமா?

0: ശാന്തി, എവിടെ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തില് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
3: நேர்களே, அற்புதமான பாட்டு ஒன்று கேட்டு ரசித்தோம். அம்மாவுடைய எனக்கு ஒரு 2-3 மலையாள பாட்டு மறக்கவே முடியாதுங்க. ஓலங்கள் அப்படிங்கிற ஒரு படத்தில் வந்து ரொம்ப அழகான ஒரு பாட்டு ஒன்று இருக்குதே,

0: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
1: സർക്കാരിന്റെ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര തകർക്കുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ് ഇവിടെ ആരംഭിക്കുകയായി. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ പ്രൊമോയിൽ കേട്ട് കഴിഞ്ഞു. അതിനു മുമ്പ് ഞാൻ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-011-0474-239-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളുടെ കോളുകൾ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കുക. ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൊമോയിൽ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രിയദർശിനി, അതായത് സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര തകർക്കുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെയാണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇന്നത്തെ വിഷയം.

0: അപ്പോൾ പ്രിയദർശിനിയിൽ യാത്ര ചെയ്യുന്നവരും ഉണ്ടാവും, സ്ത്രീകൾ ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്, അവർക്കുമൊക്കെ വിളിക്കാം, അവരുടെ അനുഭവങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുമായിട്ട് നിൽക്കുന്ന ഒത്തിരി സ്വകാര്യ ബസ് തൊഴിലാളികളുണ്ട്, സ്റ്റാഫുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അവരെന്താണ് നേരിടുന്ന പ്രതിസന്ധികൾ, ഈ ഇത് വന്നതിന് ശേഷം അവർക്ക് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? അവരുടെ ഒരു ഇതൊരു വ്യവസായമാണല്ലോ, സ്വകാര്യ ബസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് വ്യവസായമാണ്. അപ്പോൾ ഒത്തിരി പേര് അതിനകത്തൊരു മുതലാളിയും തൊഴിലാളികളും ഒക്കെ ഉണ്ട്, അവരെല്ലാം ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് അപ്പം നമ്മൾ, ഇതൊരു ചർച്ചയാണ്, ഇത് യൂട്യൂബിൽ ലഭ്യമാണ്, ലൈവായിട്ട് കാണാം. അപ്പോൾ യൂട്യൂബ് പേജ് എടുത്താൽ മതി, കമ്മ്യൂട്ടർ റേഡിയോ ബെൻസീർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തത്സമയം ലൈവായിട്ട് ഫോണിൽ ഇത് നിങ്ങളുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെയോ ഒക്കെ കാണാം. ലൈവ് നിങ്ങളുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെയോ ഒക്കെ കാണാം, ലൈവായിട്ട് കാണാം. അപ്പോൾ അതുമൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ റേഡിയോ ബെൻസീറിൻ്റെ പേജ് എടുത്താൽ മതി യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ, ഞാനൊന്ന് പറഞ്ഞേക്കാം, ഈ ഇത് തുടങ്ങിയ ശേഷം ഏകദേശം 500,000 വനിതകളാണ് അധികമായി പ്രിയദർശിനി ബസ്സിൽ എത്തിയത്. അതായത് നേരത്തെ സ്വകാര്യ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ ഈ പ്രിയദർശിനി ബസ് സൗജന്യ ബസ് യാത്ര പ്രിഫർ ചെയ്യുകയും അല്ലെ അങ്ങോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മളിങ്ങനെ നിത്യേന ജോലി ചെയ്യുന്ന കുറേയേറെ, അതായത് വലിയ ശമ്പളക്കാരല്ല ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ കണക്ക് കുഞ്ഞ് ജോലികളൊക്കെ ചെയ്ത് പോരുന്നവരൊക്കെയാണ് സാധാരണ ഈ സ്വകാര്യ ബസ് ഉപയോഗിച്ചിരുന്നത്. കാറും ടു വീലറും ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്, വീട്ട് വേലയ്ക്ക് പോകുന്നവർ അല്ലെങ്കിൽ കടകളിൽ നിൽക്കുന്നവർ, കശുവണ്ടി തൊഴിലാളികൾ, ഇവരെല്ലാമാണ് കൂടുതൽ 85% ഇങ്ങനെയുള്ള ചെറിയ നിത്യ വൃത്തിക്ക് വേണ്ടി ഒരു ചെറിയ ജോലികളൊക്കെ ചെയ്തവരുന്നത്. അവരാണ് കൂടുതലും ഈ സ്വകാര്യ ബസ് ഉപയോഗിച്ചിരുന്നത്. അവരെല്ലാം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതാണിപ്പോൾ അവർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മാർഗം. അതുകൊണ്ട് തന്നെ ഒരു 80% പേരും അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സ്വകാര്യ മേഖലയ്ക്ക് വലിയ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, അത് തിരിച്ചറിയുക. അത് നമുക്ക് അതിനെതിരെ മുഖം തിരിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. ഹലോ
1: ഹലോ
0: ആ നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: ആ ഇതാരാണ്?
1: ഈ കൊല്ലത്തെ ബസ് സ്റ്റാൻഡിലെ കാര്യം പറയാനായിരുന്നു.
0: ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. പേരൊന്ന് പറയാമോ?
1: ഹലോ.
0: ആ പേരൊന്ന് പറയാമോ?
1: പേര് അർജുനൻ. ആർ
0: ആ അർജുനൻ. ആ അർജുനൻ, ഒരു കാര്യം ചെയ്യാം, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ആ കോളിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഞാൻ എന്റെ പറയുന്ന ശബ്ദം വീണ്ടും അതിലൂടെ ഒരു എക്കോ പോലെ കടന്നു വരും. ആ റേഡിയോ ഒന്ന് വോളിയം കുറച്ചോ, എന്നിട്ട് കോൾ. ആ ഓക്കെ, നീ സംസാരിച്ചോ, എന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആ ശരി.
1: കൊല്ലത്തെ ബസ് സ്റ്റാൻഡിലേ സ്ത്രീകൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ കുറെ ആണുങ്ങൾ വന്നുകൊണ്ട് മുണ്ടും പൊക്കി പിടിച്ചോണ്ടൊക്കെ ഇരിക്കും. അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ.
0: നമ്മളല്ല, അത് പോലീസാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ഈ ഹോസ്പിറ്റൽ സ്കൂളുണ്ടല്ലോ, സെന്റ് ജോസഫ് സ്കൂൾ,
0: അവിടെയാണോ ശല്യം?
1: ബസ് സ്റ്റാൻഡിലാ കൂടുതൽ നടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അവരെ പിടിച്ച് അകത്താക്കണം.
0: അതാണ്
1: രണ്ടു മൂന്ന് പേര് അവിടെ വരും ദിവസം
0: ദിവസവും അങ്ങനെ വരുന്നത്. അതൊരു മാനസിക രോഗമാണ്
1: പറയുന്നത്.
0: അതൊരു മാനസിക രോഗമാണ്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ അത് എനിക്ക് പോലീസാണ് ശ്രദ്ധിക്കേണ്ടത്, നിയമവാഴ്ച കൊണ്ടുവരേണ്ടത് അവരാണ്. അപ്പൊ അവർ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു കോളിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, കോളില്ല, അടുത്ത കോളില്ല. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0404-293-1111, 0474-293-1111. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി ബസ്, സ്വകാര്യ ബസ്, സൗജന്യ ബസ് യാത്ര. അതായത് സ്വകാര്യ ബസ്സിൽ നിന്ന് നമ്മളിപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര ആണ് സ്ത്രീകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്വകാര്യ ബസ് മേഖലയിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, അതായത് പ്രശ്നങ്ങൾ, അവർക്ക് ലാഭമില്ല എന്നൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ വ്യവസായം തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, ആ യാത്രയെക്കുറിച്ച് ഇതിനോടനുബന്ധിച്ച് ഈ സൗജന്യ യാത്ര ഉപയോഗപ്പെടുത്തുന്നവർ, അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ ഇതിനെ നോക്കിക്കാണുന്ന മറ്റുള്ളവരുണ്ട്, പുരുഷന്മാർ സഹിതം പലപ്പോഴും അവർക്ക് സൗജന്യ യാത്രയില്ല, അതിനെ അതുമൊക്കെ പറയാം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ സ്വകാര്യ ബസ് മേഖലയിൽ അവർ നേരിടുന്ന പ്രതിസന്ധി

0: പ്രതിസന്ധിയാണ്. അവർ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം പറയാത്തെന്ന് പറഞ്ഞാൽ അത് ശ്രോതാക്കൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഞാനെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ അഭിപ്രായം കാണത്തില്ല. അപ്പോൾ അത് ഒന്ന് വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: ഇത് മഞ്ജു.
0: മഞ്ജു, ആ മഞ്ജു പറഞ്ഞോളൂ. മഞ്ജു, എനിക്ക് യാത്ര ചെയ്യുന്ന ആളാണോ?
1: അല്ല അല്ല അല്ല, യാത്ര ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞില്ലേ പ്രിയദർശിനി ഉണ്ട്, ഈ പ്രിയദർശിനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. കൊറേ എന്തെങ്കിലുമൊക്കെ നിബന്ധനകൾ വെക്കണമായിരുന്നു. ഇതിപ്പം ഞങ്ങളെ റൂട്ട് പോകുന്നുണ്ട്. പ്രിയദർശിനി എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ഞങ്ങളൊക്കെ പശുവിന്റെ
0: തൊഴിലാളികളാണ്.
1: ഇരവിപുരം
0: റൂട്ടിലോട്ട് ഈ സൗജന്യ ബസ് ഇല്ല. നിങ്ങളെല്ലാം വീണ്ടും പഴയണക്ക് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നു.
1: അത് പക്ഷെ നമ്മൾ അങ്ങനെ അതിനെ പറ്റി പരാതി പറയാനോ അല്ലെ അത് ഒരു മോശ ഇടപാടൊന്നും അങ്ങനെയൊന്നുള്ള പാടല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ചെയ്തപ്പോഴ് ഒരു കുറച്ച് ഒരു മാനദണ്ഡങ്ങൾ വെക്കണമായിരുന്നു. ഇന്നത് ഇന്ന രീതികളിൽ ഇത് പാവപ്പെട്ടവർക്കാണ് അല്ലാതുള്ളവർക്കാണ്. ഇത് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അവര് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നവരാണ്. ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെട്ട്, ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെട്ടില്ല. അല്ലെ, ഇത് കുറച്ചു പേര് നല്ലതായിട്ട് കാണുന്നു, കുറച്ച് ആൾക്കാർ ഇത് മോശമായിട്ട് കാണുന്നു. ഒരിക്കലും ഒരു കാര്യവും മൊത്തം ആൾക്കാരും നല്ലതായിട്ട് കാണത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഏതെങ്കിലും ഒരു കാര്യം എടുത്താൽ 100 ആൾക്കാരും അത് സമ്മതിക്കുമോ? ഇല്ലല്ലോ, 50%. അതേപോലെ
0: അപ്പൊ ഞാനൊരു മനസ്സിലാക്കുന്നത്, എന്റെ അടുത്ത് പലരും അഭിപ്രായം പറഞ്ഞു, ഇത് ഇപ്പൊ കൂടുതൽ ചിലര് എനിക്ക് ഒന്ന് ഇവിടെ റേഡിയോയിലൂടെ വിളിച്ചു തന്നെ പറഞ്ഞു, അതായത് ഈ സർക്കാർ ജോലിയിലുള്ളവര്, നല്ല ശമ്പളം വാങ്ങിക്കുന്നവര്, അവര് സ്കൂട്ടർ യാത്ര ഒഴിവാക്കി, അല്ലെങ്കിൽ കാർ നല്ല ശമ്പളം വാങ്ങിക്കുന്നവര്, അവര് സ്കൂട്ടർ യാത്ര ഒഴിവാക്കി, അല്ലെങ്കിൽ കാർ യാത്ര ഒഴിവാക്കി പതുക്കെ ഇതിനകത്തോട്ട്, അവർക്കാണ് കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെ ഉള്ള പരാതികൾ ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത് തന്നെ.
1: തീർച്ചയായിട്ടും ഞങ്ങള് ഇന്നലെ ഞാൻ ഒരു കശുവണ്ടി തൊഴിലാളികളെ ഒരു പരിപാടിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ശ്രമിച്ചു, എനിക്ക് അത് കിട്ടിയില്ല. എനിക്ക് കൊറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴും ഇത് ഒരുവിധമുള്ള പാവത്തുങ്ങൾക്ക് ആർക്കും ഇത് ഉപകരിക്കാതെ പോയി. ഈ പറഞ്ഞ കണക്ക് ബസ്സും കാറും ഒക്കെ ഉള്ളവര് തന്നെ അവരതങ്ങ് നീക്കി വെച്ച് പെട്രോളിന്റെ ലാഭം നോക്കി അവര് വണ്ടി കയറി പോകും. ഞാൻ പറഞ്ഞ കള്ളമാണോ? സത്യമല്ലേ?
0: അങ്ങനെ പല കോണുകളിൽ നിന്നും അങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്.
1: അതാണ് സത്യമാണ്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ റൂട്ടില് എത്ര ബസ് ഉണ്ട്. പക്ഷെ ഞങ്ങള് പറയുന്നില്ല, എന്റെ ഒരു അഭിപ്രായം പറയുന്നത് അത് വേണോന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ കൊറേ പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, അവർക്കെങ്കിലും ജീവിക്കാനല്ലേ, അവർക്ക് ഒരേ കുടുംബങ്ങളില്ലേ, അവർക്കൊക്കെ ജീവിക്കണ്ടേ?
0: 2000-3000 രൂപയുടെ കുറവാണ് അവർക്ക് വരുമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്.
1: അതാണ് നമ്മള് ഇപ്പൊ ഒരു ഒരു ഞാനൊരു കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷേ ആ കച്ചവടം നിർത്തിവെച്ചു, എന്റെ കുടുംബം എന്താവൂന്ന് ആരെങ്കിലും തിരക്കോ? അതേപോലെ ഈ ബസ്സിൽ പോകുന്ന ജീവനക്കാർക്കും അവർക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വിദ്യാഭ്യാസം എല്ലാം ചെയ്യണം. അവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതി പറയുന്നില്ല. അതിനേക്കാൾ ഭേദം ഈ നല്ല രീതിയിൽ നോക്കി 1000 രൂപ, ഇപ്പൊ 1000 രൂപ കൊടുത്ത് അതെല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു നല്ല രീതിയിൽ ഒരു അന്വേഷണം വെച്ച് ആർക്കാണോ അർഹതപ്പെട്ടവര്, ഈ പ്രിയദർശിനി ബസ്സിനെക്കാട്ടി നല്ലൊരു കാര്യമായിരുന്നു, അർഹതപ്പെട്ടവർക്ക് ഒരു 1000 രൂപ കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു പക്ഷെ അത് ഒരുപാട് പാവത്തുങ്ങളെ വിട്ടു ചെല്ലുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇതെന്ന് കിട്ടിയത് കൊണ്ട് അവർക്ക് എന്തുവാ കുറച്ചും കൂടെ മിച്ചം പിടിക്കാൻ തോന്നുന്നു. അത്രയേ ഉള്ളൂ.
0: പലരും സ്കൂട്ടറൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം ബസ്സിലായി യാത്ര, സ്കൂട്ടറും കാറും ഒക്കെ ഉപേക്ഷിച്ച് അങ്ങനെയാണ് കേൾക്കുന്നത്.
1: ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കിപ്പോ പോണോന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വരും ഒരു ഒരു അങ്ങേ നോക്കി, ഞങ്ങൾ അങ്ങേ അറ്റത്തൊരു പാവപ്പെട്ട ഒരു വാടക വിട്ടി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഞാൻ പോലും എനിക്കൊരു പ്രശ്നം തോന്നില്ല. ഒരു 10 രൂപ കൊടുത്തൊരു വണ്ടിക്കൂലി കൊടുക്കുന്നു. ഈ 10 പേര് ഞാനൊരു 10 രൂപ കൊടുക്കുന്നു, നമുക്ക് ഒരു 10 പേര് കൊടുക്കുമ്പോൾ ഒരു കുടുംബമാണ് അവിടെ രക്ഷപ്പെടുന്നത്. ഒരു ബസ്സിനകത്ത് 3 പേരുണ്ട്. ആ 3 പേരുടെ കുടുംബത്തിൽ ആ ഒരു ബസ് കൊണ്ട് ജീവിക്കത്തില്ല. ഇപ്പൊ ആ വരുമാനം നിന്ന് ഇവര് വീട്ടിൽ നിന്ന് ആ കുടുംബത്തിന് ആര് കൊടുക്കും? സർക്കാർ ചെയ്യുന്ന ഇപ്പം സർക്കാർ കയറിയ ഉടനെ പ്രിയദർശിനി ഫ്രീ ആക്കി, കശുവണ്ടി ഫാക്ടറി എല്ലാം അവിടെ അടഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ 2.5 മാസം കൊണ്ട് വീട്ടിൽ
0: ഇരിക്കുന്നു.

0: ഞങ്ങളുടെ ഇല്ല.
1: അന്നേരം
0: ആദ്യം ചെയ്യേണ്ടത് ഒരു ലാഭ കച്ചവടമാണ്, ഉള്ളവർക്ക് ലാഭ കച്ചവടം ഉണ്ടാക്കി കൊടുത്ത് പ്രിയദർശിനി. ഞങ്ങളെ കണക്കുള്ള പാവത്തുങ്ങൾ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ, വേറെ ഒരു വരുമാനം ഞങ്ങളുടെ മുമ്പിലില്ല.
1: നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ജോലി ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒരു ദിവസം വേതനം പോലെ എന്തെങ്കിലും തരികയോ അല്ലേ? ആശ്വാസം
0: അങ്ങനെ യാതൊരു കാര്യമില്ല. പക്ഷെ ഇതിപ്പോഴും ഞാനീ കുറച്ച് നാളെന്ന് വെച്ചാ ഒരു വർഷമായി കാണത്തില്ല, ഞാൻ ഈ റേഡിയോ കേൾക്കാൻ തുടങ്ങി. കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ചേട്ടത്തിയുടെ ഒരു ഇതില് എന്റെ ഫാക്ടറിക്കകത്ത് ഞാൻ കേട്ട് കേട്ട് വന്ന് അതിന് ഞാനൊരിതായി ഞാൻ റേഡിയോ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ എനിക്ക് വാങ്ങിച്ച്. അന്ന് തൊട്ട് ഞാൻ പാട്ടിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതിൽ ഞാൻ അങ്ങനെയുള്ള കാര്യത്തോട് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെവിടെ ആയാലും. പക്ഷെ ഇത് ഒരു മനുഷ്യന് പോലും ഉപകാരം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ കണക്ക് വണ്ടിയും കാറും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ വെച്ചിട്ട് അതിൽ കയറി ലാഭം ചെയ്യുന്നു ചെയ്യുന്ന നിരപരാധികളോ? ഇപ്പം കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളാണുള്ളത്. ഈ കശുവണ്ടി തൊഴിലാളികളുടെ വീട് എങ്ങനെ കഴിയുന്ന ആർക്കറിയാം? ഇവരാര് തിരക്കും? ഇപ്പൊ കൊടുക്കും, അവരൊരു 10 ജോലി കൊടുക്കും. കൊടുത്തിട്ട് ഒരു ഓണകാലം ആകുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് വരുക, ഒരു 4 യൂണിയൻകാർ വരുക, വന്നിരുന്ന് ആ കിട്ടുന്നത് മേടിച്ചോണ്ട് പോകും. അല്ലെങ്കിൽ ഈ ജോലി നടത്തണോ അല്ലെങ്കിൽ നടത്തിക്കണോ? ഇവര് സർക്കാരിൽ കയറിയിട്ട് ആദ്യം കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്ക്. ഇത് ഒറ്റയാടിയാലെ കുറെ പ്രിയദർശിനി ബസ് ഇറക്കി അടങ്ങു പാസ്സാക്കി. അത് കഴിഞ്ഞപ്പം കാണാൻ കുറെ ബസ്സുകാരുടെ വള്ളയ്ക്ക് വേണ്ടി. ഞാൻ എന്റെ ഒരു ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഒരു പാർട്ടിയാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പാർട്ടിക്കാരെ വെച്ച് പറയുന്നില്ല, അവരെടുക്കുന്ന തീരുമാനം ഇത് ഇത്ര പേർക്ക് പ്രയോജനപ്പെടും.
1: ഓരോ ദിവസം എത്രയോ കോടി വെച്ച് കൊടുക്കുക, 2.5 കോടിയായിരുന്നു, പിന്നെ അത് 2.70 ആയി, 2.84 ആയി, അങ്ങനെ കൂടിക്കൂടി വരികയാണ്. സർക്കാരിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്.
0: ഇതാ എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നു, ഇതല്ലേ എത്ര പേർക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു, അല്ലെ ഇത് എത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് തകരുന്നത്, ഇത് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ചിന്തിക്കണം. ഇത് ഉള്ളവർക്ക് തന്നെ വഴികാട്ടി ആവരുത്. നമ്മൾ ഒരു ഒരു രാഷ്ട്രീയത്തെ ഞാൻ ഒരു രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയത്തെയും എതിർത്ത് പറയുകയല്ല, പക്ഷെ കുറച്ചെങ്കില് അധികാരികള് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് 50% എങ്കിലും അത് ഒരു കുറെ ഇപ്പൊ എന്നാ ചോദിക്കും, ചിലപ്പോ ഒരു കുറെ ആൾക്ക് ഉപകാരപ്രദമായിരിക്കാം.
1: അല്ല, കുറെ പേര് എന്റെ ആനുകൂല്യം പെട്ടുന്നവരുണ്ട്. എന്തായാലും അതൊരു ആ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു ഒരു വിപ്ലവകരമാണ്. ഇത്രയും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പക്ഷേ അതിന്റെ പിന്നിൽ ഉള്ള ഒരു പഠനം നടന്നില്ല എന്നുള്ളതാണ്. അതിന്റെ വസ്തുതകൾ പരിശോധിച്ച് ഈ ഇന്ന മേഖലയ്ക്ക് നഷ്ടമുണ്ട്, അത് നികത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കുക,
0: ഇവർക്ക് ഇത്രയും പിന്നെ ഇതുള്ളവരെ മാത്രമേ ഇതിനകത്ത് കൊടുക്കാവൂ, അല്ലെ ഇങ്ങനെ കേറ്റാവൂ, അല്ലെ അവരുടെ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫ് നമുക്ക്. ഒരു വകയും ഇല്ല. നിങ്ങള് കേറിക്കോ, വനിതകള് കേറിക്കോ, അന്നേരം പുരുഷന്മാര് കയറി എതിർത്തതിന് കുറ്റമുണ്ടോ? ചിലപ്പോ ഒരു നിവർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പുരുഷന് വണ്ടി കൂലി കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും അതേ തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്ന ഏറ്റവും ഒരു വമ്പം പാർട്ടി ഒരു കാഴ്ചക്കാരായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്, ഒന്ന് ആലോചിച്ച് നോക്കേ. അവിടെ പുരുഷന്മാരെ സ്ത്രീകളെ നിശ്ചയിച്ചപ്പോൾ ഒരു നിവർത്തിയില്ലാത്ത ഒരു വീട്ടില് നിവർത്തിയില്ലാത്ത ഒരു പുരുഷനിരിക്കുന്നു. അയാൾക്ക് ആ വണ്ടിക്കൂലി കൊടുക്കാൻ വീട്ടില് നിവർത്തിയില്ലാത്ത ഒരു പുരുഷനിരിക്കുന്നു. അയാൾക്ക് ആ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ആ മനുഷ്യനില്ല. പക്ഷെ ആ മനുഷ്യൻ ചെന്നിരിക്കുമ്പോ അതേ എതിർവശത്ത് നല്ല ആഡംബരത്തോടെയുള്ള ഒരു സ്ത്രീ വന്ന് ഫ്രീയായിട്ട് കയറുവാണ്. പക്ഷെ ആ പാവപ്പെട്ട മനുഷ്യനത് കൊടുക്കാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ പറഞ്ഞതിനകത്ത് വല്ല അർത്ഥം ഉണ്ടോ?
1: ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് സമയമായി.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണിവരെ. വിളിക്കേണ്ട നമ്പർ 04

0: 1 2 9 3 1 1 1 1. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഓക്കെ, നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയദർശിനി, സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര തകർക്കുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെയാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കടന്നു വരികയാണ്. പലപ്പോഴും ഇത് സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, ഞാനത് എടുത്തു പറയേണ്ടതാണ്. പലരും ഇപ്പോൾ ബസ്സിലോട്ട് സ്വകാര്യ ബസ്സിലുള്ളവർ ഈ പറഞ്ഞ സർക്കാർ ബസ്സിലോട്ട് കടക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഈ ടൂ വീലറൊക്കെ ഉപയോഗിച്ചവരും, അല്ലെങ്കിൽ അവരും ഈ പറഞ്ഞ സൗജന്യ യാത്ര പ്രിഫർ ചെയ്യുന്നതിൻ്റെ വലിയൊരു സുരക്ഷിതത്വം ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു കാരണമാണെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഈ ഒരു ബസ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര തുകയല്ല. 10-50 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം ഒക്കെ തൊട്ടൊക്കെ ഉണ്ട്, 50 ലക്ഷം വരെയൊക്കെ പോകുന്ന ബസ്സുകളുണ്ട്. അത്രയും രൂപ അവർ ചെലവിട്ടിട്ട് ആ ബസ് ഇപ്പോൾ ഇന്ന് വരുമാനമില്ലെന്ന് പറയുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം. അതൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം കൂടി ഈ സർക്കാർ അനുവദിക്കണം. ഈ പറയണക്ക് ഒരു സബ്സിഡി, ഇന്ധനത്തിന് ഒരു സബ്സിഡി കൊടുക്കുകയോ ഡീസലിന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. സ്വാഗതം.
2: നമ്മുടെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ് കോമസ് എന്ന് പറഞ്ഞൊരു കോപ്പറേറ്റീവ്
1: സൊസൈറ്റി. എന്റെ കുട്ടിക്കാലത്തൊക്കെ കോമസ് ആയിരുന്നു. ഇവിടെ
2: എല്ലാ റൂട്ടിലും അവർക്ക് ബസ്
1: ഉണ്ടായിരുന്നു. ചവറ റൂട്ടിൽ തന്നെ എത്ര ബസ്സുകളായിരുന്നു. ചവറ,
2: അതെ അതെ. എസ് ആർ എന്ന് പറഞ്ഞ വർക്കല പിന്നെ കൊട്ടാളക്കര ബാലകൃഷ്ണുള്ള ഒരു
1: അമ്പലുണ്ടായിരുന്നു.
2: ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ജീവനക്കാരും ഉണ്ട്, സുഭിക്ഷമായി ജീവിച്ചോണ്ടിരുന്നോക. പക്ഷെ ഇപ്പോഴവരെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. കാരണം ഇപ്പഴെന്ന് വെച്ചാൽ കെഡീനറെ എടുത്ത് കളഞ്ഞ് ഒരു കണ്ടക്ട് ആക്കി, രണ്ട് കണ്ടക്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു അത്ഭുതം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇപ്പൊ തൃശ്ശൂര് ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോ പോകുന്നുണ്ട്. അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പോകണമെങ്കിൽ 45 രൂപയാണ് പ്രൈവറ്റ് ബസ്. പ്രൈവറ്റ് ബസ് കൂടുതലുള്ള അവിടെ, അതായത് 1 മണിക്കൂർ കൊണ്ട് അവർ എത്തിക്കുന്നത്. എന്തോ ഒരു ബസ്സാണെന്ന് പറയാം, ഒറ്റ ആളേ ഉള്ളു കണ്ടക്ട് ഡ്രൈവറും. അത് വെച്ചാൽ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവര് ടിക്കറ്റ് മേടിക്കും, ടിക്കറ്റ് തരത്തില്ല, പൈസ മേടിക്കും. ഇവിടെ നിന്ന് ഏത് പോയിന്റിൽ നിന്ന് കയറുന്ന കറക്റ്റ് ആയിട്ട് അവര് ഇണ്ടാം അവർക്കറിയാം. അത് ഭയങ്കര ഉത്തരവാദിത്വം. അതുള്ള ബസ് കയറിയാൽ നമ്മളെ ടൂറിസ്റ്റ് ബസ് പോലെ ആയിരിക്കുന്നല്ല, നല്ല ഇരുന്ന് ഉള്ള പാട്ടും കേട്ട് നല്ല സുന്ദരമായിട്ട് പോവാം. അത് അത് അവരുടെ അവര് എത്ര റൂട്ട് എന്നാൽ എനിക്ക് ഒരു 2 മിനിറ്റോടുമ്പോഴും തൃശ്ശൂരിൽ നിന്ന് ഈ കൊടുങ്ങല്ലൂർ ബസ്സാണ് ആ റൂട്ട്. അത്രയും ബസ്സുകളാണ് ഇവിടുത്തെ കേരളത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ. ഈ നമ്മുടെ പ്രിയദർശിനി ബസ്സിനകത്തുള്ള ഒരു ഒറ്റ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആണുങ്ങളെ അതിനകത്ത് കയറ്റി എത്തിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ അതിനകത്ത് ഒരുപാട് ആഭാസം നടക്കുന്നുണ്ട് ആണുങ്ങൾ കയറിയിട്ട്. പിന്നെ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്, ഒരുപാട് കംപ്ലൈന്റ്. ചിലപ്പോ ഒരാൾ ഒരു പാർട്ടി പറയാൻ നേരത്തെ മുണ്ട് പോയി കാണിക്കുന്നു, അത് വേറെ രീതി.
1: അത് ബസ് സ്റ്റോപ്പില്ല, ബസ്സിലല്ല, ബസ്സിലല്ല, ബസ് സ്റ്റോപ്പ്
2: വെളിയിലുണ്ടാ കാണിക്കുന്നു. അത് തന്നെ ഈ സ്ത്രീകളെ ബസ്സിലാണെങ്കിൽ അത് ഒരു മാനസിക രോഗമാണ്. അത് ഇത് അതുമല്ല, അതൊരു ഒരുപാട് ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് അത് യാത്ര ചെയ്യുന്ന കറക്റ്റാ. കാരണം ടൂ വീലർ ഉള്ളവർ പോലും വീട്ടിൽ വെച്ചിട്ട് വണ്ടി വെച്ചിട്ടാ പോകുന്നത്. ഇത് നിർത്തിയിട്ട് വേറൊരു സംവിധാനം ചെയ്യണമായിരുന്നത്. കാരണം സ്ത്രീകൾക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവർക്കും ആൾക്കാർക്കും ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോട്ടെ, എന്തായാലും ഈ സ്ത്രീകൾ ഇത്രയും ജോലിക്കാരുള്ള ഈ പ്രൈവറ്റ് ബസ് തകർന്നു വെച്ചാൽ ഈ പ്രിയദർശിനി ബസ് ഒന്നുകൊണ്ടാണ് തകർന്നു പോയി. കാരണം വെച്ചാൽ ഇപ്പൊ പ്രൈവറ്റ് ബസ് ആളില്ല, നമ്മളെ വിളിച്ച് കയറ്റി ഇരുത്തിയാണ്. ഇപ്പൊ ജീവിതത്തെ യാത്ര ചെയ്യാം നമുക്ക്, ഇപ്പൊ നമുക്ക് ജീവിതത്തെ യാത്ര ചെയ്യാം. എങ്കിൽ അവരുടെ എന്ന് വെച്ചാൽ ഇത്രയും തൊഴിൽ അവരെ മുതലാക്കി മുടക്കിയിട്ട് അതിനകത്തുള്ള ലാഭവീതം ഇല്ലെന്ന് വെച്ചാൽ കെട്ടില്ലേ. ഇപ്പൊ ഒന്ന് പണ്ട് മഞ്ജു എന്ന് പറഞ്ഞ വെള്ളത്തൊട്ടി ഒരു ഉണ്ടായിരുന്നു, 10-18 ബസ് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ അവർ കടലയായി, അവർ ഒറ്റ ബസ് കൂടി പോയില്ല. അതുപോലെ ഒത്തിരി ആൾക്കാര് നശിച്ചു പോയി ഈ പ്രൈവറ്റ് ബസ് എടുത്ത്. സ്പെയർപാർട്സിന്റെ വിലയും പിന്നെ ടെസ്റ്റിന്റെ ചാർജും
1: ഭയങ്കര ചാർജ്.
2: നമുക്ക് ഇൻഷുറൻസ്,
1: ഡീസൽ, സ്പെയർ പാർട്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, നികുതി,
2: ടയറൊക്കെ,
1: ജീവനക്കാരുടെ ശമ്പളം,
2: ഈ പ്രൈവറ്റ് ബസ് നശിപ്പിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ഇതായി. കാരണം അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്താൽ അവർക്ക് ഇനി പുനരുദ്ധരിക്കാൻ പറ്റും. കാരണം ഓരോ കുടുംബം, ഒരുപാട് കുടുംബക്കാരുണ്ട് പ്രൈവറ്റ് ബസ് ജീവിക്കുന്നവർ. ഇപ്പൊ തന്നെ കണ്ടക്ടർമാര് രണ്ടായിരുന്നു, ഡ്രൈവറേ ഉള്ളൂ. എനിക്ക് കിളിയില്ല, കിളിയുടെ കാര്യം പോയി.
1: അല്ല അച്ഛാ, ഞാൻ ചില കയറിയ ബസ്സില് ഡ്രൈവർ ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. പണ്ട് രണ്ട് കണ്ടക്ടറൊക്കെ തീർന്നു, ഇപ്പൊ കിളിയില്ല. പിന്നെ ശരിയാണ്, പഴയ കണക്ക് ആളില്ല, അതുകൊണ്ട് അവർക്ക് ഓടി നടന്ന് ടിക്കറ്റ് കൊടുക്കാം.
2: ഇതിനെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂരെ കാര്യം പറയുമ്പോഴ് ജനം കണ്ടക്ടൊക്കെ ജില്ല ജില്ലെന്നാ വെച്ചേ, ഭയങ്കര സ്പീഡായിട്ട്. അതേപോലെ അതുപോലത്തെ വാഹനങ്ങൾ സുഖമായിട്ട് യാത്രക്കാർക്ക് പൈസ കൊടുത്താൽ നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം, സീറ്റും കിട്ടും. എല്ലാ എല്ലാ ബസ് സ്റ്റാൻഡിലും അത് ഫാസ്റ്റ് പാസഞ്ചർ വരുന്നുണ്ട്, പ്രൈവറ്റ് ഫാസ്റ്റ് പാസഞ്ചർ ആ സ്റ്റോപ്പിൽ തന്നെ നിർത്തും. പിന്നെ ലോക്കലും അതുപോലെ നല്ല എല്ലാ റൂട്ടിലും ബസ് ഉണ്ട്, എല്ലാ റൂട്ടിലും. നമ്മൾ അവിടെ പോകുമ്പോഴേ ആദ്യം ഒരു ഇവിടുത്തെ ബസ്സുകളും അവിടുത്തെ ബസ്സുകളും ഉള്ള വ്യത്യാസം അറിയാൻ പറ്റും. യാത്രക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ യാത്രക്കാർ. ഓരോ ബസ് സ്റ്റാൻഡ് വെച്ചാൽ പിന്നെ വടക്ക് നമ്മുടെ രണ്ടു മൂന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ തൃശ്ശൂര്. എല്ലാ ബസ് സ്റ്റാൻഡിലും എനിക്ക് വന്ന ഒരു 150-200 ബസ് എപ്പോഴും റെഡിയാ. പടക്കേ സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് രണ്ടു മൂന്ന് സ്റ്റാൻഡുണ്ട്. എത്ര ജനങ്ങളാണ് അറിയപ്പെടുന്നത്, ഒരുപാട് ജനങ്ങൾ ഈ നമ്മളെ ഈ ടൗണിൽ വരാനോട്ടോ ആളെ ദൂരെ ഞങ്ങൾ തന്നെ പോകുന്നത് കൊടുങ്ങല്ലൂർ പോകുന്ന വെച്ചാൽ 45 രൂപ. അത് തൃശ്ശൂരൊന്നും 1.5 മണിക്കൂർ കൊണ്ട് അവരെത്തിക്കും അവിടെ. ഈ ബസ്സിന് ഗതാഗത സൗകര്യം നല്ല രീതിയിൽ അവിടെ ചെയ്യുന്നുണ്ട്. അത് ഒറ്റ കണ്ടക്ടറുള്ളു, അതാണ് ഏറ്റവും പറഞ്ഞത്. നമുക്ക് സംഭവിച്ചു കൊടുക്കണം. കാരണം ഒരാൾ ഇതെല്ലാവരും മെയിൻറ്റൈൻ ചെയ്യുന്നത് വലിയ ടാടാ. ഇവിടെ ഉള്ളവർ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ചെറിയായിട്ട് പോകാതെ വേറെ കാര്യം. പക്ഷെ അത് ഇച്ചിരൂടെ ഈ അത് ചെയ്യൊക്കെ മാത്രം സഞ്ചരിക്കാനാക്കിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു
1: അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കടന്നു വരട്ടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുകയാണ്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ പ്രിയദർശിനി ബസിന്റെ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമായി കൊടുക്കാൻ നോക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല. കാരണം നമ്മള് ഞാൻ ചിലപ്പോഴൊക്കെ കയറിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും പ്രിയദർശിനി കാത്തു നിന്നിട്ടില്ല. പക്ഷെ വരുമ്പോ നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് ആ ബസ്സിലൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് സർക്കാർ ജോലി ഉള്ളവര്
1: വർദ്ധനവുണ്ടോ സ്ത്രീ യാത്രക്കാരിൽ.
3: വർദ്ധനവുണ്ടോന്നോ
1: നമ്മുടെ
3: സ്കൂൾ കുട്ടികളില്ലേ, പെൺകുട്ടികളില്ലേ, അവര് പോലും ഇപ്പം പ്രൈവറ്റ് ബസ് വന്നാൽ കയറത്തില്ല. അവരും കാത്തു നിൽക്കുന്നത് ഈ ഒരു ഇതിന് വേണ്ടിട്ട് അവരും കാത്തു നിന്ന് അവരും കയറുന്നുണ്ട് അതില്. അപ്പൊ നല്ല വർദ്ധനവുണ്ട്, സ്ത്രീ യാത്രക്കാർക്ക് ഒരു കുറവുമില്ല.
1: പലരും സ്കൂട്ടർ യാത്രയൊക്കെ ഉപേക്ഷിച്ച് ഈ സൗജന്യ യാത്ര തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അത് 65 രൂപ ലാഭം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപ പെട്രോളിന് ലാഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കണക്കുകളൊക്കെ വരുന്നുണ്ട്.
3: ഒരു ബസ് സമരം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് ചേച്ചി വന്നിട്ട് അതിന് ശ്വാസം മുട്ടുകൊണ്ട് പയ്യെ ഇവിടെ വന്ന് കയറിയപ്പോ. അതായത് 135 യാത്രക്കാരിൽ കൂടുതല് ആ പ്രിയദർശിനിക്കകത്ത് കയറി. ലാസ്റ്റ് ആയപ്പോ ഡ്രൈവർ വഴക്ക് പറഞ്ഞ്, നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നേ, വണ്ടി എന്റെ കയ്യിൽ നിൽക്കാതെ പോകും, വണ്ടി ഒരു വശം കൊണ്ട് ചരിഞ്ഞാണ് ഇപ്പൊ തന്നെ പോകുന്നത്. അപ്പോഴ് അവര് പറഞ്ഞു, അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാലും ഉമേനല്ലൂര് ഒരു ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുവന്ന് 2-വീലറിൽ ഇറക്കി, വൈഫിനെ ആ ഉമേനല്ലൂരിൽ നിന്ന് കേറി തട്ടാമല ഇറങ്ങാനുള്ളതാ. ജസ്റ്റ് ആ ഉമേനല്ലൂരിൽ നിന്ന് തട്ടാമല കൊണ്ടുവന്ന് ആക്കാൻ ആ മനുഷ്യന് എത്ര സമയം വേണം. പക്ഷെ ഉമേനല്ലൂര് കൊണ്ടുവന്നിട്ട് അവരവിടുന്ന് ആ ബസ്സിൽ കയറിയാണ് ഈ തട്ടാമല ഇറങ്ങിയത്. ഇത് കേൾക്കുന്നവര് വിചാരിച്ച സ്ത്രീകൾക്കല്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അർഹതയുള്ള കൈകളിൽ എത്തിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇവിടെ അവര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറഞ്ഞു, പക്ഷെ അവിടെ അർഹതപ്പെട്ടവരെന്നുള്ളൊരു ഇത് അവര് നോക്കിയില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു ബസ്സിനകത്ത് കയറിയാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ പറയുന്ന ദിവസം നമ്മുടെ കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് ആറ്റിങ്ങി പോയൊരു ബസ്സില് കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് നിറഞ്ഞത് ആറ്റിങ്ങി ഇറങ്ങാനുള്ള ജോലിക്കാരാണ്. പിന്നെ കയറിയവരല്ല, അവിടെ ഇവിടെ നിന്നും ഇറങ്ങിയും കയറി ഇറങ്ങിയും കയറിയായിരുന്നു. അപ്പൊ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നതും നമുക്ക് കണ്ണടച്ച് തന്നെ പറയാം, ഈ ആനുകൂല്യങ്ങൾ കൂടുതൽ പറ്റുന്നതും സർക്കാർ ജോലിക്കാരാണ്. ഈ സാധാ മനുഷ്യരെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇടയ്ക്കൊക്കെ കയറാറുണ്ട്. അപ്പൊ നമുക്ക് അതിനെ നോക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോ വിഷയം വിട്ടു പോകല്ല, പക്ഷെ ഇതൊന്നല്ല ഏതൊരു ആനുകൂല്യവും അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തുന്നുണ്ടെന്നുള്ളതിന് ഉറപ്പാക്കാൻ പറ്റത്തില്ല.
1: നമ്മൾ ഒരു കാര്യം സമ്മതിക്കണം, ഈ ഇടത്തരം ജോലി അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്തവർക്കെല്ലാം ഇത് വലിയ ആശ്വാസമാണ്, അതൊരു സത്യമാണ്.
3: തുണിക്കടയിൽ നിൽക്കുന്ന കശുവണ്ടി തൊഴിലാളികള് പിന്നെ അതുപോലെ ഈ കടകളിലൊക്കെ
1: നിൽക്കുന്ന
3: അതാ പറഞ്ഞത്, അതാണ് അവർക്കെല്ലാം ഒരു മാസത്തെ അവരുടെ വണ്ടിക്കൂലി നോക്കുമ്പോ അവർക്ക് നല്ലൊരു സേവിങ്സ് ആണ്. പക്ഷെ ഇത് അവർക്കെല്ലാം കിട്ടുന്നുണ്ടോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരാണോ ഇതിലെ യാത്രക്കാർ കൂടുതൽ? അല്ല, നമുക്ക് ഉറപ്പിച്ച് ഞാൻ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, അവരെക്കാട്ടിയും അതിനകത്ത് കൂടുതൽ യാത്രക്കാരെന്ന് പറയുന്നത് സർക്കാർ ജോലിക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് അതിനകത്ത് യാത്ര ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് ഈ ചെയ്തത്, സ്ത്രീകൾക്ക് സൗജന്യ ഇതെന്ന് പറയുമ്പോ. പക്ഷെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു ഇത് സർക്കാരിന് ചെയ്യാമായിരുന്നു. ഒരു 3 മാസം കൂടുമ്പോ ഒരു ഗ്യാസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും നേരത്തെ ആ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബി പി എൽ ഇതുള്ളവർക്ക് ഒരു 1,000 രൂപയോ അങ്ങനെയൊക്കെ കൊടുത്ത് സഹായിക്കാമായിരുന്നു, അത് അർഹതപ്പെട്ട കൈകളിൽ ചെല്ലുമായിരുന്നു. പക്ഷെ ഇവിടെ ഈ പ്രിയദർശിനി യാത്രയെന്ന് പറയുന്നത് ഇനിയിപ്പോ ആരെങ്കിലും വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെന്ന് പറഞ്ഞാലും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരെ കാട്ടിയും ഈ ബസ്സിനകത്ത് ഇപ്പൊ യാത്ര ചെയ്യുന്നത് സർക്കാർ ജോലിക്കാരാണ്. അപ്പൊ അതൊരു കാണുമ്പോ തന്നെ നമുക്കൊരു വിഷമം തോന്നും. സൗജന്യം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അർക്കത് 10 രൂപ കൊടുത്ത്. ഇപ്പൊ ഞാൻ തന്നെ മെനിങ്ങാന്നൊരു പ്രിയദർശിനി പള്ളിമുക്കുന്ന് ഓടി വന്ന് കയറി, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് 10 രൂപ എടുത്ത് അവരോട് നീട്ടുകയാണ്. അപ്പോണ്ട് അവര് ടിക്കറ്റും കീറി തന്നിട്ട് അവരങ്ങ് പോയി. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ ബോണി, ഈ പറയുന്നോട്ട് നമ്മള് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ 2 രൂപ ആ ഇറങ്ങുമ്പോ തരാന്ന് പറയും, നമ്മള് വാങ്ങത്തല്ല. ഈ ഇതുപോലെ എന്തെങ്കിലും ഒരു ചില്ലറ അതിൽ നിൽക്കുന്ന കണ്ടക്ടർ കയ്യിലെത്തും. പക്ഷെ ഇതിലെല്ലാം വളരെ വിഷമകരമെന്ന് പറയുന്നത് നമ്മള് പ്രൈവറ്റ് ബസ്സിന്റെ ഒരു അവസ്ഥയാണ്. തുച്ഛമായ ആളുകളാണ് ഇപ്പൊ ബസ്സിനകത്തുള്ളത്. മുൻപെന്ന് പറഞ്ഞാൽ കുട്ടികളാണെങ്കിൽ പോലും തിങ്ങി നിറഞ്ഞ് കയറി പോകുന്നിടത്ത് ഇപ്പൊ തുച്ഛമായ യാത്രക്കാര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊട്ടിയത്തുനിന്ന് തങ്കശ്ശേരി വരെ പോകുന്ന ഒരു ബസ്, അതിനൊരു മിനിമം അവർക്കൊരു ഇത് ഉണ്ടാവണമല്ലോ, യാത്രക്കാരെ അവർക്ക് കിട്ടണമല്ലോ, അവർക്ക് മുതലാവണ്ടേ? ഇപ്പോഴത്തെ പെട്രോൾ വില, ബാക്കിയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നടക്കണം. പക്ഷെ വളരെ വളരെ സങ്കടകരമാണ് നമുക്ക് പ്രൈവറ്റ് ബസ്
1: കണ്ടുകഴിഞ്ഞാൽ.
3: അതെ, മിക്ക ബസ്സിലും ഇപ്പൊ ഒരു കണ്ടക്ടറും പിന്നീട് ഡ്രൈവറുമാണ്. അത് ഒരു ഡ്രൈവർ ആണെങ്കിൽ, ഒരു ബസ് ഡ്രൈവർ ആണെങ്കിൽ പുള്ളി എവിടെങ്കിലും ബസ് നിർത്തി അപ്പോഴേ വിളി തുടങ്ങി, കൊട്ടിയം കൊട്ടിയം കൊട്ടിയം പള്ളിമുക്ക് ഇങ്ങനെ പുള്ളിയെന്ന് വിളിക്കുക, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അത്രത്തോളം എത്തിയിരിക്കുന്നു
1: അവരുടെ കളക്ഷൻ. ബാറ്റ കുറഞ്ഞു, ഈ കളക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബാറ്റ കിട്ടത്തുള്ളൂ.
3: തീർച്ചയായിട്ടും അവരെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന എത്രയോ പേര് കുടുംബത്തുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങള്, രോഗം വന്ന് കിടക്കുന്ന മാതാപിതാക്കള്, അല്ലെങ്കിൽ അല്ലാതെ രോഗമുള്ള വീട്ടിലെ കുടുംബാംഗങ്ങള്, അങ്ങനെ എത്രയോ പേര് ഇവരുടെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ എല്ലാം അതെല്ലാം അവർക്ക് തകിടം മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഒന്ന് ഇത് ചെയ്തപ്പോ ഒരു കൂട്ടർക്ക് സഹായം ചെയ്തപ്പോ മറ്റൊരു കൂട്ടരുടെ ജീവിതത്തിന് ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ സർക്കാർ അതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കണം. അർഹതപ്പെട്ട കൈകളില് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.
1: എന്തെങ്കിലും ഒരു കാർഡ് കൊടുക്കുകയോ അല്ലേ, അങ്ങനെയുള്ളവർക്ക് കാർഡ് കൊടുക്കുക, സൗജന്യ യാത്രയ്ക്ക് അർഹരാണ് എന്ന് കണ്ടെത്തി.
3: എവരിപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തന്നെ ഒരു മിന്നൽ പരിശോധന പോലെ ഈ പ്രിയദർശിനി ബസ്സിൽ കയറി അവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയും എത്ര സർക്കാർ ജോലിക്കാരും എത്ര സാധാരണ ജനങ്ങളും അതിനകത്തുണ്ടെന്നുള്ളത്. അർഹതപ്പെട്ടത് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ തന്നെ ശ്രമിക്കണം. അവിടെ നമ്മളിപ്പോ രാഷ്ട്രീയവും ഒന്നും
1: നോക്കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്. ഇടവേള, ചെറിയൊരു ഇടവേള കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം.
0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ.
4: വിളിക്കേണ്ട നമ്പർ 0474-2939-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2939-1111. വനിതാ ലോകം.
1: ഓക്കെ, നമുക്ക് എല്ലാവരും ചൊല്ലണം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് മടങ്ങി വരാം. നിങ്ങളോടൊപ്പമുള്ളത് ബോണി. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, അതായത് പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര കൊണ്ട് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വ്യവസായത്തിൽ വലിയൊരു വീഴ്ചയിലാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. അതിനുമ്പ് ഞാനൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ, ഈ പറഞ്ഞക്ക് ഈ സ്വകാര്യ സംസ്ഥാനത്ത് ഏകദേശം 10,936 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സർക്കാർ ഈ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച് 21 ദിവസത്തിനുള്ളിൽ ഏകദേശം 40 കോടി രൂപയുടെ നഷ്ടം ഈ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. 21 ദിവസത്തെ ഉള്ളിലെ കണക്കാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ അതൊക്കെ കൂടി കാണാം. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഈ പറഞ്ഞ കണക്ക് നഷ്ടം അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
5: നമസ്കാരം സാർ, ഞാൻ നൂർജഹാനാണ്. ഈ സ്വകാര്യ ബസ്സുകളെ മികച്ച രീതിയിൽ ലാഭകരമായി സർവീസ് നടത്തിയിരുന്ന പ്രധാന റൂട്ടുകളിലെല്ലാം ഇപ്പം സർക്കാർ ഇങ്ങനെ പ്രിയദർശിനി റൂട്ട് ബസ് വന്നത് മാത്രം ഈ സ്വാഭാവികമായി സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ കുറച്ചു ദിവസത്തിന് മുമ്പ് ശ്രോതാവ് ഇതുപോലെ റേഡിയോയിലൂടെ പറഞ്ഞു, ഞാൻ കേട്ടു, കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥരാണ്,
1: അതായത് 500,000 അധികം വനിതകളാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 500,000, അതായത് പല ഇപ്പൊ ഒരു സ്വകാര്യ കാറിലോ ടൂ വീലറിലോ ഒക്കെ പോയവരായിരിക്കും. അവര് നോക്കുമ്പോ വലിയൊരു തുക. ഇപ്പൊ ഉദാഹരണത്തിന് 50 രൂപയുടെ പെട്രോൾ അടിച്ചവര് അല്ലെങ്കിൽ 65 രൂപയുടെ പെട്രോൾ അടിച്ചവര് അവര് നോക്കുമ്പോ നല്ല ലാഭമാണ്, സൗജന്യമാണ്, അത്രയും രൂപ ഒരു ദിവസം ലാഭിക്കല്ലേ.
5: ലാഭിക്കുകയും ചെയ്യും. ഇപ്പം പഴയതുപോലെ ഇപ്പം കൂടുതലും ഈ ഓർഡിനറി ബസ്സൊക്കെ അവര് സിറ്റി പാസ് ആക്കിയിട്ടുണ്ട്. എന്നാലും ഇതിലെ പോയാലും ഈ സ്വകാര്യ ബസ്സുകളെ കഷ്ടം ഒത്തിരി നഷ്ടം അവർക്ക് വരുന്നുണ്ട്. ഇപ്പം മയ്യനാട് നിന്നും കൊല്ലത്തോട്ടൊന്നും ഈ ട്രാൻസ്പോർട്ടൊന്നും ഇല്ല ഇവിടെ. എന്നാലും ആള് പണ്ടത്തെ ഇപ്പം കുറവാണ്. രാവിലെ ഇപ്പം ഇവിടുന്ന് തന്നെ കുറെ സ്ത്രീകൾ പോകുന്നതാണ് ഈ അഞ്ചാബീസിൽ പോകുന്നത്. ഇപ്പൊ ആ രാവിലെ 7:30 വിടുന്നുണ്ട് വണ്ടികൾ. പക്ഷെ ഇപ്പം അഞ്ചാബീസിന് ജോലികളൊന്നും ഇല്ലല്ലോ. അതേപോലെ ഈ ഈ സൗജന്യം വർദ്ധിച്ചു വന്ന ചെലവുകളും ഡീസൽ വർദ്ധന, സ്പേസ് പാർട്ടുകളുടെ വില, നീതി ഇൻഷുറൻസ് തുക എന്നിവ കുത്തനെ ഉയരുന്ന ഈ സാഹചര്യത്തിൽ ഈ കളക്ഷൻ കൂടി കുറയുമ്പോ ഈ സ്വകാര്യ ബസ് അവർ സ്വാഭാവികമായിട്ട് നിർത്തലാക്കുകയും ചെയ്യും. ഈ കോട്ടയത്തൊക്കെ കുറെ നിർത്തലാക്കിയെന്ന് പറയുന്നു. ഒരു അവിടെ അതായത് ടൗൺ അല്ലേ, അവിടെ കൂടുതൽ ഓടുന്ന ഈ ഓർഡിനറി ബസ്സാണ് പ്രിയദർശിനി വണ്ടി, അവിടെയാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഒരു വശത്തെ യാത്രക്കാർ കുറഞ്ഞ ചെലവ് യാത്ര ചെയ്യാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് ബദലായി കേരളത്തിലെ ജനങ്ങൾക്ക് മികച്ച യാത്രാ സൗകര്യം നൽകുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവനോപാധിയാവും ചെയ്ത സ്വകാര്യ ബസ് ദശാബ്ദങ്ങളായി അവർ സ്വകാര്യ ബസ് വ്യവസായത്തെ ഇത് തകർക്കുകയാണ് ചെയ്യുന്നത്. ട്രെയിനകത്ത് കൊടുക്കുന്നവരെ സീനിയർ സിറ്റിസണും പിന്നെ അതുപോലെ ഒരു ഈ ക്യാൻസർ രോഗി കുത്തരോഗികൾക്കൊക്കെ ഹോസ്പിറ്റലിൽ ഒരു പാസ് കൊടുക്കുമ്പോൾ അവർക്ക് 10 രൂപ കൊടുത്താൽ മതി ട്രെയിനകത്തൊക്കെ. അതുപോലുള്ള ഇളവുകൾ നമ്മുടെ ബസ്സിനകത്ത് വെച്ചാൽ മതി. ഇപ്പം തമിഴ്നാട്ടിൽ അങ്ങനെ വെച്ചത് കൊണ്ട് അവിടത്തെ കണക്ക ജീവിത നിലവാരമാണ് നമുക്കുള്ളത്. അത് അതുപോലെ ഇപ്പൊ അവിടുത്തെ കൂട്ടാണ് ഇവിടെ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടയ്ക്ക് ഈ നമ്മുടെ ഗതാഗത CP ജോൺ പറഞ്ഞു പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകി. ഗതാഗത മന്ത്രി ഇപ്പൊ അതിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം വിജയകരമാവെന്നും അറിയത്തില്ല. എന്റെ മോനാണെങ്കിൽ ഇത് ഈ സ്വകാര്യ ഇത് പ്രദർശിനി ഓട്ടം തുടങ്ങുന്നതിന് അവനൊരു ചെറിയ സോഫ്റ്റ്വെയർ ചിപ്പ് ഉണ്ടാക്കിയായിരുന്നു. ഈ അകത്ത് വെക്കുന്ന രീതി സ്വകാര്യ ബസ്സുകളുടെ പരസ്യം പതിക്കുന്നു. ഇപ്പൊ അവനത് സർക്കാരിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതിന്റെ അന്നേരം അവരത് ഇപ്പം ഒരു മോശം കാര്യം ആരെങ്കിലും വിടുമ്പോഴല്ലേ അവരത് എല്ലായിടത്തും വരുത്തുള്ളൂ. നല്ല കാര്യം ആരെങ്കിലും ചെയ്യുമ്പോ അത് പ്രദർശിപ്പിക്കത്തില്ല ആരും.
1: ഈ വരുമാനം ഉണ്ടാക്കാൻ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഒത്തിരി ഈ പറഞ്ഞ കെട്ടിടങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട് അല്ലേ, ഭൂമിയുണ്ട് അല്ലേ, ഈ KSRTC പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അല്ലെ, ബസ് സ്റ്റോപ്പുകൾ ബസ് സ്റ്റാൻഡുകൾ ഉണ്ട്, അവിടെ എല്ലാം അത് ഉപയോഗിക്കാം. കെട്ടിടങ്ങൾ കെട്ടി പല സ്ഥാപനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമാനം, അധിക വരുമാനം അവർക്ക് കിട്ടാൻ മാർഗമുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കുന്നില്ല.
5: ഈ പരസ്യം പതിക്കാന്ന് വെച്ചാൽ ഈ കോട്ടയം എറണാകുളം വലിയ ജ്വല്ലറി ഒക്കെ പരസ്യം കൊടുത്തവർക്ക് നല്ലതാണ്. പുറത്തും അകത്തും ഒക്കെ പരസ്യം പതിക്കാനാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഇപ്പൊ ഇത് ഇത് പോലെ സോഫ്റ്റ്വെയർ ഇങ്ങനെ കൊടുത്ത് അന്നേരപ്പം സ്വകാര്യ ബസ് ഏജൻസി പിന്നെ ഓണറൊക്കെ അവൻ കണ്ടിരുന്നു കുറച്ചു പേര്. അവര് അവര് പറഞ്ഞ് സർക്കാരിന്റെ അനുമതി, ഇപ്പൊ സർക്കാർ അനുമതി കൊടുത്തു. പക്ഷെ അത് എത്രത്തോളം ഈ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ബസ്സിനൊന്നും അത്രയും പ്രയോജനം ചെയ്യത്തില്ലെന്നാ പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥിയുടെ കൺസെഷൻ തിരക്ക് കൊടുക്കാനും റോഡ് നികുതിയിലെ ഈ ഇളവുകളൊക്കെ വന്നെങ്കിൽ അവർക്ക് കൂടുതലും ഇതായനെയായിരുന്നു. ഈ സമയക്രമത്തിലെ മാറ്റങ്ങളും പിന്നെ അവർക്ക് പുതിയതായിട്ട് റൂട്ടൊക്കെ അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾക്ക് കൂടുതൽ അതുപോലെ സാധാരണക്കാർ ലക്ഷക്കണക്ക് സ്ത്രീകൾക്ക് ആശ്വാസമാണെങ്കിലും മറുവശത്ത് 20,000 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് ഇത്
1: കാരണമാകുന്നുണ്ട്.
5: പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ റോഡ് നികുതിയിൽ ഇളവ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെന്തുവാ ഈ പുതിയ റൂട്ടുകൾ കണ്ടെത്തുക, പിന്നെ അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകം ഇപ്പൊ ഈ പ്രിയദർശിനിക്ക് ഇളവ് കൊടുത്തില്ലേ സർക്കാർ, അതേപോലെയുള്ള ഇളവുകൾ ഈ സ്വകാര്യ ബസ്സുകാർക്കും കൊടുത്തിരുന്നെങ്കിൽ അവർ വിജയിച്ചു പോയേനെ. അത് അതാണ് വേണ്ടത്. പിന്നെ അതുമല്ല ഇപ്പൊ ഇപ്പൊ നമ്മുടെ മൈനാടൊന്നുമില്ല പിന്നെ ട്രാൻസ്പോർട്ട് ബസ് ഒന്നും, അതുപോലെ എന്റെ നാടായ മൈനാപ്പിളിലും ഇല്ല ട്രാൻസ്പോർട്ട്, അവിടെ പാൽസാണ് അവിടെ സ്വകാര്യ ബസ്സാണ് കൊടുത്തത്, ഇവിടെ സ്വകാര്യ ബസ്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ പോവാണെങ്കിൽ ട്രെയിനകത്താണ്
1: പോകുന്നത്. പിന്നെ ഞാൻ കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ നമസ്കാരം.
6: നമസ്കാരം മോനെ. പ്രിയദർശിനെ എല്ലാരും പോട്ട്, അവർക്ക് വേണ്ടിയില്ലേ ഇറക്കിയത്?
1: എല്ലാരും പോട്ടും
6: എല്ലാരും കേറി പോട്ട്. സർക്കാർ ഉദ്യോഗസ്ഥൻ പാവങ്ങൾക്ക് വേണ്ടി ഇറക്കിയത് സർക്കാർ ഉദ്യോഗസ്ഥനാ ഇപ്പൊ പോകുന്നത്.
1: അതാണ് അവർക്ക് നോക്കുമ്പോ അവർക്ക് ഭയങ്കര ശമ്പളവും പിന്നെ അതിനോട് പുതിയ ആനുകൂല്യവും ഈ പറയണൊക്കെ കുറെ ലാഭവും.
6: അപ്പൊ അതിന്
1: അല്ലെങ്കിൽ സർക്കാർ ഇവർക്ക് ഒരു ഒരു നിർദ്ദേശം നൽകണം അല്ലേ. നിങ്ങൾ നിങ്ങൾക്ക് സൗജന്യമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം, അല്ല അങ്ങനെ ഒരു നിർദ്ദേശം കെ എസ് ആർ ടി സി നടപ്പിലാക്കണം.
6: ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടല്ലേ.
1: ആ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഒരു കാർഡ് എടുപ്പിക്കണം, ഒരു നിശ്ചിത തുക, ഒരു ഒരു മാസം ഇത്ര തുക നിങ്ങൾ സർക്കാരിലോട്ട് അടയ്ക്കണം ഇതിന്റെ പേരിൽ, അല്ലെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയോ അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയോ എന്തെങ്കിലും അങ്ങനെ ഒരു നീക്കുപോക്ക് നടക്കണം. അല്ലാതെ ഇത് സൗജന്യം അവർക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ 1,50,000 or 1.5 lakh ഈ പറഞ്ഞ ശമ്പളം മേടിക്കുന്നവർക്ക് ഇനി നമ്മൾ സൗജന്യം എന്താണ്
6: ഇപ്പൊ കേൾക്കുന്ന അവർക്ക് ഞങ്ങളോട് പറയുന്ന ഞങ്ങളോട് ദേഷ്യമായിരിക്കും.
1: അല്ല നമ്മള് ഒരു 30,000 മേലെ ശമ്പളം ഉള്ള എല്ലാവരിൽ നിന്നും ഈ പറഞ്ഞ ടിക്കറ്റ് ചാർജ് ഈടാക്കണം എന്നാണ് എന്റെ നിർദ്ദേശം. ഒരു അറ്റ്ലീസ്റ്റ് 20-30 വരെ ഒക്കെ ഓക്കെ നമുക്ക് അത് പറയാം.
6: 20,000 കൂടുതലുണ്ട് എല്ലാവർക്കും ശമ്പളം, തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് പോവാം.
1: അതെ,
6: വണ്ടി സ്വന്തം വണ്ടി ഉള്ളവര് വീട്ടിൽ വെച്ചിട്ടാ പോകുന്നത്.
1: ഇപ്പൊ എല്ലാരും സ്കൂട്ടറൊക്കെ അങ്ങ് വീട്ടില് അങ്ങ് വെച്ച് എന്നിട്ട് ഇപ്പൊ നോക്കിയപ്പോ നല്ല ലാഭം. ചിലര് 100 വരെയൊക്കെ ദിവസം പെട്രോൾ അടിക്കുന്നവർ കാണും, അവർക്കൊക്കെ നോക്കുമ്പോ 10,000-30,000.
6: ഈ അടുത്ത സമയത്തെ എന്റെ വീടിനടുത്തുള്ള ഒരു പാർട്ടി അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് അവര് വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാരും ഉണ്ട്. എന്നിട്ട് അവര് പ്രിയദർശിനിയിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയിട്ട് വന്നത് പ്രിയദർശിനിയിൽ എന്താ അതായിട്ട് വന്നിരുന്നു പറയുന്നു. ഞങ്ങള് പ്രിയദർശിനിയിലാ പോയത്.
1: വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരൊക്കെ പതുക്കെ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം, പള്ളികളും ഒക്കെ ധ്യാനം കൂടാനൊക്കെ അങ്ങ് ഇറങ്ങാം. അങ്ങനെ കൂടെ ഗുണങ്ങളുണ്ട്. എന്നാ പിന്നെ എറണാകുളം വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട്
6: ഇനിയിപ്പോ ലോട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്യേണ്ടി വരും. പേരും നോക്കിയോ, അല്ലെങ്കിൽ പ്രിയദർശിനി ലോട്ടറി എന്നും പറഞ്ഞ് ഇറക്കണോ? ഇറക്കാതെ ഇത് മുമ്പോട്ട്
1: പോകത്തില്ല.
6: നഷ്ടക്കച്ചവടമാണ്.
1: നിശ്ചിത തുകയുണ്ട്.
6: ആ തുക കൊടുക്കട്ടെ അവര്. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്.
1: ഈ
6: 24 വാർഡില് ഈ പിന്നെ ഇപ്പൊ മഴയുണ്ട്, ഇഷ്ടം പോലെ മഴ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ പവർ കട്ടാ.
1: അതായത് 24 വാർഡിൽ മാത്രം മഴയോ?
6: മാത്രം എന്റെ കാര്യം ഞാൻ ഇപ്പൊ
1: പറയുന്നത്
6: പറയാത്തത് അവരാരും ഇല്ലല്ലേ. അത് എന്റെ ഈ ടൈപ്പ് ഓഫ് ഗുണി ഇത് പിന്നെ പരിപാടി തുടങ്ങിയപ്പം ഒന്നങ്ങ് പോയി,
1: കറണ്ട് പോയി. സർക്കാർ പ്രഖ്യാപിച്ചല്ലോ ഇനി കറണ്ട് കട്ടുണ്ട് എന്നുള്ളത്.
6: എന്തോ ഉണ്ട്, എപ്പോഴും എപ്പോഴും ഇങ്ങനെ പവർ കട്ടാണോ? ഇപ്പൊ മഴയുണ്ടല്ലേ, അന്നേരം മഴ ഇല്ലാതെ വരുമ്പോ എന്തോ
1: മഴ കുറവാണ്. ഇപ്പൊ വിചാരിച്ച മഴയൊന്നും ഇല്ല.
6: ഇല്ല മഴ കുറവാ ഇപ്പൊ മഴ നമ്മളെ മഴക്കാലമല്ലേ
7: മഴക്കാലമുണ്ടല്ലേ
6: എന്നിട്ടും എന്ത് എന്തുവാ ഇതിപ്പോ ഇങ്ങനെ കാണിച്ചാ ഇനി പിന്നെ ഉണക്ക് വരുമ്പോ എന്തുവാ സ്ഥിതി ഒന്ന് ആലോചിക്കാം
7: വലിയ പരിതാപകരമായിരിക്കും
6: അതൊന്ന് ആലോചിക്കണം ആ പിന്നെ പിന്നെ എനിക്കൊരു വേറൊരു സങ്കടം കൂടെ ഉണ്ട് പറയാം പിന്നെ ഞങ്ങളെ ഈ മേശപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അത് ആരടുത്ത് പറയാനാ എന്തോ പറയാനാ ഏത് മന്ത്രിയുടെ അടുത്ത് പറയാനാ
7: ആര്
6: ഞങ്ങളെ നേതാക്കന്മാരുടെ അടുത്ത് പോലും പറഞ്ഞിട്ട് പോലും അവരത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ ആരടുത്ത് പറയാനാ അത് മേശപ്പിനകത്ത 650 രൂപ പിടിച്ച് ഞാൻ ജനശബ്ദത്തിലും
7: പറഞ്ഞായിരുന്നു
6: 650 രൂപ പിടിച്ചിട്ട് 100,000 രൂപ ചികിത്സയ്ക്ക് 40% എത്തിത്തോളം എന്ന് പറയുന്നത് എവിടുന്ന് എവിടുത്തെ ന്യായമാ ഞങ്ങളെ പൈസ മേടിച്ചിട്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പോവാ മോനെ ആരടുത്ത് പറയാനാ ആരടുത്ത് ചോദിക്കാനാ
7: ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പരാതിയൊന്നും ശ്രദ്ധിക്കത്തോ ഇല്ലല്ലേ
6: കേൾക്കുന്നില്ല അല്ല പിന്നെ 5 വർഷം ആവുന്ന കാര്യല്ലേ നടക്കട്ടെ ഞാൻ എനിക്ക് നേരത്തെ ഒരു കോളർ പറഞ്ഞത് എനിക്ക് പാർട്ടി ഒന്നുമില്ല എങ്കിലും എന്റെ സങ്കടം കൊണ്ട് ഞാനിങ്ങ് പറഞ്ഞു പോവാ ഇത് എന്തൊരു ഭരണമാ കേറിയില്ല അതിനു മുമ്പേ എന്തെല്ലാം അടിച്ചേൽപ്പിക്കുന്നെ പിന്നെ ട്രംപിന്റെ വേറൊരു പതിപ്പാണ് നമ്മളെ കേരളത്തില് ഉള്ള കാര്യം ഞാൻ പറയുന്നത് സങ്കടം കൊണ്ട് പറഞ്ഞു പോന്നെ എനിക്ക് എനിക്ക് പിന്നെ ചികിത്സിക്കേണ്ടതിന് ചികിത്സിക്ക ഒരു അത്യാവശ്യമാണ് അത് 1.5 ലക്ഷം രൂപ വേണം അത് എനിക്ക് എന്റെ പൈസ ഇല്ല 40% തന്നാ ഞാനെങ്ങനെ പോയ ആശുപത്രി കിടക്കുന്നത് ഞാൻ ആരാ ചോദിക്കാനാ
7: ഇതൊക്കെ എനിക്ക് ഇൻഷുറൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യം പിന്നെ പറയണ്ട ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് നിഷേധിക്കാനായിട്ട് ഇരിക്കുകയാണ് അത് അത് നിരാകരിക്കാനായിട്ട് ഇരിക്കുകയാണ്
6: എന്തോ ആലോചിച്ചുണ്ടോ ഈ സ്വകാര്യ കമ്പനിക്കൊക്കെ കൊടുക്കുന്ന കമ്പനിക്കാര് വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുക അവരാണ് നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരെ ഈ ഗവൺമെന്റ് ജീവനക്കാർ ഇതൊന്നും കേൾക്കുന്നില്ലയോ ഈ വേറെ പെൻഷൻകാർ ഇതൊന്നും കേൾക്കുന്നില്ലയോ അവർക്കാർക്കും ഒന്നും പറയാനില്ലയോ ഇപ്പൊ നമ്മളെ റേഡിയോയിൽ ഈ ജനശബ്ദം പരിപാടി ഉണ്ട് അതിലേക്ക് അതിലൂടെ പറയാവല്ലേ
7: തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം അത് ജനശബ്ദം പരിപാടിയൊക്കെ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെയുള്ള പരാതികളൊക്കെ പറയാൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം അത് ആരെങ്കിലുമൊക്കെ ചെവിയിൽ എത്തുമല്ലോ ജനങ്ങളുടെ പ്രതികരണമാണത്
6: ഇതൊരു ഭയങ്കര പ്രതികരണമാണ് മോനെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ എന്തോ കാണിക്കുന്നത് അവര് പറയുന്നതാ ശരി അവരാ ശരി എന്ന് പറഞ്ഞ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കട്ടു 5 വർഷം കഴിയുമ്പോ പിന്നെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ
7: ശരി ശരി ശരി നമ്മൾ അടുത്തൊരു ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ് അത് കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം
0: ൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ ഫോൺ 8714624012
8: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു ചാറ്റ് വിത്ത് പ്രവീൺ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ വിളിക്കേണ്ട നമ്പർ 0474-293-1111
7: ഓക്കെ എല്ലാവരും ചൊല്ലുന്ന തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര തകർക്കുന്നത് സ്വകാര്യ ബസ് മേഖലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അപ്പോൾ സ്വകാര്യ ബസ് മേഖല ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവർക്ക് വലിയൊരു നഷ്ടമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവർ അതിന്റെ ഫലമായിട്ട് കാസർഗോഡ് ഏകദേശം 450 ബസ്സുകളും മറ്റോ അവരൊരു സമരം പ്രഖ്യാപിച്ചു അവർ സമരം നടത്തി അതിനൊക്കെ തന്നെ തൃശ്ശൂരും ഇതിനൊക്കെ കുറേ ഏതാനും ബസ്സുകൾ സമരം നടത്തി അത് തന്നെ ചിലർ ഈ പറയണക്ക് ഈ സ്റ്റുഡൻസ് കൺസെഷൻ കൂട്ടി വാങ്ങിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ചില നടപടികൾ അതായത് നിരക്ക് സ്വയമേ അങ്ങ് വർദ്ധിപ്പിച്ച് അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നീക്കുവെന്ന് തുടങ്ങി അങ്ങനെയൊക്കെ പല രീതികളിലും അവർ അവരവരുടെ പ്രതിഷേധം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ചിലർ ഞാൻ വായിച്ചത് ചിലരൊക്കെ ഇങ്ങനെ മിക്സറും ചിപ്സും ഒക്കെ പാക്കറ്റിലാക്കി വയ്ക്കുന്ന അവസ്ഥ വരുന്നുണ്ട് അത് നമ്മൾ പറയുന്നത് ശരിയാണോ എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഏതോ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ അതാണ് അവസ്ഥ നമ്മൾ ആ അവസ്ഥയുടെ
1: ഇവരുടെ കാഠിന്യമാണ് ഞാൻ പറയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
9: ഞാൻ
1: പ്രേമാനന്ദൻ. പറഞ്ഞോളൂ.
9: പിന്നെ ഈ ഇപ്പം പൊതുവെ പ്രൈവറ്റ് ബസ്സിന് വോട്ട് ആളെ ഇല്ല ഈ പ്രൈവേഷന് വരുന്നതിന് മുമ്പേ. അപ്പൊ അതൊക്കെ നമ്മൾ നല്ലവണ്ണം ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിരുന്നു. ഈ പ്രിയദർശിനിക്ക് ഫ്രീ എന്നുള്ളത് 50% ആക്കിയാൽ മതിയായിരുന്നു സ്ത്രീകൾക്ക്. ഇപ്പൊ നമ്മൾ കാത്തിരുന്നാൽ ചിലപ്പോ കിട്ടത്തില്ല ഈ ഇതൊക്കെ. എന്റെ വൈഫ് പറയും നമുക്ക് എവിടെങ്കിലും പോവാം. ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന സമയമാകുമ്പോ എവിടെങ്കിലും പോകുന്നെങ്കിൽ മാത്രം പോയാൽ മതി, അല്ല ചുമ്മാ ഈ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് കേറി പോകേണ്ട കാര്യം എന്തുവാ.
1: പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടത്. ചിലരിങ്ങനെ അമ്പലങ്ങൾ സന്ദർശിക്കുക, അല്ലെ പള്ളികൾ സന്ദർശിക്കുക. നോക്കിയപ്പോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ബന്ധുക്കളില് കുറെ നാളായി ചില ബന്ധുക്കളെ കണ്ടിട്ട്. എന്നാ പിന്നെ അങ്ങ് പൊയ്ക്കളയാം.
9: അതെ അതെ അതെ, ചെമ്മേനിലൊക്കെ പോകുന്നുണ്ട് നമുക്ക്. ഞാൻ ഐഫോൺസിൽ നിന്ന് കാണാമല്ലോ നമുക്ക് ഇതൊക്കെ. ഞാൻ ഞായറാഴ്ച രാവിലെ
1: പിന്നെ
9: 5:30 പ്രിയദർശിനി പോകുമ്പോ ഒന്നോ രണ്ടോ പേരെ കയറി നിർത്തി. ഇപ്പം ഞായറാഴ്ച ആകുമ്പോ 7-8 പേരൊക്കെ കയറുന്നുണ്ട് പോട്ട്. പക്ഷെ അത് അവർ നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഈ നമ്മൾ നമ്മളെ പോകുന്ന ഇപ്പൊ നമ്മൾ എറണാകുളത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പാസഞ്ചറിലേ പോകത്തുള്ളൂ, 35 രൂപയാകത്തുള്ളൂ. അപ്പൊ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പോകുക, 15-12 രൂപ കൊടുത്ത് പ്രൈവറ്റ് സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് എവിടെ 4 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം. ഈ പ്രിയദർശിനി ഇവിടുന്ന് കായംകുളം, കായംകുളം ചെന്ന് പിന്നെ ആലപ്പുഴ, അങ്ങനെ എറണാകുളത്ത് പോകാൻ
1: പറ്റും.
9: എത്ര മണിക്കൂർ വേസ്റ്റ് ആവും. ഈ പ്രിയദർശിനി ബസ്സൊക്കെ എന്ന് പറയാൻ ഇവിടുന്ന് ആലപ്പുഴ പോലും ഇല്ല,
1: പത്തനംതിട്ടായി
9: പോകുന്നുണ്ട്. സമയം വേസ്റ്റാക്കറേ, ചിലപ്പോ കിട്ടത്തില്ല.
1: അങ്ങനെ വേണമെങ്കിലും
9: പോവാം. ഈ ഞാൻ പറയുന്ന ഈ സാധാരണക്കാര് തന്നെ സാധാരണ പ്ലേറ്റ് ബസ്സിൽ പോലും പോവാതെ, ബസ്സിലോ ട്രെയിനിലോ പോലും പോവാതെ കാറ് പിടിച്ച് പോയിക്കൊണ്ടിരുന്നവരാ. ബ്ലേഡിന് കാശ് എടുത്ത് കാറ് പിടിച്ചിട്ട് ഗുരുവായൂരൊക്കെ പോയിട്ട് വരും. നമുക്ക് 200 രൂപ ആണെങ്കിൽ ഗുരുവായൂരെ പോയിട്ട് സുഖമായിട്ട് വരാം. നമ്മൾ അതൊക്കെ ചിന്തിക്കണം. നമ്മൾ ഈ ആന്ധ്രയിലൊക്കെ സാറേ, ഞാൻ തിരുപ്പി പോയപ്പം പെണ്ണുങ്ങൾക്കൊക്കെ ഫ്രീ ആയിരുന്നു, പക്ഷെ അതർ സ്റ്റേറ്റ് ഇല്ല, ആധാർ കാർഡ് ചോദിക്കുക അവര്. നമ്മൾ പൈസ 3 ടിക്കറ്റ് എടുത്ത് അവർക്ക് നമ്മൾ ചോദിച്ചില്ല. അപ്പൊ തമിഴ്നാട്ടിൽ പോയപ്പോ സേനയ്ക്ക് പോയപ്പോ അവർക്ക് ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അത് അവർ ആധാറൊന്നും ചോദിച്ചില്ല. കഴിഞ്ഞ ജനുവരി ഞാൻ ഒരു കല്യാണത്തിന് പോയായിരുന്നു.
1: അല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ഗുണകരമായ ചില കാര്യങ്ങളുണ്ട്.
9: അവിടെ പ്രൈവറ്റ് ബസ്സിലും ഉണ്ട് സാറേ. അവിടെ അവിടെ എന്ത് ഭയങ്കര ജനമാണ് മുൻകരയിലേ. ഇവിടെയും പ്രൈവറ്റ് ബസ്സിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇവര് എന്തെങ്കിലും കൊടുത്തിട്ട് 50% ഓഫ് ആക്കിയിട്ട്
1: അവർക്ക് സബ്സിഡി, ഇന്ധനത്തിൽ സബ്സിഡി കൊടുക്കുകയോ ഡീസലിൽ സബ്സിഡി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം.
9: അതെ
1: അതെ അതെ അതെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അന്നേരം സ്വകാര്യ ബസ്സിലും കുറച്ച് ആള് കയറും.
9: അതെ
1: അതെ, നേരത്തെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ സർക്കാർ ജീവനക്കാരെ കൊണ്ട് ഒരു ഒരു നിശ്ചിത തുക മാസം അവരുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യണം. ഈ ബസ് ഉപയോഗിക്കുന്നവർ ഒരു കാർഡ് കുടിക്കുകയോ 1000 രൂപ കട്ട് ചെയ്യോ എന്തെങ്കിലും. ആ അതെ, അല്ലാതെ അവരെ ഇങ്ങനെ വെറുതെ സൗജന്യം യാത്ര ചെയ്യിപ്പിക്കരുത്. എല്ലാവർക്കും സർക്കാർ ശമ്പളം നമുക്കറിയാം. അത്യാവശ്യം സർവീസ് ഉള്ളവർക്കൊക്കെ എന്തോ ശമ്പളം കിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ.
9: സർക്കാർ
1: ഉദ്യോഗസ്ഥരൊക്കെ അധ്യാപകര്, സർക്കാർ ജോലി ചെയ്യുന്ന അധ്യാപകര്, ഇവർക്കൊക്കെ നല്ല ശമ്പളമാണ്.
9: അല്ല, ഈ ശമ്പളം ഇവിടെ ചെന്നാലും VAT പദവിയുക. ഇപ്പൊ നമ്മള് പോലും 3-4 മണിക്കൂറൊക്കെ ജോന്നു ഭഗവാനെ കാണാൻ പോകും. ഇവര് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഉടനെ അവർക്ക് അവിടെ ക്യൂ ഇല്ലാതെ കയറിയൊന്ന് പോയിട്ട്
1: വരാം.
9: ഈ സാധാരണക്കാരെ എല്ലാവർക്കും കുഴപ്പമില്ല. സാധാരണക്കാരന് ഇങ്ങനെയുള്ളവർക്ക് അത് കപ്പലെ കട്ട് ചെയ്യണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇല്ല, പെൻഷൻ കഴിയുമ്പോഴേ പറയണം. ഇപ്പോഴും ട്രാൻസ്പോർട്ടിലും ബസ്സിലൊക്കെ ജോലി ജീവനക്കാർക്ക് തന്നെ ഫ്രീ ആയി ഇവിടെ പോകണം. ഗ്രിയൽ ബസ്സിൽ പോകണമെങ്കിൽ അത് പിന്നെ അവരുടെ ജീവനക്കാരെ അവർ കൊടുത്തേ
1: ഉള്ളൂ. ശരി സാറേ. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
10: ഹലോ, നമസ്കാരം.
1: പറഞ്ഞോളൂ.
10: നമുക്ക് എന്തോ സർക്കാർ ബസ് കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ.
1: ബോട്ടാണല്ലോ
10: കിട്ടിയാൻ പറ്റി കിടക്കുന്നത് കൊണ്ട് ബസ് ഒന്നുമില്ല. പിന്നെ ഒരു ബസ്സുള്ളത് അതും ഇവരുടെ ഇങ്ങനത്തെ രീതിയിൽ പോവാണെങ്കിൽ നമുക്ക് അതും നിൽക്കും. പിന്നെ പോരാങ്കി ഒരു ബോട്ട് ഉണ്ടായിരുന്നു, അതും ഇല്ലാതായി. പിന്നെന്താ അവരെ കൊണ്ടുള്ള ഗുണമെന്തുവാ, നമുക്ക് യാത്രയല്ലയോ, നമ്മള് അസുഖക്കാര് യാത്ര ചെയ്യണം. പക്ഷേ സർക്കാർ ബസ് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല ഒന്നും പറയണ്ട. പണ്ട് പടിഞ്ഞാറ് മുക്കിലൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ള യാത്രാ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കടത്ത് വെള്ളം ഒരു വെള്ളമോ ഉള്ളു, അത് നമ്മൾ ചെന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞ പോകാൻ
1: പറ്റും.
10: നമുക്ക് അതൊക്കെ അല്ലേ, പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ അവർക്ക് പ്രയോജനം ഉണ്ടാവൂ. ഈ സർക്കാർ ഉദ്യോഗക്കാർക്ക് ഇത്രയും
1: ഓക്കെ, അത് കട്ടായി പോയി, കോൾ കട്ടായി പോയി. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ
11: ഹലോ, ഞാൻ മങ്ങാട്ടിന്ന്
1: പറഞ്ഞോളു.
11: ഇതേ പ്രിയദർശിനി ബസ് സ്ത്രീകളെ മാത്രം കഴിച്ചാ മതി. പിന്നെ പ്രൈവറ്റ് ബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്ര ചെയ്ത ചില്ലറ തരത്തില് അങ്ങനെയൊക്കെ കുറച്ച്. ഞാൻ പണ്ട് റജിയ ബസ്സിലെ മാനേജറായിരുന്നു.
1: ഏത് ബസ്?
11: റജിയ.
1: ഓക്കേ. അപ്പൊ ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണല്ലോ പ്രൈവറ്റ് ബസ് മേഖല. അതൊരു വ്യവസായം എന്നുള്ള നിലയില് വളരെ നഷ്ടത്തിലോട്ട് കൂപ്പുകുത്തുകയാണല്ലോ. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അവര് ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അവർക്ക് കടന്നു പോയാലോ, വരുമാനത്തിന്റെ ഒരു കുറവും, അത് ചെറിയ കുറവല്ല, വലിയൊരു കുറവാണ്. അപ്പോൾ അപ്പൊ അത് അതിനെങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ കുറിച്ച് എന്താണ് പറയാൻ?
11: നല്ല രീതിയിൽ നോക്കിക്കാണുന്നു.
1: ഓക്കെ എന്നാ, ശരി എന്നാ. ഓക്കെ, നമുക്ക് അടുത്ത എന്താണ് പറയാനുള്ള? അവിടെ വലിയ പ്രശ്നമില്ല, ടൂറിസ്റ്റ് ബസ് എല്ലാരും യാത്ര ചെയ്യാനായിട്ട് അവർ ബുക്ക് ചെയ്ത് പൈസ ഒക്കെ തന്നു പോവുകയാണല്ലോ, അവിടെ ഇത് ബാധിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു KSRTC ഇപ്പൊ ആ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? കണക്ക് കല്യാണത്തിനായാലും മറ്റ് വിനോദ യാത്രയ്ക്കൊക്കെ KSRTC ബസ്സും കൊടുക്കുന്നുണ്ട്, റെന്റിന് കൊടുക്കുന്നുണ്ട്.
11: പിന്നെ ഇതിനു പ്രൈവറ്റ് ബസ് എന്ന് പറയാ പാട്ടൊക്കെ വെച്ച്
1: എന്തായാലും നിങ്ങളും സൂക്ഷിച്ചുകൊണ്ടിരുന്നോ, നാളെ KSRTC ഈ പറഞ്ഞൊക്കെ ആ മേഖലയിലും നല്ല പാട്ടൊക്കെ വെച്ച് ഗംഭീരമായിട്ടൊക്കെ ബസ് സർവീസ് നടത്തും. അതൊരു കോമ്പറ്റീഷനാ, ഒരു മത്സരം ആണ്, നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ.
11: ഓക്കെ
1: ഓക്കെ, ശരി. അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ
12: ഹലോ,
1: ആ നമസ്കാരം.
12: ഹലോ നമസ്കാരം സാർ.
1: ആ ഇതാരാണ്?
12: നീണ്ടര തയ്യക്കട ടോസ്റ്റൈൽ തമ്പി. പ്രിയദർശിനി ബസ് വിടുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ടിക്കറ്റ് എടുത്താലും ഇല്ലേലും എത്ര 5 ലക്ഷം പേര് കയറി അത്രയും രൂപ സർക്കാരിന് നഷ്ടമാണ്.
1: ഇന്നലെ
12: സർക്കാർ ജോലിക്കാരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം നമുക്ക് റേഷൻ കടെ BPL APL ഇല്ലേ, ആ BPL കാരുടെ വീട്ടു നമ്പരും അഡ്രസ്സും ചേർത്ത് സർക്കാർ മാസം 2000 രൂപ അവർക്ക് അയച്ചു കൊടുക്കുക. ആ പൈസ മേടിച്ച് അവര് പ്രിയദർശിനി കയറിയോ പ്രൈവറ്റ് ബസ് കയറിയോ ഏതിലെങ്കിലും കയറട്ടെ, അന്നേരം ആ പൈസ മൊത്തത്തിൽ റൊട്ടേഷനാവും. നമ്മളെ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ കർഷക കിസാൻ 2000 രൂപ കൊടുക്കുന്നതിന് മാനദണ്ഡമുണ്ട്, അതേണക്ക് കൊടുക്കുന്നില്ലേ? കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കരമടച്ച രസീതും ബാങ്കിലെ KYC ഇതെല്ലാം റെഡിയാക്കുമ്പോൾ പൈസ വരുന്നു. അന്നേരം അടുത്ത വർഷവും റേഷൻ കാർഡ് ചെന്ന് ഇതെല്ലാം ചെയ്യണം. ഇപ്പൊ അണ്ടിയാപ്പീസിൽ പോകുന്നെങ്കിൽ അവർക്കും ഒരു കാർഡ് കാണും, അണ്ടിയാപ്പീസിൽ നിന്ന് അവർക്ക് ഇത് തിരിച്ചറിയാമെന്ന് ആ അണ്ടിയാപ്പീസി വേണേ 2000 രൂപ അയച്ചു കൊടുക്കുക അവരുടെ അഡ്രസ്സിൽ.
1: അന്നേരം
12: സർക്കാർ ജോലിക്കാരെയും സാധാരണക്കാരെയും എല്ലാം തിരിച്ചറിയുക. എന്തായാലും ടിക്കറ്റ് കൊടുത്താലും ഇല്ലാലും നഷ്ടമാ. അന്നേരം പിന്നെ ഈ പൈസ അവരവർക്ക് കൈ കിട്ടിയാൽ ഈ പൈസ തന്നെ റൊട്ടേഷനായി പ്രൈവറ്റ് ബസ്സോ സർക്കാർ ബസ്സോ ഏതിലെങ്കിലും കയറട്ടെ.
1: അതൊരു ഐഡിയ. ഞാൻ നേരത്തെ പറഞ്ഞു, അവരിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് ഒരു മാർഗം സ്വീകരിക്കണം ഈ സർക്കാർ. ഓക്കെ,
12: അവര് BPL റേഷൻ കാർഡ് വഴി അയച്ചാൽ മതി, വീട്ടഡ്രസ് കിട്ടുമല്ലോ. കേന്ദ്രത്തിൽ ഇരുന്ന് കേന്ദ്ര സർക്കാര് 2000 അയക്കുന്നതിന് മാനദണ്ഡം ഇതാ ചെയ്യുന്നത്. അന്നേരം സാധാരണക്കാരന്റെ വരുമാനവും സർക്കാർ പോലും അല്ലെന്നുള്ള തെളിവുണ്ടല്ലോ.
1: ഓക്കെ,
12: അല്ലെങ്കിൽ
1: പലർക്കും ചിലപ്പോൾ കാർഡിന്റെ കാര്യത്തിൽ. ഓക്കെ
12: ഓക്കെ,
1: ശരി ശരി, ഓക്കെ, താങ്ക് യു. വളരെ നല്ല നല്ല അഭിപ്രായം അത്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ആ, നേരത്തെ സംസാരിച്ചല്ലോ.
13: നമുക്ക് സർക്കാരും ബസിനെ കൊണ്ടും പ്രയോജനമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ജോലിക്കാർക്ക് ഈ പോന്നവർക്ക് ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ളവർക്ക് വേണ്ടി അതിന് വെള്ള നിയമനം ഉണ്ടാക്കണം. നമ്മുടെ കാർഡ് കൊണ്ടിരുന്ന റേഷൻ കടയൊന്നും അങ്ങനെയല്ലേ നമുക്ക്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ്, നമുക്ക് മുൻഗണന ഉണ്ട്. മഞ്ഞ കാർഡുകാർക്ക് ഒന്നും കൊടുക്കണ്ട, പിങ്ക് കാർഡുകാർക്ക് പകുതി പൈസ അവിടെ അടയ്ക്കണം. അങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഈ

0: ബസ്സിനകത്ത് ഞമ്മക്ക് യാത്രയൊന്നും ഇല്ല, നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല.
1: ഓക്കെ, അത് അംഗീകരിച്ചു. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഓക്കെ, ഹലോ.
2: ഹലോ,
1: ആരാണിത്?
2: അസീന പെരുമ്പുഴ.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: പ്രിയദർശിനി ബസ്സിനെ പറ്റി സംസാരിച്ചതെല്ലാം കേട്ടോണ്ടിരിക്കാൻ തുടങ്ങി.
1: എന്താണ് കേട്ടതിൽ നിന്നൊരു അഭിപ്രായം?
2: ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാണ്. രണ്ടു മാസം കൊണ്ട് ഞങ്ങൾക്ക് ജോലിയിലാ കിടക്കുന്നത്. ഇപ്പൊ സർക്കാർ കയറിയിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായി. ഈ കശുവണ്ടി തൊഴിലാളികൾ അവരെ കുടുംബം എങ്ങനെ ജീവിക്കുന്നെന്ന് അവർ ചോദിക്കുന്നല്ലേ. അത് ഫസ്റ്റ് പോലും ഞാൻ കേട്ടായിരുന്നു അവര് പറഞ്ഞത്. ഇത്ര അവര് പറഞ്ഞതെല്ലാം കറക്റ്റ്. ഇപ്പൊ നീ ഓണാകുമ്പോ രണ്ടോ മൂന്നോ ജോലി കൊണ്ടുവന്ന് വെക്കും, അതും ഒരു മൂന്നോ നാലോ ജോലി കൊണ്ട് ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിൽക്കുക ജോലിയില്ലാതെ. രാഷ്ട്രീയ കോർപ്പറേഷൻ അവർക്ക് ലാഭമുള്ള ഉള്ള ബിസിനസ് അല്ലേ, അവര് ചെയ്യണം അത് ജോലി. മാസം ഒരു 15 ജോലിയെങ്കിലും തരണം. പിന്നെ ഞങ്ങളെ ബസ്സിന് ഞങ്ങൾക്കും ബസ്സിനകത്ത് പോകാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളെ റോട്ട് ബസ്സില്ല,
1: പ്രിയദർശിനി ബസ്സില്ല.
2: ഞമ്മളെ ബസ് പ്രൈവറ്റ് ബസ്സിലാ പോകുന്നത്.
1: അപ്പൊ അത് ആ മേഖലയിൽ ബസ് വേണം. അവിടെയൊക്കെ കശുവണ്ടി ഫാക്ടറികളുണ്ട്.
2: കശുവണ്ടി ഫാക്ടറികളുണ്ട്. ഇപ്പൊ ഒരുമാതിരി എല്ലാം അടഞ്ഞു കിടക്കി. എന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടി ഞാൻ തോന്നേ വിളിച്ച പ്രിയദർശിനിയുടെ കാര്യം മാത്രം പറയാനല്ല
1: വിളിച്ചത്.
2: ഇല്ല, ഞങ്ങക്ക് മരുന്ന് മരുന്നില്ല. ഇപ്പൊ പി എസ് എ പോയാൽ മരുന്ന് കിട്ടത്തില്ല. ഒരു വൈ എസ് ചെന്ന ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഒരു എക്സ്റേ എടുക്കാനോ സ്കാനിങ്ങിനോ ഒന്നിനും പറയും പൈസ അടഞ്ഞിട്ടില്ല. ഈ കശുവണ്ടി തൊഴിലാളികൾ വോട്ടാകുമ്പോ എല്ലാരും വന്നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാ വോട്ട് ചോദിക്കുന്നത്. ഒരു പാർട്ടിയിലെ എല്ലാ പാർട്ടിക്കാരും വന്നിന്ന് ഒരേ കാര്യങ്ങൾ പറഞ്ഞാ വോട്ട് ചോദിച്ച് വോട്ട് കൊടുക്കുന്നത്. ജയിച്ചു പോയാൽ പിന്നെ പാടാ അവരൊക്കെ കാണാൻ.
1: എനിക്കൊന്ന് ബോണസിന്റെ സമയമാകുമ്പോ യൂണിയൻ നേതാക്കൾ നേരത്തെ ആരോ പറയുന്ന കേട്ട് വന്ന്
2: ഒരു തൊഴിലാളി നിന്ന് 400 രൂപയാണ് വാങ്ങിക്കുന്നത്.
1: ഈ നേതാക്കന്മാര്
2: 400 രൂപ വെച്ചാ വാങ്ങിക്കുന്നത്.
1: ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ പിഴിഞ്ഞെടുക്കുന്ന നേതാക്കൾ എന്ന്
2: പറയുന്നത് ഇപ്പൊ ഈ മാസം തീരാറ. ഈ മാസം ഇത് ഒരിക്കലും അനക്കുമല്ല, ജോലിയില്ല. ഇപ്പൊ അടുത്ത മാസം നീ എത്ര ജോലി ഉണ്ട്? നീ പോണായേ, നീ ജോലിയില്ലേ? അല്ല, 5 ജോലി എന്നാ എന്തോ ആവാൻ. 5 ജോലി, ഒരു ജോലിക്ക് 300 രൂപ പോലും അങ്ങനെ കിട്ടത്തില്ല.
1: പാവപ്പെട്ടവരെ ഊറ്റി കുടിച്ച് ജീവിക്കുന്ന നേതാക്കൾ, കുട്ടി നേതാക്കളും ഈ പറഞ്ഞ
2: നേതാക്കളാ. 400 രൂപ കഴിഞ്ഞ പ്രാവശ്യം 350 ഇപ്പൊ നീ 400 രൂപയാവും. അവര് 50 രൂപ വെച്ച് അവര് കൂട്ടുന്നുണ്ട്. അവരെന്തോ ചെയ്തായിട്ട് അവര് വാങ്ങിക്കുന്നു.
1: ഓക്കെ, നമുക്കിനി സമയമില്ല. സോറി, അപ്പൊ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് സമയമില്ല. ഓക്കെ, എന്തായാലും ഒത്തിരി അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന്. എനിക്കൊന്ന് കശുവണ്ടി മേഖലയിൽ ശ്രദ്ധിക്കണം, അവർക്ക് ജോലി ഇത് ഇല്ലാതെ. എനിക്കൊന്ന് എന്റെ പല ലൈവുകളിലും പലരും ഈ അഭിപ്രായം പറഞ്ഞു. അതൊക്കെ കുട്ടി നേതാക്കന്മാർ ഈ പറഞ്ഞ പല എല്ലാ പാർട്ടികളുടെയും അവർ വന്ന് ഈ സമയമാകുമ്പോൾ ഓണം വരുമ്പം വന്ന് ഇവരെ ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ഒന്നും നൽകാതെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ബോണി.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസുകർ 107.8. ഭൂലോകം മുഴുവൻ ഒരു ഗോളമായി മാറുന്നു. ആ ഗോളത്തിന്റെ പിന്നാലെ മറ്റു ഒരു ഗോളം ചുറ്റിത്തിരയുന്നു. അതെ, ഭൂമി മുഴുവനും ഇന്നൊരു കാൽപന്തിന്റെ ചുവട്ടിൽ കറങ്ങി നടക്കുകയാണ്. ലോകം മുഴുവനും ഹർഷാരവങ്ങൾ നിറയുന്നു. നമുക്ക് വർഷങ്ങൾക്ക് പിന്നിലേക്കൊന്ന് പോകാം. ഒരു മുത്തശ്ശി തന്റെ ചെറുമകനുമായി വന്നിരിക്കുകയാണ്.

അമ്പരക്കരുത്. ആ ചെറുമകന്റെ പ്രായമെന്ന് പറയുന്നത് 4 വയസ്സാണ്. 4 വയസ്സുള്ള ആ കുട്ടിയുമായി സിലിയ എന്ന മുത്തശ്ശി അബസ് സരാഡോ എന്ന ഒരു ക്ലബിന്റെ മുമ്പിലെത്തുകയാണ്. 4 വയസ്സുള്ള കുട്ടിയെ ഫുട്ബോൾ പഠിപ്പിക്കണം. കാൽപന്തിന്റെ മാസ്മരികത മനസ്സിലും ശരീരത്തിലും ആവാഹിച്ച ഒരു കൊച്ചുകുട്ടി. നോക്കൂ, 4 വയസ്സേ ഉള്ളൂ ലിയോയ്ക്ക്. 1987 ജൂൺ 24 റൊസാരിയോ എന്ന ഗ്രാമത്തിൽ സ്റ്റീൽ നിർമ്മാണ കമ്പനിയിൽ ജോലിയുള്ള ജോർജ് മെസ്സിയുടെയും നിർമ്മാണ വർക്ക്ഷോപ്പ് ജോലിക്കാരിയായ സിലിയ കുസിനിറ്റിയുടെയും 3-ാമത്തെ മകൻ 4-ാമത്തെ വയസ്സിൽ ഫുട്ബോൾ കളിക്കാൻ ഒരു ക്ലബിലെത്തുകയാണ്. അവനെക്കുറിച്ച് അന്നത്തെ യൂത്ത് കോച്ചായിട്ടുള്ള അഡ്രിയാൻ കൊറിയ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവനെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ കുട്ടിക്ക് പന്ത് കളിക്കാൻ അറിയില്ല, അവനൊരു കുള്ളനാണ്, അവൻ വളരെ ദുർബലനാണ്, വളരെ ചെറുതാണ്. പക്ഷേ അവൻ വ്യത്യസ്തനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അവനൊരു പ്രതിഭാസമാകുമെന്ന് നിങ്ങൾ ഉടൻ മനസ്സിലാക്കും. ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നമ്മുടെ നാട്ടിലും എല്ലാ ദേശങ്ങളിലും അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന കാൽപന്ത് കളിയുടെ മാസ്മരിക രാജകുമാരനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലയണൽ മെസ്സി. 10 വയസ്സുള്ളപ്പോൾ മെസ്സിക്ക് വളർച്ചാ ഹോർമോണിന്റെ കുറവ് കണ്ടെത്തിയപ്പോൾ ഒരു പ്രൊഫഷണൽ കളിക്കാരനെന്ന നിലയിൽ മെസ്സിയുടെ ഭാവി അപകടത്തിലായി. 11-ാം വയസ്സിൽ അദ്ദേഹം വളർച്ചാ ഹോർമോൺ തെറാപ്പി ആരംഭിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആരോഗ്യ ഇൻഷുറൻസ് തെറാപ്പിയുടെ 2 വർഷത്തേക്ക് മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നിട്ടുള്ളൂ. ഇതിന് കുറഞ്ഞത് 1000 പൈസ ചിലവാകും. ന്യൂവെൽസ് എന്ന കമ്പനി സംഭാവന നൽകാൻ സമ്മതിച്ചു. പക്ഷേ പിന്നീട് അവരുടെ വാഗ്ദാനം അവർ ലംഘിച്ചു. ബ്യൂണസ് അയേഴ്സ് ക്ലബ്ബ് റിവർപ്ലേറ്റ് മെസ്സിയെ അന്വേഷിച്ചു. അവരുടെ പ്ലേമേക്കർ പാബ്ലോ ഐമർ മെസ്സിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മെസ്സി റിവർപ്ലേറ്റുമായി കരാറിൽ ഏർപ്പെടാൻ പരാജയപ്പെട്ടുവെന്ന് കുറച്ചു കാലം മുമ്പെങ്കിലും ഊഹിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും 2019 ഒരു അഭിമുഖത്തിൽ ഒരു ട്രയലിൽ 4 ഗോളുകൾ നേടിയ ശേഷം റിവർ പ്ലേറ്റ് തന്നെ കരാറിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും തന്റെ വൈദ്യ ചികിത്സയ്ക്ക് പണം നൽകാമെന്ന് പോലും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4-ാമത്തെ വയസ്സിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ ഒരു ലോകോത്തര ഫുട്ബോൾ പ്ലെയർ ലോകമെങ്ങും ആരാധിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതെ, നമ്മുടെ നാട് ഹർഷാരവങ്ങളിലൂടെ കടന്നു പോകുന്നു. രാത്രികൾ ഉത്സവങ്ങളാകുന്നു. കൊച്ചു സ്ക്രീനിന് മുന്നിൽ ജനം കൈയടിക്കുന്നു. കുട്ടികൾ ആഹ്ലാദഭരിതരായി തങ്ങളുടെ സംഘർഷങ്ങളെയെല്ലാം മറന്ന് മെസ്സിക്ക് പിന്നാലെ പോകുന്നു. അതെ, കാലവും ചരിത്രവും കാത്തു നിൽക്കുന്ന ധന്യ മുഹൂർത്തങ്ങളിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല രാവുകളിൽ മെസ്സി നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് അയാളുടെ ജീവിതം കൊണ്ടുകൂടിയാണ്. മറഡോണയ്ക്കും പെലയ്ക്കും ഒപ്പം ഒരുപക്ഷെ അതിലേറെയോ മെസ്സി ആരാധിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് സ്വജീവിതം എങ്ങനെയാണ് മാറ്റിമറിച്ചത്, എങ്ങനെയാണ് ലോകോത്തര നായകനായി മാറിയത് എന്നതിലൂടെ കൂടിയാണ്. ആ പാഠപുസ്തകം വരും തലമുറയ്ക്ക് എന്നും അനുഗ്രഹമായിരിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.

പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എന്റെ കച്ചി ആർ അജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൻസുകർ 107.8. ലോകമെങ്ങും ആഹ്ലാദഭരിതമാകുന്ന കായിക നിമിഷങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ 4ാം വയസ്സിൽ ഫുട്ബോൾ പഠിക്കുവാൻ മുത്തശ്ശിയുടെ കൈ പിടിച്ചെത്തിയ ഒരു കൊച്ചു കളിക്കാരൻ ലോകമെമ്പാടും കീഴടക്കുന്ന അതിശയ കാഴ്ചയ്ക്ക് നാം സാക്ഷിയാകുന്നു. ഏതോ സംഗീതജ്ഞന്റെ പിന്നാലെ പോയ കുട്ടികളെ പോലെ ലോകമെമ്പാടും മെസ്സിക്ക് പിന്നാലെ പോകുന്ന കാഴ്ച. ലിയോയെ കുറിച്ച് യൂത്ത് കോച്ച് അഡ്രിയാൻ കൊറിയ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അവനെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അവനൊരു കുള്ളനാണ്, കളിക്കാൻ അറിയില്ല, ദുർബലനാണ്, ചെറിയ ചെറുപ്പക്കാരനാണ്. പക്ഷേ അവൻ വ്യത്യസ്തനായി ജനിച്ചു, അവനൊരു പ്രതിഭാസമായിരുന്നുവെന്ന് നിങ്ങൾ ഉടൻ മനസ്സിലാക്കും. അതെ, അതൊരു പ്രതിഭാസമായിരുന്നു. തന്റെ ശാരീരികമായ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ലോകത്തിലെ 1-ാം നിര താരമായി മാറുവാൻ ഒരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് അയാളുടെ അർപ്പണ ബോധത്തിന്റെയും അതിര് കടന്ന ആർജവത്തിന്റെയും തെളിവായി മുന്നിൽ നിൽക്കുന്നു. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കളി രീതികളെന്ന് നമുക്കൊന്ന് നോക്കാം. ഉയരം കുറവായതിനാൽ മെസ്സിയുടെ ഗുരുത്വ ആകർഷണ കേന്ദ്രം ഉയരമുള്ള കളിക്കാരേക്കാൾ കുറവാണ്. ഇത് അദ്ദേഹത്തിന് കൂടുതൽ ചടുലത നൽകുന്നു. കൂടാതെ ദിശ മാറ്റുവാനും എതിർ ടാക്കിളുകളിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടുവാനും അദ്ദേഹത്തെ അനുവദിക്കുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ലാ പുൽഗ അറ്റോമിക്ക എന്ന് വിളിച്ചിട്ടുണ്ട്. ശാരീരികമായി ദുർബലനാണെങ്കിലും മെസ്സിക്ക് ശരീരത്തിന്റെ മുകൾ ഭാഗത്തെ ശക്തിയുണ്ട്. ഇത് അദ്ദേഹത്തെ താഴ്ന്ന ഗുരുത്വാകർഷണ കേന്ദ്രവും തത്ഫലമായി ഉണ്ടാകുന്ന സന്തുലിതാവസ്ഥയും സംയോജിപ്പിക്കുമ്പോൾ എതിരാളികളിൽ നിന്നുള്ള ശാരീരിക വെല്ലുവിളികളെ നേരിടുവാൻ സഹായിക്കുന്നു. നോക്കൂ, ഫുട്ബോൾ പോലെ ലോകമെമ്പാടുമുള്ള ഒരു അംഗീകരിക്കപ്പെട്ട കായിക വിനോദത്തിൽ ശാരീരിക ക്ഷമത ഒരു പ്രധാന ഘടകമാണ്. പലപ്പോഴും ദുർബലനായ ഒരു കളിക്കാരന് അവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾ മറ്റുള്ള കളിക്കാരുമായി കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് മെസ്സിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ദുർബലനാണെന്നാണ്. എതിരാളികളിൽ നിന്നുള്ള ശാരീരിക വെല്ലുവിളികളെ നേരിടുവാൻ തന്റെ ശരീരം തന്നെയാണ് മെസ്സി എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. മെസ്സിയുടെ നീളം കുറഞ്ഞതും ശക്തവുമായ കാലുകൾ അദ്ദേഹത്തിന് ചെറിയ ത്വരണം അനുവദിക്കുന്നു. അതേസമയം വേഗതയിൽ ഡ്രിബ്ലിംഗ് ചെയ്യുമ്പോൾ അത് പന്തിന്റെ നിയന്ത്രണം നിലനിർത്തുവാൻ അദ്ദേഹത്തിന്റെ വേഗതയേറിയ കാലുകൾ അദ്ദേഹത്തെ അനുവദിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻ ബാഴ്സലോണിയ മാനേജർ പെപ് ഗാർഡിയോള ഒരിക്കൽ പറയുന്നു, പന്തില്ലാതെ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ പന്തുമായി ഓടുന്ന ഒരേ ഒരു കളിക്കാരൻ മെസ്സി മാത്രമാണ്. മെസ്സി പ്രധാനമായും ഇടത് കാൽ കളിക്കാരനാണ്. എന്നിരുന്നാലും 20 വയസ്സിന്റെ മധ്യത്തിൽ മുതൽ ദുർബലമായ വലത് കാൽ ഉപയോഗിച്ച് അദ്ദേഹം തന്റെ കഴിവ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായി ഇടത് കാലിന്റെ പുറം ഭാഗം ഉപയോഗിച്ചാണ് അദ്ദേഹം റൺസ് ഡ്രിബിൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതേസമയം ആ കാലിന്റെ ഉൾഭാഗം ഉപയോഗിച്ച് സ്കോർ ചെയ്യാനും പാസുകളും അസിസ്റ്റുകളും നൽകുവാനും അത് ഉപയോഗിക്കുന്നു. മികച്ച ഗോൾ സ്കോററായ മെസ്സി പൊസിഷനിങ്, വേഗതയിലുള്ള പ്രതികരണങ്ങൾ, പ്രതിരോധ നിരയെ മറികടക്കാൻ ആക്രമണാസക്ത റൺസ് നേടാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ടയാളാണ്. തന്റെ കാഴ്ചപ്പാടും പാസിംഗിന്റെ വ്യാപ്തിയും കാരണം അദ്ദേഹം ഒരു പ്ലേ മേക്കിങ്ങിന്റെ റോളിലും തിളങ്ങുകയാണ്. ഗോളുകളും അവസരങ്ങളും ഇല്ലാത്തിടത്ത് സങ്കല്പിക്കുന്ന ഒരു മാന്ത്രികനായി അദ്ദേഹത്തെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട്. ഫ്രീ കിക്കുകളുടെ കൃത്യതയാർന്ന പേരുകേട്ട മെസ്സി ലോക കളിക്കാരുടെ ഇടയിൽ അക്കാര്യത്തിൽ 2-ാം സ്ഥാനത്താണ് ഇപ്പോഴും തുടരുന്നത്. മെസ്സിയുടെ വേഗതയും സാങ്കേതിക വൈദഗ്ധ്യവും അദ്ദേഹത്തെ വ്യക്തിഗതമായ ലക്ഷ്യത്തിലേക്ക് ഡ്രിബ്ലിംഗ് ചെയ്യാൻ പ്രാപ്തനാക്കുന്നു. പ്രത്യേകിച്ച് പ്രത്യാക്രമണങ്ങൾ നടക്കുമ്പോൾ സാധാരണയായി പകുതി ലൈനിലോ പിച്ചിന്റെ വലതുവശത്തോ നിന്നോ ആരംഭിക്കുന്നു. എക്കാലത്തെയും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാളായി അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെടുന്നു. ഡീഗോ മറഡോണ പറയുന്നു, പന്ത് അദ്ദേഹത്തിന്റെ കാലുകളിൽ ഒട്ടിപ്പിടിക്കുന്നു. മെസ്സിയുടെ അത്രയും പന്ത് നിയന്ത്രണമുള്ള ആരെയും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മെസ്സിയുടെ വ്യക്തിഗത ഗുണങ്ങൾക്കപ്പുറം അദ്ദേഹം കഠിനാധ്വാനിയായ ഒരു കളിക്കാരൻ കൂടിയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് കാൽപന്ത് കളിയുടെ
രാജകുമാരനിലൂടെ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എടുക്കട്ടി ആർ അജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൻസ് 107.8. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ തെരുവുകളിൽ, ക്ലബുകളിൽ ഇപ്പോൾ രാത്രിയില്ല. ആഹ്ലാദവും ആവേശവും ഹർഷാരവങ്ങളും നിറയുന്ന നമ്മുടെ നാട്, അതെ, ലോകകപ്പ് നടക്കുകയാണ്. ലോകകപ്പിലെ രാജകുമാരനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അർജന്റീനിയൻ ഫുട്ബോളിൽ എന്റെ സ്ഥാനം അവകാശമാക്കുന്ന കളിക്കാരനെ ഞാൻ കണ്ടു. അവന്റെ പേര് മെസ്സി എന്നാണ്. എന്ന് പറയുന്നത് ഡീഗോ മറഡോണയാണ്. അർജന്റീനിയൻ ഫുട്ബോളിലെ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച താരം. സ്വന്തം ദൗർബല്യങ്ങളെ എങ്ങനെയാണ് ഗുണപരമായി മാറ്റുന്നത് എന്നുള്ളിടത്താണ് മെസ്സി മറ്റുള്ളവരുമായി വ്യത്യസ്തരാകുന്നത്. കുറേയേറെ പ്രശ്നങ്ങൾ, തന്റെ ദുർബലമായ കാൽപാദങ്ങളെക്കുറിച്ച് അദ്ദേഹം ഖേദിച്ചിട്ടുണ്ട്. വളർച്ചാ ഹോർമോണുകളെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. അത്ര സമ്പന്നമല്ലാത്ത ബാല്യകാലത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും മെസ്സി തന്റെ ദൗർബല്യങ്ങളെയൊക്കെ പോസിറ്റീവായി കാണുകയും എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ ഗുണപരമായി മാറ്റുകയും ചെയ്തു എന്നുള്ളിടത്താണ് മെസ്സി വീണ്ടും വാഴ്ത്തപ്പെടുന്നത്. സമകാലീനരായ മെസ്സിയെ പലപ്പോഴും ക്രിസ്റ്റീന റൊണാൾഡോയുമായി താരതമ്യം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലരും മെസ്സിയെ തന്റെ കരിയർ എതിരാളിയായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കാണുന്നുണ്ട്. ക്രിസ്റ്റീന റൊണാൾഡോ ഇക്കാലത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ തന്നെയാണ്. ഇരുവരും നിരവധി വ്യക്തിഗത അംഗീകാരങ്ങൾ നേടി. ക്ലബിനും രാജ്യത്തിനും വേണ്ടി ഡസൻ കണക്കിന് ട്രോഫികൾ നേടി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഗോൾ സ്കോറർമാരാണ്. മെസ്സി ചിലപ്പോഴൊക്കെ ഒരു വൈരാഗ്യബുദ്ധി തങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാകാനുള്ള ലക്ഷ്യത്തിൽ അവർ പരസ്പരം മുന്നോട്ടു പോകുമെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. ബോക്സിംഗിലെ മുഹമ്മദ് അലി ജോ ഫ്രേസിയർ പോരാട്ടം, മോട്ടോർ സ്പോർട്സിലെ പ്രോസ്റ്റ് സെന്ന വൈരാഗ്യം, ഫെഡറൽ നദാൽ, ബോർഗ് മക്കൻറോ എന്നിവർ തമ്മിലുള്ള കായിക ടെന്നീസ് വൈരാഗ്യം തുടങ്ങിയ നിരവധി മുൻകാല കായിക മത്സരങ്ങളുമായി കായിക രംഗത്തെ പണ്ഡിറ്റുകൾ നിലവിലുള്ള ഈ മത്സരത്തെയും താരതമ്യം ചെയ്യാറുണ്ട്. ആരാധകരും പണ്ഡിതരും ഒരുപോലെ രണ്ട് കളിക്കാരുടെയും വ്യക്തിഗത ഗുണങ്ങളെക്കുറിച്ച് വാദിക്കുന്നത് പതിവായിരുന്നു. ഡ്രിബ്ലിംഗ്, പേ മേക്കിംഗ്, പാസിംഗ്, ഗോൾ സ്കോറിംഗ് എന്നിവയുടെ സംയോജനത്തിന് മെസ്സിയെ പ്രശംസിക്കുന്നു. അതേസമയം റൊണാൾഡോ തന്റെ അസാധാരണമായ വേഗതയ്ക്കും കായികക്ഷമതയ്ക്കും ഗോൾ സ്കോറിംഗ് കഴിവുകൾക്കും സമ്മർദ്ദങ്ങൾക്ക് കീഴിലുള്ള പ്രകടനങ്ങൾക്കും പ്രശംസ നേടുകയാണ്. അവരുടെ കളിരീതികൾക്കപ്പുറം ചർച്ച അവരുടെ വ്യത്യസ്ത ശരീരഘടനകളെ കുറിച്ചു കൂടിയാണ്. റൊണാൾഡോയ്ക്ക് 1.87 മീറ്റർ, 6 അടിക്ക് മേൽ പേശിബലമുള്ളയാളാണ്. അതേസമയം മെസ്സി 5 അടി 7 ഇഞ്ച് ഉയരത്തിൽ വളരെ ഉയരം കുറഞ്ഞ ആളുകളുമാണ്. റൊണാൾഡോയുടെ ആത്മവിശ്വാസവും നാടകീയതയും മെസ്സിയുടെ വിനയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യക്തിപരത നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം മെസ്സി 8 ബാലൻസ് ഡി ഓർ നേടിയിട്ടുണ്ട്, റൊണാൾഡോ 5. ഇരുവർക്കും ലോകമെമ്പാടും ആരാധകരുണ്ട് താനും. മെസ്സിയുടെ കരിയറിന്റെ ആദ്യ മധ്യ കാലഘട്ടങ്ങളിൽ അർജന്റീനിയൻ സമൂഹത്തിൽ മറഡോണയേക്കാൾ ബഹുമാനം മെസ്സിക്ക് കുറവായിരുന്നു. ടൂർണമെന്റുകളിൽ മെസ്സിയുടെ വിജയക്കുറവും ദേശീയ ടീമിൽ അസമത്വം നിറഞ്ഞ പ്രകടനവും ഇതിനൊരു കാരണമായിരുന്നു. 1986 ഫിഫ ലോകകപ്പിൽ അർജന്റീനയെ വിജയത്തിലേക്ക് നയിച്ചത് മറഡോണയായിരുന്നു. ഇത് മെസ്സിയും ചെയ്യുമെന്ന് അർജന്റീനക്കാർ ആഗ്രഹിച്ചിരുന്നു. റൊസാരിയയിൽ താരതമ്യേനെ അസാധാരണമാം വിധം വളർന്നു വന്ന, സംയമനം പാലിക്കുന്ന, അന്തർമുഖനും എളിമയുള്ളവനുമായ മെസ്സിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചേരികളിൽ നിന്ന് വന്ന തീക്ഷ്ണതയുള്ള പുറംലോകം ചിന്തിക്കുന്ന വിവാദപരമായ മറഡോണയുമായി അർജന്റീനക്കാർ കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കാലം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പലതിനും. ഇന്ന് മെസ്സി മറഡോണയെ പോലെ തന്നെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന കളിക്കാരനായി മാറുന്നു. ഒരു കളിക്കാരനപ്പുറം ഒരാൾ മഹത്വമുള്ളവനായി മാറുന്നത് തന്റെ ജീവിതത്തിലെ കുറവുകളെ എങ്ങനെ ഗുണപരമായി മാറ്റിയെടുത്തു എന്നുള്ളതിലൂടെയാണ്. മെസ്സിയുടെ ജീവിതം എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു പാഠപുസ്തകമാണ്. എങ്ങനെ നമുക്ക് നമ്മളുടെ കുറവുകളെ പരിഹരിക്കാം എന്നുള്ളതിനുള്ള ഏറ്റവും മികച്ച പാഠപുസ്തകം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എഡ്വക്കേറ്റ് CR അജയകുമാർ, ലോഗ് ഔട്ട്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നം കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫിക്കേറ്റ് കോഴ്സ് സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 7999455362, മറ്റൊരു നമ്പർ 8891924337, മറ്റൊരു നമ്പർ 9072467032. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 17 വരെ അപേക്ഷിക്കാം. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി വിഷയങ്ങളിൽ PG പ്രവേശനത്തിനുള്ള ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രി ടെസ്റ്റ് August 22. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ കുഫോസ് ഒഴികെയുള്ള MSc സീറ്റുകളിലേക്ക് 2ാംഘട്ട സ്പോട്ട് അലോട്ട്മെന്റ് 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04842701085. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാൽ അപേക്ഷകൾ സ്വീകരിക്കും. കാപ്പി കൃഷി, ഗുണനിർണയം, വിപണനം എന്ന് തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടപ്പിന്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. +2 പാസ്സായ 18-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം പ്രദേശവാസികൾക്കായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാതാ മെഡിക്കൽ സെന്റർ ആശുപത്രിയുടെ സഹകരണത്തോടെ 2026 ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ മൂതാക്കര സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സൌജന്യ നിയമ ബോധവൽക്കരണ ക്ലാസ്, നിയമ അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശ്വാസകോശ രോഗവിഭാഗം, അസ്ഥിസന്ധി രോഗവിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആരോഗ്യ പരിശോധനയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791399, മറ്റൊരു നമ്പർ 8086520119. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആന്റ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ 2026 ജൂലൈ 20 ആരംഭിക്കുന്ന വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വനിതകൾക്കായുള്ള തയ്യൽ പരിശീലനം കൂടാതെ യുവതി യുവാക്കൾക്കായുള്ള അലങ്കാര നെറ്റിപ്പട്ട നിർമ്മാണം, ഫാൻസി ബാഗ് നിർമ്മാണം, ലിക്വിഡ് എംബ്രോയിഡറി, ഡോൾ മേക്കിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, കോഫി പെയിന്റിംഗ്, തഞ്ചാവൂർ പെയിന്റിംഗ്, എംബോസ് പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ 2026 ജൂലൈ 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആന്റ് IT സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791190. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത, മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം.

0: ദേശം വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
1: All the technology that is there, which has been developed by me, in myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യസംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസിന് പകരം 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ചുങ്കത്ത് ഫ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് ഫ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: ഇന്നത്തെ ജീവിത രീതിയിൽ വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണശീലം, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ കണ്ടുവരുന്ന ഒരു കാര്യം, അനാരോഗ്യകരമായ ഭക്ഷണശീലം. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ഇപ്പോഴും ഫോണിലും ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് സമയം ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് സമയം ആളുകൾ സമയം ചെലവഴിക്കുന്നുണ്ട്. അതുമൂലം ഇന്ന് ഒരുപാട് രോഗങ്ങൾ, പ്രമേഹമായാലും ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മുടെ യോഗാഗുരു ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്നതിനെ കുറിച്ചാണ്. അപ്പോ നമ്മുടെ ശ്രോതാക്കളെല്ലാം ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ?
2: ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മള് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ഈ ജീവിത ശൈലിയിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾ. കാരണം ജീവിതശൈലി മോശമായാൽ, തെറ്റായ ജീവിതശൈലി ആണ് നമ്മൾ അനുകരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്നത് ഡയബറ്റീസ്, കൊളസ്ട്രോള്, ബി പി എന്നൊക്കെ ഉള്ളതാണല്ലോ. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അമിതവണ്ണം ശരിക്കും പറഞ്ഞൊരു ജീവിതശൈലി രോഗം തന്നെയാണ്. ഹൃദ്രോഗം ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ നമുക്ക് വരുന്ന, തൈറോയിഡ് അങ്ങനെ മറ്റു പല ജനിതക കാരണങ്ങൾ മൂലമല്ലാതെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ഈ തെറ്റായ ജീവിതചര്യകളിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, വ്യായാമം ഇല്ലാതിരിക്കുക, രേഷ്മ പറഞ്ഞതുപോലെ ഇന്ന് ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ്. നമ്മുടെ ഭക്ഷണ രീതി ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം, എന്താ പറയുക, രാവും പകലും പോലെ ഒരു മാറ്റമാണ് അതിന് സംഭവിച്ചിരിക്കുന്നത്. ഭർത്തതും പുരുഷവുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ അമിതമായ ഉപയോഗം, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം, എന്നത് മാത്രമല്ല സ്ക്രീൻ ടൈം കൂടുതൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വൈകി ഉറങ്ങാൻ കിടക്കുക, വളരെ താമസിച്ച് എഴുന്നേൽക്കുക, പിന്നെ മാനസിക സമ്മർദ്ദം അതിനോടൊപ്പം തന്നെ. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതശൈലി വളരെ മോശമാവും. ഇതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട്. ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം മദ്യപാനം, പുകവലി, ഇന്നിപ്പോൾ കഞ്ചാവിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് രോഗങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ജീവിതത്തിൽ.
1: നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും യോഗയിലൂടെ മുക്തി നേടാൻ സാധിക്കുന്നത്?
2: പല രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യപ്പെടാം. ഒന്നാമതായിട്ട് ഒരു ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഇന്നിപ്പം ചെറുപ്പക്കാരിൽ പോലും വളരെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു വലിയൊരു കാരണമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, പിന്നെ മോശപ്പെട്ട ഒരു ജീവിതശൈലി. അപ്പോൾ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, കാരണം ഹാർട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. സൈക്ലിംഗ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനസിക സമ്മർദ്ദവും കൂടെ ഒരു കാരണമാണ് ജീവിതശൈലിയിൽ. അപ്പോൾ മാനസിക സമ്മർദ്ദവും കൂടെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ യോഗയിലുള്ളത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് യോഗ. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് കുറച്ച് മുന്നേ തന്നെ ബി പിയുടെ പ്രശ്നങ്ങൾ കണ്ടുവന്നിരിക്കും. ചിലർ ബി പി ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. ചിലർ മറ്റെന്തെങ്കിലും രോഗങ്ങളായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും അവർക്ക് ബി പിയും കൂടെ ഉള്ളതായിട്ട് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഇത് വളരെയധികം ഷൂട്ടപ്പ് ചെയ്തിരിക്കും. ആ സമയത്ത് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കും. എന്നിരുന്നാൽ പോലും ഇതൊക്കെ തുടക്കത്തിൽ തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത്, റിപ്പീറ്റ്, ഇത് തുടക്കത്തിൽ തന്നെ യോഗ പരിശീലനം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തുടക്കത്തിൽ തന്നെ പരിഹരിച്ചു പോയിക്കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, ഹൃദയ സംബന്ധമായി വരുന്ന പല പ്രശ്നങ്ങളും, ഹാർട്ട് അറ്റാക്ക് അത് മാത്രമല്ല, ഹൃദയത്തിന്റെ താളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാധ്യതകളെയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി വിടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ജീവിതശൈലി എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. ഇന്ന് അമിതവണ്ണം ഉള്ള ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസവും കഴിയും തോറും കൂടി കൂടി വരികയാണ്. കുട്ടികളിലെ അമിതവണ്ണം വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അധികം ആക്ടിവിറ്റീസ് ഇല്ല, പുറത്തധികം ആക്ടിവിറ്റീസ് ഇല്ല, സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ പല കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതവണ്ണം വളരെ കൂടുതലാണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ ആ ഒരു ശരീരപ്രകൃതത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോഴും ഈ അമിതവണ്ണം മൂലം നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഹൃദ്രോഗം പോലെയുള്ള പ്രശ്നങ്ങൾ, ഇന്ന് ഹൃദ്രോഗമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷെ സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം നമുക്ക് ഈ അമിതവണ്ണം എന്നുള്ള പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലാണത്. ഒന്ന്, സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കുക. രണ്ട്, ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിലൊരു നിയന്ത്രണം, അത് മനസ്സിൻ്റെ തലത്തിൽ തന്നെ നമുക്ക് വരണം. കാരണം ഈ ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്സ് എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ്. അവർക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, പക്ഷെ അത് നിർത്താൻ സാധിക്കുന്നില്ല. അവിടെ ഒരു മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭക്ഷണം വേണ്ട, അത് കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റൂ. ഈ തീരുമാനമാണ് യോഗ പരിശീലനത്തിൻ്റെ ഓരോ ദിവസത്തിലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലോട്ട് നമ്മൾ എടുക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഇന്ന് യോഗ തുടങ്ങി നാളെ തൊട്ട് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണമെന്നൊരാളോട് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ അത് സാധ്യമല്ല. പക്ഷേ സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു ഭക്ഷണം ഒഴിവാക്കണമെന്ന് അവർ തന്നെ തീരുമാനിച്ചാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇടണം എന്ന് തോന്നുമ്പോൾ ബ്രേക്ക് ഇടാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തീരുമാനങ്ങളിൽ ഒരു ഉറച്ച നിലപാട് നമുക്കെടുക്കാൻ സാധിക്കും. അത് യോഗ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു ഗുണമാണ് നമുക്ക് മനസ്സിൻ്റെ തലത്തിൽ. അതുമാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നത് തന്നെ ആരോഗ്യമുള്ള ഭക്ഷണ രീതികൾ, അതായത് ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറുക. ഇപ്പോൾ എനിക്ക് രാവിലെയൊക്കെ യോഗ പരിശീലനത്തിന് വരുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് യോഗ പരിശീലനം ആരംഭിച്ചതിന് ശേഷമാണ്, ഇപ്പോൾ പ്രഭാതത്തിലാണ് ക്ലാസ്, രാവിലെ 5:30 ക്ലാസ് ഉണ്ടെങ്കിൽ അവർ നേരത്തെ കിടന്നുറങ്ങണമല്ലോ, അപ്പോൾ നേരത്തെ കിടന്നുറങ്ങണമെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ കുറേ കാര്യങ്ങൾ ബാക്കിലോട്ട്, ഒരു ബാക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒത്തിരി കൺട്രോളുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് യോഗ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ നേരത്തെ തീർത്ത് യോഗ ആരംഭിക്കുന്നു. അതിനുശേഷം ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ രീതി. ഈ ഭക്ഷണ രീതിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആരോഗ്യമുള്ള കൂടുതലും പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതിനോടൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ, ഇതെല്ലാം വരുന്നത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനത്തിൽ കൂടെ തന്നെയാണ്. അതുവഴി ഈ അമിതവണ്ണം എന്നുള്ള പ്രശ്നത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പലരും എന്നോട് പറയാറുണ്ട് കുറച്ച് നാളൊക്കെ ഞാൻ തീരുമാനിക്കും, അത് കഴിയുമ്പം എനിക്ക് ആ തീരുമാനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ക്ലാസ്സിൽ കുറേ മനസ്സിൻ്റെ തലത്തിൽ കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം മടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ യോഗ പരിശീലനത്തോടൊപ്പം തന്നെ ഇത്തരം പ്രാക്ടീസുകളും കൂടെ ചെയ്യിക്കുന്നുണ്ട്. മറ്റൊരു ജീവിത ശൈലി രോഗമാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, പലതരത്തിലുള്ള അലർജികൾ, വീസിങ്, ആസ്മ, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മൽ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മോശമായത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണ് നമ്മൾ പ്രാണായാമ പരിശീലനങ്ങൾ നിത്യവും ചെയ്തു പോകുന്നത്. അപ്പോൾ ഓരോ തരത്തിലുള്ള പ്രാണായാമങ്ങൾ നമുക്ക് ഓരോ വ്യക്തികളെ ആശ്രയിച്ച് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് സൂര്യഭേദന പ്രാണായാമം എന്ന് പറയുന്ന പ്രാണായാമമാണ് കൊടുക്കുന്നത്. അത് കൂടുതലും നമ്മുടെ ശരീരത്തിൻ്റെ കഫം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ മഴ സമയമൊക്കെ ആണല്ലോ, ഈ സമയത്തൊക്കെ ഇത്തരം ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താനും കൂടെ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇത്തരം പ്രാണായാമ മുറകൾ ചെയ്യുന്നത്. പിന്നെ സ്ഥിരമായിട്ടുള്ള പ്രാണായാമ മുറകൾ ചെയ്യുന്നത് വഴി ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രാണൻ്റെ സഞ്ചാരം നമുക്ക് ശരീരത്തിൽ സുഗമമാകും. ഓരോ കോശങ്ങൾക്കും ആവശ്യമുള്ള ഊർജവും പ്രാണനും അതുവഴി ലഭിക്കാനും സാധിക്കും. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഘടകമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മൂവ്മെൻറ്റ്സ് അധികം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചടഞ്ഞു കൂടിയിരിക്കുക, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ തന്നെ എടുക്കുക, മണിക്കൂറുകൾ ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ നിന്നുകൊണ്ടുള്ള ജോലി, എന്താണോ ജോലിയുടെ സ്വഭാവം ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ അത് നമുക്ക് തുടരേണ്ടി വരും. അത് ഒരു ദിവസമല്ല, മാസങ്ങളല്ല, ചിലപ്പോൾ വർഷങ്ങൾ. അപ്പോൾ അതുമായിട്ട് സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഓസ്റ്റിയോപോറോസിസ്, മുട്ടിന് വേദന, നടുവിന് വേദന, കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വേദന, സ്പോണ്ടിലൈറ്റിസ് പോലത്തുള്ള പ്രശ്നങ്ങൾ, ഉപ്പൂറ്റി വേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അപ്പോൾ യോഗ പരിശീലനം സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ പേശികൾക്ക് ബലം കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ വഴക്കം മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് യോഗ. അപ്പോൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നത് മൂലം ഈ വീഴ്ചകൾ ഉണ്ടായാലും ചെറിയ ഒരു തട്ടലോ പൊട്ടലോ ഒക്കെ വന്നാലും നമുക്കധികം പ്ലാസ്റ്റർ ഒന്നും ഇട്ട് കിടക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ബലമുള്ള എല്ലും പേശികളും ഒക്കെ തന്നെ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒക്കെ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കുറയും. അതൊരു വലിയ ഗുണമാണ്. സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ആശുപത്രി വാസം അധികം ഉണ്ടാവില്ല. പനി ജലദോഷം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതൊക്കെ യോഗശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ളൊരു മാർഗം തന്നെയാണ്. അതല്ലാതെ അധികം ആശുപത്രി വാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആകത്തുകയൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് യോഗ പരിശീലിക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, കൊളസ്ട്രോള്, BP, അമിതവണ്ണം, പേശികൾക്കും എല്ലുകൾക്കും സംഭവിക്കുന്ന മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇഷ്യൂസ്, ഇതിനെ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും ഒക്കെയുള്ള ലളിതമായ മാർഗങ്ങൾ ഇന്ന് യോഗയിലുണ്ട്. പലപ്പോഴും ഇതൊക്കെ മാറും, യോഗയിൽ കൂടെ മാറും എന്നുള്ള തിരിച്ചറിവ് പലർക്കും ഇല്ല. അത് പരിശീലിച്ചാൽ മാത്രം, അല്ലെങ്കിൽ അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകൂ എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരല്പസമയമെങ്കിലും ദിവസേന ഒരു 45 മിനിറ്റോ 1 മണിക്കൂറോ എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതുവഴി നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം കുറേ കൂടെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും.
1: ഇന്നത്തെ സുഖനോഭവന്തുൽ, രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനും യോഗ ഒരു മികച്ച മാർഗമാണെന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെല്ലാം യോഗയിലൂടെ മാറ്റാൻ സാധിക്കും, ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് നമ്മുടെ യോഗാഗുരു നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സുഖനോഭവന്തുവിൽ നിന്നും യോഗാഗുരു പ്രിയാഞ്ജണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.

0: അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറുവത് കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖനേ കെ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ജോ ജറുവത് അപ്നേ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ. ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹേ വോ ജൽദി ഓർ കേസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യോകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ 1 മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 1 ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5,00,000-6,00,000 നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിനുശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകടകാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ

US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 18001178000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ലിസണേഴ്സ് ലോഞ്ചിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു ആണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു വ്യത്യസ്തമായ ഒന്നാണ്. നമ്മളൊട്ടും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ചെറിയ ഒരു നല്ല വിഷയം എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ പ്രായം ചോദിച്ചാൽ അത് പറയാൻ വളരെ എളുപ്പമാണ്. ഒരു ജനനത്തീയതി മതി. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിന് എത്ര വയസ്സുണ്ട്? ശരീരം ഓരോ വർഷവും പ്രായമാകും, പക്ഷെ മനസ്സ് അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് വളരും, ചിലപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു കുട്ടിയായി തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നമുക്ക് ആ മനസ്സിൻ്റെ പ്രായത്തിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, മനസ്സ് പ്രായമാകുന്ന ദിവസം ഏതാ? ഓക്കെ, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്കിന് പോവാം, അല്ല ബ്രേക്കിനല്ല, ഒരു ചെറിയൊരു ഗാനം കേൾക്കാം. ഗാനം കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ഗ്രാമഫോൺ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, അപ്പൊ ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
1: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
0: നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ മനസ്സിന്റെ പ്രായത്തെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
0: ചന്ദ്രികമ്മ എന്തുണ്ട്?
3: അടിപൊളി. അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് പിന്നെ പ്രായം എപ്പോഴാവുന്നു എന്നുള്ളതാ,
0: നമ്മുടെ മനസ്സിന് പ്രായം നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാ.
3: അത് നമ്മള് കൊച്ചു പ്രായത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര അടിച്ചു പൊളിച്ചുകളൊക്കെ അല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മള് പഠിക്കുന്ന കാലം വരെ, നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ നിൽക്കുന്ന കാലം വരെ നമ്മൾ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നത്. വയസ്സാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ വിവാഹമൊക്കെ അങ്ങോട്ട് കഴിച്ച് കുടുംബ ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ മക്കളായി, മക്കളെ കൊച്ചുമക്കളും ഒക്കെ ആയി, എല്ലാരും ഒക്കെ താമസിക്കുമ്പോഴത്തെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ പ്രായം കൂടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അവരെ കൂടെ താമസിക്കുമ്പോഴായിരിക്കും കാര്യം, അവരെയൊക്കെ നോക്കണ്ടേ. അപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ടോ വിചാരിക്കും, അവരെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവരെ വളർത്തിയും വേണം നമുക്ക്, വൈകായികയും ഉണ്ട്, എങ്കിലും അവരെ കളയാനും പറ്റുന്നില്ല. അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും വേണം. അതല്ലേ നമ്മളുടെ ഇത്. അപ്പോഴത്തൊക്കെ നമ്മൾ വൈകായികയൊക്കെ തോന്നും നമുക്ക് ഭയങ്കര. അപ്പൊ എനിക്ക് അന്നേരം തോന്നാറുണ്ട് ഭയങ്കര. എങ്കിലും ഞാൻ എന്റെ മക്കളെ, കൊച്ചുമക്കളെയായാലും അവരുടെ സഹായത്തിന് വേണ്ടി അവരെ വളർത്തുന്ന, നമ്മളെ ജീവിതം മരിക്കും കാലം വരെ അവരെ നോക്കും. അത് എനിക്ക് വൈകായികയൊന്നും ഞാൻ തോന്നത്തില്ല എന്റെ മനസ്സിൽ, പക്ഷെ വൈകായികയുണ്ട്. എങ്കിലും ഞാൻ അതൊന്നും വകവയ്ക്കാതെയാണ് അവര് അവരെ കൂടെ ഞാൻ ജീവിക്കുന്നതേ. അവരുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ ഈ ഒത്തിരി പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് 10-60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഏതാ എല്ലാവർക്കും ആര് ഒറ്റപ്പെട്ട് താമസിക്കുന്നതായിരുന്നാലും അവർക്ക് മാനസികമായ വിഷമം തോന്നത്തില്ലേ? അതൊരു വിഷമമല്ലേ? അത്
0: ഒറ്റ
3: വീട്ടിൽ ഇപ്പൊ എത്രയോ പേര് മക്കള് പിന്നെ വിദേശത്തൊക്കെ ആയി ഉണ്ടായാൽ തന്നെ നോക്കാതെയും ഒറ്റപ്പെട്ട് അമ്മയോ അച്ഛനോ ഒക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നില്ലേ? അപ്പൊ അവര് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കൂ, നമ്മള് ജീവിക്കേണ്ട അതുപോലെ ചിലപ്പോ അവർക്കൊക്കെ തോന്നിപ്പോത്തില്ല, വയ്യായിക്ക് തോന്നും. നമുക്ക് അവർ സത്യത്തിൽ തോന്നിക്കും ജീവിക്കേണ്ട അതുപോലെ ചിലപ്പോ തോന്നിപ്പോകും. ചിലവർക്ക് ചിലവർ സങ്കടപ്പെട്ടൊക്കെ അങ്ങ് ജീവിക്കും. ചിലവർ പിന്നെ അനാഥ മന്ദിരത്തിലൊക്കെ പോയി താമസിക്കുമ്പോ നമ്മൾ അവിടെ ചെന്ന് നിക്കുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിനകത്ത് എന്തോ സന്തോഷം കാണും, ഒരിക്കൽ പോലും കണ്ണിൽ കാണോ? നമ്മളെ മക്കളെ കൂടെ ജീവിച്ചതും അവരെ വളർത്തിയതും എല്ലാം നമ്മൾ ഓർക്കത്തില്ലേ? എപ്പോഴെങ്കിലും ഓർക്കത്തില്ലേ? നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും ഓർക്കും, നമ്മൾ ഓർക്കാറുണ്ട്. അവര് നമ്മളെ നോക്കുന്നില്ലല്ല. അതൊക്കെ ഒരു പ്രായം തോന്നുന്ന പോലല്ലേ നമുക്ക് തോന്നാറുണ്ട് മനസ്സിൽ. ഭയങ്കര കഷ്ടങ്ങളൊക്കെ ഇപ്പൊ തന്നെ. പിന്നെ എന്തുവാണെന്ന് വെച്ചാൽ നമ്മള് ജീവിച്ച് നമ്മള് അങ്ങ് തീർക്കും നമ്മുടെ ജീവിതം, ജീവിച്ചല്ലേ പറ്റൂ. പിന്നെ അവരോട് പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ നമ്മള് മക്കളോടെ പോകുന്നെന്തിനാ? അതേക്കാലം എവിടെ എവിടെ ആയാലും ശരി, നമ്മൾ ഒറ്റപ്പെട്ട് താമസിച്ച് അവിടെ തന്നെ ജീവിച്ച് നമ്മള് ജീവിതം അവസാനിക്കുക. അതൊക്കെ തന്നെ ഈ ഇപ്പൊ നടക്കുന്ന നാട്ടില്. ഇത്രയും പറഞ്ഞു നിർത്തുന്നോനേ.
0: ഓക്കെ
3: ഓക്കെ ഓക്കെ,
0: വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും അമ്മ പറയുന്നത് നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അരിച്ചു പറക്കൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ വളരുന്നത് അല്ലേ. എന്ന് വെച്ചാല് നമുക്ക് ഇപ്പം അമ്മ പറഞ്ഞു വെച്ചാണെങ്കിൽ നമ്മൾ കുഞ്ഞിലേക്ക് കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കുന്നു, അവരുടെ ഭാവിയെ പറ്റി സ്വപ്നം കാണുന്നു, അവരതിന് ആനുപാതികമായി നമ്മൾ പഠിപ്പിക്കുന്നു വളർത്തുന്നു അല്ലേ. പക്ഷേ അവസരം ആ പ്രായം എത്തുമ്പോഴത്തേക്കും അവർ നമ്മളെ നോക്കാൻ അവർക്ക് സമയമില്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് എന്താണെന്ന് നമുക്ക് തോന്നാം. അപ്പം നമ്മൾ മാറി ജീവിക്കാം അല്ലെങ്കിൽ അവർ മാറി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ചിലതൊക്കെ ആണെങ്കിൽ അവർ മക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു, അവരെ പരിചരിക്കുന്നു, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പല പല രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പോകും. പക്ഷേ ചില സമയത്ത് നമ്മുടെ മനസ്സ് തന്നെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് മാറാം എന്നും പറഞ്ഞ് സ്വയം മാറി നമ്മൾ മാറി ജീവിക്കാമെന്ന് വിചാരിച്ച് വേറൊരിടത്തോട്ട് മാറി താമസിക്കുന്നു അല്ലേ. അപ്പം അങ്ങനെ മനസ്സ് ആനുപാതികമായി എങ്ങനെയാണോ സാഹചര്യം അതുപോലെ മനസ്സ് എപ്പോൾ അതിനനുസരിച്ച് പ്രതികരിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എങ്ങനെ നീങ്ങുന്നു, അതാണ് ആ ഒരു പക്വത അല്ലേ. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണോ അതോ പൊടുന്നനെയാണോ സംഭവിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ മനസ്സിന് എപ്പോഴാണ് ആ പ്രായമാകുന്നത്, എപ്പോഴാണ് അതിനൊരു പക്വത വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാനിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ശാരീരികമായാണെങ്കിൽ നമ്മൾ എപ്പോൾ ചോദിച്ചാലും മനസ്സ് എത്രയാണ്, എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ബർത്ത്ഡേ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ, എത്ര വർഷമായി നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ജനിച്ചിട്ട് എന്നുള്ളത്. പക്ഷേ ഈ മനസ്സിൻ്റെ പ്രായം ചോദിക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111-ലേക്കാണ്. അപ്പോൾ ചെറിയൊരു ഗാനം കേൾക്കാം, ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.
4: മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ.

0: അങ്ങനെ നല്ല മനോഹരമായ ഒരു ഗാനം നമ്മളെ വെട്ടം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രദ്ധ വിളിക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം
0: ചേച്ചി, എന്തുണ്ട്? സുഖം സുഖകരം.
1: പിന്നെ പറയുമ്പോ ഇപ്പൊ ഫിഫ്ത് സെമ്മിന്റെ പരീക്ഷയാണ്, രണ്ട് പരീക്ഷ കഴിഞ്ഞ മൂന്നാമത്തെ പരീക്ഷയാണ് ശനിയാഴ്ച.
0: ഓഹോ.
1: അപ്പൊ പഠിച്ചോണ്ടിരിക്കയാണ്, അപ്പോഴാണ് ഈ വിഷയം കേട്ടത്. അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചു.
0: ഓക്കേ,
1: അപ്പൊ ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ.
0: മനസ്സിന് പ്രായമാകുന്നത് എപ്പോഴാണ്?
1: മനസ്സിന് പ്രായം ആകത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം.
0: അത് ശരി.
1: കാരണം മനസ്സിന് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: ഇപ്പൊ
1: നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടൊന്ന് പോകാം, അല്ലെങ്കിൽ അതൊന്ന് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ട, അത് നമ്മൾ ചിന്തിക്കുകയല്ലേ ചെയ്യുന്നത്, ചിന്തിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴ് അത് നമ്മുടെ മനസ്സാണ്. നമ്മൾ പലപ്പോഴും കണ്ടില്ലേ നല്ല പ്രായമുള്ളവരൊക്കെ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ അത് അവരുടെ മനസ്സാണ്, കാരണം അവിടെ പ്രായമൊന്നും ഒന്നും വരുന്നില്ല. പ്രായം എന്നൊരു
0: വരുന്നില്ല.
1: പിന്നെന്ന് പറയുമ്പോ നമ്മൾ ജീവിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ അമ്മയുണ്ട്, അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. അമ്മയാണെങ്കി ഇപ്പൊ വെറും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ. ഒരുപാട് വയസ്സായി. അപ്പം തന്നെ എണീച്ചിരിക്കത്തൊന്നുമില്ല. എന്റെ ഒരു ചേച്ചിയാണ് എടുത്ത അമ്മയെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന കസേരയിൽ ഇരുത്തി ചോറൊക്കെ വാരിക്കൊടുത്ത് വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവന്ന കട്ടിലിൽ ഇരുത്തി, അല്ലെങ്കിൽ കുറച്ച് സമയം കസേരയിൽ ഇരുത്തി. അപ്പൊ വെറും ഒരു കൊച്ചു കുഞ്ഞ്. അപ്പൊ അമ്മയുടെ മനസ്സ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷെ ചില സമയത്ത് പക്ഷെ അമ്മ നല്ല രീതിക്ക് വർത്തമാനം പറയും. എന്നുവെച്ചാൽ അവിടെ അമ്മയുടെ ആ മനസ്സ് തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അമ്മയ്ക്കെല്ലാം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അമ്മയ്ക്ക് അത് സ്വയം ചെയ്യണോ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ആരോഗ്യം അത് സമ്മതിക്കുന്നില്ല. അമ്മയ്ക്ക് ചില കാര്യങ്ങളിൽ അമ്മയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴേ, ചെയ്തൊക്കെ കൊടുക്കുമ്പോഴേ. പക്ഷെ അമ്മയുടെ ശാരീരികമായ ആ ആരോഗ്യം അമ്മയ്ക്ക് അതിനെ അനുവദിക്കുന്നില്ല. പക്ഷെ അമ്മയുടെ മനസ്സ് അതിനും അപ്പുറമാണ്, അത് ചെയ്യണം.
0: അപ്പൊ
1: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സെന്ന് പറയുന്നതിന് പ്രായമാകത്തില്ല മോനെ.
0: പരീക്ഷയില് നന്നായി പഠിച്ച് നന്നായിട്ട് ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഒരു മായാചാരം തന്നെയാണല്ലേ. അനുഭവങ്ങളാണ് മനസ്സിന്റെ കലണ്ടർ എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും ഒരേ ദിവസം ജനിച്ചവരല്ല, അതുപോലെ തന്നെ ഒരു ദിവസം വളർന്നവരുമല്ല. ചിലരുടെ മനസ്സ് ആദ്യ പരാജയത്തിൽ തന്നെ വളരും. കാര്യം ആ ഒരു പരാജയം അദ്ദേഹത്തിന് അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടാവും, അത്രയ്ക്ക് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ മനസ്സ് പെട്ടെന്ന് തന്നെ വളരും. ചിലരുടെ ആദ്യത്തെ ഉത്തരവാദിത്വത്തിൽ വളരും, ചിലരുടെയാണെങ്കിൽ ഒരു നഷ്ടത്തിന് ശേഷം, ചിലരുടെ ആരുടെയെങ്കിലും കണ്ണുനീര് കാണുമ്പോൾ, അതിപ്പോ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ കണ്ണീര് കണ്ടാൽ മതി, അപ്പൊ തന്നെ മനസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച അവിടെ സംഭവിക്കും. അതുകൊണ്ട് മനസ്സിന്റെ കലണ്ടർ വർഷങ്ങൾ കൊണ്ടല്ല എഴുതപ്പെടുന്നത്, അതുകൊണ്ട് അത് അനുഭവങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. മനസ്സിന്റെ വളർച്ച അനുഭവങ്ങളാണ് മനസ്സിനെ വളർത്തുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: സ്വപ്നക്കൂടം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം
0: സുരേഷ് ചേട്ടാ, കുറച്ചുകൂടെ അടുത്തോട്ട് വരുമോ? പറഞ്ഞു. അതെ, കൊറേ നാളായി വിളിച്ചിട്ട്. ആ സൗണ്ട് കേട്ടപ്പം പക്ഷെ നമ്മള് കൊറേ നാള് മുമ്പൊക്കെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു തോന്നുന്നു അല്ലേ?
1: പരിപാടി കേട്ടോണ്ടിരുന്നാലേ നമുക്ക് അതിനെ വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. കേട്ട് ഇങ്ങനെ വിളിക്കുകയും ചെയ്യാം. അതൊന്നും ഇപ്പൊ കേൾക്കാറില്ല രാത്രി, അങ്ങനെയുള്ള സാഹചര്യം അല്ല.
0: പരിപാടി
1: പങ്കെടുക്കാനില്ല. പിന്നെ സാറിന്റെ പേരെന്തോ?
0: മഹേഷ്.
1: ആ
0: പിന്നെ
1: ശരിയാ. പിന്നെ ഇങ്ങനെ പോകുന്നു.
0: അപ്പൊ നമ്മുടെ മനസ്സിന് പ്രായമാകാറുണ്ടോ?
1: മനസ്സിന് പ്രായമാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ, മനസ്സ് നമ്മളെ വയസ്സ് കൂടുന്നതനുസരിച്ച് വയസ്സിന് മനസ്സിന് പ്രായമുണ്ടോ എന്ന് ചോദിച്ചാല്, മനസ്സിന് പ്രായം കൂടാ.

0: പിന്നെ പ്രായം കഴിഞ്ഞാൽ വയസ്സ് കൂടുന്നതനുസരിച്ച് പിന്നെ മനസ്സിന് പ്രായം കൂടിക്കേണ്ടിയിരിക്കും, മനസ്സിനും പ്രായം കൂടിക്കേണ്ടിയിരിക്കും സാറേ. അതേപോലെ ഞാൻ അങ്ങനെ പറഞ്ഞു, പിന്നെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ചെയ്യുന്ന പിന്നെ മനസ്സായിരിക്കത്തില്ല നമ്മളെ വയസ്സ്
1: വരുമ്പോൾ,
0: ആ മനസ്സിനെ കുറെ കിടക്കാൻ കൂട്ടുന്നു. ആ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മളെ മനസ്സും പിന്നെ പ്രായം കൂടിക്കൊണ്ടിരിക്കും,
1: വളർന്നുകൊണ്ടിരിക്കും. അത് ചിലര് കുട്ടിത്തം ഇപ്പോഴും നിക്കാറുണ്ട് എത്ര വയസ്സാണെങ്കിലും ഇല്ലേ.
0: അതാണ് സാറേ, കുട്ടിത്തം നിന്നാലും നമ്മൾ ആ മനസ്സിനകത്ത് പ്രായം കൂടിക്കൊണ്ടിരിക്കുക.
1: അത് ചേട്ടൻ പറയുന്നത് എന്താ പറയാ, ഈ ശാരീരികമായിട്ടുള്ള ഈ മീൻ ബർത്ത്ഡേ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇത് വെച്ചിട്ട് മനസ്സും ഇങ്ങനെ വളരും. ഒരു കൊച്ച് ഒന്നര രണ്ടു വയസ്സുള്ള പിള്ളേരുടെ അതേ മനസ്സും അതേ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അല്ലേ.
0: അതേ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത്. നമ്മളെ ആ കുട്ടി കുട്ടിത്തം വിടത്തില്ല.
1: അഥവാ ഇപ്പൊ ചേട്ടൻ പറയും പോലെ മനസ്സ് അഥവാ ഇപ്പൊ ചേട്ടൻ പറയും പോലെ മനസ്സ് വളർന്നുകൊണ്ടിരുന്നു. ഈ പ്രായം കൂടുന്തോറും മനസ്സും വളരും പോലെ വളർന്നാലും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അവര് കുട്ടികൾ തന്നെയാണ് അല്ലേ.
0: അതാണ് സാറേ, സാറ് പറഞ്ഞ കറക്റ്റ് തന്നെ. പിന്നെ പിന്നെ ഈ വയസ്സ് കൂടുന്നതെങ്കിലും മനസ്സിങ്ങനെ പിന്നെ അതിന്റെ നമ്മളെ പ്രായം അനുസരിച്ചുള്ള മനസ്സായിരിക്കും നമ്മളെ ഈ വയസ്സ് കൂടി വരുമ്പോ. അതുകൊണ്ട് പറഞ്ഞ അല്ല, ചിലവർക്ക് കുട്ടിത്തം വിടത്തൂല്ല.
1: സാറ്
0: പറഞ്ഞതൊക്കെ
1: ഞാൻ പറഞ്ഞു.
0: ശരി, കൊള്ളാം സാറേ, വിഷയം കൊള്ളാം കേട്ടോ.
1: താങ്ക് യു, താങ്ക്
0: യു. നല്ലൊരു വിഷയം. ശരി സാറേ, ശരി സാറേ,
1: ഓക്കെ ഓക്കെ ചേട്ടാ. വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ അങ്ങനെ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംഗതി തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മായാജാലമാണ്. ആക്ച്വലി ഈ മനസ്സ് എന്നൊരു സംഗതി വളരുന്നത് തന്നെ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെ. ഒരു ഒരു സുപ്രഭാതത്തിൽ തന്നെ, ഇന്നലെ ആയിരുന്ന ഞാനായിരിക്കില്ല ചിലപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന പാതകൾ ഒക്കെയും തന്നെ അതുപോലത്തതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വളരും അല്ലെ. ചില ചില ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആണെങ്കിലും അവൻ്റെ വീട്ടിലെ പരിസ്ഥിതികൾ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെയും അവൻ തന്നെയായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. പത്രം കൊണ്ടിടുന്നത് മുതൽ, അതായത് പത്രം അവൻ്റെ വീട്ടിലെത്തിയ അതിനുശേഷം അത് മേശയിൽ എത്തിക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവൻ ചെയ്യുക അല്ലെ. ഇപ്പോൾ വയസ്സെന്ന് പറയുമ്പോൾ ഒരു സംഗതി മാത്രം, അത് വെറും ഒരു നമ്പറാണ് അല്ലെ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഈ മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് എപ്പോഴും ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് പ്രായമുള്ളവരൊക്കെ നല്ല കിടലൻ ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തി നടക്കുന്നത് കണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ മനസ്സ് അതുപോലെയുള്ളതാണ്. അപ്പം ആ മനസ്സിനെ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയ ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: ഏതാ ട്രെയിൻ?
1: ബാംഗ്ലൂരിന്.
0: ഞാൻ വരും.
2: Guys, guys, I got the key to the secret alley.
3: Secret alley?
1: First year join chamber, ഞങ്ങളുടെ സീനിയർ ജസ്ലീൻ കാണിച്ചു തന്ന ആ സീക്രട്ട് ആലിയിലേക്ക് ഞങ്ങൾ എല്ലാവരും ഓടി.

0: അങ്ങനെ ഹൃദയം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ബിജു എന്നാണ്.
0: ബിജു, എന്ത് ചെയ്യുന്നു?
1: ഞാൻ കണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക.
0: ഓക്കെ, എവിടെയാണ്?
1: കൊല്ലത്ത് തന്നെ ആയിരുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ കൊറേ നാൾ കൊണ്ടിട്ട് പോകുന്നില്ല. പ്രവീണിനൊക്കെ അറിയാം.
0: ഓക്കെ,
1: കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു
0: ഞാനിപ്പോ. വീട്ടിലാണോ?
1: വീട്ടിലെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പ്രവീണിനെ അറിയാം. എന്റെ അമ്മ ബെഡ്റിഡൺ ആയിരുന്നു, പക്ഷെ എന്നെ അമ്മ എന്നെ വിട്ട് പിരിഞ്ഞു. ഇപ്പൊ ആയിരുന്നു അത് ശേഷം ഞാൻ ഇന്നാണ് വിളിക്കുന്നത്. നല്ലൊരു ടോപ്പിക് ആണെന്ന് അറിഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ
0: വിളിക്കുന്നത്. അച്ഛന്
1: പ്രായമാകും എന്നുള്ളതല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഏജ് ഇസ് എ നമ്പർ.
0: യെസ്, ഓഫ് കോഴ്സ്.
1: ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ്. എല്ലാ വ്യക്തികളും ഏത് പ്രായക്കാരായിട്ട് അവരുടെ എല്ലാം മനസ്സിൽ കുട്ടിത്തമുണ്ട്. എല്ലാവരുടെ മനസ്സിൽ കുട്ടിത്തമുണ്ട്. അത് 80 വയസ്സായാലും 100 വയസ്സായാലും എത്ര ആയിക്കോട്ടെ, ആ ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അവർക്ക് എപ്പോഴും. ഇവരുടെ മനസ്സ് പ്രായമാകും. എന്റെ അനുഭവത്തിൽ നമ്മുടെ പേരൻസ് നമ്മളെ
0: നഷ്ടപ്പെടുമ്പോൾ,
1: നമ്മളുടെ അമ്മ നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മള് പ്രായം മനസ്സുകൊണ്ട് നമ്മളങ്ങ് ഏതോ സ്ഥലത്തിലോട്ട് നമ്മൾ അങ്ങ് പോകും. നമ്മൾ പ്രായമായി നമുക്ക് ഇതിന്റെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും.
0: പക്ഷെ
1: എന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് അങ്ങനെ നമ്മളുടെ മനസ്സിന്റെ കുട്ടിത്തം വിട്ട് മാറുന്നില്ല. നമ്മുടെ പേരൻസ് നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അനാഥരാണ്. നമുക്ക് ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, സഹോദരങ്ങൾ ഉണ്ടാകാം, ഫ്രണ്ട്സ് ഉണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകാം, എന്തും ഉണ്ടാകാം. നമുക്ക് പണം ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മളുടെ അമ്മ, അച്ഛൻ ഉപരി നമ്മുടെ അമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വൃദ്ധരായി പോകും, നമ്മൾ അനാഥരായി
0: പോകും. മനസ്സിലാവുന്നുണ്ട്.
1: അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഫ്രണ്ട്സുകളായിട്ട് വിളിക്കുന്നത്. കുറെ നാളല്ല, അമ്മ പോയതിന് ശേഷം എന്നെ വിട്ടു പിരിഞ്ഞല്ല, അമ്മ പോയി യാത്ര പോയതിന്
0: ശേഷം.
1: ആക്ച്വലി ഞാൻ പുള്ളിക്കാരിയെ വിളിക്കുന്നത് പൊന്നുസമാണ്. അത് പ്രവീണിനും അറിയാം. പ്രവീൺ നേരിട്ടല്ല, ഫോണിലൂടെ അമ്മയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോ എന്റെ ഒരനുഭവത്തോടെ പറഞ്ഞത് ഇത് അറിയാവുന്ന കാര്യം ഇതാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഞങ്ങള് നല്ല ഫ്രണ്ട്ലി ആയിരുന്ന കുട്ടികളെ പോലാണ് തമാശയും കാര്യങ്ങളും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ കുസ്തികളും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നത്. ഞാനിപ്പം വളരെ എന്റെ മനസ്സിനും
0: ശരീരത്തിനും
1: ഞാനങ്ങ് നല്ല പ്രായം ചെന്നിട്ടുണ്ട്.
0: മനസ്സിലാവുന്നു ചേട്ടാ.
1: ആ ഒരു ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, അതുകൊണ്ട് കുറച്ച് മക്കൾക്കും പേരൻസിനും നഷ്ടപ്പെടരുത്. അവരെല്ലാവരും പേരൻസിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് നല്ല കെയറിങ്ങും കൊടുക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ.
0: കാരണം
1: പേരൻസ് നഷ്ടപ്പെട്ടവർക്ക്
0: വേദന
1: അറിയുള്ളൂ. അതിനുള്ളപ്പം നമ്മൾ കണ്ണിന്റെ കാഴ്ചശക്തി അറിയില്ല.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോ അമ്മ എന്നുള്ള ഒരു വിളി കേൾക്കാൻ, നമ്മൾ ആഹാരം കഴിച്ചോ, മഴയാണ്, നീ നനയരുത്, പെട്ടെന്ന് വീട്ടിൽ വാ, അവിടെ വഴക്ക് നടക്കുന്നു, നീ പെട്ടെന്ന് വീട്ടിൽ വാ, ബസ് കിട്ടിയോ എന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കാൻ ഈ ഒരു വ്യക്തി ഉള്ളൂ.
0: അതെ അതെ.
1: ആ ഒരു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബ്ലാങ്ക് ആണ്, ശൂന്യതയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും നമുക്ക് ഉണ്ടായിരിക്കാം. പൈസ സാമ്പത്തികം ഉണ്ടായിരിക്കാം, നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കാം, ഈ പറയപ്പെടുന്ന കണക്ക് ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാരും
0: ഉണ്ടായിരിക്കും.
1: നമ്മള് അനാഥരാണ്. എല്ലാരോടും എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയും എല്ലാരോടും എനിക്ക് പറയാനുള്ള പേരൻസ് നല്ല രീതിയിൽ കെയർ ചെയ്യുക,
0: അവരെ
1: കേൾക്കുക, അവരുടെ അടുത്ത് ഇരിക്കുക, അവർക്ക് വേണ്ടിട്ട് നമ്മള് വൃദ്ധരായി പോകും. നമ്മള് വൃദ്ധരാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മയും അച്ഛൻ നമ്മളുടെ കൂടെ ഉണ്ടാകണം,
0: കൂടെ ഉണ്ടാവണം.
1: അമ്മേ, നീയൊന്നുകൂടി പിറന്നിടമേ, ഞാനുള്ളിലുള്ള വേദനകൾ ചൊല്ലാമം, ദിവ്യമാം തന്നിരി തനലായി തീർന്നു ശാപജന്മ.

0: ஓடி திறந்தீடம் யானுள்ளில் உள்ள வேதனைகள் சொல்லாமம்.
1: ஓகே ஓகே വിളിച്ചാൽ സന്തോഷം, ഇനിയും വിളിക്കാം. ഇപ്പൊ എന്തായാലും അമ്മയുടെ ആ ഒരു വേർപാട് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും ആ അമ്മയുടെ ആത്മാവിനുള്ള നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ മനസ്സിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു മിസ്സിംഗ് ഗ്യാപ്പ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് ഓരോ അനുഭവങ്ങളും വരുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറുന്നത്. അപ്പോൾ മനസ്സിനൊരു പ്രായം ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിന് പ്രായമാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് പറയാനും പറ്റുക അല്ലേ. ഇതിപ്പം വളരെ നല്ലൊരു ഇതാണ്, പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ഗാനം കേൾക്കാൻ സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.
2: பாட்டு

0: குட்லு,
1: என்ன பாரு, பாடு.

0: ഉറക്കണം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അത്യാവശ്യം നമ്മളെ മിസ് ചെയ്യിപ്പിക്കുന്ന, അത്യാവശ്യം നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, അത്യാവശ്യം നമ്മളെ നൊസ്റ്റാൾജിക് ആക്കുന്ന, അത്യാവശ്യം നമ്മുടെ മനസ്സിൽ അമ്മയുടെ ഓർമ്മകൾ കൊണ്ടുവരുന്ന ഒരു നല്ലൊരു ഗാനം തന്നെയാണിത്. ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ എങ്കിലും ഇത് ഞാൻ വളരെ കുറച്ചടുത്ത് ഒരു ദിവസം കേട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കേൾപ്പിക്കാമെന്ന്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ.
1: ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: ഹലോ, നമസ്കാരം മഹേഷ്.
0: നമസ്കാരം ഉണ്ടമ്മ, പറഞ്ഞോളൂ.
2: ഇന്നത്തെ സബ്ജക്റ്റ് കൊള്ളാം, പക്ഷേ ചന്ദ്രികയാണോ? പിന്നെ ഇപ്പം ഒരു ശ്രോതാവ് വിളിച്ചു, അവരൊക്കെ പറഞ്ഞ കണക്ക് രണ്ടും വ്യത്യസ്തമായ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ ചോദിക്കുന്നത്, മനസ്സ് പക്വത വരുമെന്നോ അതോ മനസ്സ്
0: നമ്മള് നമ്മളോട് ചോദിച്ചാൽ നമ്മളെപ്പോഴും ബർത്ത്ഡേ വെച്ചിട്ടാണ് നമ്മള് പ്രായം പറയുന്നത്. അപ്പൊ അതുപോലെ മനസ്സിനൊരു പ്രായം നമുക്ക് പറയാൻ പറ്റുമോ?
2: അങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏജ് കൂടുന്ന കൂടിക്കൊണ്ടിരുന്നാലും എന്നും സന്തോഷം, സ്നേഹിക്കാൻ ചുറ്റിനും ആൾക്കാര്, സന്തോഷം മാത്രമുള്ള ഒരു ജീവിതമുള്ളവരുടെ മനസ്സൊരിക്കലും പ്രായാവത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രായം എന്ന് വെച്ചാൽ പക്വതയല്ല, ഞാൻ പ്രായം എന്നാ ഉദ്ദേശിക്കുന്നത്. ഇപ്പം വയസ്സ് കൂടിയാലും നമ്മള് എന്ന് സന്തോഷമുള്ളവരാണെങ്കിൽ ഒക്കെ എപ്പോഴും മനസ്സ് ചെറുപ്പമായിരിക്കും. ഇപ്പൊ നമുക്കൊരു തീരാത്ത ഒരു ഒരു ദുഃഖം വന്നു കയറിയാ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സങ്കത്ത് പോവും. കാര്യം നമ്മള് പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് വേർപാടുകള് 30 വയസ്സ് മുതലേ അനുഭവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പല പ്രാവശ്യം എന്റെ മനസ്സ് അങ്ങ് പോയി, ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് പ്രായമായി.
0: അങ്ങനെ വന്നിട്ട്
2: പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു സന്തോഷം വരും കുറച്ചു നാൾ കഴിയുമ്പോ. അവിടെ പിടിച്ച് നിക്കണം, നമ്മള് പിടിച്ച് നിന്ന് കഴിഞ്ഞ് നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണെങ്കിൽ നമ്മളുടെ മനസ്സ് വീണ്ടും പഴയതുപോലെ ആക്കിക്കൊണ്ടേയിരിക്കും, ചെറുപ്പമാവും.
0: അപ്പൊ
2: നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ഒരാള്, സന്തോഷം തരാൻ ഒരു ചുറ്റിനും ആൾക്കാര്, ബന്ധുക്കള്, സ്വന്തക്കാര്, മക്കൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് ചെറുപ്പമായിക്കൊണ്ടിരിക്കും. വീണ്ടും വരും അടുത്ത ദുഃഖം, അപ്പൊ വീണ്ടും പോയി,
0: നമ്മള്
2: താളം തെറ്റി, മനസ്സിന്റെ താളം തെറ്റിപ്പോവും. എനിക്ക് പലതവണ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊറേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം, കൊറേ വർഷങ്ങൾ കഴിഞ്ഞ് മോളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്റെയും ഫ്രണ്ട്സ് ആയപ്പോ ഞാനും ഒന്ന് ചെറുപ്പമായി. അപ്പൊ ഞാൻ അവരുടെ ഏജിലുള്ള ഒരു കുട്ടിയായി, മനസ്സിലായോ? 10, 20, 22 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയായി ഞാൻ വീണ്ടും, ഒരു 40 വയസ്സിന് ശേഷം. വീണ്ടും കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരും. പിന്നെ ഏറ്റവും തളർത്തിയത്, അവസാനമായിട്ട് എന്നെ തളർത്തിയത് എന്റെ അമ്മയുടെ ഇതാണ്. എന്നുവെച്ചാൽ എത്ര ദുഃഖങ്ങൾ എനിക്കുണ്ടെങ്കിലും എന്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് എനിക്ക് അവസാനം വരെ ഉണ്ടായിരുന്നു. അതാണ് എന്നെ അവസാനം എന്നെ ആകെ തകർത്ത് കളഞ്ഞത്. ഹസ്ബൻഡ് പോയി, എന്റെ മോള് പോയി, എന്നിട്ടും ഞാൻ അമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം സത്യത്തിൽ ഇന്നത്. പക്ഷെ അമ്മ പോയപ്പോഴത്തേക്ക് എന്റെ മനസ്സിന്റെ സമർത്ഥതയെത്തിരിപ്പോയി. അങ്ങനെ വീണ്ടും അതിൽ നിന്ന് ഞാൻ വീണ്ടും വന്നത് എനിക്കൊരു കൊച്ചുമോളെ കിട്ടിയപ്പോഴാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാ എന്നോട്. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്റെ കൊച്ചുമകളുടെ ജനന ദിവസമാണ്. എന്റെ മക്കളെ ഞാൻ പ്രസവിച്ച സമയമോ എന്റെ കല്യാണമോ ഒന്നുമല്ല, ഞാൻ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഒരു 30 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാനെങ്കിൽ തെളിച്ച് പറയാനാണെങ്കിൽ ഒരു 20 വയസ്സിന് ശേഷം സന്തോഷം കരച്ചില് അങ്ങ് കരച്ചിലിന് മൈ മാറി കൊടുത്തു എന്റെ ജീവിതം. അതുവരെ ഞാൻ കരഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കൊറേ സന്തോഷിച്ചത് എനിക്ക് നീലുവിനെ കിട്ടിയപ്പോഴാണ്. അത് കൊറേ കുറച്ചുകൂടെ അവര് കൊറേ കൂടെ വലുതായി, അവര് സ്വയം പര്യാപ്തത നേടുമ്പോ അവർക്കും നമ്മളും കാര്യമില്ലാതാവുമായിരിക്കും ചിലപ്പം, അറിയത്തില്ല. അപ്പൊ വീണ്ടും നമുക്ക് തോന്നും മരിച്ചാലോ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ. അവിടെയും ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ, സ്നേഹം തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പിടിച്ചു നിൽക്കും. അവര് നമ്മളെ അവഗണിക്കുമ്പോ വീണ്ടും നമ്മൾ പോകും. എങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും കൊറേ വർഷങ്ങള് സന്തോഷിക്കും, കൊറേ വർഷങ്ങള്. പിന്നെ എനിക്കൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി കേട്ടാ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അത്, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇനിയിപ്പം ഞാൻ കൊറേ കുറച്ചുകൂടെ ഏജിൽ ഇരിക്കുമ്പോ കുട്ടിയാവുമായിരിക്കും ചിലപ്പോ, അതോ വീണ്ടും അറിയത്തില്ല ഇതിന്റെയൊക്കെ അവസാനം എന്തുവാണെന്ന്. ഇപ്പൊ എന്റെ വയസ്സ് ശരിക്കും 30 വയസ്സിലെ എന്റെ മനസ്സ് അങ്ങ് ആ വയസ്സാരിയുടേതായി.

0: അന്നാമിനെ പഠിച്ച് പഠിച്ചതൊന്നും പറഞ്ഞിട്ടില്ല, മോളെ പഠിപ്പിക്കുന്നുണ്ട്, 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തൂടെ. പക്ഷെ ഇതൊന്നും എന്റെ അച്ഛൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്റെ ദുഃഖങ്ങളെല്ലാം വന്ന ശേഷം എന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം ഒന്നും പറ്റിയില്ല, ഒരു ജോലിക്ക് പോവാനോ ഒരു ജോലിക്ക് വിടാനോ. കല്യാണത്തിന് മുമ്പേ കല്യപ്പം പഠിപ്പിച്ച് ജോലിയിലാക്കത്തില്ല, ജോലിക്ക് പോകുമ്പോഴാര് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പൊ ആരും ഇല്ലാതെ വന്നപ്പോ ഞാൻ അവളെ ജോലിക്ക് വിട്ടെന്ന് പറയത്തില്ലേ. ഇങ്ങനെയൊക്കെയാണ് എന്നെ പിടിച്ച് വീട്ടിനകത്തിരിക്കുക. വർഷങ്ങളോളം ഞാൻ എന്റെ വീട്ടിനകത്ത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ കൊറേ മാറി, ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തു, ഓട കാര്യങ്ങളെല്ലാം നടത്തി, ഞാനങ്ങ് ആക്റ്റീവായി. പിന്നെ ശാരീരികമായുള്ള വിഷമങ്ങളും ബാക്കി വിഷമങ്ങളും ഒക്കെ വന്നപ്പോഴത്തേ വീണ്ടും നമ്മള് ഡള്ളായി. ഇങ്ങനെ മാറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ജീവിതം. ഇപ്പൊ ശരിക്കും എന്റെ മനസ്സിന്, എന്റെ മനസ്സും എന്റെ ഏജും ഒക്കെ കുറച്ചുകൂടെ മനസ്സ് കുറച്ചുകൂടെ ചെറുപ്പമായെന്ന് തോന്നുന്നു. എന്റെ ഏജ് പോലെ അല്ലെന്നും എനിക്ക് ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. തിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അല്ലേ. ആദ്യം വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെയായിരുന്നു
1: സംസാരിച്ചോണ്ടിരുന്നത്.
0: ഇപ്പൊ നല്ല എപ്പോഴും നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് എല്ലാരും അത് പറയുന്നുണ്ട് കേട്ടാ. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം. ശരിയാ, നല്ലൂടെ ശരിയാകാനുണ്ട്,
1: കുറച്ചുകൂടെ
0: കുറച്ചുകൂടെ ശരിയാകാനുണ്ട്. അപ്പം പറയാനുള്ള ഇതാണ്, ദുഃഖങ്ങള് ദുഃഖങ്ങൾ പോട്ടെ, എന്നും സന്തോഷം സ്നേഹിക്കാൻ ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ, പണവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ മനസ്സെന്നും ചെറുപ്പമായിരിക്കും. മനസ്സിന് പ്രായമാകത്തില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.
1: വിളിച്ച സന്തോഷം. ഇനി വിളിക്കാൻ അപ്പൊ എന്തായാലും നീ പറഞ്ഞ പോലെ, അപ്പൊ നമ്മുടെ മനസ്സ് നിറഞ്ഞിരുന്നാൽ നമുക്ക് അവിടെ പ്രായമാകില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അമ്മ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ചോദിക്കാം, വാർദ്ധക്യം എപ്പോഴാണ് തുടങ്ങുന്നത് ഞാൻ ചോദിച്ചാലോ? വാർദ്ധക്യം എന്ന് പറയുമ്പം മുടി നരയ്ക്കുമ്പോഴാണോ? മുടി നരയ്ക്കുമ്പോൾ നമുക്ക് വാർദ്ധക്യം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മുഖത്ത് ചുളിവ് വരുമ്പോഴാണോ? അതുമല്ല. ഒരു ദിവസം ഇനി പഠിക്കാനൊന്നുമില്ല, ഇനി സ്വപ്നം കാണണ്ട, ഇനി ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് മനസ്സ് നമുക്ക് തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്, അവിടെയാണ് വാർദ്ധക്യം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇനി പഠിക്കാനൊന്നുമില്ല, എനിക്കെല്ലാം അറിയാം എന്നുള്ള, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയും ചിലർ. അപ്പോൾ അതുപോലെ ഇനി പഠിക്കാനൊന്നുമില്ല, ഈ സ്വപ്നം കണ്ടിട്ടൊക്കെ ഇനി എന്തുവാ, ഇപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്തോ സ്വപ്നം കാണാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇനി ഒന്നും മാറാൻ പോകുന്നില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്തയിൽ എപ്പോൾ എത്തുന്നു, അപ്പോഴാണ് നമുക്ക് വാർദ്ധക്യം വന്ന് തുടങ്ങുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിനെ പറ്റിയും വാർദ്ധക്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 32 ആയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
2: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
3: ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
2: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയ കാര്യത്തിലേക്ക് പോയാലോ.

0: നമ്മൾ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയല്ലോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാനൊരു പാട്ടിന്റെ കൂട്ടുകാരനാണ്. സായി ബാബു.
0: സായി ചേട്ടാ, പറഞ്ഞു.
1: നമസ്കാരം. ഞാനേ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു, എല്ലാവരും കിട്ടണ്ടേ, അതുകൊണ്ട് ഞാനും കുറച്ച് മാറി നിന്നു. എപ്പോഴെപ്പോഴും വിളിച്ചല്ലെങ്കിൽ ചേട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്നൊരിത്തിരി ഗ്യാപ്പ് കിട്ടി, ഞാൻ വന്ന് കേറിയതേ ഉള്ളൂ. വന്ന് കേറി കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഉണ്ണാൻ എന്നൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറബിൾ ആണ്. നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മള് മഴയത്ത് എവിടെയെങ്കിലും വരുമ്പോ തോർത്തെടുത്ത് തരും. ചിലപ്പോ ഈവൻ നമ്മുടെ വൈഫ് വീട്ടിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ അവര് മക്കളെ നോക്കും, അത് നോക്കും, ഇങ്ങനെ നോക്കും. അവര് ചിലപ്പോ അങ്ങോട്ട് അങ്ങനെ പോവും മനസ്സേ. അപ്പൊ നമ്മൾ സ്വന്തം അമ്മയുണ്ടെങ്കിൽ അങ്ങനെ തോർത്ത് മക്കളെ തോർത്തിക്കും. ഇപ്പൊ ഒരു ലാസ്റ്റിനാദ്യം പൊടിയോ എന്തെങ്കിലും കൊണ്ട് തരുമൊക്കെ ചെയ്യും. അതാണ് അമ്മ. ഇപ്പൊ കേട്ട പാട്ടും ഒന്നായിരുന്നു, അമ്മയെ കുറിച്ചുള്ള പാട്ടായിരുന്നു. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഇനി എന്റെ കൊതിയും അങ്ങനെ തന്നെ, എന്റെ അമ്മയും പോയിരുന്നു. അമ്മ പോയിട്ട് പോകുന്നര കൊല്ലയായിരുന്നു. അപ്പൊ ആ ഓർമ്മയും കണ്ണുള്ളപ്പോ നമ്മളെ കാഴ്ച അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അമ്മയുള്ളപ്പോ നമ്മുടെ നമ്മുടെ എന്തോ ഞാൻ പറയാം, നമ്മുടെ ഒരു കുറവുകൾ നമ്മളെ അമ്മ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലൊന്നും അറിയിക്കില്ല. അതാണ് അമ്മ.
0: തീർച്ചയായിട്ടും
1: അച്ഛനും അതുപോലെ തന്നെയാണ്. അച്ഛനെയും നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, അമ്മയ്ക്കാണ് കുറച്ച് നമ്മൾ മക്കളോടുള്ള വാത്സല്യം കൂടുതല്. നമ്മളൊരു പരാതി, ഞാൻ എന്റെ സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അമ്മ എനിക്ക് സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കണം, അല്ലെ എനിക്ക് ഷർട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് പാന്റ് വേണം, അല്ലെങ്കിൽ ചെരുപ്പ് വേണം, ആദ്യം എന്ന് പറയുന്നത് അമ്മയോടാ.
0: അമ്മയോട
1: അച്ഛനോട് ചിലത്തില്ല, ഹൈക്കമാൻഡ് നമ്മൾ പോവില്ല, വഴക്കു പറയും. അപ്പൊ അതുകൊണ്ട് ചെറിയ കോടതി എന്ന് പറയുന്നത് നമ്മുടെ
0: അമ്മയാണ്.
1: ആ അമ്മയോടാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ അങ്ങനെ അമ്മ ടീച്ചറായിരുന്നു, മ്യൂസിക് ടീച്ചറായിരുന്നു. 40 കൊല്ലം 37 കൊല്ലം വരെ സർവീസ് ചെയ്തിരുന്ന ആളാ. അമ്മയുടെ 19-ാമത്തെ വയസ്സിൽ കേറിയതാ ജോലിക്ക്. ഞങ്ങളെയൊക്കെ നോക്കി ഇപ്പൊ നല്ല രീതിയിലാക്കി, നല്ല രീതിയിൽ ചെയ്തു തന്നു അമ്മ, അമ്മയെ അച്ഛനും. അമ്മയെ കുറിച്ച് പറയുമ്പോ എനിക്ക് വാക്കുകൾ പറയാൻ പറ്റത്തില്ല,
0: മനസ്സിലാവും.
1: അത് നമുക്ക് എവിടാ പറയണേ എനിക്കറിയില്ല. പക്ഷെ അമ്മയാണ് ഏറ്റവും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സകല ദുഃഖങ്ങളും. എന്ത് ഞാൻ പറയല്ലേ, ഒരു ഒരു കോടതി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അമ്മയെടുത്തേ പറ്റുള്ളൂ. അമ്മയുടെ വാത്സല്യം എന്ന് പറയാൻ ഭയങ്കര
0: കേട്ടോ.
1: 1.5 കൊല്ലമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിനു മുമ്പ് അമ്മയുള്ളപ്പോ അമ്മയുടെ പേര് ശാരദാംബിക ദേവി എന്നാണ്, അച്ഛൻ വിളിക്കുന്ന ശാരി എന്ന്. ഞാനും ചിലപ്പോ ചെന്നിട്ട് ശാരി ചോറില്ലേ ചുമ്മാ ചെന്ന് അമ്മയോട് ഇങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ അമ്മയുടെ ഉള്ളൂ. അച്ഛൻ വിളിക്കുന്നതൊക്കെ ചെന്ന് ഞാനും വിളിക്കും, ആ നീ എന്നെ വിളിച്ചോടാ, നീ എന്നെ വിളിച്ചോ എന്ന അമ്മ. ഇപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്ന വളരെ മാപ്പാണ്. ഇതൊക്കെ നമ്മൾ ദ്രോഹിക്കാനല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു നമ്മൾ സ്നേഹം കൂടെ കൂടിപ്പോയി. സ്നേഹം കൂടുമ്പോ അമ്മയെ അങ്ങനെ വിളിച്ചുപോയി. ഇപ്പോഴും അമ്മയുടെ ഫോട്ടോ എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. എനിക്ക് അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ രണ്ടുപേരും ഇല്ല. ഞാൻ മുമ്പിൽ പോയി തൊഴുത്, ഭഗവാന്റെ മുമ്പിലും പോയി തൊഴുതിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ഇതാ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ടാ ഞാൻ എന്റെ മുറിവിനോട്
0: കയറുള്ളൂ.
1: അപ്പൊ കാര്യം നമ്മള് നടക്കട്ടെ.
0: ഓക്കേ,
1: നല്ല കാര്യം. അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത്.
0: ഓക്കേ, മനസ്സിലായി.
1: ഓക്കേ സാർ, താങ്ക് യു.
0: വലിയ സന്തോഷം. ഇനിയും വിളിക്കാം. എന്തായാലും അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സും അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ നൊസ്റ്റാൾജിക് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നമുക്ക് അങ്ങ് ഒഴുകിപ്പോകും. ഇപ്പം നമ്മൾ ഈ മനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിലും ഇടയ്ക്ക് ഒരു ചേട്ടൻ അമ്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ അമ്മയുടെ ഫീലിങ്സ് എല്ലാവരിലും അതെങ്ങനെ സ്പ്രെഡായി. പക്ഷേങ്കിലും ആ അമ്മ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ മനസ്സിൻ്റെ ആ ഒരു വ്യതിയാനം, അത് തീർച്ചയായിട്ടും നമുക്ക് ഏവരും അനുഭവിച്ചിട്ടുള്ള കഥ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അമ്മ ഒരു 10 ദിവസം 2 ദിവസം വീട്ടിലില്ലായിരുന്നാൽ പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫീലിംഗ് അടിച്ചു കയറും. 1 ദിവസം 2 ദിവസം ചിലപ്പോൾ നമ്മൾ സഹിച്ചെന്നിരിക്കും, പക്ഷേ അതിനപ്പുറം ചിലപ്പോൾ നമുക്ക് പറ്റില്ല, താങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിടെ കൂടെ ചോദിക്കുകയാണ്, മനസ്സ് നമുക്ക് എപ്പോഴും ചെറുപ്പമാണ് എന്ന് നമ്മൾ പറയും അല്ലേ. നമുക്ക് ചിലപ്പോഴൊക്കെ പറയാം, ഓ വയസ്സായാലേ എന്നിങ്ങനെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അങ്ങനെ ചിന്തിച്ചോ നിന്റെ കാര്യം പോക്ക എന്ന് ഞാൻ പറയും. എല്ലാ സുഹൃത്തുക്കളോടും പറയും വയസ്സായാളിയാ, അല്ലെങ്കിൽ വയസ്സായി തോന്നും, വയസ്സായെന്ന് തോന്നുന്നു ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും, അപ്പം അങ്ങനെ ചിന്തിച്ചോ പോക്ക, മനസ്സാണ് ചെറുപ്പമാക്കി നമ്മൾ എപ്പോഴും വെക്കേണ്ടത്. എന്ന് വെച്ചാൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പറയും, ഒരു പൂവ് കണ്ട ഇപ്പോഴും നമ്മൾ അത് നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ചെറുപ്പമാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ചിരിച്ചാൽ അറിയാതെ നമ്മൾ അതിനെ നോക്കി ചിരിക്കാറുണ്ടെങ്കിൽ, അതുപോലെ നമുക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ പുതിയൊരു കാര്യം നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, അവരെന്ത് ചൊറിഞ്ഞ പരിപാടി ചെയ്താലും നമുക്ക് അവരോട് ഒരടി കൊടുക്കാതെയോ രണ്ട് പറയാതെയോ നമുക്ക് ക്ഷമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമിക്കണ്ട, നിങ്ങളുടെ മനസ്സിപ്പോഴും ചെറുപ്പം തന്നെയാണ്. പ്രായം ശരീരത്തിനായിരിക്കാം, പക്ഷേ യൗവനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോവാം. അതിനുമ്പ് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, അപ്പോൾ ബ്രേക്കിന് പോയിട്ട് ഓടിത്തിരിച്ച് വന്നാലോ.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു, ചാറ്റ് വിത്ത് പ്രവീൺ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
0: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു, വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയ ഗാനത്തിലേക്ക് പോകാം. കാരണം കേട്ട് ഓർ തിരിച്ചു വരാം.
3: നല്ല മരം മാറി നിന്ന്

പേളയില്ലാ പട്ടാതിരി എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പൊ നമ്മള് ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ജീവിതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ കഠിനമായിട്ടാണ്, ചിലപ്പോഴാണെങ്കിൽ സ്നേഹത്തോടെ. പക്ഷേ ജീവിതം നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ പ്രതീക്ഷ. കാരണം പ്രതീക്ഷയ്ക്ക് പ്രായമില്ല, സ്നേഹത്തിനും പ്രായമില്ല, നന്മയ്ക്കും പ്രായമില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് വളരട്ടെ, പക്ഷേ അത് പ്രായമാകാതിരിക്കട്ടെ. മനസ്സെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചില അടയാളങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെറുപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ.

അങ്ങനെ നിങ്ങളിപ്പോൾ കേട്ടത് പരദേശ് എന്ന സിനിമയിലെ നല്ലൊരു കാര്യം. അപ്പോൾ നമ്മളെ ഈ മനസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സംഗതി തന്നെയാണ് അല്ലേ, ഒരു മായാജാലമാണ്. നമ്മുടെ അത് പ്രായമാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെറുപ്പം ആയിട്ടുള്ള നമ്മുടെ കുറേ ഫീലിങ്സ് നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോഴും ചെറുപ്പമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്യാവശ്യം നമ്മുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും എന്താ പറയുക, പ്രായമാക്കാതെ നമ്മളെ പക്വതയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യാം, അതായത് ശരീരത്തിൻ്റെ പ്രായം കലണ്ടർ പറയുന്നു, പക്ഷേ മനസ്സിൻ്റെ പ്രായം ജീവിതമാണ് പറയും, ജീവിതമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രായം പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സമയം 8 മണിക്ക് ഞാൻ 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെസനസ് ലോഞ്ച് ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വിഷയങ്ങളുമായി ഞാൻ ഇനിയും എത്തും. അപ്പോൾ ഇന്നത്തെ വിഷയം മനസ്സിൻ്റെ പ്രായമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയതെങ്കിൽ ഇടയ്ക്ക് വെച്ച് അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചു, പറഞ്ഞു, സംസാരിച്ചു, ആ വേദനകളൊക്കെ പങ്കുവച്ചു, അതിനനുസരിച്ചുള്ള ഗാനങ്ങളൊക്കെ ഞാൻ പ്ലേ ചെയ്തു. ഞാനിങ്ങനെ ഇടയ്ക്ക് കുറച്ച് നാളെ കൂടി നോക്കുമായിരുന്നു, ശ്രോതാക്കൾ പറയുന്ന കണക്കുള്ള ആ ഒരു സംഗതി വെച്ചിട്ടുള്ള ഗാനങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് തന്നെ ഇങ്ങനെ ഫീലിങ്സ് വെച്ചിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് അങ്ങനെ പോവുകയാണ്. ഇപ്പോഴത്തെ സമയം 8:55 ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ ഗാനം കൂടെ കേട്ടാലോ.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ദേ വൈൻഡ് ചെയ്യാണ്. അപ്പം ഇനിയും മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടുന്നത് വരെ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ അത്യാവശ്യം കുറച്ച് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും കുറച്ച് എന്താ പറയാ സെന്റിമെന്റൽ ആയിട്ടുള്ള അങ്ങനെ സോങ്സുകൾ കേട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി വൈബിളുള്ള പാട്ടിട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മറ്റൊരു അവസരത്തിൽ കേട്ടുമുട്ടുന്നത് വരെ. സൈനിങ് ഓഫ്, ആർ ജെ മഹേഷ് മധു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാരുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 അഭിമുഖം, 10:30 സിംഫണി ഓഫ് സെന്റ് മേരീസ്, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജയൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 8:00 സൈബർ സ്പേസ് അഭിമുഖം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: എല്ലാ മനുഷ്യരും എന്താണ് ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കണം. എൻ്റെ നന്മകളെക്കുറിച്ച്, എൻ്റെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചും പുകഴ്ത്തിയും അഭിനന്ദിച്ചുമൊക്കെ പറയണം. മറ്റൊരു വക്കിൽ പറഞ്ഞാൽ, എല്ലാ മനുഷ്യരും എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ഈ സന്തോഷത്തിൻ്റെ ഉറവിടം എന്താണ്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ നന്മ കാണാറുണ്ടോ? മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കാറുണ്ടോ? എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ കഴിയാൻ വേണ്ടിയാണ്. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ മറ്റുള്ളവൻ്റെ സന്തോഷം നശിപ്പിക്കുവാൻ കാരണമാകുന്നെങ്കിൽ ഓർക്കുക, നമുക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അതിനുള്ള അവകാശവും അർഹതയുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് എല്ലാ മനുഷ്യരെയും ബഹുമാനത്തോടെ നോക്കിക്കാണുവാനും അവനെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ പ്രാപ്തരാക്കും. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നിടത്താണ് സന്തോഷത്തിൻ്റെ ഉറവിടം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഞാൻ ബോണി. ഇന്ന് ഇന്റർവ്യൂവിന് എന്നോടൊപ്പം ഉള്ളത് ഒരു പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, എനിക്കൊന്ന് വലിയ ദീർഘകാലത്തെ സേവനമൊക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് എൽ വി ജോൺസൺ. അദ്ദേഹം ദേശാഭിമാനിയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ. നമസ്കാരം.
1: നമസ്കാരം.
0: നമ്മൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്റെയൊക്കെ തലമുറയിൽപ്പെട്ടവർക്ക് ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആദ്യം ഓരോ ക്ലാസ്സിലും എടുക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പം ആ ക്യാമറ എടുക്കുന്ന ആ ഫോട്ടോഗ്രാഫർ നമ്മുടെ അടുത്ത് ഡയറക്ഷൻസ് തരും, ചിരിക്കാൻ പറയും, അല്ലെങ്കിൽ എല്ലാം അടുപ്പിച്ചിരുത്തും, എവിടൊക്കെ നമ്മളെ പ്ലേസ് ചെയ്യും ഹൈറ്റ് അനുസരിച്ച്. ഇതായിരിക്കും പലർക്കും ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചിന്തയെന്നൊക്കെ പറയുന്നത്, ഒരു ഓർമ്മയെന്നൊക്കെ പറയുന്നത്. അത് അതുപോലെ തന്നെയാണ് കുടുംബത്ത് ചിലപ്പോൾ എല്ലാവരും കൂടെ പോയി ഒരു സ്റ്റുഡിയോ പോയി എടുക്കുന്ന ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോഴാണ് ഈ എന്താ പറയുക, പത്രത്തിലെ ഫോട്ടോ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പത്രത്തിലെ ഫോട്ടോഗ്രാഫർ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുന്നത്. അതും ചില ചിത്രങ്ങൾ, നമ്മൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വല്ലാതെ നമ്മളെ ഉലക്കുകയും സാന്ത്വനപ്പെടുത്തുകയും നമ്മളെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ ഈ പത്രം വായിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ പഠന കാലയളവിലൊക്കെ ചിലപ്പോൾ കടന്നു വരും. പല ചിത്രങ്ങളും എന്നെയും വല്ലാതെ ഉലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, പെട്ടെന്ന് ഞാൻ ഓർത്തു പറയുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഈ അറിഞ്ഞൂടെ ഓവർബ്രിഡ്ജിനകത്ത് പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അടി കിടന്നിട്ടുള്ള ഫോട്ടോ,
1: ജീവനോടുള്ള
0: കുറെ നേരം ആ ജീവൻ നിലനിന്നിരുന്നു. രാവിലെ എന്തോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയിട്ട് ഓട്ടോയിലോട്ട് പോയതാ. അത് തന്നെ വല്ലാതെ കാലത്ത് കുറെ നാൾ ഒലച്ച ഒരു ചിത്രമാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ ഒരു വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷവും കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ച് മനസ്സിലാക്കണമെന്ന് ഭയങ്കര അധിക ആഗ്രഹവും ഉണ്ട്. അപ്പൊ ഞാൻ സാറിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആദ്യം സാർ എവിടെ ജനിച്ചത്, പഠിച്ചത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലോട്ട് പതുക്കെ.
1: ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. കരിമുളയ്ക്കലിനും ചാരുമൂടിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ. അത് ഞാനൊരു 4 ക്ലാസ് വരെ ചാരുമൂട് സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് BVHS എന്ന് പറയുന്ന താമരക്കുളം സ്കൂളിലേക്ക് വന്നൊരു ഒരു വർഷം ആയില്ല, 69. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് വന്നു. എൻ്റെ ഫാദറെ ജോലി ചെയ്തിരുന്നത് കാഷ്യു ഫാക്ടറിയിലെ ക്ലർക്കായിരുന്നു അന്ന്. അത് കാഷ്യു ഫാക്ടറി, വാൾട്ടറിൻ്റെ കാഷ്യു ഫാക്ടറി എന്ന് ക്ലോസ് ചെയ്യുന്ന സമയമായി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്ന 1969. പഠനം ഞാൻ ക്രയൺ സ്കൂളിലാണ് പഠിച്ചത്.
0: ഈ അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം വരുന്നത്, എപ്പോഴാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് കടക്കുന്നത്? അതിനൊരു സാഹചര്യം കാണുമല്ലോ. ഫോട്ടോഗ്രാഫി അതോ കുട്ടിക്കാലം പോലെ താല്പര്യം ഉണ്ടായിരുന്നോ?
1: എന്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ അളിയൻ ഫോട്ടോഗ്രാഫി, അളിയന്റെ ചേട്ടൻ ഫോട്ടോഗ്രാഫി ആയിട്ട്, അളിയന്റെ അനിയൻ ഫോട്ടോഗ്രാഫി, അപ്പൊ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് നേരത്തെ ചില ബന്ധങ്ങളുണ്ട്. ക്യാമറകളൊക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ക്യാമറ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സംഘടനാപരമായ ചില ബന്ധപ്പെട്ട് അത്യാവശ്യം പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കൊല്ലത്ത് റഷീദ് എന്ന് പറയുന്ന നല്ലൊരു പ്രാസംഗികൻ ഒരു നേതാവായിട്ടുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ അനൗൺസറോടുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാണക്ക് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പടമെടുക്കാനാരും ഇല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്ന് പൂർണ്ണസമയം പ്രവർത്തിക്കണം, അത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പൂർണ്ണസമയം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അതാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരാനായിട്ടുള്ള കാരണം. അത് 1986 ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് KP രവീന്ദ്ര എന്ന് പറയുന്ന ഒരു ജില്ലാ ലേഖകനായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ ആ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ അതെ. എന്ന് വെച്ചാൽ നല്ലൊരു സമയം നല്ല. പിന്നെ ഇതിനകത്ത് ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ പിന്നുണ്ടാകുന്ന ഒരു മാനസിക, അന്നത്തെ കാലത്ത് പത്രപ്രവർത്തനം എന്ന്
0: പറയുമ്പോൾ ആവേശവും ഇത് കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം,
1: അതും അതൊരു വലിയ മൂല്യം അന്ന് പത്രപ്രവർത്തകർക്കും പ്രവർത്തനത്തിന് വന്ന ഒരു വലിയ മൂല്യമുള്ള ഒരു കാലം ഇന്നത്തെ സമുദ്രത്തിലല്ല, ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കൂടുതലൊരു ഇൻസ്പിറേഷനായി നമുക്ക് കൂടുതൽ നിൽക്കാനും ഇത് ജോലി ചെയ്യുന്നതിനും. പിന്നെ പത്രത്തിലൊരു പടമൊക്കെ അടിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. അന്ന് പത്രങ്ങള് ഇതേണക്കുള്ള മീഡിയ
0: ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഒരു ജേർണലിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മള് ചില ക്രൈം നടക്കുമ്പോ സി സി ടി വി ആണ്
1: അല്ലെ,
0: അത് റിപ്പോർട്ട് ചെയ്യല്ലേ, വിഷ്വൽ എടുത്തിട്ട്.
1: പക്ഷെ അന്ന് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സിങ് ബ്ലാക്ക് ക്യാമറിന്റെ പ്രോസസ്സിങ് അതൊക്കെ ആയിട്ടും പിന്നെ അന്ന് കോസ്റ്റ്ലി ആണ് ഫിലിം മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നു. ഇന്നത്തെ ടെക്നോളജി കണക്ക് അല്ല, അന്ന് 12 ഫിലിം കിട്ടുന്ന ഒരു റോളാണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫിലിം വലിയൊരു ഇന്നത്തെ കണക്ക് ഡിജിറ്റൽ എടുക്കുന്ന കണക്ക് ഒരു 100 പടം എടുത്തിട്ട് അതിന് ഒരു പടം സെലക്ട് ചെയ്യുന്ന രീതിയൊന്നും പറ്റില്ല. അന്ന് അത് അതിലേറ്റവും പറയാം, അത് ചോദിച്ചോണ്ട് പറയാൻ കഴിയുന്നത് കെ പി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ലേഖകൻ കൊല്ലത്തുള്ളപ്പം അന്ന് സിപിഎമ്മിന്റെ ഏറ്റവും വലിയൊരു നേതാവ് എന്ന് പറയുന്നതും EMS ആണ്. അദ്ദേഹത്തിന്റെ ചിന്നക്കട നടക്കുന്ന യോഗം വൈകിട്ട് ഉണ്ടെങ്കിൽ അത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ലേഖകനും വേറെ ക്ഷീണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സഹായിയുണ്ട്, രണ്ടുപേരൂടെ വരും. അന്ന് പടം വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പടം വായിച്ച് 3-ാമത്തെ ദിവസം രാവിലത്തെ പത്രത്തിലാണ് വരുന്നത്. ഇന്ന് ഇപ്പൊ പടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഏത് എവിടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തൊക്കെ സാഹചര്യത്തിലേക്ക് മാറി അതി എന്നുള്ളത്.
0: ഈ ദേശാമണിയില് തുടക്കം, പക്ഷേ എനിക്ക് തോന്നുന്നു കൊല്ലം മാത്രമല്ല അല്ലെ,
1: കൊല്ലം മാത്രം കേരളത്തിന്റെ വരുമാനമുള്ള ജില്ലകളിലെല്ലാം ജോലി. കാരണം കൊല്ലം, തിരുവനന്തപുരം, കൂടുതലും തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, കോട്ടയത്ത് 2 ടൈമായിട്ട് ഒരു 6-7 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. എറണാകുളം, പിന്നെ തൃശ്ശൂര്, പാലക്കാട്, ഇടുക്കി, കട്ടപ്പന, അവിടെ തുടങ്ങിയ
0: ഫോട്ടോ ജേർണലിസം അല്ലെ, പത്രത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന, വാർത്തകൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന, ഇതിന്റെ ബാലപാഠങ്ങൾ ആരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ എടുക്കണം?
1: അല്ല, അതിനകത്ത് ആരും പറഞ്ഞു തന്നതിലുള്ള ഇത് കണ്ടു മനസ്സിലാക്കി എന്നുള്ള ഒരു തരത്തിലാണ് അത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പല പിന്നെ അതിൽ എന്നെ ഇത് പറയുമ്പോൾ ഈ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ ആകർഷിച്ച ഏറ്റവും വലിയ സംഭവങ്ങൾ.
0: ഞാൻ ചോദിക്കാൻ കാരണം ചിലരെ പറയാറുണ്ട്, ചില ഡെഫിനിഷൻസ് പറയാറുണ്ട്, അതായത് ഒരു അടിക്കുറിപ്പില്ല, ഒരു വാർത്തയുടെ വിവരണമില്ലാതെ
1: ഇത് ചിത്രം കണ്ടാൽ മനസ്സിലാവണം,
0: അങ്ങനെ ഒരു ചിത്രമാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യം ആരിൽ നിന്നാണ് കിട്ടിയത്?
1: അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളുടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസ്ഥലത്ത് പ്രവർത്തിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ പണ്ട് ഈ ചിത്രങ്ങൾ നമ്മളെ ഏറ്റവും ആവശ്യമുള്ള സോവിയറ്റ് യൂണിയന്റെ മാഗസീൻ ഉണ്ടായിരുന്നു, അതിലൊക്കെ വരുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരു ചെറുതിലേ അത് സ്ഥിരമായി കാണാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട്
0: ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അതിന്റെ വലിയ വലിയ നല്ല ഗ്ലോസി പേപ്പർ, നല്ല നല്ല പ്രിന്റിങ്ങും, നല്ല വലിയ മാഗസീനുമാണ് അത്. അതേതായിട്ട് അപ്പൊ അത് സ്ഥിരമായിട്ട് സോവിയറ്റ് റഷ്യ, അതിന്റെ പേര് പോയി പറഞ്ഞത് വളരെ ചെറുതിലുള്ള സ്ഥലങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലൊരു വലിയ ഇതിന് ഈ ചിത്രങ്ങളോടുള്ള വലിയൊരു അടുപ്പം
0: നമുക്ക്. സ്വന്തം ചിത്രങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കമന്റ് പറയും, അല്ലെങ്കിൽ നേതാക്കളായാലും ഈ കാണുന്നവരൊക്കെ നേതാക്കളും ഒക്കെ കാണൂല, അവർക്ക്
1: തീർച്ചയായിട്ടും
0: ജോൺസ ഇങ്ങനെ എടുക്കണം ചിത്രം, അല്ലെങ്കിൽ ഈ ചിത്രം കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ്
1: ചിത്രങ്ങൾ കൊള്ളാവുന്നുള്ള അഭിപ്രായം. ചിത്രങ്ങൾ വരുന്നതും അത് കൊല്ലത്തെ സംബന്ധിച്ചോളം പറയുമ്പോഴത്തേക്ക് കൊല്ലത്ത് എനിക്ക് തോന്നുന്നു 92 ശേഷമാണെന്ന്, KSRTC പിന്നെ ആർ ബാലകൃഷ്ണനുള്ള KSRTC മന്ത്രിയായിരിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടുത്തെ ജില്ലയിലെ ഒരു ലേഖകൻ ഞാനുമായിട്ട് നിലമേല് പോയി. നിലമേല് പോയിട്ട് അവിടുന്ന് ഞങ്ങള് അടുത്തൊരു സ്ഥലത്ത് പോകാനായിട്ട് ബസ്സിൽ കയറുക. ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിനകത്ത് മഴ ചോരുന്നു, ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് അമ്മ അതിനകത്ത് ഇരിക്കുന്നു, കുട പിടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് ചിത്രം എടുത്ത് ഇവിടെ ഇവിടെ വന്ന് ചിത്രം ഒന്ന് ബ്ലാക്ക് ക്യാമറ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാധാരണഗതിയിൽ എന്റെ ഒരു ക്യാപ്ഷൻ പറഞ്ഞിട്ട് പോയി, പിള്ളേക്കറിയുമോ തള്ളയുടെ വേദന. അന്ന് അദ്ദേഹം മന്ത്രിയാണ്, പിള്ളേ മന്ത്രിയാണ്, കുഞ്ഞ് ഇപ്പം പിള്ളക്കറിയും പിന്നെ തല്ല വേദന എന്ന് പറഞ്ഞ അങ്ങനൊരു ക്യാപ്ഷൻ അടിച്ചു വന്നു. അപ്പം ഇത് കണ്ടടുത്ത സമയം കഴിഞ്ഞിട്ട് അവിടെ ചില പരിപാടികൾക്ക് ആ പ്രദേശത്ത് പോയി അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ കണ്ടിട്ട് അപ്പൊ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് പെട്ടുകാണായി, പക്ഷെ അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അവിടെ അല്ലാതെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മൾ പരിപാടി പോകുമ്പോൾ കാണുമ്പോഴത്തേക്ക് അതെ കുറിച്ച് നമ്മുടെ അടുത്ത് പറയിട്ടുണ്ട്. ചിത്രങ്ങളിൽ നിന്നാണ് കാണുക.
0: നമ്മൾ ഈ ഓരോ ജില്ല തോറും നമുക്ക് ഒന്ന് കടക്കാം എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ സംഭവങ്ങളാണ്?
1: കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ 1988 ജൂലൈ 8 പെരുമൺ ട്രെയിൻ അപകടമാണ് ആദ്യമായിട്ട് കവർ ചെയ്യുന്നത്. ആ പെരുമൺ ട്രെയിൻ അപകടം കവർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജില്ലാ ലേഖകൻ ആർ എസ് ബാബു, ഇപ്പൊ മീഡിയ അക്കാഡമിയുടെ ചെയർമാനായിട്ട് ഇപ്പം കഴിഞ്ഞിരുന്ന ആർ എസ് ബാബു ആണ് ഇവിടുത്തെ ലേഖകൻ. അന്ന് പ്രസ് അക്കാഡമിയിൽ പഠനം കഴിഞ്ഞു വന്നിരുന്ന ഇന്നത്തെ കേരളാമന്ദിയുടെ പിന്നെ വാർത്താ വിഭാഗത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും ചാനലിലെ അവതാരകനോടായ വി എസ് രാജേഷ്

0: സീസണിൽ എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടെ കല്യാണം നടന്നു. ഉടൻ പിന്നെ ക്യാമറ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ കാറും വിളിച്ചു വരികയും ഞങ്ങൾ നേരെ പെരുമളിലേക്ക് പോവുകയാണ്. അതിനുശേഷം തുടർന്നുള്ള ഒരു 10-30 ദിവസം വി എസ് രാജും ഞാനും എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ പെരുമളിലേക്ക് പോവും. കലാസികൾ വന്ന അവസാനം ഇതിന്റെ ബോഗി പൊക്കി കൊണ്ടുപോകുന്ന അതേ ദിവസം വരെയും 105 പേര് മരിച്ചു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഈ പിന്നെ തടി വെച്ചിട്ടുള്ള പാളത്തിന്റെ കുറുകെ തടി വെച്ചിട്ടുള്ള പാളം താഴോട്ട് നോക്കിയാൽ വെള്ളത്തില് പേടിയാകും നമുക്ക്. അപ്പൊ അന്നേരത്തെ ഈ സംഭവത്തിന്റെ ആവശ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം എഞ്ചിൻ ഇനി കടന്ന് നിൽക്കുകയാണ്, എഞ്ചിൻ മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്നു പോകും. അപ്പൊ ആൾക്കാരെല്ലാം ഇത് കാണാൻ അകത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളും ഇതേടൊപ്പം തന്നെ നടന്നു ചെന്ന് ഒരു പകുതി കഴിയുമ്പോഴാണ്, പകുതി കൂടുതൽ കഴിയുമ്പോഴാണ് ഒരു ബോഗി വെള്ളത്തിലോട്ട് കുത്തി നിൽക്കുന്നത്. പിന്നാണ് ബാക്കി ബോഗി പുറമോട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് അവിടെ നിന്നിട്ട് പടമെടുത്ത് പടമെടുത്ത് കഴിഞ്ഞപ്പോ തിരിച്ചു വരാൻ വയ്യ. കാരണം അങ്ങോട്ട് പോയത് തന്നെ പേടിച്ചു പിടിച്ച് ഇത്രയും ആൾക്കാരെ ഒരു കൂട്ടമുള്ളതുകൊണ്ട് നമ്മൾ പോയത്. ആൾക്കാർ വീണ്ടും കാണാൻ അകത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ തിരിച്ചു വരാൻ വയ്യ. അപ്പൊ അവിടെ നിന്നൊക്കെ ആകെ ഒരു വഴിയുള്ളൂ, നമ്മൾ ഈ ബോഗിക്കകത്തോട് ഇറങ്ങി ഇറങ്ങി താഴെ വന്ന് കമ്പി ബോഗിയുടെ സൈഡിലെ കമ്പി പൊട്ടിച്ച് ആൾക്കാരെ എടുത്ത് അതിലിറങ്ങി നിന്നുകൊണ്ട് നമ്മൾ കൈയെടുത്ത് കാണിച്ചു. അപ്പം വള്ളക്കാർ തെറ്റിദ്ധരിച്ച് ഞാൻ അപകടത്തിൽ പെട്ട ആളാണ് വീണ്ടും അതിലുണ്ടെന്ന് വന്ന് പിന്നെ എന്നെ വള്ളത്തിനകത്ത് കയറ്റി കരക്കൊണ്ടാക്കുന്നത്.
1: ഈ കൊല്ലം ജില്ലയിൽ തന്നെയാണ് നമ്മൾ മറ്റേ സുനാമിയുടെ അല്ലേ?
0: ആ 2004 ജനുവരി 26 സുനാമി ഉണ്ടായി.
1: സുനാമി കവർ ചെയ്യാനോ? അതൊരു വലിയ സംഭവമാണ്
0: സുനാമി ഒന്ന് കവർ
1: ചെയ്യാൻ.
0: സുനാമി മുമ്പ് ഞാൻ ജസ്റ്റ് വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സുനാമി ഉണ്ടായി, കൊല്ലത്തുണ്ടായി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പിന്നെ അന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ വളരെ വർഷങ്ങളായിട്ട് ഈ പൗഡർ ഇടാറില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മാറ്റി വെച്ചു. കാരണം ചില സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോഴേ ഇറങ്ങി പോവുക എന്നുള്ളതുകൊണ്ട് ഈ ഒരുങ്ങാനും നിൽക്കാനുള്ള സമയം ഇല്ല എന്ന് പോവുക എന്നുള്ളതാണ് കാരണം അന്നത്തെ ഒരു. അപ്പൊ അത് കാരണം പെട്ടെന്ന് ഞാൻ എടുത്ത് പോയി കൊല്ലം വാടിയിലാണ് വരുന്നത്. വാടിയിൽ വരുമ്പം
1: അന്ന്
0: കാറില്ല, കാറില്ല അന്ന് പെട്ടെന്ന് കാർ വിളിച്ച് സംഭവം വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അല്ല, അത് സൈക്കിൾ പോയി തുടങ്ങിയ കാലം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ബൈക്ക്, അത് പിന്നെ സ്കൂട്ടറായി, പിന്നെ വളരെ വളരെ നേരത്തെ സ്കൂട്ടറായി. അപ്പം പിന്നെ വാടിയിൽ വരുന്ന സമയം വെള്ളം ഉൾവലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം ഇറങ്ങി അതിൽ നിന്ന് ഈ ശംഖും കാര്യം ഇതുമെല്ലാം പെറുക്കിയെടുത്ത് കടല് പിന്നിലോട്ട് ഉൾവലിഞ്ഞ്, അതെ അതെ, ആ ഇതെല്ലാം പെറുക്ക് കട കക്കയും ചിപ്പിയും ഇതൊക്കെ പെറുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചിത്രങ്ങളൊക്കെ എടുത്തു. എടുത്ത്
1: നിൽക്കുമ്പോഴാണ്,
0: ഇല്ലില്ല, അത് എടുത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ടീവിൽ കണ്ട് പെട്ടെന്നാണ് നമ്മൾ പോവുകയും ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് വെള്ളം ഒരു ഇങ്ങനെ ഒരു അനക്കം വെച്ച് മുമ്പോട്ട് വരുന്ന ഹൈറ്റ് കൂടി വരുന്നു. പെട്ടെന്ന് ഓടി വന്ന് കാറി കയറിയിട്ട് അങ്ങ് അഴീക്കലോട്ട് പോകാൻ, അഴീക്കലാണല്ലോ സംഭവം ഉണ്ടായത്, നേരെ അഴീക്കലോട്ട് പോവുകയാണ് അന്നേരം ഉണ്ടായത്. അങ്ങനെ അതിൽ അഴീക്കൽ പിന്നെ പോയി, അഴീക്കൽ ചെന്നതിന് ശേഷം അവിടെ വലിയ സംഭവം, അഴീക്കല് ചെന്ന് അപ്പൊ ഈ കാറിന്റെ ഡ്രൈവർക്കും എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഇവർക്കും കാണാൻ കൗതുകമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. അവിടെ ചെന്ന് ഈ ചെളി പായസ പരുവത്തിൽ അതിലൂടെയാണ് നടന്ന് ഞങ്ങൾ നടന്നു പോകുന്നത്. പോയി അങ്ങറ്റം വരെ പോയി, കെട്ടിടങ്ങളും തകർന്നു വീണ് കിടക്കുന്ന ഡെഡ് ബോഡികളെല്ലാം കൂടി ഇങ്ങനെ ഒഴുകി കിടക്കുന്നതിന്റെ പടമൊക്കെ എടുത്തു. തിരിച്ച് നമ്മള് താലൂക്ക് ആശുപത്രി വരുമ്പോഴാണ് അറിയുന്നത്. ഈ ഒരു പത്രക്കാരും ആദ്യം കുത്തെ ഒരു സംഭവം മനസ്സിലാക്കി ഇത് കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോയില്ല. കാരണം രണ്ടാമതും സുനാമി ഉണ്ടായി. അന്നൊരു പോലീസ് ഓഫീസറൊക്കെ തെങ്ങിന്റെ മുകളിൽ ചാടിക്കയറി രക്ഷപ്പെടുകയൊക്കെ. അതെ അതെ, സർക്കാർ. അപ്പം അത്തരത്തിൽ ഇത് അറിഞ്ഞു. പക്ഷെ ഞങ്ങളിതൊന്നും അറിയാതെ അവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങ് ഒരു അത് നടന്ന് പടമെടുക്കാനായിട്ട് കഴിഞ്ഞ. അപ്പം ആൾക്കാരാരുമില്ല വളരെ വളരെ ഒന്നോ രണ്ടോ.
1: അവിടെ നടന്ന സംഭവത്തിന്റെ
0: ഗൗരവം മനസ്സിലാതെ പോയി. രണ്ടാമത് ഈ സുനാമി ഉണ്ടായിന്ന് അറിയാൻ വയ്യാതാണ് നമ്മൾ പോകുന്നത്. ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ പത്രപ്രവർത്തകർ എല്ലാവരും കൂടെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥലത്തേക്ക് പോയി. പിന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല, ഇതറിയാതാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ പോയി അങ്ങേറ്റം വരെ പടമെടുത്തു, തിരിച്ചു വന്നു. പക്ഷെ സാധാരണ കണക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ചെളിയും എല്ലാം നിറഞ്ഞ് ഇതായി കിടക്കുന്ന ഒരു രീതിയിലാണ്. വളരെ ചുരുക്കം മൂന്നാല് പേരുണ്ട് അവരോ ഒന്ന് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അങ്ങനെ വന്ന് പടമെടുത്ത് തിരിച്ചു വന്നു. അപ്പം അത് ഈ പറഞ്ഞ കണക്കാണ്. അതില് ഏറ്റവും ഇപ്പൊ ഓർക്കുമ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. ഒരു കുഞ്ഞു, ഒരു വളരെ കൊച്ചു കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നുന്ന കണക്ക് ഒരു ചിത്രം. അതാണ് രണ്ടാമത്തെ ദിവസം നമ്മുടെ പത്രത്തില് ഓൾ എഡിഷൻ.
1: കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രമുഖ ഈ രണ്ട് സംഭവങ്ങളാണ്
0: മലനട ദുരന്തം.

0: തലനാട ദുരന്തം ഇത് കണക്കാണ്. രാത്രിയിൽ ഏകദേശം ഒരു 2 മണിക്കാണ്ട സംഭവം നടക്കുന്നത്. ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി. അന്നും വി എസ് രാജേഷുണ്ട്, അറസ്വാബ്, ഞങ്ങൾ 3 പേരും ഞങ്ങൾ അവിടെ എത്തുക. ഞങ്ങൾ ആദ്യം ചെന്നുടനെ വൈക്കം മണി കൊട്ടുക്കൽ ദേവദാസ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളായിരുന്നു മത്സരം. അതിൽ വൈക്കം മണിയുടെ പിന്നെ ഇതിലാണ് ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. അത് ബൾബ് വിളക്കി മാറ്റിയപ്പോൾ അതിന്റെ ഹോൾഡർ കണ്ട് തട്ടി സ്പാർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ വൈക്കം മണിയെ അന്വേഷിച്ചിട്ട് ഞങ്ങള് അടുത്ത വിളക്കുന്നവരെ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ ഒരു തുണ്ടുപോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എല്ലാം കംപ്ലീറ്റ് കത്തി പോയി അദ്ദേഹത്തിന്റെ. പിന്നെ അവിടെ അതൊരു 33 പേര് മരിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു 80 പരിക്ക് പറ്റി. ഒരു എന്നുവെച്ചാൽ വളരെ വളരെ ദൂരത്തില് ഒരു 500-700 മീറ്റർ ദൂരെ നിന്നൊക്കെയാണ് ഈ ഒരാ കയ്യും കാലും ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ സ്ട്രെച്ചറിനകത്ത് പെറുക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥ. അവിടെ രണ്ട് സൈഡിൽ ഓല വെച്ച് കെട്ടി മറച്ചിട്ട് നമ്മള് മൃതദേഹം ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയായിരുന്നു. ചിത്രങ്ങളിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, അപ്പൊ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർക്കത്തില്ല. നമ്മള് മാക്സിമം അവിടുന്ന് കാണുന്ന ചിത്രങ്ങളും ഉണ്ടായ സംഭവങ്ങളും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ പോലും വന്നിരുന്നിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യാനും നോക്കാൻ. അന്നേരം നമുക്ക് ഏറ്റവും കാണുന്നതെല്ലാം അതെ അതെ അതൊക്കെ അത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ നമുക്ക് ഒരു പിന്നെ കാണുന്നതിൽ ഒരു വലിയ ഭയപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമ്മൾ ഇതൊന്നും ആലോചിക്കുന്നില്ല. അന്നേരം മാക്സിമം അവിടെ നമ്മൾ ചിത്രങ്ങൾ എടുക്കുക
1: അങ്ങനെ
0: അത്തരത്തിലേക്ക് ഇതൊന്നും വന്നിട്ടില്ല. അത് കണക്ക് തന്നെ കൊല്ലമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് 92 വെള്ളപ്പൊക്കം അന്ന് നവദമ്പതികളൊക്കെ ആര്യങ്കാവിൽ സൈഡിൽ കുടിലൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒഴുകിപ്പോയി മരിച്ച സംഭവമുണ്ട്. ശങ്കലി വനത്തിനകത്തുനിന്ന് ആന വരെ ഒഴുകിപ്പോയ സംഭവമുണ്ട്. അപ്പൊ അന്ന് ജില്ലയിൽ ആഗമനം നമുക്ക് പോയി. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചങ്കോവിൽ അന്ന് ചെല്ലുമ്പോൾ ചെങ്കോട്ട വഴി കറങ്ങി ഞങ്ങൾ പോകുന്നത്. പിന്നാണ് റോഡ് പുനലൂരുന്ന് റോഡ് ഉണ്ടായ കാരണം അന്ന് ആ സമയത്ത് പോകുമ്പോഴത്തേക്ക് അച്ചങ്കോല് ചെങ്കോട്ടെ ചുറ്റിയാണ് അച്ചങ്കോലിലേക്ക് പോയിരുന്നത്. 92 വെള്ളപ്പൊക്കം വലിയ ഒരുപാട് നാശങ്ങളുണ്ടായ ഒരു സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട സംഭവം.
1: നമ്മൾ അടുത്തൊരു ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇങ്ങനെ എന്തെങ്കിലും പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ വാർത്താ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ കവർ ചെയ്ത
0: വാർത്താ പ്രാധാന്യമുള്ളത് പറഞ്ഞാൽ ഇപ്പൊ തൊട്ടടുത്ത് കോട്ടയം പറഞ്ഞിട്ട് അവരെ ഞാൻ ജോലി ചെയ്താ. കോട്ടയത്ത് ഉണ്ടായിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കോട്ടയത്ത് ബേക്കർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ബേക്കർ ജംഗ്ഷൻ അതൊരു ബേക്കർ സാഹിബിന്റെ പേരിലുള്ളതാണത്. ആ ബേക്കർ സാഹിബിന്റെ കുടുംബവും ഇടായിരുന്നു താജ് ഹോട്ടൽ. അപ്പൊ ഞാനൊരു സംസ്ഥാന KST അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന പഠന ക്യാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് കുമരകത്ത് പോയി നിൽക്കുമ്പോൾ ഒരു സാഹിബ് വന്നപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഇത് താജ് ഹോട്ടലില് ഇവരുടെ കുടുംബ വീടായിരുന്നു, സാഹിബിന് മലയാളം അറിയാമെന്ന് പറഞ്ഞു. ഞാനീ പുള്ളിയുടെ പുറകെയൊക്കെ പോയി കുറെ മലയാളമൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒന്ന് മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളിയും പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് പുള്ളി ഇതേവരുടെ ഒരു കളിത്തോടനുണ്ട് കുട്ടൻ എന്ന് പറഞ്ഞ്, ഇവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു, ഇവരുടെ ജോലി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നിരുന്നത്. പുള്ളി എന്റെ അടുത്താണ് താമസിക്കുന്നവര്. അത് വളരെ വളരെ ദൂരെയാ, അത് ഒരു വരമ്പൻ തോടിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകണം. ഞാൻ നടന്ന് ഒരു 2 കിലോമീറ്റർ നടക്കണം. നടന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഭാര്യയായിട്ട് വെള്ളത്തി തൊഴഞ്ഞ് അതെ വീട്ടിൽ വന്നു. വന്ന ഉടനെ ഇദ്ദേഹത്തെ ഇട കുട്ടാന്നും പറഞ്ഞിട്ട് രണ്ട് കയ്യിൽ ഇദ്ദേഹത്തെ കോരി ഇങ്ങനെ എടുക്കായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറ ഒക്കെ ആയിട്ട് നിൽക്കുന്നു, ചിത്രങ്ങൾ എടുത്തു, കുറെ ചിത്രങ്ങൾ എടുത്തു. പിന്നെ ആ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളശ എന്ന് പറയുന്ന സ്ഥലത്ത് സാഹിബിന്റെ സഹോദരി താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ട് സാഹിബ് ഈ ഹോവാർഡ് സാഹിബ് എന്നാ പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ സഹോദരനും ഉണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ ഈ സഹോദരുടെ വീട്ടിൽ പോകുന്ന ഇവര് നീന്തിയാ പോകുന്നത്. ആ നീന്താൻ സഹായിക്കുന്നതൊക്കെ ഇദ്ദേഹമായിരുന്നു. അന്ന് അവർ 69 ഇവിടുന്ന് ഇത് വിട്ടിട്ട് പോയതാ. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഭാര്യയായിട്ട് ആദ്യമായിട്ട് വരുന്നത്. അവിടെ 200 ഏക്കർ പിന്നെ സ്ഥലമുണ്ട്. അതിൽ കൃഷി അവര് എവിടെന്തോ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പം ഈ സംഭവം ഞാൻ ഓഫീസിൽ അവിടുന്ന് ലാൻഡ് ഫോണൊക്കെ ഉള്ളിടത്ത് ഒന്ന് വിളിച്ചു. അപ്പൊ അവിടുന്ന് വരാൻ ആരും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് വിടുന്നുണ്ടായിരുന്ന ആള് പറഞ്ഞ് ഞാൻ എന്റെ വാർത്ത അറിയാവുന്ന വിവരങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. എടുത്ത് ഓഫീസിൽ വന്ന പറഞ്ഞ് പിന്നെ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മലയാളം നാവിൽ നിന്ന് മറക്കാത്ത ഹോവാർഡ് സാഹിബ് എന്നെ കളിത്തോടിനെ കണ്ടുകൂട്ടാന്ന് എടുത്തൊന്ന് ഇന്റർവ്യൂ വെച്ചിട്ട് വാർത്ത എഴുതി. ഈ വാർത്ത ഏറ്റവും ദിവസം വലിയ സംഭവമായി. സംഭവം ഈ സാഹിബ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ മനോരമ അന്ന് സംഘടിപ്പിച്ചൊരു പരിപാടിയുണ്ട്. ബക്കർ സാഹിബിന്റെ ഒരു ചരിത്രം പ്രകാശനം ചെയ്യുന്ന ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനാണ് വന്നത്. അത് മനോരമ സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഇതിന്റെ വാർത്ത ദേശാവാനിക്കകത്താണെന്ന് ഏഴ് വന്നതിന്റെ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്. അതെ അതെ, അത് ആ വാർത്ത അവസാനം ഇത് 40 വർഷം മാനേജരായിരുന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. ഈ പത്രം തിരക്കി പലയിടത്തും നടന്ന് നമ്മളിവിടെ തിരക്കെന്ന് പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലല്ലേ പത്രം വേണം, ഇവിടെ പാർട്ടി ഓഫീസ് വന്നപ്പോഴത്തേക്ക് പടം കട്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്രം സംഘടിപ്പിച്ചു. പിന്നെ ഞാൻ 4-5 പത്രം എടുത്തിട്ട് ഈ ചടങ്ങ് നടക്കുന്നിടത്ത് പോയി. അങ്ങനെ ഈ മാനേജർ പോയി വിളിച്ചുകൊണ്ടുവന്ന് പിന്നെ കാണിച്ചു. സൈബറിന് വലിയ സന്തോഷമായി.
1: യൂത്ത് ഫെസ്റ്റിവൽ 96-97
0: 97-97 സംസ്ഥാന സ്കൂൾ യുവനോത്സവം കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്നതാണ് ആദ്യത്തെ യുവനോത്സവം കവർ ചെയ്യുന്ന ഇതായിട്ട്
1: വരുന്നത്.
0: ഫുൾ ടൈം എന്ന് വെച്ചാൽ ഈ യുവനോത്സവം യുവജനോത്സവം കഴിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൊക്കെ കുഴിഞ്ഞങ്ങകത്തേക്ക് പോകും. കാരണം ആ ഒരു പരുവത്തിൽ ഫുൾ ടൈം വന്ന് ഒരു ഇന്നത്തെ കണക്ക് 12 മണിക്ക് നിർത്തുന്ന 10 മണിക്ക് നിൽക്കുന്ന പരിപാടികളൊന്നും ഇല്ല. അത് മാത്രമല്ല അന്ന് മത്സരങ്ങളും നല്ല നിലവാരമുള്ളതും ഈ രക്ഷിതാക്കൾ തമ്മിൽ തന്നെ വലിയ മത്സരം അന്നെന്തെങ്കിലും ചെറിയൊരു പോരായ്മകൾ വന്നു പോയാൽ അവർ അന്നേരം ഇടപെടും. അത്തരത്തിലേക്കാണ് കലോത്സവത്തിന്റെ രീതി. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അന്ന് നമുക്ക് പ്രിന്റ് അടിക്കാനായിട്ട് പിന്നെ ദൂരെ വന്നിട്ട് പോകാനോ ചെയ്യാനോ ഒക്കാത്തതുകൊണ്ട് അന്ന് തുഷാര ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനകത്ത് അവിടുത്തെ റൂമിൽ ഡാർക്ക് റൂം സെറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ കോഴിക്കോട് നിന്ന് കേരളാവധിയിലെ മുസ്തഫ, പിന്നെ മുസ്തഫ പിന്നെ മനോരമയുടെ വലിയ ഫോട്ടോഗ്രാഫറായിട്ട് മാറി. അപ്പൊ ആ മുസ്തഫ ഉൾപ്പെടെ അവസാനം ആ തുഷാര ഹോട്ടലിലെ എന്റെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരുന്ന അതിനകത്താണ് പ്രിന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെ 96-97 യുവനോത്സവം ആണ് ആദ്യത്തെ കൊല്ലത്ത് നടന്നൊരു വലിയ യുവനോത്സവം. അത് അവിടെ പിന്നെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ യുവനോത്സവങ്ങൾ നിരന്തരം കാണാറുണ്ട്. കവർ
1: ചെയ്തിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഫോളോ ചെയ്ത് അവരുടെ ഒരു പ്രസംഗങ്ങളും ഓരോ വേദികളും ഒക്കെ കവർ ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ
0: അത് സംഭവം ശരിയായി ഇത്തരത്തിലേക്ക് ചെയ്തവരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മനോരമയിൽ ഉണ്ടായിരുന്ന ജയചന്ദ്രൻ ഉണ്ട്, EMS ഫോളോ ചെയ്ത്, ഇപ്പം പിന്നെ യേശുദാസിനെ ഇതങ്ങനൊക്കെ ഫോളോ ചെയ്ത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ട് അതിന്റെ ഈ അവിടുത്തെ പരിപാടികളും കഴിയുമ്പോൾ കണക്കല്ല, മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ഒന്നിലധികം സ്റ്റാഫുകളും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറയും. ഇപ്പൊ ഒരു യുവജനോത്സവത്തിന് പോയി കഴിഞ്ഞാൽ അത് തീരുന്നവരെ നമ്മൾ ഒറ്റയ്ക്ക് ജോലിയാണ്. അതേസമയം മറ്റവർക്ക് പകരം ഒരാൾ വന്നിട്ട് പോകാനെങ്കിലും കാണും. നമ്മൾ ഭക്ഷണവും പോലും കഴിക്കാനൊക്കാത്ത സ്ഥിതിയിലൂടെ നിന്നിട്ട് ജോലി ചെയ്യുന്നൊരു അവസ്ഥയിലേക്കുണ്ട്. അതുകൊണ്ട് വേറൊരു കാര്യത്തിലേക്കൊന്നും നമുക്ക് എൻഗേജ് ആകാനോ അത്തരത്തിലേക്കൊന്നും നമുക്ക് ചിന്തിച്ചാൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഫുൾ ടൈം ചെയ്യണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് തന്നെ വിശ്രമിക്കുക എന്നുള്ളൊരു ഇത്.
1: വിക്ടർ ജോർജ്
0: ഞാനുമായിട്ട്
1: ഫോട്ടോ എടുത്ത് ചിത്രങ്ങൾ ഇന്നും പലരും ഓർക്കുകയും
0: ആഘോഷിക്കപ്പെടുകയും
1: ചെയ്തു. മഴയുടെ
0: ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വിക്ടർ ജോർജും കോട്ടയത്തുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ആണ്. അത് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് ജൂലൈ മാസമാണ്. ഈ ജൂലൈ രണ്ട് സംഭവങ്ങളുണ്ട്. 1988 ജൂലൈ 8 പെരുമൺ ട്രെയിൻ അപകടവും July 9 വിക്ടർ ജോർജ് മരിച്ച ദിവസവും. അതായത് ഈ ജൂലൈ മാസത്തിൽ നിന്ന് ഇപ്പം സംസാരിക്കുമ്പം ഉണ്ടാകുന്ന ജൂലൈ മാസത്തിന്റെ പ്രത്യേകത വിക്ടറുമായിട്ട് അടുപ്പമായിരുന്നു. അടുപ്പുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഈ അന്ന് ജോലി ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളല്ലോ, ചാനലുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ദശമല്ലായതുകൊണ്ട് സിപിഎം നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം കൊല്ലം ജില്ലയിലേക്ക് ഒരു പരിപാടിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് പാർട്ടി ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അവരോടൊപ്പം കയറി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പരിപാടികൾക്ക് അവരോടൊപ്പം, അങ്ങനെ ഒരു മിക്ക നേതാക്കന്മാരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: അന്ന്
0: ആസ്വദിച്ചും യാത്ര ചെയ്തിട്ടുണ്ട്.
1: നയനാരൊക്കെ
0: അതെ പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്ന അപ്പം കൂടൊപ്പം ഒരു നേതാവുണ്ട്. അത് ഒരാ സ്ഥലം വരുമ്പോൾ ചോദിക്കുക, ഇവിടെയാണ്. അപ്പൊ ഇതിനിടെ കൊട്ടാരക്കര, ആ ഞാനിവിടെ ഒളിവിലിരുന്ന് പ്രവർത്തിച്ചിരുന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരാ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും ആ സ്ഥലത്തെ കുറിച്ച് അറിയുകയും പറയുക, അവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ വണ്ടിക്കകത്തുണ്ടല്ലോ, നമുക്ക് കേൾക്കുകയും അറിയുകയും അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട്.
1: ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു വല്ലാത്തൊരു ജൈത്രയാത്ര ഉണ്ടല്ലോ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി ഡിജിറ്റലിൽ വന്ന്
0: നിൽക്കുന്നു.
1: അപ്പം ഇന്ന് ഫിലിം ഇല്ല, ഓക്കെ, അതെല്ലാം എത്ര വേണമെങ്കിലും എടുക്കാം, അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: അത് രണ്ട് രീതിയിലുണ്ട്. കാരണം പറഞ്ഞാൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റാൾക്കാർക്കും പെട്ടെന്ന് കയറി കൈകടത്താൻ ഒക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് ഇതിന് ഈ ആൾക്കാർ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കവറ ചിത്രങ്ങളും കാര്യങ്ങളും വന്ന് ക്യാമറയും ഫിലിമും വ്യത്യാസമുണ്ട്.
1: ഇതിനോടൊപ്പം ഞാൻ ചോദിക്കേണ്ട ഒരു വേറെ ചോദ്യം കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ ചോദിച്ചേക്കാം. ഉപയോഗിച്ച ക്യാമറകൾ,
0: അതെ, നമ്മള് സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ വെല്ലോസ് ക്യാമറ വെച്ചിട്ടായിരുന്നു പണ്ട് ഈ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോസും സ്റ്റുഡിയോയിലും ഫോട്ടോ എടുക്കുന്നത് വെല്ലോസ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ മാനുവലായിട്ട് തുണിയൊക്കെ ഇട്ടതിന് ശേഷം, ഒരു ക്യാപ്പ് തുറന്നതിന് ശേഷം അതിനകത്ത് നിശ്ചിത അളവില് പ്രകാശം കയറുക എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനൊക്കെ പിന്നെ ആവുമ്പം ഇവിടെ പോപ്പുലറായിട്ട് നമ്മളോട് ഗൾഫിലെ നമ്മുടെ ആൾക്കാരുടെ ഒരു വരവോടുകൂടി യാഷിക ഇലക്ട്രോ 35 എന്ന് പറയുന്ന ഒരു ക്യാമറ വളരെ കൂടുതൽ വരവായി. ഇവിടെ വരുന്നവരെല്ലാം ക്യാമറ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രൊഫഷണൽ ക്യാമറ 635 എന്ന് പറയുന്ന ക്യാമറ ഉണ്ട്. അതിനകത്തൊരു നോബ് പ്രസ് ചെയ്തിട്ട് കറക്കി അടുത്ത ഫിലിം സ്റ്റാൻഡ് ബൈ ആണെന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം കറക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അതിന് ഉപയോഗിച്ചിരുന്ന 120 ഫിലിം, 12 ഫിലിം എടുക്കാൻ പറ്റും അതിനകത്ത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് യാഷികയുടെ 124 എന്ന് പറഞ്ഞത്. അതിനകത്ത് ഈ കറക്കുന്ന നോവിന് ഒരു ലിവർ വന്നിട്ട് കറക്കി തിരിച്ചത് വെക്കാം, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. ഞാൻ പെരുവൻ ട്രെയിൻ ഓടത്തിന്റെ പടം ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ആ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ പടം എടുത്തത്. അതെ, ക്യാമറ സൂക്ഷിക്കുന്നുണ്ട്. ഉണ്ട്, കയ്യിലുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ വന്നപ്പോഴത്തേക്ക് കളറായി. കളർ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഈ കളറിന്റെ നമ്മള് 1996 സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സവും കോട്ടയത്ത് നടക്കുമ്പോഴത്തേക്ക്, അപ്പം 96 അവിടെ എഡിഷൻ തുടങ്ങാവുന്നതിന്റെ തൊട്ട് മുന്നോടിയിട്ടാണ് അവിടെ. അപ്പൊ അങ്ങനെ നമ്മളെ യുവനോത്സവത്തിനായിട്ട് ഞാൻ എന്നെ അയച്ചു അവിടെ. അപ്പൊ അങ്ങനെ അവിടെ കളർ പത്രം പ്രിന്റ് ചെയ്തിട്ട് കൊച്ചിന്നാണ്, അപ്പൊ ഇവിടുന്ന് പടമെടുത്തതിന് ശേഷം ഇവിടുന്ന് ജീപ്പുണ്ട്, അതിനകത്ത് ഫിലിം കൊടുത്തുവിടും. അത് കൊച്ചിയിലാണ് പത്രം പ്രിന്റ് ചെയ്യുന്നത്. അതങ്ങനെ വളരെ സക്സസ് ആയിട്ട് വിജയിച്ച ഒരുതണ്ട് കളറ് വന്ന്. അങ്ങനെ എന്റെ ഒരു ഓർമ്മ 96 അന്നത്തെ സ്കൂൾ യൂണിവേഴ്സ് വന്ന് നമ്മള് വലിയൊരു എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെന്നുള്ള രീതിയിലൊക്കെ.
1: ഇതിനോടൊക്കെ അനുബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം, ഈ ഡിജിറ്റൽ ഇപ്പത്തെ യുഗത്തിൽ എങ്ങനെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി
0: ഇപ്പൊ വന്ന് ഡിജിറ്റൽ? അപ്പം ഡിജിറ്റൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ആണല്ലോ.
1: അപ്പൊ
0: നമ്മളൊക്കെ ഇത് ഫിലിം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ആ പിക്ചറിന്റെ ഗുണനിലവാരം അറിയാൻ പറ്റും. കാരണം ഒന്ന് പിന്നെ അന്ന് ഇന്ന് എക്സ്പോഷർ മീറ്റർ ഒക്കെ അന്ന് സിനിമാ മേഖലയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്. പക്ഷെ അന്നും നമ്മള് ഒരു ഊഹമാണ്, ഒരു അതെ. ഇപ്പൊ പുറത്തോട്ടിറങ്ങിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത്ര ഇതിന് അപ്രച്ചർ ഇത്രയാണ്, ഇത്ര സ്പീഡ് ഇത്രയാണ്, ഇത് നമ്മളുടെ ഒരു ഊഹത്തിൽ അതങ്ങ് വെക്കുക. പിന്നെ ഇത് ഫിലിം വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു പിക്ചറിന്റെ നിലവാരം അറിയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഇതൊന്നും നോക്കണ്ട, നമ്മള് കണ്ണടച്ച് എത്ര പടം വേണേലും എടുക്കുക, എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ഈസിയായി കാര്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്നുള്ളൊരു ഇത്.
1: ഈ നമ്മള് എനിക്ക് ഒന്ന് പെരുമൺ ട്രെയിൻ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു,
0: ചേപ്പാട് ലെവൽ ക്രോസ് ദുരന്തം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം, കൊട്ടാരക്കരയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ബസ്സിൽ വന്നിരുന്ന ആൾക്കാരാണ്. അതിലും ഒരു 30-33 പേരെ കണ്ട് മരിച്ചതായിട്ടാണ്, കൃത്യമായിട്ട് അങ്ങനെയാണ് എന്റെ ഒരു മരിച്ചതായിട്ടാണ്. അത് ട്രെയിൻ വന്ന് ഈ ലെവൽ ക്രോസ് അടപ്പില്ലാത്ത ലെവൽ ക്രോസാ, വണ്ടി വന്ന് അവിടെ നിന്നുപോയി, പെട്ടെന്ന് വണ്ടി എടുക്കാൻ കഴിയാതായി പോയി. അതിൽ പോയി ആ അപകടത്തില് 10-30 പേര് ഉണ്ടായിരുന്നു. അതില് പിന്നെ ഈ പയ്യന്റെ അച്ഛനും മറ്റൊരാളെ തൊട്ടടുത്ത് ഈ ഇതിന്റെ കഷ്ണങ്ങളൊക്കെ തെറിച്ചു പോയി വീണ ഒരു വീടുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഒരു പോലീസ് ഓഫീസർ എന്റെ അടുത്ത് പറയുന്നത് രണ്ടുപേരാ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴെ ഒരാൾ കിടക്കുകയാണ്, ഒരാൾ ഒരു ഇതിലിങ്ങനെ ചാരി ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ പടം എടുത്ത്, അങ്ങനെ അതാണ് നമ്മള് പിറ്റേ ദിവസം 1 തീയതിയിൽ നമ്മുടെ പടമായിട്ട് വന്നിരുന്നത്. ചേപ്പാട് ദുരന്തമായിട്ട് കൊല്ലത്ത് ഏറ്റവും വലിയൊരു വിദ്യാർത്ഥിമാർ അന്ന് പ്രൈവറ്റ് കോളേജ് വിദ്യാർത്ഥികളും സംയുക്തമായിട്ടൊരു ഏറ്റവും വലിയ, അന്ന് കെ എൻ ബാലഗോപാൽ ഇന്നത്തെ ധനകാര്യമന്ത്രി, അന്നത്തെ ഇവിടുത്തെ SFI ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയമാണ് അന്ന്. ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സമനേഷ അത്രയും വലിയൊരു വിദ്യാസമരം കൊല്ലത്ത് നടന്നിട്ടില്ല. അത് ചിന്നക്കടയില് നമ്മുടെ റൗണ്ടില് ആ ഭാഗത്ത് വെച്ചിട്ട് വളഞ്ഞ് പോലീസുകാര് തല്ലുകയാണ് വിദ്യാർത്ഥികളെ. അപ്പൊ ഞാനിതിന്റെ ചുറ്റും പടം എടുക്കുക. അപ്പൊ പ്രസ് ക്ലബിന്റെ മേളയിൽ നിന്നിട്ട് പത്രക്കാർ എല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അന്തരീക്ഷം വളരെ ഈ പ്രകടനത്തിന്റെയും ഇതുമൊക്കെ വന്നിട്ട് അവിടെ ചിന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിലായി. പോലീസില്ലാത്ത ചാർജ് തുടങ്ങി. അങ്ങനെ ഇതിന്റെ പടം കൊടുത്തു. കുറെ വിദ്യാർത്ഥികള് ഓടി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോയി. അപ്പൊ മൊത്തം ബ്ലോക്കായിരിക്കുക. അപ്പൊ അവിടെ കണ്ടൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഓട്ടോ എനിക്കറിയാവുന്ന പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചക്കുമുണ്ട് ആ ഭാഗത്തൂടെ ഓട്ടോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ ജില്ലാശുപത്രിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി താലൂക്കച്ചേരി ജംഗ്ഷനിൽ ചെന്നു. അന്നപ്പോ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറക്കി ശക്തിവിളക്കണ എന്നൊക്കെ വരുന്ന വണ്ടിയുണ്ട്, അതിൽ നിന്ന് ഇറക്കി വിദ്യാർത്ഥികളെ അടിക്കുക. അപ്പൊ അതിന്റെ പടം എടുത്ത് പഠിച്ചു. അപ്പൊ എന്നെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ നാലിട്ട് പോലീസ് വളഞ്ഞു വളഞ്ഞു. അപ്പം ക്യാമറ ഞാനെടുത്ത് ക്യാമറ എടുത്ത് കഴുത്തിലിട്ട് വള്ളി എടുത്ത് അങ്ങനെ ക്യാമറ പിടിച്ച് വെടിവലിയായി ക്യാമറ കൊണ്ടുപോയി. എന്നൊരു ക്യാമറ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതൊന്നും വലിയ വിഷയം. അരുൺകുമാർ സിൻഹയാണെന്ന് ഇവിടുത്തെ കൊല്ലത്തെ എസ് പി. അപ്പം പിന്നെ പത്രക്കാരെല്ലാം കൂടെ പെട്ടെന്ന് പ്രസ് ക്ലബ് കൂടി എസ് പി ഓഫീസിലേക്ക് പോകാൻ തരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് എസ് പി ഓഫീസിന്റെ അകത്ത് പോയി കുത്തിയിരുന്ന് കുത്തിയിരുന്ന് അവസാനം ക്യാമറയായിട്ട് പിന്നെ പ്രസ് ക്ലബിൽ ചെന്നു. രസയും വേറെ ആരോ അവിടെ വാങ്ങിച്ചില്ല. അത് കാരണം ഇതും കൊണ്ട് മനോരമയിൽ ചെന്നു. പിന്നെ അവിടെയും വാങ്ങിച്ചില്ല. അപ്പൊ ഇവിടെ അപ്പോഴത്തേക്ക് ഇവിടെ എസ് പി ഓഫീസിനകത്ത് പോയി ഇതിരുന്ന അവസാനം അരുൺകുമാർ സിൻഹ ആയിരുന്നു അന്നത്തെ എസ് പി. അദ്ദേഹം വിളിച്ചു സംസാരിച്ചു അതിന് പരിഹാരം കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞു. അത് ഈ ഇതേ അവസരത്തിൽ കെ കരുണാകരനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ട്. ഇതറിഞ്ഞിട്ട് പുള്ളി അത് കേസ് ഇത് ചെയ്ത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ സി എ സസ്പെൻഡ് ചെയ്ത്. അപ്പൊ അന്ന് സി ആർ രാമേന്ദ്രൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുള്ളി ടെലിഗ്രാം അടിച്ചു. അത് പിന്നെ മുഖ്യമന്ത്രിക്ക് പിന്നെ ഈ വിവരം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അങ്ങനെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ സി എ സസ്പെൻഡ് ചെയ്ത്. അത് ഇത് കണക്ക് നമ്മുടെ കൊല്ലത്ത് ഒരുമാതിരി ആൾക്കാർക്ക് അറിയാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നൊരു വിദേശി വന്നതിന് ശേഷം ഈ കൊച്ചുകുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവരുമായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് നടക്കും. ഇത് പലതവണയായിട്ട് ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താ കാര്യം എന്നുള്ള ഇതൊന്ന് അന്വേഷിക്കണമെന്ന് അറിയണം. പുള്ളി ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാനായിട്ട് പുള്ളി ഇങ്ങനെ അന്വേഷിച്ച് തിരക്ക് തിരക്ക് വരുമ്പോഴത്തേക്ക് റിസോർട്ടല്ല ഇവര് നിൽക്കുന്ന കൂട്ടമായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ അത് അവിടെ നിന്ന് ഞാൻ ഒരു പടം എടുത്തു. ഈ പടം എടുത്തപ്പോ സായിപ്പ് ഭയങ്കര ക്ഷുഭിതനായി. ഹോട്ടലുകാരെ വിളിച്ചറിഞ്ഞ ഇവര് വിളിച്ച് തന്നെ അതിനകത്ത് അങ്ങ് കൂട്ടിയിട്ട്. അപ്പൊ സംഭവം ഈ ഹോട്ടലില് ഈ ഭക്ഷണം സ്ഥിരമായിട്ട് ഈ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക പുള്ളി അവിടെ ചെന്നിട്ട്. അത് പുള്ളി അവിടെ ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് അവരുടെ ബിസിനസിനെ ബാധിക്കുന്നതല്ലേ. അങ്ങനെ എന്നെ പിടിച്ചടച്ചിട്ടപ്പോ ആരോ കണ്ടത് കണ്ടിട്ട് ഇത് ദശാവനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന ഒരു സീസണൽ അല്ല എ സീസണൽ എന്ന് പറയുന്ന അന്ന് ഡിവൈഫൈഡ് ഒരു നേതാവായിരുന്നു ഉണ്ടായിരുന്നു. സുനിലും പിന്നെ ആർ എസ് ബാബു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേരും അവിടെ വന്നു. വന്നിട്ടാണ് പിന്നെ എന്നെ അവിടെ നിന്ന് തുറന്നിറക്കി.
1: തിരുവനന്തപുരം മാനസിക ആരോഗ്യ
0: തിരുവനന്തപുരത്ത് ഊളമ്പാറയിലെ ഒരു മനുഷ്യ അത് ഇതാണ് മനുഷ്യ പിന്നെ കമ്മീഷൻ പിന്നെ സന്ദർശനം നടത്തുന്ന സമയത്ത് പത്രക്കാരെല്ലാം ഉണ്ട് എല്ലാ ചാനൽ അന്ന് ചാനലുണ്ട്. അങ്ങനെ സന്ദർശിക്കാൻ പോയ സമയത്ത് ഞാൻ പോകുമ്പോ ഇതിന് ഇവരിൽ നിന്ന് വളരെ പിന്നില് ഇത് സന്ദർശനം കഴിഞ്ഞ് വരുമ്പോ ഇവർ ഏറ്റവും പിന്നിൽ ഇങ്ങനെ നടന്നു വരിക. നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു നല്ല കാണാൻ കൊള്ളാന്ന് നല്ല ഒരു 10-25 വയസ്സിനകത്ത് വരുന്നൊരു പെൺകുട്ടി എന്നിട്ട് പറയുന്നത് എന്നെ ഒന്ന് വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് പറ്റുമോ എനിക്കൊന്ന് ഫോൺ തരുമോ ഇതെന്ന് ചോദിച്ചു. അപ്പം അന്ന് ഈ ഫോൺ മൊബൈലൊക്കെ വലിയ പൈസ ഉള്ള സമയമാ. അന്ന് എനിക്ക് ഏറ്റവും വേണ്ട ശാസ്താംകോട്ടയിലുള്ള ഡി ജോസ് എന്ന് പറയുന്ന കൃഷി സൂര്യ ടിവിയുടെ ലേഖകന ഞാൻ എനിക്കൊരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ ഫോൺ വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് നമ്പർ പറയാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പറഞ്ഞ നമ്പറിനകത്ത് ഡയൽ ചെയ്ത്. അപ്പം എന്തിനാ മൂമ്മ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നാ ഇത് വളരെ സാധാരണ രീതിയിലേക്ക് സംസാരിക്കുന്നത്. അങ്ങനെ ഞാനത് പടം എടുത്ത് ഇവര് വിഷുവലും എടുത്തു അതിനകത്ത്. അന്ന് ആ സൂര്യ ടിവിയിലെ വിഷുവൽ വന്നു. പിറ്റേ ദിവസം പത്രത്തിൽ പടം അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവര് വലിയ ഭീഷണിയും വിളിയും ബഹളവും ഒക്കെ ആയി വേറെ ആൾക്കാര് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചു. അപ്പൊ ഒരു ദിവസം എടുത്ത് ഓഫീസിൽ പറഞ്ഞ് അവിടെ ഇരിക്കണം എന്നൊക്കെ അവര് ആരോ വരുമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അവരാരും വന്നൊന്നുമില്ല. കാരണം ഇതിന്റെ പേരിൽ സ്വത്ത് ഉണ്ടായിരുന്നു. അച്ഛനും അവരെ കുടുംബ പ്രശ്നമായിട്ട് അച്ഛനും അമ്മയും കണ്ട പേർ പിരിഞ്ഞു പോയ കാര്യമുണ്ട്. അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ തമ്മിലെല്ലാം കണ്ടായിരുന്നു. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ മാനസികാരോഗ്യം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇട്ടിരുന്നതാ. അപ്പൊ അതിന് ഈ വാർത്തയൊക്കെ കണ്ടതിന് ശേഷം ഗൾഫിൽ നിന്ന് വരെ വിവാഹാലോചന വരെ വന്നു പറയുന്ന കത്ത് വന്നു.
1: തൃശൂർ പൂരം കവർ ചെയ്ത
0: തൃശൂർ ഞാൻ 2002 അല്ലേ, ഞാൻ തൃശ്ശൂരിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി തൃശ്ശൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, ആ സമയത്ത് മറക്കാനൊക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനും നമ്മുടെ ഒരു ലേഖനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു വൈകിട്ടുള്ളൊരു സമയമാണ് പുരത്തിന്റെ, അന്ന് വൈകിട്ടുള്ള ആ ഒരു സമയം പോയി ഒരാളിനെ കണ്ട്, ഈ ഇതിന്റെ ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കക്ഷിയെ പോയി കണ്ടു. അതിന്റെ ഇന്റർവ്യൂ എടുത്ത് പുള്ളിയുടെ പടമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്നു. ഓഫീസിലിരുന്ന് ഈ പടം കമ്പ്യൂട്ടറിലിട്ട് ഒരന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ബ്യൂറോ നാളുവഴി വന്നിട്ട് ചോദിച്ചിട്ട് മറ്റാളുടെ പടം ഇട്ടു എവിടെയാണ് കിട്ടുക. ഞാൻ പറഞ്ഞു ആൾ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇയാള് ഇത് കത്തിക്കാൻ പോവാറില്ല, അന്ന് പുള്ളി ഇത് പോയി കത്തിച്ചു. അതെ അതെ അതെ, കത്തിക്കില്ല, അവര് അങ്ങനെ കണ്ടുണ്ട് ഇതിന്റെ ഒരു ചുമതലക്കാര്, അതിന്റെ സങ്കേതം എന്താണെന്ന് എനിക്കറിയാം. അന്ന് ഇത് പോയി കത്തിച്ചു, കത്തിച്ചപ്പോ ഇത് കത്തിയില്ല. പുള്ളി ഇതിനകത്തോട്ട് എത്തി നോക്കി, നോക്കിയത് പെട്ടെന്ന് പൊട്ടി കഴുത്തം കെട്ടി പോയതായിട്ട്. അന്ന് പിന്നെ ഇത് നിർത്തി വെച്ചു, കുടിക്കെട്ട് നിർത്തി വെച്ചായിരുന്നു. അതായിട്ട് അതൊരു ഭയങ്കര, എന്ന് വെച്ചാൽ നമ്മള് പച്ച ജീവനായിട്ട് ഒരാളിനെ കണ്ടിട്ട് തിരിച്ചു വന്ന് മണിക്കൂറുകൾ ആളിന് ഇത്തരത്തിലേക്ക് ഒരു ദുരന്തം ഉണ്ടാവുക എന്ന് പറയുന്നത്, കുതിരാൻ എന്ന് പറയുന്ന ഇപ്പൊ ഉണ്ടല്ലോ തുടങ്ങാം കുതിരാൻ, ആ പെട്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറയുന്നുണ്ട് കുതിരാനിലൊരു ചെറിയ അപകടമുണ്ടായി, വണ്ടി ഇടിച്ച് അത്യാവശ്യം പോണതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചെല്ലണമെങ്കിൽ കുതിരാനിൽ എത്തണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അരമണിക്കുള്ള സമയം എടുക്കുമെന്നുള്ളതാണ് തോന്നുന്നത്. രണ്ട് പാലക്കാട് അടുത്ത് വരുന്ന ഒരു സ്ഥലമായിട്ട് വരും. അവിടെ ചെല്ലുമ്പോ ഒരു വണ്ടി ഇടിച്ചതിന് ശേഷം ഒരു സ്റ്റീറിങ് നെഞ്ചില് ജാമായിട്ട് ഒരു ഡ്രൈവർ ജീവനോട് ഇരിക്കുക അതിനകത്ത്. അവിടെ ചെന്ന് നമ്മള് പടമൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്ക് തൃശ്ശൂരെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന്റെ ഭാഗം പറയാം. അതെ അതെ,
1: മണിക്കോട്
0: ആ ഏർവാടിയിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാനസികമായി ഓരോ ആൾക്കാർ കൊണ്ടൊന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാരാണ് ഏർവാടിയില്, കാരണം കൊണ്ടുവന്നിട്ട് അപ്പൊ അവിടുത്തെ ജീവിതം ഒരു ദുരിത ജീവിതമാണ്. കാരണം രണ്ട് കാലില് ചങ്ങല ഇട്ടേക്കും രണ്ടുപേരെ തമ്മിൽ, ഒരാൾക്ക് അയാളുടെ എന്തെങ്കിലും അത്യാവശ്യ ഒരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആളും കൂടെ പോയേ പറ്റൂ ഇവരെ തമ്മിൽ. എന്നിട്ടൊരു ഓല ഷെഡ് കെട്ടി എന്തിനു വേണേലും ആളുടെ കൂടെ പോയേ പറ്റൂ, രണ്ടുപേരെ ചങ്ങലയിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു ഓല കെട്ടിയ വലിയൊരു ഷെഡ്, അതിനകത്തൊരു ടിവിയും വെച്ചിട്ട് കുറെ ആൾക്കാരെ അതിനകത്ത് അടിക്കടിക്ക വെച്ചേക്കുന്ന കുറെ ആൾക്കാർ തന്നെ കുത്തിയിരിപ്പുണ്ട്, അവരതും കണ്ടിരിപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് അവിടെ ഒരു മുസ്ലിം പള്ളിയാണ്, ഏർവാടി എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളിയാണ്, സാധാരണ ചെറിയ പള്ളിയാ. അപ്പൊ അവിടെ ചെല്ലുന്ന ആൾക്കാർ അവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഭക്ഷണം മറ്റു കാര്യങ്ങൾ, പിന്നെ ഇവിടുന്ന് ഈ കൊണ്ട് പോകുന്ന ആൾക്കാർ ഈ ഇത് ഇത് പല ഷെഡുകളുണ്ട് അവിടെ, ഇതായിട്ട് ഇവർക്ക് പൈസ കൊടുക്കും. പിന്നെ ഇത് കൊണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വീട്ടുകാര്, ഇവർ കൊണ്ടുവന്ന് പൈസ കൊടുക്കും. ഇവര് വയ്യാതെ നോക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലൊക്കെ കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അത് തീപിടുത്തം ഉണ്ടായത് അവർക്ക് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാനൊക്കെ അവിടെ കിടന്ന് എന്ത് മരിക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നെ അത് വേറെ വഴി അത് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് പോയിട്ട്
1: അതാണ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? കുറച്ചും കൂടെ ആൾക്കാരുടെ ഒരു എന്താ പറയാ,
0: പാലക്കാട്
1: പെരുമാറ്റം കൊണ്ടോ
0: അത്യാവശ്യം ഒരു അന്തരീക്ഷവും ഇതും എല്ലാം നോക്കി കഴിഞ്ഞാൽ
1: എല്ലാ ജില്ലകളിലും
0: ഉണ്ട്. അത് അതെ അതെ അതെ,
1: അതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു അറിയാൻ കഴിയും.
0: അത് അത്യാവശ്യം എനിക്ക് അനുഭവപ്പെട്ടുള്ളത് പാലക്കാടാണ്,
1: കൊല്ലമല്ല.
0: പാലക്കാട് ആൾക്കാരൊക്കെ വലിയ കാര്യവും സ്നേഹമുള്ള
1: നമ്മുടെ റേഡിയോയിൽ ഒരു കുട്ടി സാറ് വിളിക്കും പാലക്കാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കാണുമല്ലോ അങ്ങനെ ഞാൻ
0: എടുത്തു, അത് എന്റെ ജീവിതത്തിന് ആദ്യമായിട്ട്. കാരണം നമ്മൾ ഈ ആദ്യം ജോലി ചെയ്യുന്നൊരു സമയത്തുണ്ട് നമുക്ക് ഈ പത്രത്തിൽ പടം അടിച്ചു വരുന്ന ഒരു വലിയ കാര്യമല്ലേ നമ്മളിത് കാണുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ഉണ്ട്, ഈ വീക്കെൻഡിൽ ഒരു അര പേജ് ചിത്രം അടിച്ചു വരും. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു യാത്ര പോയായിരുന്നു പാലക്കാട്. പാലക്കാട് മലമ്പുഴ ഡാമിൽ പോയി അവിടെ രണ്ട് കടമാൻ മുഖത്തോട് മുഖം നോക്കി കിടക്കുന്ന ഒരു പടം എടുത്തു. അപ്പൊ അതില് വളരെ എന്തെന്ന് പറയാം, ഒരെണ്ണത്തിന്റെ കണ്ണ് ഇങ്ങനെ ചെറിയൊരു കണ്ണുനീര് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു രീതിയിലാണ് ഇത് മുഖത്തോട് മുഖം നോക്കി കിടക്കുകയാണ്. അപ്പൊ രണ്ട് കഴുത്ത് മാത്രം കാണത്തക്ക രീതിയിലാണ് പടം എടുത്തത്. അപ്പൊ ഇത് ഞാൻ വീക്കെൻഡിൽ അന്ന് കോഴിക്കോട് നിന്നാ വീക്കെൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും മനസ്സിലൊരു വലിയ സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിന് എഴുതി വന്നൊരു ക്യാപ്ഷനാണ്. അതിന് ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ആയിരം കൺമുന കോണുകൾ എന്മിഴിക്ക് ആദിത്യമേകിയിട്ടുണ്ടെന്നിരിക്കലും എത്തിയിട്ടില്ലെൻ മുന്നിൽ ഇന്നോളം ഇത്രമേൽ സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ. അപ്പം ഞാൻ ഈ ചിത്രം അടിച്ചു വന്ന വലിയൊരു സന്തോഷം, ആ ചിത്രത്തെക്കാട്ടി വലിയൊരു സന്തോഷം ഈ ക്യാപ്ഷൻ അടിച്ചു എഴുതി വന്നിരുന്നതായിട്ടത് അവിടുന്ന് പിന്നെ കോഴിക്കോട് നിന്നാരോ എഴുതിയതാണ് ക്യാപ്ഷൻ. അപ്പൊ അത് ആദ്യത്തെ നമ്മൾ ഈ പത്രത്തിൽ അടിച്ചു വന്ന ചിത്രത്തിന്റെ കൂട്ടത്തിൽ ആദ്യത്തെ മനസ്സിൽ അതൊരു വലിയ സന്തോഷമുള്ളൊരു ചിത്രമാണ് അത് വരുന്നത്.
1: അപ്പൊ ഈ കശുവണ്ടി സമരം 1986
0: അന്ന് KPR ലേഖനായിട്ടിരിക്കുന്ന അന്നത്തെ കശുവണ്ടി സമരം നടക്കുമ്പോൾ മാടന്നട ഒരു കശു ഫാക്ടറി ഉണ്ട് അവിടെയാണ്. അവിടുന്ന് മുമ്പ് നമുക്കൊന്നൊരു അത്രയും വലിയ നമുക്ക് ഭയങ്കര ഭീകരാവസ്ഥ. മാടന്നട ജംഗ്ഷൻ ഇപ്പോഴും റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് നാറഞ്ഞ് പോലീസും ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മള് ഇദ്ദേഹം നമ്മുടെ കൂടെ വന്ന് പറഞ്ഞ് പിന്നെ വണ്ടിയൊക്കെ അങ്ങ് ദൂരെ ഇട്ടിട്ടാണ് നടന്നു പോയിട്ട് പറഞ്ഞ് നേരെ അങ്ങ് പോയാൽ മതി എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ ഫുൾ പോലീസിന്റെ കൺട്രോളിൽ വേറെ ഒന്നുമില്ല, വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക്. അങ്ങനെ ഞാൻ സമരപന്തലിന്റെ അടുത്ത് ചെന്ന് അതിനടുത്തുമ്പോഴാണ് PKV സുശീല ഗോപാലിനും കൂടെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊഴിലാളികൾ വലിയ ആവേശമായി വലിയ വിളിയായി. അപ്പം പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അന്ന് ഈ വനിതാ പോലീസ് കുറവാണ്. ഈ വനിതകളെ ഉൾപ്പെടെ ഈ കയ്യിലും കാലും പിടിച്ചോണ്ട് പുരുഷ പോലീസായി എടുത്തോണ്ട് പോകുന്ന അറസ്റ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ സുശീലാമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ പറഞ്ഞത് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മതി എന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു സമയം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന കൊണ്ടുവന്ന കുറെ ചിത്രങ്ങൾ എടുത്തു. അതൊരു വലിയ അന്നത്തെ കശുവണ്ടി സമരം ഒരു വലിയ വലിയ ഇതായിരുന്നു സംഭവമായിരുന്നു.
1: മൂന്നാർ ഓപ്പറേഷൻ
0: ഒരു ദിവസം ആദ്യത്തെ JCB പൊളിക്കുന്നത് മുതല് ഒരു 10-30 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അവിടെ നിന്നിട്ട് തിരിച്ചു വരുമ്പം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ ചിക്കൻഗുനിയ നേരെ അസൈൻമെന്റ് ചിക്കൻഗുനിയ അവിടെ പടം എടുക്കാൻ പോകും. അത് പോയി തിരിച്ചു വന്നിട്ട് അവസാനം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു പനിയടിച്ചിട്ട്.
1: ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട നേതാവ് ഏതാണ്? ഈ പറഞ്ഞ ഒത്തിരി നേതാക്കളെ സ്റ്റേജിലും കണ്ട് സംസാരിക്കുന്നത് കേട്ട്
0: EMS
1: തന്നെ. ഞാന് പുതിയ തലമുറയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, അത്രയും ചീഫ് ഫോട്ടോഗ്രാഫറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ് താങ്കൾ. പുതിയ ഈ ഫോട്ടോ ജേർണലിസത്തിലോട്ട് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവര് ഒരു നല്ല ജേർണലിസ്റ്റ് ആവാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഉപദേശം നൽകാനുള്ളത്?
0: അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വാർത്തയായാലും ചിത്രമാണെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിനകത്ത് ഈ പത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും ചാനലുകളാണെങ്കിലും നമ്മൾ ഇന്ന് കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല. 80-90% വരുന്നതും നെഗറ്റീവായിട്ടുള്ള എന്ന് വെച്ചാൽ ഇത് കുഴപ്പമായി അതല്ലേ എന്നാണക്കായി എന്നാണക്കായി ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചിത്രങ്ങളായാലും വാർത്തകളായാലും ആയിട്ടും തന്നെ വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് കാരണമൊന്നുമില്ല, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ പുരോഗതി അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ പുരോഗതി ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന വാർത്തയും ചിത്രവുമായി സ്ഥലപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ അത് ചർച്ചയ്ക്ക് വരുമ്പോഴാണ്. അപ്പം അത്തരത്തിൽ സംസാരിക്കുന്ന തരത്തിലേക്കുള്ള ചിത്രങ്ങൾ എടുക്കാൻ തക്കവണ്ണം അത് ഓരോ മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അത്തരത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതെ,
1: നമ്മുടെ മുന്നിൽ എനിക്കൊന്ന് വലിയ എന്താ പറയാ അന്തർദേശീയ തലത്തിൽ
0: കെവിൻ കാർട്ടർ 32-ാമത്തെ വയസ്സിൽ മരിച്ചു.
1: നിക്കൂട്ടിന്റെ
0: സംഭവത്തെ ഇപ്പം വേറെ ഒരു പ്രശ്നം ഉണ്ടായി, നിക്കൂട്ടിന്റെ ആ അവാർഡ് പിൻവലിച്ചല്ലോ. അതെ, അതില് ആ ചിത്രം പ്രശസ്തമായിട്ട് വന്ന് ആ നഗ്നാകുടി ആ സമയത്ത് കൂടൊപ്പം വേറെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നതാനും ഇവർക്ക് ഈ ഫിലിം മാറ്റാനുള്ള ഒരു സമയം മനസ്സിലായില്ലേ. ആ അതേക്കുറിച്ചൊക്കെ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷെ അതിലും നമുക്ക് ഓർക്കുമ്പോൾ ഏറ്റവും വേദനകരമായിട്ട് കെവിൻ കാർട്ടറിന്റെ കാര്യമാണ്. 32-ാം വയസ്സിൽ അയാൾ എടുത്തിരുന്ന കഴുകൻ ഒരു കുട്ടിയെ വന്നിരിക്കുന്ന ചിത്രം,
1: അതിനെതിരെ
0: വിമർശനവും വന്നു, എന്നാൽ കൂടുതൽ അനുമോദനങ്ങളും വന്നു. അതിൽ ഈ വിമർശനം സഹിക്കാനൊക്കെ അതാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. 32-ാം വയസ്സിലാണ് കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുന്നത്. അതെ, പിന്നെ കെവിൻ കാർട്ടർ കാരണം എന്താണ്, അപ്പൊ അന്നേരം അന്നുണ്ടായെന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രം ഈ എത്രയ്ക്കോളം ചർച്ച പോയി എന്നുള്ളതാണ്. അയാളിപ്പോ ഇത്തരത്തിലൊക്കെ അയാൾ ആത്മഹത്യ
1: ചെയ്യണമെന്നുണ്ടെങ്കിൽ
0: ആ ചിത്രം
1: അമേരിക്കയാണ് ബോംബിട്ടത്. അമേരിക്കൻ ജനതയെ പോലും അല്ലെങ്കിൽ അവരെ യുദ്ധത്തെ കുറിച്ച്
0: വളരെ കൊച്ചുകുട്ടിയും ആയിരുന്നു അവരും, അതും ജീവൻ ഇതായിട്ട്
1: പാടൊക്കെ.
0: അത് പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിലെ അവസരങ്ങളാണ്.
1: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചരിത്ര ചരിത്രം നമുക്ക് പറയാൻ എന്തെങ്കിലും കരിയറിൽ അങ്ങനെ ഒരു മനസാക്ഷിയെ ഉലച്ചത്?
0: അല്ല അത്തരത്തിലേക്ക് നമുക്കത് എനിക്ക് എടുത്തു പറയാനായിട്ട്
1: ഇപ്പം
0: അല്ല പിന്നെ അത് പറയുന്നതിലുപരി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യമല്ലേ പറയാം. ഏറ്റവും രസകരമായ നമ്മള് ഈ ചില കാര്യങ്ങളിൽ അവസരത്തിൽ നമ്മള് പ്രവർത്തിക്കണമെന്ന് അവസരത്തിന് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ട് നമ്മള് ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞങ്ങ് പോയാൽ അതിന്റെ ഉദാഹരണം ഇവിടെ നമ്മുടെ കുട്ടിയത്ത് ഉണ്ടായിരുന്നൊരു നിത്യജയ്തൻ എന്ന് പറഞ്ഞൊരു സ്വാമിയെ കൊലപ്പെടുത്തിയ ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഇയാളെ നിരന്തരമായിട്ട് ഈ കോടതിയിൽ കൊണ്ടുവരും. കൊണ്ടുവന്ന ഒരു ദിവസം ഞാൻ KSRTC ബസ് സ്റ്റേഷൻ എടുത്തിരുമ്പോ ബസ്സിലാണ് തിരുവനന്തപുരം കണ്ടാ കൊണ്ടുവരാന്ന് തോന്നുന്നുണ്ട്. വരുമ്പോ ഇയാളായിട്ട് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മോര് ചിത്രം എടുത്ത പിന്നെ വേണ്ട പിന്നെ എടുക്ക എന്നും കൊണ്ടുവരുന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് അയാള് കൈവിട്ട് ചാടിപ്പോയി. അപ്പം അത് വലിയ വിവാദമായൊരു കേസും ആയിരുന്നു അത്. അപ്പൊ അന്ന് നമ്മൾ അന്നേരം ഉദ്ദേശിച്ചതാണ്. കാരണം ചില സന്ദർഭങ്ങൾ നമ്മളത് ഉപയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതും കാണും. നല്ല അവസരം അത് ഇതേണക്ക് നഷ്ടപ്പെട്ടു പോയൊരു അവസരമാണ്. ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഗ്യാസിന്റെ വണ്ടി കയറി ഒരു കുട്ടി
1: മരിക്കുന്നത്
0: തക്ക സമയത്ത് എന്നെ അത് അറിയിക്കുന്നതിൽ വീഴ്ച പറ്റി ഇവിടെ ഉണ്ടായിരുന്ന ആളിനെ. അപ്പൊ ആളിനെ പിന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു പ്രധാനപ്പെട്ട നമ്മുടെ പിന്നെ ചുമതല ആളുള്ള വിളിച്ച് പറയുകയും ചെയ്തു. സംഭവം പറഞ്ഞാൽ ആദ്യം അറിയിക്കേണ്ട ഫോട്ടോഗ്രാഫറെയാണെന്ന് പുള്ളിയോട് സംസാരിക്കുന്ന രീതി ഉണ്ടായി. മനോരമയിലെ ജെയിംസ് ആണ്, അർപ്പുകരയാണ് ആ പടം എടുത്ത് അർപ്പുകരയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു ആ ചിത്രത്തിന്.
1: അപ്പോൾ ഈ എന്താണ് ഇന്നത്തെ ഈ ഒരു ഫോട്ടോഗ്രാഫർ തലമുറ ഇപ്പത്തെ ഫോട്ടോസ് കാണുമ്പോൾ താങ്കൾ ഒരു
0: നേരത്തെ ചോദിച്ച പുതിയ
1: ഫോട്ടോഗ്രാഫർ
0: അല്ല ഇന്ന് ഞാൻ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഫോട്ടോ നേരത്തെ പറയുകയാണെങ്കിൽ എല്ലാരും ഫോട്ടോഗ്രാഫർ ആണല്ലോ. അപ്പൊ അതിൽ ഏതാണ് മെച്ചതും ഏതാണ് ഇതാണെന്നൊന്നും പറയുന്നതൊക്കെ ഒരു തരത്തിലായിരുന്നു.
1: മോശമായ പ്രവണത അല്ലെങ്കിൽ എന്താണ് ഒരു പോരായ്മ തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ?
0: അങ്ങനെ
1: എക്സ്പീരിയൻസ് ഉള്ള ഒരു
0: വ്യക്തി ഇതിനകത്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കുമ്പോഴും ചാനലുകളൊക്കെ പിന്നെ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഇതിനകത്തൊരു പിന്നെ നമ്മളിപ്പോ പോയിരിക്കുമ്പോ മിക്ക ആൾക്കാരും പറയുന്നതാണ്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് നമുക്ക് ഒന്നും അറിയാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ പാലിക്കേണ്ട ചില അത്യാവശ്യം മര്യാദകളുണ്ടല്ലോ, അത് നമ്മൾ സ്വയം മനസ്സിലാക്കി പാലിക്കണമെന്ന് മാത്രമേ നമുക്കത് പറയാൻ പാടുള്ളൂ. കാരണം അത് ഈ മറ്റുള്ളവരെ നമ്മളെ നിൽക്കുമ്പം നമ്മുടെ ഒരു ഭാഗം നമുക്ക് എല്ലാ അവകാശങ്ങളുണ്ട്, നമ്മളെല്ലാം ഇതുണ്ട്, നമ്മളിതെല്ലാം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്താലേ ബാക്കിയുള്ളവർ അറിയൂ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടെ മാനിക്കണം. ഇതോടൊപ്പം നേരത്തെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പുതിയ തലമുറയുടെ അടുത്ത കാര്യങ്ങളാണ്. പുതിയ തലമുറ ഇപ്പൊ വരുമ്പോ കാണുന്ന നാടല്ല ഞാനന്ന് ജോലി ചെയ്യുമ്പോ കാണുന്ന നാട്. അന്ന് ചിന്നക്കടയിൽ നടക്കുക വലിയ പാലമില്ല, കുഞ്ഞമ്മ പാലം എന്ന് പറഞ്ഞ ചെറിയ പാലമേ ഉള്ളൂ, പള്ളിത്തോട്ടത്ത് ചെറിയൊരു തടിപ്പാലമാന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ ആൾക്കാരെ ചിലപ്പോ പറഞ്ഞാൽ അറിവ് പോലും കാണുകയില്ല. അയാ പറഞ്ഞില്ല ആ തടിപ്പാലം വന്ന് പിന്നെ കോൺക്രീറ്റ് പാലം വന്നു പള്ളിത്തോട്ടത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ കുറേക്കൂടെ വലിയ പാലം വന്നു. അപ്പം ഇത്തരത്തിലേക്ക് വലിയ അതണക്ക് തന്നെ പള്ളിത്തോട്ടത്തുണ്ടായ ഒരു വെടിവെപ്പ് അന്ന് അതൊരു വലിയ സംഭവമാണ്. വള്ളത്തോട്ടത്തുണ്ടായ ഒരു വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യൻ പോലും പള്ളിത്തോട്ടത്തില്ലാതെ ഇവിടുന്ന് നാട് വിട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് ഉണ്ടായിരുന്നല്ലോ. അന്ന് പോകുന്ന സമയത്ത് തടിപ്പാലം ഉള്ളത്.
1: നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ എന്തായാലും എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. അപ്പൊ സാറിന് എല്ലാവിധ ആശംസകളും. എന്താണ് റിട്ടയർഡ് ലൈഫിൽ എന്താണ്
0: റിട്ടയർഡ് ലൈഫിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്യാവശ്യം ഞാൻ ഒരു ചില എന്താ പറയും ഹാം റേഡിയോ എന്ന് പറയുന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പരീക്ഷ എഴുതി ഞാൻ അത് ജയിച്ചു. രണ്ട് പിന്നെ അത്യാവശ്യം യാത്രകൾ ഇതാണ് എന്നാണ്
1: ഉദ്ദേശിക്കുന്നത്.
0: അപ്പൊ ഇവിടെ വിളിച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. റേഡിയോ വെൻസീറിനും എല്ലാരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
1: ഞങ്ങളുടെ
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.